0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM സ്റ്റേഷനിലെ ആദ്യത്തെ ഷോ വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഇതാ ഇവിടെ നമുക്ക് ആരംഭിക്കാം. ഒരു മനോഹരമായ വീട്, നമ്മുടെ സ്വന്തം വീട്, നാട്ടിലെ വീടൊന്നും ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ, വീക്കെൻഡ്സിലൊക്കെ ഇരിക്കുമ്പോൾ ആലോചിക്കുക, നമ്മുടെ മുറ്റത്ത് ഇപ്പോൾ കാറ്റ് വീശുന്നുണ്ടോ, പൂക്കൾ പൊഴിയുന്നുണ്ടോ, മാവില വീഴുന്നുണ്ടോ, പ്ലാവില വീഴുന്നുണ്ടോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ മുറ്റം, വിശാലമായ മുറ്റമൊക്കെ ആലോചിച്ച് ഇങ്ങനെ കൊതിയോടെ ഗൃഹാതുരതയോടെ ഇരുന്ന് ആലോചിക്കാറുണ്ട്. ബ്യൂട്ടിഫുൾ ഒരു വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. എസ്പെഷ്യലി ഗൾഫിൽ വന്ന് ഒരു ജോലി നേടിക്കഴിഞ്ഞാൽ, ശമ്പളമൊക്കെ കിട്ടിത്തുടങ്ങിയാൽ നമ്മൾ കൂട്ടി കൂട്ടി വെക്കുന്നത് എന്താ? ഹാ, ഒരു മനോഹരമായ വീട്, കൊച്ചെങ്കിലും ഭംഗിയുള്ളൊരു വീട് നാട്ടിൽ വേണം. ഒരു പ്രവാസിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് പിന്നെ നമ്മുടെ ഒരു നാട്ടിലൊരു വീടെന്നുള്ളത്. അപ്പോൾ ഇത്ര മനോഹരമായ വലിയ മാളിക പണിതാലും ചെറിയ ഭവനം ആണെങ്കിൽ പോലും ആ വീട്ടിനകത്തേക്ക് കയറാൻ, വാതിൽ തുറക്കാൻ ഒരു ചെറിയ താക്കോൽ ആവശ്യമുണ്ടല്ലേ. ഇന്ന് താക്കോളിലാണ് ആരംഭിക്കുന്നത്. വാക്കുകളും അതുപോലെയാണ്. വാക്കുകൾ താക്കോല് പോലെയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ശരിയാണ്, നമ്മൾ വീട് തുറക്കാൻ കൊച്ചു താക്കോൽ ഉപയോഗിക്കുന്നത് പോലെ ഹൃദയങ്ങളുടെ വാതിൽ തുറക്കാനും എന്നേക്കുമായി അടച്ചു പൂട്ടാനും താക്കോലാണ്. അപ്പോ നമ്മുടെ കയ്യിൽ നല്ല താക്കോൽ ഉണ്ടാവുക, കാരണം അത് ഹൃദയത്തിന്റെ വഴിയിലേക്കുള്ള വാതിൽ തുറക്കാനായി മാത്രം ഉപയോഗിക്കുക, അടച്ചു പൂട്ടാനായിട്ട് ഉപയോഗിക്കണ്ട. അടച്ചിട്ട വാതിലുകൾ പോലും തുറക്കാൻ ഈ താക്കോൽ ഒരുപക്ഷെ ഉപകരിച്ചേക്കാം. ലെറ്റ്സ് ബിഗിൻ ഹിയർ ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: അനാവശ്യമായ കാര്യങ്ങളിൽ പോയി തലയിടാറുണ്ടോ? തലയിട്ടാലും അവസാനം തല്ലുകൊണ്ട് തിരിച്ചു വരേണ്ടി വരും അല്ലെ? ചിലരുടെ ക്യാരക്ടർ തന്നെ അങ്ങനെയാണ്. നമുക്ക് വേണ്ടാത്തത് പോലും എത്തിപ്പിടിച്ച് കൊണ്ടുവന്ന് പണി കിട്ടുക. അപ്പൊ അതൊരു ശീലമാക്കി വെച്ച ചിലരെങ്കിലും ഉണ്ടാകാം. പക്ഷേ നമ്മുടെ ഒരു ചെറിയ ഒരു ഹാബിച്വൽ ഗ്രോത്തിന് വേണ്ടി ചില പാഠങ്ങളുണ്ട്. അതിലേക്ക് ഞാനൊന്ന് കണ്ണോടിച്ചപ്പോൾ അതിൽ കണ്ട ചില നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടേതല്ല എന്ന് തോന്നുന്നെങ്കിൽ അത് കൈവശപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കാരണം അത് ആഗ്രഹിക്കുമ്പോഴാണ് അത് കയ്യിൽ എത്തുകയുമില്ല, അത് ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യരുത്. Even though it is easy to do wrong thing, hard things always, right decisions always are hard. ആ ഒരു കാര്യം ശരിയായി ചെയ്യുന്ന മാത്രയിൽ മാത്രം നമ്മൾ സന്തോഷിക്കുക. വേണ്ടാത്ത കാര്യം അത് ഈസി ആണെങ്കിലും തെറ്റാണെങ്കിലും ചെയ്യരുത്. അതേസമയം ശരിയായ കാര്യം അത് എത്ര കഠിനമായാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഒരു മനക്കെട്ടി സമ്പാദിച്ചെടുക്കുക. അതുപോലെ ചില അഭിപ്രായങ്ങൾ, ചർച്ചകൾ, ഭയങ്കര ഘോരഘോരം ആളുകൾ സംസാരിക്കുന്നു, വാഗ്ധോരണികൾ ഇങ്ങനെ വരുന്നു. നമുക്ക് അറിയില്ലാത്തൊരു വിഷയമാണ് ഇവർ സംസാരിക്കുന്നതെങ്കിൽ വാ അടച്ചു വെക്കുക, മിണ്ടാതിരിക്കുക, അഭിപ്രായം പോയി പറഞ്ഞ് ചളവാക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ പ്രശ്നമല്ല വേറെ ആരുടെങ്കിലും പ്രശ്നമാണെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ പോയി ഇടപെട്ട് പ്രശ്നം വഷളാക്കാതെ നോക്കുക. പിന്നെ നമ്മുടെ സമയമാവുമ്പോൾ നമുക്കത് കിട്ടും. റൈറ്റ് ടൈമിൽ നമുക്കത് കിട്ടിയിരിക്കും. ഏത് കാര്യമാണെങ്കിലും അതിന് തിടുക്കം കൂട്ടിപ്പോയാൽ സമയം തെറ്റിപ്പോകും. അതും ആലോചിച്ച് വെക്കുക. ചിലപ്പോൾ ആത്മാർത്ഥത ഇല്ലാതെ നമുക്ക് പെരുമാറേണ്ടി വന്നേക്കാം. ആ സമയത്ത് അഭിനയിച്ച് ആത്മാർത്ഥത ഉണ്ടെന്ന് കാണിക്കുന്നതിനേക്കാൾ നല്ലത് അവിടുന്ന് രംഗം വിടുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ തെറ്റല്ല, നമ്മൾ ഒരു കാര്യത്തിൽ നാം ഒരു നിരപരാധിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്കോ നോക്കോ മറ്റൊരാൾക്ക് മുറിപ്പെട്ടു എന്ന് തോന്നുവാണ്, പക്ഷെ നമ്മുടെ തെറ്റല്ല മറ്റൊരാളുടെ ഒരു പ്രക്രിയ കൊണ്ടാണെന്ന് തോന്നുമ്പോൾ വെറുതെ ചിന്തിച്ച് മനസ്സ് നീറ്റരുത്. തെറ്റല്ലെങ്കിൽ, നമ്മുടെ തെറ്റല്ലെങ്കിൽ സ്വയം നീറേണ്ട കാര്യമില്ല. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റിയില്ല, വ്യക്തതയില്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും നടത്തുക. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക. നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ വെറുതെ ആശിച്ചിട്ട് കാര്യമില്ല. കാരണം ചോദിച്ച് നേടുന്ന ഓരോ കാര്യത്തിനും ഒരു പരിധിയുണ്ട്, ഒരു സർട്ടൻ ലെവലുണ്ട്. അറിയാതെ മനസ്സ് പറയാതെ മനസ്സറിഞ്ഞ് ലഭിക്കുന്ന സ്നേഹത്തിനും പരിഗണനയ്ക്കുമാണ് മൂല്യം കൂടുതൽ.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പ്രായമേറി വരുമ്പോ നമുക്ക് ആഗ്രഹങ്ങളും കൂടി വരും അല്ലേ. പഴയ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ പോലും ഒരു സമയത്ത് നമ്മൾ വിചാരിക്കും, ഓ ഇനി കുറച്ച് സമയം കൂടി നമ്മൾ അതൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകണം. ഒരു കുറച്ചുകൂടെ നല്ലൊരു ജോലി, കുറച്ചുകൂടെ നല്ലൊരു വീട്, കുറച്ചുകൂടെ നല്ലൊരു മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ഇതിന് നല്ലൊരു കാർ എനിക്ക് ഓടിക്കണം. ഈ വസ്ത്രങ്ങളൊന്നുമല്ല, കുറച്ചുകൂടെ ഫാഷനബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ വേണം. ഇനിയിപ്പോൾ എനിക്ക് പഴയതുപോലെ തന്നെ ജീവിച്ച് പഴഞ്ചാണിയായിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കുന്ന കുറച്ചു പേരെങ്കിലും ഡെഫിനറ്റ്ലി നമുക്കിടയിൽ ഉണ്ടാകും അല്ലേ. എപ്പോഴും ഒരു നല്ല ജോലി, നല്ല വീട്, നല്ല കാർ, ഇതൊക്കെ നമ്മുടെ ഒരു സ്റ്റേറ്റസിനെ അളക്കുന്ന അളവ് കോലുകളായി മാറുന്നു. കാരണങ്ങൾ കണ്ടെത്താൻ നമ്മൾ പിന്നെ വെമ്പൽ കൊള്ളുന്നു. നമുക്ക് സൗകര്യങ്ങളെക്കാളും കുറച്ചുകൂടെ ഒന്ന് ഒരു അന്തസ് കൂടുതൽ ആഗ്രഹിക്കുന്നു. അത് ഏത് പ്രായത്തിലും നമുക്ക് ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ടായേക്കാം. ചെറിയ കാലമായാലും അഡൽട്ട്ഹുഡ് ആയാലും ഇനി വാർദ്ധക്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുകയാണെങ്കിലും 50 കഴിഞ്ഞ് 60 എത്തുന്ന ആളാണെങ്കിലും ഇപ്പോൾ പഴയ 30 ഇപ്പോഴത്തെ 60 ഒക്കെ ആ ഒരു യൗവനം കാത്തു സൂക്ഷിക്കുന്ന രീതിയിലായിട്ട് നമ്മുടെ ജീവിതശൈലി മാറിയിട്ടുണ്ട്. അപ്പോൾ ഏത് ഘട്ടത്തിലാണെങ്കിലും ഏത് പ്രായത്തിലാണെങ്കിലും ഓ നിനക്ക് പ്രായമായല്ലോ എന്ന് പറയുമ്പോൾ നീ പ്രായമായെങ്കിലും സന്തോഷവതിയാണല്ലോ എന്ന് കേൾക്കാനായിരിക്കും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ. ഇല്ലെങ്കിൽ ഈ ഡയലോഗ് ഒന്ന് കേട്ടു നോക്കൂ. ലെറ്റ്സ് ലിസൺ ടു ദിസ് ഓഡിയോ.
2: ചെറുപ്പമായിട്ടിരുന്നാലും പ്രായമായാലും ഒക്കെ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കാണുന്നത്. അതാണ്, അതായിരിക്കണം എല്ലാവരുടെയും ലക്ഷ്യം.
3: അതായിരിക്കണം ലക്ഷ്യം.
2: അതൊക്കെ സ്വാഭാവികമാണ്, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചിലരുടെ പ്രായമാകുന്തോറും എനിക്ക് ഭംഗി കൂടിക്കൂടി വരുന്നു. പ്രായമാകുന്തോറും ഭംഗിയാണ്, ഭംഗിയായി വരുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കേൾക്കാനാണ് എനിക്കാഗ്രഹം.
1: പ്രായം എത്രയായാലും നീ സന്തോഷവതിയായിരിക്കുന്നു എന്ന് കേൾക്കാനാണ് എനിക്ക് ആഗ്രഹം. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവൾ സുന്ദരിയാണ് എന്ന് പറയുന്നതിനേക്കാളും നമ്മെ ബഹുമാനിക്കുന്നിടത്തേക്ക്, അംഗീകരിക്കുന്നിടത്തേക്ക് പോകാനാണ്. അവിടെയാണ് യഥാർത്ഥ സന്തോഷം നമ്മെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാറ്റിയെടുക്കേണ്ട ചില മനോഭാവങ്ങളാണ്. പഴയതുപോലെ നമ്മൾ ചില നമ്മുടെ ഒരു സ്റ്റേറ്റസ് സിംബിൾസിനെയൊക്കെ അതിന് വില കൊടുക്കുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മികച്ച മനോഭാവമാണ്. കാരണങ്ങൾ കണ്ടെത്തി പോകുന്നതിനേക്കാൾ ഒരു അച്ചടക്കം തിരഞ്ഞെടുക്കുന്ന ഒരു മനസ്സ്, സൗകര്യങ്ങളെക്കാൾ വളർച്ചയെ തിരഞ്ഞെടുക്കുന്ന ഒരു മനസ്സ്, മാറ്റിവെക്കുന്നതിനേക്കാൾ നല്ലത് ആക്റ്റീവായിട്ട് ഉള്ളൊരു മനസ്സ്, പരാതിപ്പെടുന്നതിനേക്കാൾ നല്ലത് തിരിച്ചറിയാൻ അല്ലെങ്കിൽ പുതിയത് പഠിക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സ്. ഓർമ്മിക്കൂ, നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ശീലങ്ങളെ രൂപപ്പെടുത്തുന്നത്. അവിടെയാണ് നമ്മുടെ സന്തോഷം കൂടിക്കൊള്ളുന്നത്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക്അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം. You're listening to Home 92.2 FM. Home is a feeling.
4: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
5: Welcome back to Mid Morning with Nithya on Home 92.2.
4: Prithvi Raj ingane samadhanathode seatilekku chaari kannadakkunu. ഉള്ളിക്കും തൂറ്റി,
5: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
4: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
6: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
7: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
6: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
5: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
8: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
9: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
10: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: അഫോർഡബിൾ
3: affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

ഈജിപ്തിനെ തളച്ച് അർജന്റീന ക്വാർട്ടറിൽ, കൊളംബിയ തോൽപ്പിച്ച് സ്വിറ്റ്സർലൻഡ്. വയനാട് മണ്ണിടിച്ചിൽ മുഖ്യമന്ത്രി ഇന്ന് ദുരന്ത ഭൂമിയിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെ 2-3 തകർത്ത് അർജന്റീന. 2 പിന്നിൽ നിന്ന ശേഷമായിരുന്നു അർജന്റീനയുടെ തിരിച്ചുവരവ്. യാസർ ഇബ്രാഹിമിന്റെയും സിക്കോയുടെയും ഗോളുകളിൽ മുന്നിലെത്തിയ ഈജിപ്ത് പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങിയത് മുതലെടുത്ത 70th ക്രിസ്റ്റ്യൻ റൊമേരയുടെ ഗോൾ. 83rd ലിയോണൽ മെസ്സിയുടെ ഗംഭീര ഗോളിലൂടെ അർജന്റീന സമനില പിടിച്ചു. കളി തീരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ലൗട്ടാരോ മാർട്ടിനസിന്റെ ഗംഭീരമായ ക്രോസിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്കായി വിജയഗോൾ നേടി. ഇതോടെ ലോകകപ്പിൽ അർജന്റീന ക്വാർട്ടറിൽ കടന്നു. ഗോൾരഹിത സമനിലയിൽ അവസാനിച്ച ആവേശകരമായ പോരാട്ടത്തിന് പിന്നാലെ നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കൊളംബിയയും 4-3 തോൽപ്പിച്ച് സ്വിറ്റ്സർലൻഡ് ഫിഫ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ് സ്വിറ്റ്സർലൻഡിന്റെ അടുത്ത എതിരാളി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോൾ നേടാനാകാതെ മത്സരം 0-0 എന്ന നിലയിൽ സമനിലയിൽ കലാശിച്ചതോടെയാണ് മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. വയനാട്ടിലെ മണ്ണിടിച്ചിൽ ദുരന്ത സ്ഥലത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തും. രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ യാത്ര തിരിക്കുന്ന മുഖ്യമന്ത്രി ഉച്ചയോടെ ദുരന്ത മേഖലയിലെത്തും. കല്ലാടിയിൽ തുരങ്കപാത നിർമ്മാണ മേഖലയോട് ചേർന്ന മീനാക്ഷി പാലത്തിനടുത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായത് കഴിഞ്ഞ ദിവസം. തുരങ്കപാത പദ്ധതി പ്രദേശത്തെ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ, സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. 5 മരിച്ചത്. അതിഥി തൊഴിലാളികളായ 3 മൃതദേഹം തിരിച്ചറിഞ്ഞു. ഊർജിതമായ തെരച്ചിൽ ഇന്നും തുടരുകയാണ്. കരാർ കമ്പനിയിലെ ജീവനക്കാരായ 5 ഇതുവരെ കണ്ടെത്താനായില്ല. തെരച്ചിലിന്റെ ഭാഗമായി കെടാവർ നായ്ക്കളെ എത്തിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ മരിച്ച 3 മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം രാത്രിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എയർലിഫ്റ്റ് വഴി മൃതദേഹങ്ങൾ അവരവരുടെ നാട്ടിലെത്തിക്കും. ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന 7 2 നില ഗുരുതരമാണ്. തിരുവനന്തപുരം വാഴൂട്ടുകോണം ബി ജെ പി കൌൺസിലർ ആർ സുഗതനെതിരെ കാപ്പ കേസ് ചുമത്തിയത് 6 കൂടി തുടരും. പിൻവലിക്കണമെന്ന ആവശ്യം കാപ്പ ഉപദേശക സമിതി തള്ളി. 6 തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇതോടെ തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പിക്ക് വലിയ തിരിച്ചടി. സത്യപ്രതിജ്ഞ ചെയ്യാൻ സുഗതന് മുന്നിൽ 2 മാത്രം സമയമുള്ളപ്പോഴാണ് കാപ്പ ഉപദേശക സമിതിയുടെ നിർണായക തീരുമാനം വന്നത്. എം വി ജയരാജനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. പാർട്ടി അനുമതി ഇല്ലാതെ വിമതരെ തിരിച്ചുവിളിച്ച നടപടിക്കെതിരെയാണ് വിമർശനം ഉയർന്നത്. എന്തിനാണ് ഇത്തരം അനാവശ്യ ചർച്ചയ്ക്ക് ഇടമുണ്ടാക്കിയതെന്ന് സെക്രട്ടേറിയറ്റിൽ വീഴ്ച വിമർശനമുണ്ടായതോടെ വീഴ്ച സംബന്ധിച്ച എം വി ജയരാജൻ. ഇറാന്റെ പരമോന്നത നേതാവ് അയതുള്ള അലി ഖാമനേയുടെ വിലാപയാത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നുവെന്ന് മുൻമന്ത്രി കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 4 ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ഖാമനേയുടെ ധീര രക്തസാക്ഷിത്വം ഇറാനിലും ലോകമൊട്ടുക്കുമുണ്ടാക്കിയ അനുരണം ചെറുതല്ലെന്ന് കെ ടി ജലീൽ. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കൊളയിൽ ചമ്പത്തറായ്ക്ക് വീഴ്ച പറ്റിയെന്ന് സംബന്ധിച്ച് ക്ഷേത്ര ട്രസ്റ്റിന്റെ ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ്ഗിരി. ചമ്പത്തറായ് തന്റെ ഡ്രൈവറെ അമിതമായി വിശ്വസിച്ചതാണ് പിഴവുകൾക്ക് കാരണം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും അധികാരം ചമ്പത്തറായ് സ്വന്തം കയ്യിൽ വയ്ക്കുകയായിരുന്നു. ചുമതലകൾ കൃത്യമായി വീതിച്ചു നൽകണമായിരുന്നുവെന്നും ദേവ്ഗിരി. ചമ്പത്തറായ് അഴിമതി നടത്തിയിട്ടില്ലെന്നാണ് ട്രസ്റ്റ് അംഗങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നതെന്ന് റാം. ഹോർമുസിൽ കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടിയായി ഇറാനെ ആക്രമിച്ച യുഎസ്. ആക്രമണം തുടങ്ങിയെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി യുഎസ് ഇറാന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. പുലർച്ചെയാണ് ആക്രമണമുണ്ടായത്. മേഖലയിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് അടിയന്തര സൈനിക നടപടിയെന്ന് യുഎസ് പ്രതിരോധ മന്ത്രാലയം. 2020 നാണംകെട്ട തോൽവിയുമായി ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരായ 3 T20 മത്സരത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ 2 സ്കോറുമായാണ് വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയത്. 202 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ 11.4 ഓവറിൽ 76 റൺസിന് എല്ലാവരും പുറത്തായി. റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ തോൽവിയാണിത്. T20 മത്സരങ്ങളുടെ ചരിത്രത്തിലാദ്യമായാണ് തുടർച്ചയായ 5 മത്സരങ്ങളിൽ ഇന്ത്യ തോൽക്കുന്നത്. ഇന്ത്യൻ ബാറ്റർമാരിൽ വൈഭവ് സൂര്യവംശി, ഇഷൻ കിഷൻ, അഭിഷേക് ശർമ, അക്ഷർ പട്ടേൽ എന്നിവർ മാത്രമാണ് 2 കടന്നത്. വിശദവാർത്ത 8:00

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. Ippol samayam 7 mani kazhinju 4 minute.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 79%.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക
3: കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എം ലേക്ക് സ്വാഗതം. ബ്രാൻഡ് ന്യൂ ഡേ, ജൂലൈ 8, ബുധനാഴ്ച നിൽക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. നമ്മളൊരു ചരിത്ര മുഹൂർത്തത്തിലൂടെ കഴിഞ്ഞ ദിവസം കടന്നു വന്നത്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. 8 മണിക്കാണ് കളി ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സമാധാനമായിട്ട് സുന്ദരമായിട്ട് കാണാൻ പറ്റിയ ഒരു ഫുട്ബോൾ മാച്ച് ആയിരുന്നു. പക്ഷെ നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അർജന്റീന പിന്നിൽ നിൽക്കുന്നു. മുഹമ്മദ് സലാഹിയുടെ ഈജിപ്റ്റ് 2 ഗോൾ അടിച്ചിട്ട് മുന്നിൽ നിൽക്കുന്നു. പിന്നെ അവർ പ്രതിരോധത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോയതോടുകൂടിയാണ്. തീർച്ചയായിട്ടും അവർ 1 ഗോളും കൂടി അടിച്ചിട്ട് ഒരു കട്ട മത്സരം കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ. പക്ഷേ ലയണൽ മെസ്സി ആ കളത്തിൽ നിൽക്കുമ്പോൾ എല്ലാ മായാജാലവും അല്ലെ, വെള്ളത്തെ പോലും മീനാക്കുന്ന മിശിഹായാണ്. അപ്പൊ ആ മിശിഹ ആ കളത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് സലായൻ ടീം ഓർക്കണമായിരുന്നു. എന്തായാലും പതിവ് പോലെ എല്ലാവരും കരച്ചിൽ ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. റഫറി കളിച്ചു, പക്ഷെ പല സ്ഥലങ്ങളിലും സലായ വീഴ്ത്തുന്ന സ്ഥലത്ത് പെനൽറ്റി ബോക്സിന്റെ അടുത്ത് പോലും കൊടുത്തില്ല എന്ന രീതിയിലുള്ള വലിയ ആരോപണങ്ങൾ ഇത്തവണ വരുന്നുണ്ട്. ഇതുവരെ പിന്നെ റഫറി കളിച്ചു, പിന്നെ മെസ്സിക്ക് അനുകൂലമായിട്ട് കൊടുത്തു എല്ലാം പറയുമ്പോഴും ഇത്ര ശക്തമായിട്ട് വന്നിരുന്നില്ല. ഇപ്രാവശ്യം വളരെ ശക്തമായിട്ട് മെസ്സിക്കെതിരെ, അർജന്റീനയ്ക്കെതിരെ ഒരു വിഭാഗം ആളുകളൊക്കെ തിരിഞ്ഞിട്ടുണ്ട്, റഫറിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോകം ഇപ്പോൾ 2 ചേരിയായിട്ട്, അർജന്റീന ഒരു ഭാഗത്ത്, ബ്രസീൽ, പോർച്ചുഗൽ ആരാധകരും അതുപോലെ തുടങ്ങി പുറത്തായ എല്ലാവരും ചേർന്നിട്ട് ഒരു കൂട്ട് സാമ്പാർ മുന്നണിയായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതാണ് ലോകകപ്പിന്റെ ഒരു ചിത്രം.
0: തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ എനിക്ക് കളി കാണാനായിട്ട് പറ്റില്ല. അപ്പൊ ഇത് ഇന്നലത്തെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങൾ എവിടൊക്കെ നിൽക്കുന്നു, അവിടെ ഒക്കെ തൊട്ടടുത്ത് തന്നെ ആർപ്പ് വിളികൾ കേൾക്കാം. അപ്പൊ ആദ്യമേ നമുക്ക് മനസ്സിലായി ഈജിപ്റ്റ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു കാര്യം മനസ്സിലായി. തിരിച്ച് ഞങ്ങൾ കറാമയില് വന്നപ്പോ ഉണ്ടല്ലോ, അവിടുത്തെ ജനക്കൂട്ടം കാണണം. അതായത് എല്ലാ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഓരോ റെസ്റ്റോറൻസും ഫ്രണ്ടിൽ വലിയ ടി വി
1: വെച്ചോണ്ട്
0: എന്നിട്ടായിരുന്നു അവിടുന്ന് ഒരു പെരുമഴ ഗോളിന്റെ വന്നപ്പോൾ കറാമ ഇളകി മറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നു കേട്ടോ.
1: എന്തായാലും നല്ല ഒരു പിന്നെ മത്സരം നമുക്ക് വേണ്ടിയിട്ട് മെസ്സിയും കൂട്ടരും കാഴ്ചവെച്ച. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ, ലോകത്തിലെ ഇതിഹാസങ്ങളുടെ അവസാനത്തെ ലാസ്റ്റ് ഡാൻസിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നെയ്മർ പോയി, റൊണാൾഡോ പോയി, ലൂക്ക മോഡ്രിച്ച് പോയി, ഇനി നമ്മുടെ മുന്നിലുള്ള ആ അത്ഭുതം ലിയോണൽ മെസ്സി മാത്രമാണ്. ആ ഒരു ഡാൻസ് കാണാൻ നമുക്ക് ഇനിയൊരു അവസരം കൂടി കിട്ടിയിരിക്കുകയാണ്, ക്വാർട്ടറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തോടെ സന്തോഷം, സ്വിറ്റ്സർലൻഡാണ് എതിരാളിയായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും നിഷ്പ്രയാസം സ്വിറ്റ്സർലൻഡിനെയും തകർത്തുകൊണ്ട് മെസ്സിയും പടയും സെമി ഫൈനൽ വരെ എത്തുന്ന കാര്യം ഒരു സംശയവുമില്ലാത്ത. എന്തൊരു ഒത്തിണക്കത്തോടെ പിറകിൽ നിന്നിട്ടും അവർ തിരിച്ചു വരുന്ന, ഗോൾ അടിച്ചും ഗോൾ അടിപ്പിച്ചു നിൽക്കുന്ന ആ മെസ്സിയുടെ, ആ മെസ്സി അവതരിക്കുക എന്ന് പറഞ്ഞില്ലേ, തോൽവിക്ക് അല്ലെങ്കിൽ ആ പെനൽറ്റി പാഴാക്കി കളയുന്ന ഒരു മെസ്സിയൊക്കെ കണ്ടപ്പോൾ നമ്മൾ തീർന്നു എന്ന് വിചാരിച്ചിട്ട് അതേ മെസ്സി തന്നെ പന്തെത്തിക്കുന്നു, പന്തടിപ്പിക്കുന്നു എന്ന രീതിയിലേക്ക് 3-2 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം 3 ഗോൾ അടിച്ചിട്ട് ഒരു മത്സരത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിശ്വസനീയം, അതിഗംഭീരം പറയാൻ വാക്കുകൾ. പെനാൽറ്റി പാഴാക്കുക എന്ന് പറഞ്ഞാൽ മെസ്സിക്ക് ഒരു ഹരമാണെന്ന് തോന്നുന്നു.
0: ഞാൻ പറഞ്ഞിട്ട് ഈ മെസ്സി ഇതുപോലെയുള്ള ഇതിഹാസ താരങ്ങൾക്ക് പെനാൽറ്റി കൊടുക്കാതിരിക്കുക, അതാണ് പെനാൽറ്റിക്ക് വേണ്ടി ഓരോ രാജ്യങ്ങളും നല്ലൊരു ഷൂട്ട് തന്നെ അതാണ് ഏറ്റവും നല്ലത്. ബാക്കി ഇപ്പം മെസ്സിയുടെ കളി നോക്കി കഴിഞ്ഞാല് ആ ചെറിയ രീതിയിലുള്ള ഒരു പാസ്, അതായത് മിന്നൽ വേഗത്തിൽ വരുന്ന പാസ് പോലും ഗോളാക്കാൻ കഴിയുന്ന, അത് ഒരു നമുക്ക് എന്തോ പറയാം, നമുക്കൊക്കെ കളി കാണുമ്പോ ഇതാണ് ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഇന്നലെയാണ് ആ ഒരു കളിയുടെ എന്തോ ഒരു രസം, നമ്മൾ കാണുന്നതിനും സമയം സ്പെൻഡ് ചെയ്യുന്നതിനും ഒരു രസം ഉണ്ടെന്ന് പറയുന്നത്.
1: കണ്ണിമജിമാതെ ഒരു മത്സരം നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഈ വേൾഡ് കപ്പിൽ നമ്മൾ വെച്ച കേപ്പ് വേർഡ് അർജന്റീന ആയിരുന്നു, അതൊക്കെ മേലെയുള്ള, അതായത് തുല്യ ശക്തികളുടെ ഒരു പോരാട്ടമായിട്ട് സലയും ടീമും ശരിക്കും ആ ചുവന്ന കുപ്പായക്കാരിങ്ങനെ വിറപ്പിക്കുകയും ഗാലറികളൊക്കെ ഇളകി മറിയുകയും, നമ്മുടെ ദുബായിലടക്കമുള്ള ഈജിപ്ഷ്യൻ ആരാധകരൊക്കെ ഇവിടുത്തെ ദുബായിയുടെ ഭരണാധികാരി തന്നെ ഇന്ന് കുറിച്ചിട്ടുണ്ട് ആ പോരാട്ട വീര്യത്തിന്, ഫറവോമാരുടെ ആ പോരാട്ട വീര്യം കാഴ്ചവെച്ചിട്ട് ഒന്ന് വിറപ്പിച്ചിട്ട് അർജന്റീനയെ പിടിച്ചു കുലുക്കിയിട്ട്, നിങ്ങള് മുൻ ചാമ്പ്യന്മാരാണെങ്കിൽ ഞങ്ങൾ ഈജിപ്റ്റിന്റെ പാരമ്പര്യവുമായിട്ട് വന്ന ഫുട്ബോളിന്റെ ആൾക്കാരാണെന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് അവർ അടിയറവ് പറഞ്ഞത്. ആ പ്രതിരോധത്തിലേക്ക് വല്ലാണ്ട് ഇങ്ങനെ ബസ് പാർക്ക് ചെയ്ത പോലെ അവിടെ നിന്നില്ല എന്നെങ്കിൽ ഒരു പക്ഷേ ഈജിപ്റ്റ് ഒന്നുകൂടി 1 ഗോൾ വീഴാനില്ല. പിന്നെ ആ ഗോളിയുടെ കാര്യം മുസ്തഫ, അദ്ദേഹം കൂടി ഈജിപ്റ്റിന് ഇല്ലായിരുന്നെങ്കിൽ കുറെ കൂടി ഗോൾ, എന്തോ ഒരു അവിശ്വസനീയമായിട്ടുള്ള സേവുകളാണ് ആ മനുഷ്യൻ നടത്തിയത്. എന്തായാലും റൊമേരയ്ക്ക് പന്തെത്തിക്കുന്നു, പിന്നാലെ മെസ്സി അവതരിപ്പിക്കുന്നു. ആ ഒരു കാഴ്ചയ്ക്ക് നമ്മുടെ ഒരു, നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചെന്തൊരു ഭാഗ്യമാണ്, സന്തോഷമാണ്.
0: ഞാനിങ്ങനെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇന്നലത്തെ കളി ഉണ്ടല്ലോ, അത് സേവ് ചെയ്ത് വെച്ച് ഇടക്കിടക്ക് കണ്ടാലും ഉണ്ടല്ലോ. ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു മത്സരത്തോട് നമുക്ക് തോന്നുന്ന പ്രേമം ഒന്നുകൂടെ കൂടത്തേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ പക്ഷേ മുഹമ്മദ് സലാഹയോട് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് അദ്ദേഹത്തിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു ഇത്ര കൊല്ലമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന വളരെ ചെറിയ അപൂർവ ചാൻസുകൾ, പക്ഷെ അതിൽ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റും. അന്നേരം അദ്ദേഹം പറയുന്നുണ്ട് അവിടെ ഇവിടെയായിട്ടുള്ള റഫറിയുടെ കാര്യങ്ങളും ഒക്കെ തന്നെ അവർ മുഴുവനായിട്ട് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ അവരെയും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും കേട്ടോ. ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു രാജ്യം, അവർ കളിച്ച കളി, അവർ അത്രയും ഫൈറ്റ് ചെയ്തു. അത് വലിയ വിനിപ്പത് പറഞ്ഞ പോലെ ആ ഡിഫെൻഡിങ്ങിന് പോവാതെ കുറച്ചുകൂടെ അറ്റാക്ക് ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ, ഗോളുകൾ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതിലും നല്ല ടൈറ്റിലേക്ക് പോവാനും വീണ്ടും ഒരു പെനാൽറ്റിയിലേക്ക്
1: പോവായിരുന്നു. അതിലേക്കൊക്കെ പോയിരുന്ന കളിയുടെ ഒരു സ്വഭാവം മാറിയത്. പക്ഷെ ഈജിപ്തിന് ഒരു അബദ്ധം പറ്റിയത്, നമ്മൾ കളിക്കുന്നത് അർജന്റീനയോടാണ്, അവർ എവിടെയോ മറന്നുപോയി. ഇപ്പോഴത്തെ ചാമ്പ്യന്മാരാണ്, ഫുൾ ഫോമിലിരിക്കുന്നതാണ്. മെസ്സിക്ക് വേണ്ടി എന്തും ചെയ്യാൻ പറ്റുന്ന 10 പേര് ആ കളത്തിൽ ഇരിക്കുമ്പോൾ അവര് ഏത് നിമിഷവും ആഞ്ഞടിക്കുന്നത്. പോർച്ചുഗലിന് ഇല്ലാതെ പോയതും ബ്രസീലിന് ഇല്ലാതെ പോയതും ഈ പോരാട്ട വീര്യമാണ്. പിന്നിൽ നിൽക്കുമ്പോഴും തിരിച്ചു വരാൻ കഴിയും. നമ്മുടെ കൂട്ടത്തിൽ ഒരു മെസ്സി ഉണ്ട് എന്നുള്ള, നമ്മളങ്ങനെയല്ല, ഒരു ടീം ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരു മെസ്സി ഉണ്ടെങ്കിൽ ആ മെസ്സിയിലേക്ക് നമ്മൾ പന്തടിക്കും. പക്ഷെ മെസ്സി എന്ത് ചെയ്യും, സ്വന്തമായിട്ട് പന്തടിക്കാതെ സ്വന്തമായിട്ട് ഗോൾ നേടാതെ മറ്റുള്ളവരെ കൊണ്ട് കൂടി അടുപ്പിക്കും. അതാണ് ആ ഒരു ടീമിന്റെ ഒരു ഘടനയെ ഏറ്റവും മനോഹരമാക്കുന്നത്. പറഞ്ഞാൽ തീരില്ല. അടുത്ത മത്സരം കൊളംബിയ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കിയിട്ട് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടറിൽ കടന്ന ഒരു മത്സരം അതിനുശേഷം നടന്നിരുന്നു. ഷൂട്ടൌട്ടിൽ സ്വിറ്റ്സർലൻഡ് 4 വലയിലാക്കിയപ്പോൾ കൊളംബിയയ്ക്ക് 3 മാത്രമാണ് ലക്ഷ്യം കാണാനായത്. ഇരു ടീമുകൾ ഇഞ്ചോട് ഇഞ്ച് പോരാട്ടം കാഴ്ചവെച്ച മറ്റൊരു മത്സരമായിരുന്നു ഇന്നലെ നടന്നത്. ഗോൾ വല നിശ്ചിത സമയം അവസാനിക്കുന്നത് വരെ കുലുങ്ങാതെ നിന്നു. പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് പോയി, ഷൂട്ടൌട്ടിലേക്ക് പോയി. ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടാൻ പോകുന്നു. മത്സരത്തിൽ ഉടനീളം കൊളംബിയയും സ്വിറ്റ്സർലൻഡ് ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഗോൾ മാത്രം അകന്നു നിന്നു. മനോഹരമായിട്ടുള്ള ഒരുപാട് ഗോൾ ശ്രമം ഉണ്ടായാലും വല കുലുങ്ങിയില്ല. പന്ത് അവകാശത്തിലടക്കം ഇരു ടീമുകളും ഇഞ്ചോട് ഇഞ്ച്, ആർക്കാണ് പന്ത് കാലിൽ കിട്ടുന്നത് വെച്ചാൽ ഈക്വലായിട്ടത് പോയി. 12 കൊളംബിയയുടെ ശ്രമം സ്വിസ് കീപ്പർ തടുത്തിട്ടുകയും ചെയ്തു. 20 കൊളംബിയൻ താരം ഗുസ്താവോ പിയോബോട്ടയുടെ മനോഹരമായിട്ടുള്ള ഷോട്ടും ഗോൾ കീപ്പർ കൈപ്പിടിയിൽ ഒതുക്കി. 30 സ്വിറ്റ്സർലൻഡിന്റെ മനോഹരമായിട്ടുള്ള ഷോട്ട് ഗോൾ കീപ്പർ തടുത്തിട്ടു. അങ്ങനെ കളിയൊരു രസം. അർജന്റീന ഈ മത്സരം കണ്ടതിന് ശേഷം, ഈജിപ്ത് മത്സരം കണ്ടതിന് ശേഷം, അതിന് തൊട്ട് പിന്നാലെ കൊളംബിയ സ്വിറ്റ്സർലൻഡ് മത്സരം വരുമ്പോൾ വിരസമാകുമെന്ന് കരുതിയവർക്ക് അതിന് പിന്നാലെ, അതായത് ഒരു സദ്യ വിളമ്പി അതിനുശേഷം ഡെസേർട്ട് കൊടുക്കില്ല, അതുപോലെ ആയിരുന്നു ഈ ഒരു മത്സരം. എന്തായാലും കാൽപന്ത് ആരാധകർക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലിയോണൽ മെസ്സി ലോകവേദിയിൽ ഇനി ഇതുപോലെ ഒരു ഒരു ഫിഫ വേൾഡ് കപ്പിൻ്റെ പന്തുരുട്ടാനുണ്ടാവില്ല. അപ്പോൾ ഓരോ മത്സരങ്ങളും എത്ര സമയമില്ലെങ്കിൽ നിങ്ങൾ ആസ്വദിക്കുക. നേരത്തെ അക്ഷയ് പറഞ്ഞ പോലെ പിന്നീട് നമുക്കിത് കാണാനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽപ്പോഴും അത് ആ സമയത്ത് ആ തത്സമയത്തുള്ള ആ ഒരു സ്പിരിറ്റോടെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇന്നലെ മിക്കവാറും അർജന്റീനൻ ആരാധകർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് കുറേ സമയം വരെ
0: ഉണ്ടായിരുന്നത്. സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇതുപോലെ കാണാനുള്ള വലിയ ഓപ്ഷൻ നാട്ടിൽ അതുപോലെ ഇല്ലേ. കുറച്ചുകൂടെ നമുക്ക് ഈ നമ്മുടെ അപ്പന്റെ ഒക്കെ പ്രായമുള്ളവരൊക്കെയാണ് വീട്ടിലിരുന്ന് അവർ അവിടെ എൻജോയ് ചെയ്യുന്ന കാഴ്ചകൾ, വീഡിയോ ഒക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഇനിയും ക്വാർട്ടർ ഫൈനൽസ് ഇനിയും വെള്ളിയാഴ്ചയാണ് ഉള്ളത്.
1: എന്തായാലും ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു കായിക വിനോദം മാത്രമല്ല, അത് ഹൃദയമിടിപ്പാണ്, ചങ്കിടിപ്പാണ്. ചിലപ്പോൾ നമ്മളെ ഒരു അറ്റാക്കിന്റെ വക്കത്തോളം എത്തിക്കുന്ന ഒരു മത്സരമാണ് നമ്മൾ കണ്ടത്. തൊട്ടടുത്ത നിമിഷം ആ അറ്റാക്ക് മാറിയിട്ട് അമരത്വത്തിന്റെ ആനന്ദത്തിലേക്ക് നമ്മൾ എടുത്തുയർത്തപ്പെടുന്ന ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമാക്കിയിട്ട് അറ്റ്ലാന്റയിൽ ആ പുൽ മൈതാനത്ത് ഈജിപ്തും നമ്മുടെ സ്വന്തം അർജന്റീനയും കാഴ്ചവെച്ചത് ഒരു 1-1 മത്സരമാണ്. അങ്ങനെ ഫുട്ബോൾ ലോകത്ത് നമ്മൾ കാണാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മൾ അമ്പരപ്പിക്കുന്ന ഒരുപാട് മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി കായിക വേദിയിൽ നിന്ന് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ മഴ വാർത്തകൾ, വയനാട്ടിൽ നിന്ന് വരുന്ന ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ, മണ്ണിടിച്ചിലുണ്ടാകുന്നു, 5 മരിച്ച വാർത്ത, 5 മണ്ണിനടിയിലുണ്ടോ എന്ന് സംശയിക്കുന്നു, 7 ആശുപത്രിയിൽ കഴിയുന്നു, 2 നില ഗുരുതരം. അതിഥി തൊഴിലാളികളായിട്ട് നമ്മുടെ നാട്ടിൽ ജോലിക്ക് വന്നവരാണ് അപകടത്തിനിരയായത്. മലയാളികൾക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആർക്കും ജീവൻ നഷ്ടമായിട്ടില്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് അവിടെ ദുരന്തഭൂമി സന്ദർശിക്കാൻ പോവുകയാണ്. മന്ത്രിമാരായിട്ടുള്ള ടി. സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ അവിടെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ പരിസ്ഥിതി ലോല പ്രദേശത്ത് മുൻ സർക്കാർ അതിൻ്റെ ഇതൊക്കെ അവഗണിച്ച് റിപ്പോർട്ട് കൊടുത്തു, അല്ലെങ്കിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തതാണ് ഈ ഒരു പ്രശ്നത്തിനിടയാക്കിയത്. പക്ഷേ നിലവിൽ ആ മണ്ണ് കൂട്ടിയിട്ടത് മാറ്റാൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടറും ഭരണകൂടവും പറഞ്ഞിട്ട് ആ കമ്പനി, കൊങ്കൺ റെയിൽ കമ്പനി, അത് ചെയ്തില്ല. അവിടെ ഇതോടെയാണ് ഈ പ്രശ്നം വന്നതെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. എന്ത് തന്നെയായാലും നമ്മുടെ ഒരു അനാസ്ഥയ്ക്ക് നമ്മുടെ നാട്ടിൽ ജോലി തേടിയെത്തിയ പാവപ്പെട്ട 5 അതിഥി തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഒരുപാട് ഒരു സ്ത്രീയും ഒരു പുരുഷനും രണ്ടു പേരും ഒരു ഭാര്യയും ഭർത്താവാൻ തോന്നുന്നു അവർ ആ ഇതിന്ന് ആ ഇളകി വരുന്ന ആ ടാങ്കർ ലോറിക്കിടയിലൂടെ രക്ഷപ്പെട്ടു വരുന്ന ഒരു കാഴ്ചയൊക്കെ
0: നമുക്കൊന്നും
1: ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്.
0: തള്ളവരെല്ലാം നമ്മൾ ചവിട്ടി പിടിച്ചാണ് ആ ദൃശ്യങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ കാണേണ്ടി വന്നത്. ഈ ഇത് ആക്ച്വലി ഈ തുരങ്കപാതയ്ക്ക് സത്യം പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ നിയമത്തിനെതിരായിട്ടാണ് ഈ അനുമതി സർക്കാർ കഴിഞ്ഞ സർക്കാർ കൊടുത്തു എന്നാണ് പറയുന്നത്. അല്ല ഇത് നമ്മൾ പല തവണയായിട്ട് ഈ അനുമതി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ പ്രകൃതിയോട് കളിക്കരുതെന്ന് എപ്പോഴും നമ്മൾ പറയുന്നതാണ്. ഒരു നിയമം വെച്ചേക്കുന്നത് അതൊരു ഒരു പാരാമീറ്റർ പ്രകൃതിയെ സംരക്ഷിക്കാനും കാര്യങ്ങളും ഒക്കെ ഉള്ളതായിട്ടാണ്. പക്ഷെ ആ തുരങ്കപാതയുടെ പണി കഴിഞ്ഞിരുന്നു എന്താണ് അവിടുത്തെ
1: നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഓരോ ഭാഗങ്ങളായി വരുന്ന സമയത്താണ് ഇത് അത് ആ മല ഇടിഞ്ഞു വരുന്ന ആ ഒരു പദ്ധതി പ്രദേശം പിന്നെ മതിൽ കെട്ടിയിട്ട് മാറ്റിവെച്ചതും അതിന്റെ മേലേക്ക് ഇത് ഇടിഞ്ഞു വരുന്നതും പരിസ്ഥിതി ലോല ഏറ്റവും അധികം ഇതുള്ള അതായത് ചൂരൽമല ആ ഒരു റോഡാണ് അത് എന്റെ ഇന്ന് പഴയ സ്ഥലത്തു നിന്നുള്ള വരുന്ന റോഡാണ് അങ്ങേയറ്റം പ്രശ്നം ബാധിതമായിട്ടുള്ള ഏത് സമയത്തും അപകടം നടക്കാവുന്ന 222 മില്ലിമീറ്റർ മഴയാണ് ഒറ്റ ദിവസത്തിൽ അവിടെ പെയ്തത്. അപ്പൊ മഴയുടെ തോതും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫ്ലാഷ് ഫ്ലഡ് പോലെയുള്ള ഒരു വലിയ മഴയാണ് പെയ്തത്. ഒരു മേഘ വിസ്ഫോടനം പോലെ ഒരു പ്രദേശത്ത് ഒരു കൊട്ട മഴ പെട്ടെന്ന് പെയ്യുമ്പോൾ ഉണ്ടാവുന്ന അപകടം തന്നെയാണ് നമുക്ക് എന്തായാലും സംഭവിച്ചു. പക്ഷെ ഇനി ഇങ്ങനെ അനുമതി കൊടുക്കുമ്പോൾ സർക്കാരുകളായാലും ഏത് സ്ഥലത്താണ് ഇങ്ങനത്തെ ഒരു പദ്ധതി വരുന്നത്, പരിസ്ഥിതി ആഘാത പഠനം കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടോ, ഈ പദ്ധതി വയബിൾ ആണോ, ഇങ്ങനെ ഒരു തുരങ്കപാത എല്ലാവർക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് യാത്ര ചെയ്യണം, എല്ലാ യാത്രാ സൗകര്യം വരണം. പക്ഷെ അത് പ്രകൃതി എടുത്തോണ്ടോ ജീവൻ എടുത്തോണ്ടോ എന്ന രീതിയിലേക്ക് പോകരുത്. എല്ലാം പഠിച്ചിട്ട് കുറ്റം മറ്റ രീതിയിൽ ഇവിടെ തന്നെ ഒരു റോഡ് വരുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് ആ ഡീവിയേഷൻ തരുന്നതും എത്ര നാൾ മുമ്പേ അവരത് കൃത്യമായിട്ട് പറയുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ മുമ്പിൽ ഒരു കുഴി ഉണ്ടെങ്കിൽ നമ്മൾ ആ കുഴിയിൽ വീണതിന് ശേഷമായിരിക്കും ആ കുഴി അവിടെ ഉണ്ടെന്നും മനസ്സിലാവുന്നത്. നമ്മുടെ നാട്ടിൽ എത്രയോ പേര് ബൈക്കും കാറും അടക്കം ഈ കുഴിയിൽ വീണിട്ടുണ്ട്. അതൊന്നും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലോ മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളിലോ നടക്കാത്തത് അവർ ഓരോ ജീവൻ അത്ര വില കൽപ്പിക്കുന്നത് കൊണ്ടാണ്. എന്തായാലും ഇന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി എത്തുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നുണ്ട്. കൂടുതൽ പേര് മണ്ണിനടിയിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ കെടാവർ നായ്ക്കളെയൊക്കെ എത്തിച്ചിട്ടുണ്ട് മണ്ണിനടിയിൽ നിന്ന്. ആര് ജീവന്റെ എന്തെങ്കിലും സ്പന്ദനം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നായ്ക്കളെയും സ്പെഷ്യൽ ആയിട്ടുള്ള കെടാവർ നായ്ക്കളുണ്ട്, NDRF ടീമുണ്ട്, ദുരന്ത നിവാരണ സേന എല്ലാവരും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരണം വരും ദിവസങ്ങളിൽ വയനാട്ടിൽ മഴ കൂടും, റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്, സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തിരിക്കുകയും ചെയ്യാം.
0: തീർച്ചയായിട്ടും. മറ്റൊരു വാർത്ത ഇത് എവിടെയാണെന്ന് എനിക്കറിയില്ല, 15 ദിവസത്തെ അവധിക്ക് സ്കൂൾ അടച്ചു, ഉറങ്ങിപ്പോയ വിദ്യാർത്ഥി ഉറങ്ങിപ്പോയ വിദ്യാർത്ഥി ക്ലാസ് മുറിയിൽ കുടുങ്ങി, മുഴുവൻ ജീവനക്കാർക്കും സസ്പെൻഷൻ.
1: സ്കൂളെ പിരിച്ചു വിടണം, കുട്ടി സേഫാണ്, കുട്ടി കുഴപ്പമില്ല. പക്ഷെ അറിഞ്ഞില്ല, ഇത് സ്കൂൾ ബസ്സിലും സംഭവിക്കുന്ന മുമ്പ് ഇവിടെ സംഭവിച്ചിട്ട് പിന്നെ അതിനുശേഷം നിയമം ഭയങ്കര കർശനമായിരുന്നു. കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട്, അവരൊക്കെ പോയോ ക്ലാസ് ഒന്ന് ഇൻസ്പെക്ട്
0: ചെയ്യാറില്ലേ? ഏറ്റവും അവസാനം സ്കൂളിൽ പ്യൂട്ടിയിട്ട് പോകുന്ന ആ ഒരു പ്യൂണായിക്കോട്ടെ അല്ലെ വേറെ ആയിരിക്കും, അവരെ മാത്രം ഞാൻ കുറ്റം പറയാനില്ല, ക്ലാസ് ടീച്ചറിന് ഉത്തരവാദിത്തമുണ്ട്. ഇതൊക്കെ ഇത് ഒരു കൊച്ചു കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ? ഇത്തരത്തെ വാർത്ത കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ രാവിലെ നമ്മളെ പേടിപ്പെടുത്തുന്ന കുറെ കാര്യങ്ങളാണ് ഇന്ന് മുൻ പേജിൽ തന്നെ നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ.
1: അത് രാത്രി ആ സ്കൂളിന്റെ സൈഡിൽ കൂടി പോയ ആള് കാൽനട യാത്രക്കാരൻ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് എത്തിയിട്ടാണ് സ്കൂളിനകത്താണുണ്ടായിരുന്നത്. സംഭവം പറഞ്ഞതോടുകൂടിയിട്ട് എല്ലാവരും സസ്പെൻഡ് ചെയ്തു. പക്ഷെ ഈ രാത്രി വരെ ആ കുഞ്ഞു ഒരു അടച്ചിട്ട മുറിയിൽ ഇരുട്ടൊക്കെ വരുമ്പോൾ അനുഭവിക്കുന്ന ഒരു ട്രോമയില്ലേ, അത് ഇനി എത്ര കാലം ആ കുഞ്ഞിനെ വേട്ടയാടും, ഇരുട്ട് ക്ലസ്ട്രോഫോബിക്കും എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിലേക്ക് കുഞ്ഞിനെ വലിച്ചെഴയും. അത് സ്കൂളിന്റെ പ്രശ്നമാണ്, ക്ലാസ് ടീച്ചറുടെ പ്രശ്നമാണ്, സ്കൂൾ ബസ്സിൽ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. ഇത്രയും സമയമായിട്ട് അന്വേഷണം കൃത്യമായിട്ട് നടന്നില്ല. ഈ രാത്രി ആവുന്നത് വരെ കുഞ്ഞിനെ ആ സ്കൂളിൽ ക്ലാസ് മുറിയിലൊന്നും അന്വേഷിച്ച് പോകാൻ വേണ്ടി പറ്റിയില്ലേ? എന്താണ് സംഭവിച്ചത്? എല്ലാ ഭാഗത്തും പാളിച്ച് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? നമ്മളൊക്കെ 4 മണി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് 5 മണിയുടെ ഉള്ളിൽ എത്തിയില്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് ആശങ്ക, റോഡിന്റെ സൈഡിലേക്ക് ഇറങ്ങി നിൽക്കാൻ തുടങ്ങി, അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി, ടീച്ചർക്ക് ഫോൺ ചെയ്യാൻ തുടങ്ങി, അങ്ങനെ എന്തൊക്കെ രീതിയിൽ ചോദിക്കും. പക്ഷെ ഇത്രയും രാത്രി വരെ ആ കുഞ്ഞ് ഒരു കാൽനട യാത്രക്കാരൻ വന്ന് അന്വേഷിക്കുന്നത് വരെ ആ കുഞ്ഞ് അതിനകത്ത് കുടുങ്ങിപ്പോയത് ഗുരുതരമായിട്ടുള്ള കൃത്യ വിലോപമാണ്. രാവിലെ നമ്മളെ കേൾക്കുന്ന ഒരുപാട് അധ്യാപകരും അതുപോലെ രക്ഷിതാക്കളൊക്കെ ഉണ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് എത്തി, അവിടെ സേഫാണ്, തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തി, അവരെ വിളിച്ച് അന്വേഷിക്കുക. ഇപ്പം മൊബൈലും ട്രാക്കിംഗ് സംവിധാനമൊക്കെ UAE ഏർപ്പെടുത്താറുണ്ട്. കുഞ്ഞുങ്ങളെത്തിയോ, ഓരോ കുഞ്ഞുങ്ങൾ ഒരു ബസ്സിൽ എത്ര കുട്ടികളുണ്ട്, അവരെ ബസ്സിൽ ബോർഡ് ചെയ്തോ അതുപോലെ തിരിച്ചിറങ്ങിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംവിധാനമുണ്ട്. ഒരു മലയാളി വിദ്യാർത്ഥി തന്നെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് UAE. അപ്പോൾ നല്ല കാര്യമാണ്, കുഞ്ഞുങ്ങൾ ബസ് കയറിയോ ഇറങ്ങിയോ അവരുടെ അറ്റൻഡൻസ് കൃത്യമായിട്ട് നോക്കുക. ഇപ്പോൾ എൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിലൊക്കെ നമ്മൾ പോയി കൊണ്ടുവന്നാൽ പോലും അതും ഭയങ്കരമായിട്ടുള്ള പ്രൊസീജിയറുകളുണ്ട്. അതായത് ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ കുട്ടീനെ ഞാൻ കൊണ്ടുപോകാൻ കൊണ്ടുപോയില്ലേ, അങ്ങനെ പെട്ടെന്നൊന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അതിന് വളരെ ചിട്ടയമായിട്ട് പ്രിൻസിപ്പൾ വരെ അറിഞ്ഞ് സ്കൂൾ ബസ്സിൻ്റെ കോർഡിനേറ്റർ, ഡ്രൈവർ, ആയമാര്, ക്ലാസ് ടീച്ചർ അടുത്ത് ഇതെല്ലാം അറിഞ്ഞിട്ട് ഒരു കുട്ടിക്കൊരു ലെറ്റർ തരും, ഒരു സ്ലിപ്പ് തരും. ഈ സ്ലിപ്പിൽ ആ കുഞ്ഞ് പുറത്തേക്ക് ഇടയ്ക്ക് പോയി എന്നുള്ള പിന്നെ ഫ്രണ്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റി സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ പാരന്റ്സിന്റെ ഒപ്പം ഭദ്രമായിട്ട് പോയി. അപ്പൊ അവരുടെ ഉത്തരവാദിത്തം അവിടെ കഴിഞ്ഞു. അത് ഏറ്റവും നല്ല കാര്യമാണ്. ഇത്ര സമയം എടുത്താലും അവർ ആ ചെയ്യുന്ന നല്ല കാര്യം.
0: ഇപ്പോഴും അല്ല, ഞാൻ പണ്ട് ഞാൻ കേട്ടിരുന്ന ഒരു ടെക്നോളജി സിസ്റ്റം ആണ്. അത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലൊന്നും വരുന്നില്ല, സ്മാർട്ട് ഐ ഡി കാർഡ്സ് ഉണ്ട്. ഈ സ്മാർട്ട് ഐ ഡി കാർഡ്സിൽ ഒന്ന് ലൊക്കേഷൻ ട്രാക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എസ് ഒ എസ് ഉണ്ട്. ഈ എസ് ഒ എസ് 1, 2, 3 എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇംപ്രസ് ചെയ്ത് 1, 2, 3 എന്ന് പറയുന്ന എസ് ഒ എസ് ഫീച്ചർ. ഒന്ന് നോർമൽ എസ് ഒ എസിൽ നോക്കി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് അടുത്ത പോലീസ് സ്റ്റേഷനിലോ എവിടെയിലേക്ക് ചെയ്യും. 1 parent ഉണ്ട്, 2 parent ഉണ്ട്, 3 class ടീച്ചർ ഉണ്ട്. ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിന് ഒന്നും ഞെക്കിയാ പോരെ അല്ലേ? നമ്മൾ അത് ട്രെയിൻ ചെയ്താൽ മതിയല്ലോ. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഐ ഡി കാർഡിന്റെ പ്രൊസീജിയേഴ്സ് ആണ്. പക്ഷെ ഇതൊന്നും നമ്മളെ നാട്ടിൽ വേറെ എന്തിനൊക്കെയോ ആണ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ്, എന്തിനൊക്കെയോ വേണ്ടി ഓടുന്നത്. നമ്മൾ ബേസ് ശരിയാക്കാതെ പല കാര്യത്തിലും പ്രകൃതിയെ നശിപ്പിക്കുന്നു. നമുക്ക് വേണ്ട സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുന്നില്ല. എന്താണെങ്കിലും രാവിലെ തന്നെ ഇത്തരത്തിൽ വാർത്തകളൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
1: എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി ഏറ്റവും പ്രധാനം നമ്മുടെ തന്നെയാണല്ലോ. അപ്പൊ കുഞ്ഞുങ്ങൾ വീട്ടിലെത്തിയോ എവിടെ എത്തിയെന്നൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കുക. വീണയുടെ സ്വത്ത് വിവരങ്ങൾ തേടി ED സംഘം പിണറായിലെത്തി എന്ന് പറയുന്ന ഒരു വാർത്ത. മാസപ്പടി കേസ് എന്ന് പറയുന്ന CMRL എക്സാലോജിക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്വത്ത് വിവരങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ട് ED സംഘം എത്തിയിട്ടുണ്ട്. പാതിരിയാട് പിണറായി വില്ലേജ് പരിധിയിലുള്ള വീണയുടെ പേരിലുള്ള സ്വത്തിന്റെ വിവരങ്ങളാണ് ED തിരക്കിയത്. ED കൊച്ചി സോണൽ ഓഫീസിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥ സംഘമാണ് ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചത്. അപ്പോൾ കാര്യമായിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മകൾ വീണാട്ടി, അവർക്കെതിരെ നടക്കുന്ന ഈ CMRL എക്സാലോജി കേസിൽ ED പിടിമുറുക്കുകയാണ് എന്ന വിവരങ്ങളാണ്. എല്ലാ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് പിണറായി വില്ലേജ് ഓഫീസിലെത്തി ED സംഘം. വൈദ്യുതി സബ്സ്റ്റേഷന് സമീപത്തുള്ള വീണയുടെ പേരിലുള്ള സ്ഥലത്തിന്റെ വിശദാംശങ്ങൾ, ഇതിലേക്ക് എങ്ങനെയാണ് ഫണ്ട് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ പശ്ചിമേഷ്യയിൽ വരികയാണെങ്കിൽ ഇറാനിൽ US ആക്രമണ പരമ്പര ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാൻ പറയുന്ന ഒരു വാർത്ത. ഹോർമുസ് കടലിടുക്കിൽ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനെതിരെ US ശക്തമായ പ്രത്യാക്രമണം നടത്തി. അന്താരാഷ്ട്ര ജലപാതയിൽ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ട് ആക്രമിച്ചതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തിരിച്ചടി ആരംഭിച്ചതെന്നാണ് US സെൻട്രൽ കമാൻഡ് X കുറിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും അടി തിരിച്ചടിയൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്.
0: തീർച്ചയായിട്ടും. നമ്മൾ ഇന്നലെ സംസാരിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു, സുകുമാരക്കുറുപ്പിന്റെ ഫയൽ തുറന്ന അല്ലേ, അതിനകത്ത് എവിടെ ഒരു മൊഴിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അത് ഒരു സിസ്റ്ററിന്റെയോ
1: കണ്ടതായിട്ട്, സുകുമാരക്കുറുപ്പിനെ കണ്ടതായിട്ട്, ഇത് കാലങ്ങളായിട്ട് പലരും പല സ്ഥലത്തായിട്ടും, അതായത് വാരണാസിയിൽ കണ്ടവരുണ്ട്, ഹിമാലയത്തിൽ കണ്ടവരുണ്ട്, നോർത്ത് ഈസ്റ്റിൽ കണ്ടവരുണ്ട്. ഈ രൂപ സാദൃശ്യം നമുക്ക് ചിലപ്പോൾ തോന്നാറില്ലേ, നമ്മുടെ ഇങ്ങനെ എൻ്റെ ഒരു ബന്ധുവിനെ പോലെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നാറില്ല, അങ്ങനെ ഒരാളെപ്പോലെ 7 പേരിരിക്കുമെന്നൊക്കെ പറയാറുണ്ട്. അപ്പം എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വെച്ച് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ഈ ഒരു അന്വേഷണം നീങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള പോലീസിന് വീണ്ടും വീണ്ടും നമ്മൾ സല്യൂട്ട് ചെയ്യാണ്. വർഷങ്ങൾക്ക്, 42 വർഷത്തിന് ശേഷവും ഒരു മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടോ മരിച്ചിട്ടുണ്ടോ, അതേ ഒരു വലിയ കേസിലെ പ്രതിയാണ്, ആ പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ക്രൈം ബ്രാഞ്ച് നടത്തുന്നു എന്നതാണ് സ്വാഗതാർഹം.
0: ഞാൻ മറ്റൊരു വാർത്ത തന്നെ ഇപ്പൊ പത്രത്തിൽ താഴോട്ട് പോയപ്പോ കാണുകയാണ്,
1: എന്താണത്,
0: വെളിച്ചെണ്ണക്ക് 299 രൂപ എന്ന
1: 300 രൂപയ്ക്കെടുത്ത്.
0: നമ്മള് സത്യം പറഞ്ഞാൽ ഈ വർഷത്തിൽ 1-2 വട്ടം പോകുമ്പോ ഇതൊന്നും അത്ര
1: അറിയുന്നില്ല. പാലിന്റെ വില പോലും നമുക്ക് അങ്ങനെ കൂടുന്നത് അറിയുന്നില്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ വാങ്ങുമ്പോ 22-25 പാലിൽ നിന്നൊക്കെ പറയുമ്പോഴാണ്, ഇപ്പൊ എത്രയാന്ന് അറിയില്ല
0: കേട്ടോ, 5 10
1: അതിലും കൂടിയിട്ടുണ്ടാവും. ചായയുടെ വില 10 അല്ലേ ഇപ്പൊ, 10-12.
0: എനിക്ക് ഓർമ്മയുണ്ട് ഈ മനോരമയ്ക്കൊക്കെ 3.5 രൂപ ഉള്ള സമയം റൈറ്റ്
1: സൈഡിൽ 2.20 എനിക്ക്
0: വില പോകുന്ന പോക്ക്. പലപ്പോഴും പ്രവാസികള് നാട്ടിലോട്ട് പൈസ എല്ലാ മാസവും അയച്ചു കൊടുക്കും, പക്ഷെ എത്രയാണ് നാട്ടിലത്തെ പ്രൈസ് എന്ന് നമ്മള് പലപ്പോഴും. ഇപ്പൊ നാട് ബീഫിന്റെ ഒക്കെ വില നാട്ടില് എന്തോരം വിലയാണ് കൂടുന്നത് എല്ലാത്തിന്റെ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പെട്രോളിന്റെ വില കൂടുമ്പോ എല്ലാം കൂടും, പക്ഷെ കുറയുമ്പോ ഒന്നും കുറയുന്നില്ല.
1: പക്ഷെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, സൗദി അറേബ്യ കുറച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വില കുത്തനെ വെട്ടിക്കുറച്ച് സൗദി അറേബ്യയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് അറബ് ലൈറ്റ് ഇനം ക്രൂഡ് ഓയിലിന്റെ വില. ബാരലിന് $11 ഒറ്റയടിക്ക് സൗദി അറേബ്യ കുറച്ചത്. 2015-20 സമാന രീതിയിൽ സൗദിയുടെ ദേശീയ എണ്ണ കമ്പനിയായിട്ടുള്ള സൗദി അറാംകോ എണ്ണവില വെട്ടിക്കുറച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ വിലക്കുറവ് ആദ്യമാണ്, 2000 ശേഷം ആദ്യമാണ്. ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള ഓഗസ്റ്റിലേക്കുള്ള എണ്ണയ്ക്കാണ് വിലക്കുറവ് ബാധകം. ഹോർമസ് തുറന്നതും ഒപെക് രാജ്യങ്ങൾ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ സൗദിയുടെ ഇത്തരമൊരു നീക്കം നേരത്തെ നിരീക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു. വിപണി വിഹിതം തിരിച്ചുപിടിക്കുക ഉൾപ്പെടെ ലക്ഷ്യമിട്ടിട്ടാണ് സൗദിയുടെ നീക്കം. ഒമാൻ, യു എ എന്നീ രാജ്യങ്ങളുടെ എണ്ണ വിലയേക്കാൾ ബാരലിന് 1.50 ഡോളർ കുറവാണ് ഇപ്പോൾ സൗദി ലൈറ്റിന് വില എന്നാണ് പറയുന്നത്. ഇറാൻ യു എസ് സംഘർഷത്തിന് പിന്നാലെ കുത്തനെ കുതിച്ച എണ്ണ വില ഇപ്പോൾ യുദ്ധത്തിന് മുൻപുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലും താഴേക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതേസമയം വില വെട്ടിക്കുറച്ചെങ്കിലും സൗദിയുടെ എണ്ണ വില മറ്റ് പ്രധാന ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണയേക്കാൾ ഇപ്പോഴും കൂടുതലാണെന്ന് ഏഷ്യയിലെ എണ്ണ കമ്പനികൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 11 ഡോളറൊക്കെ ഒറ്റയടിക്ക് കുറച്ചിരിക്കുകയാണ് സൗദി അറേബ്യ ഈ ഒരു വിപണി കീഴടക്കാൻ അല്ലെങ്കിൽ അതിൽ നിലനിർത്താൻ വേണ്ടിയിട്ട്.
0: തീർച്ചയായിട്ടും നമ്മുടെ ഈ ബി ജെ പിക്ക് അനുകൂല പ്രസ്താവന നടത്തിയെന്ന് പറഞ്ഞ കേന്ദ്രനിക്ക് ഒരു ഇതുണ്ടായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു സൈബർ സെല്ലിന്റെ ആക്രമണത്തിൽ ഏതെങ്കിലും കേസ് വന്നു എന്നുള്ളൊരു നിലക്കെട്ടോട് കൊടുത്തിട്ടുണ്ട്.
1: ശരിക്കും ശശി തരൂർ ആയാലും എ കെ ആന്റണി ആയാലും ഒരിക്കലും ബി ജെ പി അനുകൂല അവർ പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവരൊരു ബി ജെ പിയിലേക്ക് ഇനി പോകുമെന്നോ ബി ജെ പിയുടെ വക്താക്കളായി മാറുമെന്നോ നമ്മൾ ഒരിക്കലും കരുതുന്നില്ല. പക്ഷേ അവരെ പോലുള്ള ഒരു സീനിയർ നേതാക്കള് ബി ജെ പി അനുകൂലിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഒരു പരോക്ഷ പ്രസ്താവന പോലും നടത്തുന്നത് കോൺഗ്രസ് പാർട്ടി കേൾക്കുന്നത് വലിയ മുറിവായിരിക്കും. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സൈബർ ആക്രമണങ്ങളൊക്കെ ഈ മുതിർന്ന നേതാക്കൾക്കെതിരെ ഉണ്ടാവുന്നത്. അത് സ്വാഭാവികം മാത്രമാണ് അങ്ങനെ എടുക്കുക.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ കനത്ത മഴയാണ് ഇന്ന് കോഴിക്കോട് വയനാട് ജില്ലകളിലൊക്കെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൗതി എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് ഇറക്കുമതി ചെയ്യാനായിട്ട് ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ.
1: ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി 3 രാഷ്ട്രങ്ങൾ സന്ദർശിക്കുകയാണ്. അല്ല, ആദ്യത്തെ രാജ്യമാണ് ഇന്തോനേഷ്യ. അപ്പൊ ഇന്തോനേഷ്യയിൽ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന അവരുടെ ഏറ്റവും പരമോന്നത പുരസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുന്നു. ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള കരാറുകളിൽ രണ്ട് രാജ്യങ്ങളും ഒപ്പുവയ്ക്കുന്നു. നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇല്ലേ, അതുണ്ടാക്കിയിട്ട് ആ രാജ്യത്ത് അവരുടെ തെരഞ്ഞെടുപ്പ് രീതിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കരാറുകളിലും നമ്മുടെ ഇന്ത്യ ഒപ്പുവയ്ക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ 3 രാഷ്ട്ര സന്ദർശനം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്.
0: തീർച്ചയായിട്ടും.
1: എന്താണ് നിങ്ങൾ മെസ്സിയുടെ ആ നാണക്കേടിനെ കുറിച്ച് പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും അത് പറയും നമ്മൾ. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടർ
0: പോരാട്ടത്തിൽ
1: അർജന്റീന ക്വാർട്ടറിൽ കടന്നതിന് പിന്നാലെ റെക്കോർഡ് ബുക്കിലേക്ക് ഒരെണ്ണം കൂടി കൂട്ടിച്ചേർത്ത് സൂപ്പർ താരം മെസ്സി. അത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഗോൾ അടിച്ചതാണെന്ന്. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡ് നിലവിൽ നമ്മുടെ മെസ്സിയുടെ പേരിലാണ്. ഇതിന് പിന്നാലെയാണ് ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ അർജന്റീനയുടെ ഇതിഹാസ താരം ഡീഗോ മറഡോണയുടെ റെക്കോർഡാണ് നമ്മുടെ മെസ്സി മറികടന്നത്. ഏറ്റവും മികച്ച അസിസ്റ്റുകൾ നൽകിയ പാസ് നൽകിയ മത്സരത്തിൽ ക്രിസ്റ്റ്യൻ റൊമാറോ അർജന്റീനയ്ക്കായി നേടിയ ആദ്യ ഗോളിന് വഴിയൊരുക്കിയത് മെസ്സിയായിരുന്നു. അങ്ങനെ ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സിയുടെ 9-ാമത്തെ അസിസ്റ്റാണ് ഇത്. മറഡോണയായിരുന്നു നേരത്തെ, 8 അസിസ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. മിനിറ്റുകൾക്ക് ശേഷം അർജന്റീനയ്ക്കായിട്ട് സമനില ഗോളും അദ്ദേഹം നേടി. 21 ഗോളുകൾ ഈ ലോകകപ്പില് മൊത്തം ലോകകപ്പിൽ തികയ്ക്കുന്ന ആദ്യ ഫുട്ബോൾ താരമായിട്ടും മെസ്സി മാറിയിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള 9-ാം ലോകകപ്പ് മത്സരത്തിലാണ് മെസ്സി ഗോൾ നേടുന്നത്, അതും റെക്കോർഡാണ്. ഈ ലോകകപ്പിലെ 9-ാമത്തെ മത്സരത്തിൽ ഓരോ മത്സരത്തിലും ഗോൾ നേടി പോകുന്ന റെക്കോർഡും സ്വന്തമാണ്. പക്ഷെ അപ്പോഴും എല്ലാ വേൾഡ് കപ്പിലും 2006 മുതൽ എല്ലാ വേൾഡ് കപ്പിലും ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് ഗോൾ ഒരു വേൾഡ് കപ്പിൽ ഗോൾ നേടാൻ പറ്റാത്തതുകൊണ്ട് മാത്രം റൊണാൾഡോ ആ ഒരു റെക്കോർഡുമായിട്ട് മുന്നോട്ട്. ഇതിനോടൊപ്പം നാണക്കേടിന്റെ മറ്റൊരു റെക്കോർഡിനെ കുറിച്ച് നമ്മൾ പറയണം. ഫിഫ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും സംശയമില്ല ലയണൽ മെസ്സി. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയ താരമാരാണ്, അതും മെസ്സി. ഈജിപ്തിനെതിരായിട്ടുള്ള പ്രീ ക്വാർട്ടർ മത്സരത്തിൽ മെസ്സി ഏറ്റവും ഒടുവിൽ പെനാൽറ്റി പാഴാക്കി. മത്സരത്തിന്റെ 15-ാം മിനിറ്റിൽ ഡിഫൻഡർ യാസർ ഇബ്രാഹിമിലൂടെ ഈജിപ്റ്റ് മുന്നിലെത്തിയിരുന്നു. പിന്നാലെ സ്കോർ സമനിലയിലാക്കാൻ ലഭിച്ച അവസരമാണ് അദ്ദേഹം ബോക്സിനുള്ളിലേക്ക് ഇടാതെ അങ്ങ് തട്ടിക്കളഞ്ഞത്. അങ്ങനെ എല്ലാ റെക്കോർഡുകളും വരുമ്പോഴും ചില മനുഷ്യരുടെ മുന്നിൽ ഈ പെനാൽറ്റി ഒക്കെ ഒരു ബാലികേറാമലയായിട്ട് ഇങ്ങനെ നിൽക്കുവാറുണ്ട്.
0: എന്താണെങ്കിലും ഈജിപ്ത് നമ്മൾ പറഞ്ഞ ചില എല്ലാ തോൽവികളും തോൽവിയാണെന്ന് ചോദിച്ചാൽ അല്ല, ഈ ഒരു തോൽവി തലയുയർത്തി തന്നെയാണ് ഈജിപ്ത് പോയത്. അർജന്റീനക്കെതിരെ സത്യം പറഞ്ഞാൽ അർജന്റീന ഒന്ന് വിറപ്പിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ
1: പറയാം. അവര് നന്നായിട്ട് വിറച്ചു, വേർത്തു, പിന്നെ
0: കണ്ടു
1: അർജന്റീന ഇങ്ങനെ മാറ്റിട്ട് പണ്ട് സച്ചിനൊക്കെ നിൽക്കുമ്പോ നമുക്ക് ആ ഒരു ആന്തലുണ്ട്. ഇത് ഔട്ട് 97 നിൽക്കുമ്പോ സച്ചിൻ നമ്മൾ ഇരുന്നെടുത്ത് നനങ്ങില്ല. കാരണം നമുക്കറിയാതെ അന്ധവിശ്വാസികളായിട്ട് നമ്മൾ മാറും. ചില സമയത്ത് നമ്മൾ എണീക്കുമ്പോൾ സച്ചിൻ ഔട്ടാവും. നമ്മളൊന്ന് തിരിഞ്ഞ് നമ്മളൊരു വെള്ളം എടുക്കാൻ വേണ്ടി നമ്മൾ അടുക്കളയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് മെസ്സിയാവും. അങ്ങനെ ഇങ്ങനെ നമുക്കൊരു ഒരു നമ്മുടെ ഉള്ളിൽ ഒരു അന്ധവിശ്വാസം അറിയാതെ ഈ കളിയുടെ സമയത്ത് വരും. എന്തായാലും അതൊന്നും ഉണ്ടായില്ല. പക്ഷേ ആ അവസാനത്തെ ആ ഒരു കൂട്ടപ്പൊരിച്ചിലും ഓട്ടവും ഗോളിന് വേണ്ടിയുള്ള ദാഹം ജയിച്ചേ ഒക്കും എന്നുള്ള ആ അർജന്റീനയുടെ നീലപ്പടയുടെ നീലയും വെള്ളയും കുപ്പായത്തിലുള്ള ആ അവരുടെ ഒരു ആഗ്രഹവും പോരാട്ട വീഡിയോ ഒക്കെ കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള മത്സരം പറഞ്ഞാൽ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് പത്രങ്ങളുടെ തലക്കെട്ട് കൂടി ഒന്ന് പെട്ടെന്ന് നോക്കാം. 3 ships hit in Hormuz flare-up, Qatar slams Iran എന്ന് പറഞ്ഞൊരു വാർത്ത. ഹിസ്റ്ററിക് അച്ചീവ്മെന്റ്, UAE certifies world's first commercial vertiport for air taxi. ആ ഒരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് അതിനുവേണ്ടിയാണല്ലോ. അപ്പൊ UAE certifies world's first commercial vertiport for air taxi എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള വാർത്ത. നോ വോക്ക് ഇൻ ആപ്ലിക്കേഷൻസ് ഫോർ പാസ്പോർട്ട് വർക്ക് സേസ് ഇന്ത്യൻ മിഷൻ ഇൻ ദുബായ്. എല്ലാവരും വോക്ക് ഇൻ ആയിട്ട് നമുക്ക് പോവാം ചെയ്യാം എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നല്ലോ. പക്ഷെ വോക്ക് ഇൻ ഇല്ല, നേരെ book.passportindia.ua.com പോയാൽ മാത്രമേ ബുക്ക് ചെയ്തിട്ടേ നമുക്ക് പാസ്പോർട്ട് സേവനങ്ങൾ കിട്ടൂ എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ യുഎയിലെ ഇന്ത്യൻ കൗൺസുലേറ്റ്, അബുദാബിയിലെ ഇന്ത്യൻ എംബസി. ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പോവുക.
0: പാകിസ്ഥാനിലെ ഒരു കാർഗോ പ്ലെയിൻ മിസ്സിംഗ് ആയിട്ടുണ്ട്. യുഎയിലെ ഇന്ന് ഫോഗിന് അലേർട്ട് ഉണ്ട്. എനിക്കിപ്പോ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതായത് ജബലലിയിൽ നല്ല രീതിയിലുള്ള ഫോഗ് ഇറങ്ങി തുടങ്ങി. രാഹുലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഫോഗ് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് പലരും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ ആ മെസ്സേജ് താഴെയാണ് ഞാൻ പെട്ടെന്ന് വായിച്ചു. അത് വിസിബിലിറ്റിക്കും പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ ഈ
1: ഏരിയയിലൊന്നും ഇങ്ങനെ ഒരു മഴ നിൽക്കണം പോലെ മൂടി കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ അത് മഞ്ഞാണ് അല്ലേ, മഞ്ഞിലേക്ക് പോവാണ്
0: ഫോഗിലേക്ക്. ഹ്യൂമിഡിറ്റി ആണ്, സത്യം പറഞ്ഞാൽ തണുപ്പല്ല അത്, അത് ചൂടാണ്. അപ്പൊ എന്താണേലും അങ്ങനെ ഒരു ഫോഗ് സിറ്റുവേഷനും കൂടെ ഉണ്ട് എന്നുള്ളത്. എവിടെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ട്രാഫിക് അപ്ഡേറ്റിന്റെ സമയത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും കേട്ടോ. അപ്പൊ എന്താണേലും ഇത് തന്നെയാണ് പ്രധാന വാർത്തകൾ എല്ലാ സ്ഥലങ്ങളിലും നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന മണിക്കൂറിൽ നിങ്ങൾക്ക് മിനി പത്മ അറിയിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്ന സിറ്റ്ബാക്കിന് എൻജോയ്. ഹോം 92.2 FM അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെയുള്ളത്. അക്ഷയ് മിനി പത്മയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു.

0: brought to you by ABC Cargo and Courier, number one in GCC.
1: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ മാത്രമാണ് എനിക്ക് കുറച്ച് ട്രാഫിക് കാണാൻ സാധിക്കുന്നത്. അവിടെ രണ്ട് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി റോഡുകളൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഫ്രീ ആണ്. ഷെയ്ഖ് സായ റോഡ്, അൽകെയിൽ റോഡ്, അതുപോലെ തന്നെ അലൈൻ റോഡും കാര്യങ്ങളും ഒക്കെ തന്നെ, ഫിനാൻഷ്യൽ സെന്റേഴ്സ് ആണെങ്കിലും എല്ലാം തന്നെ റോഡ് നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഒരു രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഈ ഒരു ട്രാഫിക് കാണാൻ സാധിക്കുന്നത്. അവിടെ രണ്ട് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി റോഡുകളൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഫ്രീ ആണ്. ഷെയ്ഖ് സായ റോഡ്, അൽകെയിൽ റോഡ്, അതുപോലെ തന്നെ അലൈൻ റോഡും കാര്യങ്ങളും ഒക്കെ തന്നെ, ഫിനാൻഷ്യൽ സെന്റേഴ്സ് ആണെങ്കിലും എല്ലാം

0: പ്രിയ കഞ്ചിഷനുണ്ട്. സോ അത് ആസ് യൂഷ്വൽ രാവിലെ നമുക്കറിയാവുന്ന ഒരു കഞ്ചിഷനാണ്. ബാക്കി ടുവേർഡ്സ് റാസൽ ഖൈമ, അജ്മാൻ, ഉമൽ ക്വീൻ അവിടെയൊക്കെ തന്നെ നല്ല ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്. ദുബായിൽ നിന്ന് നേരെ അബുദാബിയിലേക്കുള്ള എൻറ്റയർ ഏരിയയും നല്ല ഫ്രീ ആയിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനാണ്, നമുക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. ട്രാഫിക്
1: അപ്ഡേറ്റ് ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.

ആക്രമണം തുടർന്നാൽ സമാധാന ചർച്ചയ്ക്കില്ലെന്ന് ഇറാനിൽ US ആക്രമണം. ഈജിപ്തിനെ തളച്ച അർജന്റീന ക്വാർട്ടറിൽ കൊളംബിയയെ തോൽപ്പിച്ച സ്വിറ്റ്സർലൻഡ്. വയനാട് മണ്ണിടിച്ചിൽ, മുഖ്യമന്ത്രി ദുരന്ത ഭൂമിയിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോർമുസ്ലടിക്കിപ്പോൾ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ അതിശക്തമായ US ആക്രമണം നടക്കുന്നു എന്ന വാർത്തകളാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാന വാർത്തയായി പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. ഇറാനിലെ സിറിക്കിലും കഷമിലും തുടർ സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്രമണം തുടർന്നാൽ സമാധാന ചർച്ചയ്ക്കില്ല. ഹോർമുസിലെ ആക്രമണത്തിൽ തിരിച്ചടിയാണിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് US സെൻട്രൽ കമാൻഡർ എക്സിൽ കുറിച്ചു. ഇറാനിൽ ആക്രമണം നടത്തുകയാണിപ്പോൾ അമേരിക്കൻ സൈന്യം. 80 ഇറാൻ കേന്ദ്രങ്ങളിലാണ് US ആക്രമണം തുടരുന്നത്. ഹോർമുസിലെ ആക്രമണത്തിലെ തിരിച്ചടിയാണിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും US വ്യക്തമാക്കുന്നു. ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് സൂപ്പർ ജയം. ഈജിപ്തിനെ തോൽപ്പിച്ചത് 2-3 goals. അർജന്റീനയുടെ നാടകീയ തിരിച്ചുവരവ് 2nd പകുതിയിൽ 2 goals പിന്നിൽ നിന്ന ശേഷമാണ്. ഈ ജയത്തോടെ നിലവിലെ ചാമ്പ്യന്മാർ ക്വാർട്ടറിൽ പ്രവേശിച്ചു. യാസർ ഇബ്രാഹിമിന്റെയും സീക്കോയുടെയും ഗോളുകളിൽ മുന്നിലെത്തിയ ഈജിപ്ത് പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങിക്കളിച്ചത് മുതലെടുത്ത 70th minute ക്രിസ്ത്യൻ റൊമേരയുടെ ഗോൾ. 83rd minute ലിയണൽ മെസ്സിയുടെ ഗംഭീര ഗോളിലൂടെ അർജന്റീന സമനില പിടിച്ചു. കളി തീരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ലൗട്ടാരോ മാർട്ടിനസിന്റെ ഗംഭീരമായ ക്രോസിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്കായി വിജയ ഗോൾ നേടി. ഇതോടെ ലോകകപ്പിൽ അർജന്റീന ക്വാർട്ടറിൽ കടന്നു. ഗോൾരഹിത സമനിലയിൽ അവസാനിച്ച ആവേശകരമായ പോരാട്ടത്തിന് പിന്നാലെ നടന്ന പെനൽറ്റി ഷൂട്ടൌട്ടിൽ കൊളംബിയ 4-3 തോൽപ്പിച്ച സ്വിറ്റ്സർലൻഡ് ഫിഫ ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ് സ്വിറ്റ്സർലൻഡിന്റെ അടുത്ത എതിരാളി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോൾ നേടാനാകാതെ മത്സരം 0-0 എന്ന നിലയിൽ സമനിലയിൽ കലാശിക്കുകയായിരുന്നു. വയനാട്ടിലെ മണ്ണിടിച്ചിൽ ദുരന്ത സ്ഥലത്ത് മുഖ്യമന്ത്രി VD സതീശൻ എത്തും. രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ യാത്ര തിരിക്കുന്ന മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് ദുരന്ത മേഖലയിൽ എത്തും. കലാടിയിൽ തുരങ്കപാത നിർമ്മാണ മേഖലയോട് ചേർന്ന് മീനാക്ഷി പാലത്തിനടുത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. തുരങ്കപാത പദ്ധതി പ്രദേശത്തെ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ, സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അതിഥി തൊഴിലാളികളായ 3 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. ഇന്ന് ഊർജിതമായ തെരച്ചിൽ തുടരുകയാണ്. കരാർ കമ്പനിയിലെ ജീവനക്കാരായ 5 പേരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തെരച്ചിലിന്റെ ഭാഗമായി കിടാവർ നായ്ക്കളുമുണ്ട്. മണ്ണിടിച്ചിൽ മരിച്ച 3 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവരവരുടെ നാടുകളിൽ എത്തിക്കും. ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന 7 പേരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. കല്ലാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനിടെയുണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് കരാർ കമ്പനി ദിലീപ് ബിൽ ലിമിറ്റഡ്. ദുരന്തത്തിന്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്ത് പിടിക്കുമെന്ന് ബോംബെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് നൽകിയ നിയമപ്രകാരമുള്ള കത്തിൽ കമ്പനി അറിയിച്ചു. പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതിനാണ് ഇപ്പോൾ പ്രഥമ പരിഗണനയെന്ന് കമ്പനി പറയുന്നു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ആദ്യ ഉത്തരവിലെ ഹൈക്കോടതി കുറ്റപ്പെടുത്തുന്ന വിവാദ പരാമർശങ്ങൾ നീക്കി സർക്കാർ പുതിയ ഉത്തരവിറക്കി. സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ടാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവുമായി ബന്ധപ്പെട്ട് വനം കശുവണ്ടി സെക്രട്ടറി കെ ബിജുവിനെതിരെ കോടതി അലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് ഹർജി. ഹൈക്കോടതിയെ നിന്ദിക്കുന്ന പരാമർശങ്ങൾ ഉൾപ്പെടുത്തി പ്രോസിക്യൂഷൻ അനുമതി നൽകിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി അലക്ഷ്യ നടപടി അല്ലെങ്കിൽ ഹർജി നൽകുന്നത്. 3rd time പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ കോടതി അലക്ഷ്യ ഹർജി നൽകുമെന്ന് കടകംപള്ളി മനോജാണ് ഉപഹർജിയിലൂടെ ബിജുവിനെതിരെ നടപടി ആവശ്യപ്പെട്ടത്. ഉത്തരവ് പ്രതികളെ സഹായിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. VD സതീശൻ സർക്കാർ യുടേൺ സർക്കാർ എന്ന് ജനം സംശയിച്ചാൽ കുറ്റം പറയാനാകില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. ഊരാളും കെലിന് അന്വേഷണം പോലും നടത്താതെ ക്ലീൻ ചിറ്റ് കൊടുത്തത് തെറ്റെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ അഴിമതി ആരോപണം ഉന്നയിച്ചതാണ്. PSC ക്രമക്കേട് വിവാദത്തിൽ SITA സർക്കാർ നിയോഗിക്കുകയും അഴിമതിക്കാരെ ജയിലിലടയ്ക്കുകയും വേണം, അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെ ജനം തിരിയുമെന്നും PJ കുര്യൻ. KPCC അധ്യക്ഷനെ ഉടൻ തീരുമാനിക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അയോധ്യ സംഭാവന കൊള്ളയിൽ ക്ഷേത്രം ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്രായ്ക്ക് വീഴ്ച പറ്റിയെന്ന് അംഗീകരിച്ച് ട്രസ്റ്റ് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ്ഗിരി. ചമ്പത്രായ് തന്റെ ഡ്രൈവറെ അമിതമായി വിശ്വസിച്ചതാണ് പിഴവുകൾക്ക് കാരണം.
ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും അധികാരം ചമ്പത്രായി സ്വന്തം കയ്യിൽ തന്നെ വയ്ക്കുകയായിരുന്നു. ചുമതലകൾ കൃത്യമായി വീതിച്ച് നൽകണമായിരുന്നുവെന്നും അദ്ദേഹം. അതേസമയം ചമ്പത്രായി അഴിമതി നടത്തിയിട്ടില്ലെന്നാണ് ട്രസ്റ്റ് അംഗങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നതെന്നും ഗോവിന്ദ് ദേവ്ഗിരി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം വാഴോട്ടുകോണം ബി ജെ പി കൌൺസിലർ ആർ സുഗതനെതിരെ കാപ്പ കേസ് ചുമത്തിയത് ആറുമാസം കൂടി തുടരും. പിൻവലിക്കണമെന്നാവശ്യം കാപ്പ ഉപദേശക സമിതി തള്ളി. ആറുമാസവും തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇതോടെ തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പിക്ക് തിരിച്ചടി. സത്യപ്രതിജ്ഞ ചെയ്യാൻ സുഗതന് മുന്നിൽ രണ്ടാഴ്ച മാത്രം സമയം ഉള്ളപ്പോഴാണ് കാപ്പ ഉപദേശക സമിതിയുടെ നിർണായക തീരുമാനം എത്തിയത്. എം വി ജയരാജനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. പാർട്ടി അനുമതിയില്ലാതെ വിമതരെ തിരിച്ചു വിളിച്ച നടപടിക്കെതിരെയാണ് വിമർശനം. എന്തിനാണ് ഇത്തരം അനാവശ്യ ചർച്ചയ്ക്ക് ഇടമുണ്ടാക്കിയതെന്ന് സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായതോടെ വീഴ്ച സംബന്ധിച്ച എം വി ജയരാജൻ. 56 പേരുടെ മരണത്തിനിടയാക്കിയ 2008 അഹമ്മദാബാദ് സ്ഫോടനക്കേസിൽ പ്രതികളുടെ വധശിക്ഷ ശരിവെച്ച ഗുജറാത്ത് ഹൈക്കോടതി. 3 മലയാളികൾ അടക്കമുള്ള 38 പ്രതികളുടെ വധശിക്ഷയാണ് ഗുജറാത്ത് ഹൈക്കോടതി ശരിവെച്ചത്. കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കൽ, രാജ്യദ്രോഹം, ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശികളും സഹോദരങ്ങളുമായ ഷിബിലി ഷാദിലി, മലപ്പുറം സ്വദേശി ഷറഫുദ്ദീൻ എന്നിവരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളികൾ. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാമനിയുടെ വിലാപയാത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നുവെന്ന് മുൻമന്ത്രി കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. 4 പതിറ്റാണ്ടോളം ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ഖാമനിയുടെ ധീര രക്തസാക്ഷിത്വം ഇറാനിലും ലോകമൊട്ടുക്കും ഉണ്ടാക്കിയ അനുരണനം ചെറുതല്ലെന്ന് കെ ടി ജലീൽ. ഹോർമസിലേക്ക്. വീണ്ടും ഹോർമസിൽ കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടിയായി ഇറാനെ ആക്രമിച്ച യു എസ് ആക്രമണം തുടങ്ങിയെന്ന് സെൻട്രൽ കമാൻഡ്. 40 ഇടങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണം. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്കാണ് മറുപടി നൽകുന്നതെന്ന് യു എസ്. ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണമാണ് പുലർച്ചെ നടത്തിയത്. മേഖലയിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് അടിയന്തര നടപടിയെന്ന് യു എസ് പ്രതിരോധ മന്ത്രാലയം പറയുന്നു. T20 നാണംകെട്ട തോൽവിയുമായി ഇന്ത്യ. ഇംഗ്ലണ്ടിനെതിരായ 3rd T20 മത്സരത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ 2rd സ്കോറുമായാണ് വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയത്. 202 റൺസ് വിജയ ലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ 11.4 ഓവറിൽ 76 റൺസിന് എല്ലാവരും പുറത്തായി. റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ തോൽവിയാണിത്. T20 മത്സരങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായാണ് തുടർച്ചയായ 5 മത്സരങ്ങളിൽ ഇന്ത്യ തോൽക്കുന്നത്. ഇന്ത്യൻ ബാറ്റർമാരിൽ വൈഭവ് സൂര്യവംശി, ഇഷൻ കിഷൻ, അഭിഷേക് ശർമ്മ, അക്ഷർ പട്ടേൽ എന്നിവർ മാത്രമാണ് 2 അക്കം കടന്നത്. അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ ആപ്ലിക്കേഷൻ സെന്ററുകളുടെ പ്രവർത്തനം വൈകുന്നതിനെ തുടർന്ന് യു എയിലെ ഇന്ത്യൻ മിഷനുകൾ കോൺസുലാർ സേവനങ്ങളിൽ പുതിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ തുടങ്ങിയ സേവനങ്ങൾക്കായി നേരിട്ടെത്തുന്ന അപേക്ഷകൾക്കുള്ള സേവനം പൂർണ്ണമായും നിർത്തി. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ പരിമിതമായ തോതിൽ നേരിട്ടെത്തിയുള്ള സേവനങ്ങൾ ലഭ്യമായിരിക്കും. അപേക്ഷകരുടെ എണ്ണത്തിൽ വൻ വർധനമുണ്ടായ സാഹചര്യത്തിലാണ് പുതിയ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നാൽപ്പത്തിയഞ്ചാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നവംബർ 4 മുതൽ 15 വരെ ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുമെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി അറിയിച്ചു. ലോകമെമ്പാടുമുള്ള വായനക്കാർ, എഴുത്തുകാർ, പ്രസാധകർ, വിവർത്തകർ എന്നിവർ മേളയിൽ അണിനിരക്കും.

0: Home FM News was brought to you by Dunlaw Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, studio clock. ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Russell Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankul Road, Bardubai.
1: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 73%.
1: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.com.

ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ബുധനാഴ്ചയിലേക്ക് മിഡ് വീക്കിലേക്ക് എത്തി നിൽക്കുന്നു. നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുകയായിരുന്നു. നമ്മൾ പലപ്പോഴും നമ്മൾ പ്രവാസികളായി കഴിയുമ്പോൾ അതിപ്പോൾ ഗൾഫിൽ നിന്നല്ല, അമേരിക്കയിൽ നിന്നല്ല, എവിടെ ആയിക്കോട്ടെ, ഈ ഓഫർ എന്ന് കാണുമ്പോൾ നമുക്ക് മലയാളികൾക്ക് മാത്രമാണോ ഈ പ്രശ്നമുള്ളത്? എന്താ ചാടി കയറി ഓഫറിൻ്റെ പുറയിൽ പോകുന്നത്? നമുക്കറിയാം, നമുക്ക് ഇവിടെ 10 ദിർഹംസിനോ അല്ലെങ്കിൽ ഇവിടെ 5 ദിർഹംസിനോ അല്ലെങ്കിൽ ഇവിടെ 1 ദിർഹത്തിനോ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിച്ച് കയറി അങ്ങോട്ട് പോകും. കഴിഞ്ഞ ദിവസം തന്നെ എന്നെ അടുത്ത് ഒരാൾ പറയായിരുന്നു, എവിടെയോ ഒരു സെയിൽ. ആ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വന്നാൽ ഒരു എന്താ പറയുന്നത്, 2 ദിർഹംസോ അല്ലെങ്കിൽ ഒരു 1.5 ദിർഹംസോ ആയിരിക്കും ഒരു ഇത് വരുന്നത്, ഒരു ഡിസ്കൗണ്ട് വരുന്നത് ആ പ്രൊഡക്റ്റിൽ. അതിന് 20 കിലോമീറ്റർ വണ്ടി പിടിച്ച് അവിടെ പോയിട്ട് സാധനം മേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എൻ്റെ അടുത്ത് സുഹൃത്ത് വെച്ച് ഇതിൻ്റെ വീട്ടിലുള്ളൊരു ഡിസ്കഷൻ്റെ ഭാഗം എന്നോട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ ശേഷം അവരിതുപോലെ തന്നെ ഓഫർ ഇട്ട് ദാ മുഴുവൻ നമ്മുടെ ഇന്ത്യക്കാരത് മലയാളീസ് അല്ല, പ്രത്യേകിച്ച് ഇന്ത്യ നോർത്ത് ഇന്ത്യൻസ് ഉൾപ്പെടെ കയറി ഇറങ്ങി. അത് പയറിന് വേണ്ടിയിട്ടുള്ള ഇടിവിടി അവിടെ കാണണമായിരുന്നു. അപ്പം ഇത് ഭയങ്കര എന്താ പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി. അപ്പോൾ ന്യൂജേഴ്സിയിൽ തുടങ്ങിയ ന്യൂ പട്ടേൽ ബ്രദേഴ്സിൻ്റെ ഒരു എന്താ പറയണത് സൂപ്പർ മാർക്കറ്റ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഇന്ത്യക്കാർക്ക് ഭയങ്കര ഒരു അപമാനക്കേട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ പ്രത്യേകിച്ച് ഓഫേഴ്സ് പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പോയി വാങ്ങുക എന്ന് പറയുന്ന ഒരു സംഭവം. യൂഷ്വലി നമ്മൾ ഇന്ത്യൻസ് അത് അങ്ങനെ ഒരു നമുക്ക് പണ്ടറിയാലോ, ഒന്നും കൊടുത്തില്ലെങ്കിലും ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെല്ലും എന്ന് ഇന്ത്യക്കാർ, അത് മാർക്കറ്റിംഗ് വിദഗ്ധർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഫ്രീ എന്ന് ണ്ടെങ്കിൽ അവിടെ ഇന്ത്യക്കാർ ഉണ്ടാവും എന്നുള്ള കാര്യം. പക്ഷെ ഞാൻ അതിനെ വേറൊരു ആംഗിളിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഈ പലപ്പോഴും ശരിയാണ് നമ്മൾ ഫ്രീ എന്നൊക്കെ കാണുമ്പോൾ ഇത് നമ്മൾ പോകും അങ്ങനെ എങ്ങനെയൊക്കെയാണ്. എന്നാൽ ബ്ലാക്ക് ഫ്രൈഡേ ഡേയിൽ അല്ലെങ്കിൽ താങ്ക്സ് ഗിവിംഗ് ഡേക്ക് ഈ ലോകം മുഴുവനുള്ള അമേരിക്കക്കാരായിക്കോട്ടെ യൂറോപ്യൻസ് ആയിക്കോട്ടെ അവരും ഓണിൽ വന്ന് തിക്കും തിരക്കും ഉണ്ടാക്കുന്ന കാണുന്നില്ലേ? ഒരുപക്ഷെ അവിടെ ഈ ഓഫറിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കാം, വർഷത്തിൽ 2-3 ദിവസം ആയിരിക്കും, അത് അവരുടെ മൈൻഡിൽ സെറ്റ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ ആ ദിവസം മാത്രം നോക്കിപ്പോകുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ഈ തിക്കും തിരക്കും ഉണ്ടാക്കി നമ്മൾ പോയി പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കുന്നു. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയേക്കുന്ന ഒരു കാര്യം, നമ്മളിത് പോകുന്നതിനോ മേടിക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നമില്ല, നമ്മുടേതായിട്ടുള്ള ഐഡിയോളജിയാണ്, നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളാണ്. പക്ഷെ നമ്മളവിടെ പാലിക്കേണ്ട ഒരു ഡിസിപ്ലിൻ അതുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയണേ ഒരു അയവുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത്, ഒരു ഞാൻ പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ ആരോ എടുത്തു വെച്ചേക്കുന്ന ഒരു കെട്ടി ഇപ്പുറത്തുനിന്ന് ഒരാൾ വന്ന് താഴേന്ന് വലിച്ചുകൊണ്ടങ്ങ് പോവാണ്. അപ്പോൾ അവിടാണ് നമ്മൾ പാലിക്കേണ്ട ചില എൻ്റെ മാത്രം ഒപ്പീനിയനാണ് കേട്ടോ, ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിബേറ്റ് ചെയ്യണമെങ്കിൽ ഡിബേറ്റ് ചെയ്യുക. ഇത് പക്ഷേ നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, അത് നമ്മൾ മര്യാദ പഠിക്കണം. അത് നമ്മളിപ്പോൾ UAE-യിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇനി അമേരിക്കയിലാണെങ്കിലും ഓഫറിന് പോവാം മേടിക്കാം, അതൊക്കെ നമ്മുടെ എന്താ ഫിനാൻഷ്യൽ കാൽക്കുലേഷനാണ്, നമുക്കവിടെ ലാഭം ഉണ്ടാവും, അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ചില മര്യാദകൾ നമ്മൾ പഠിക്കാനുണ്ട്. ചില ക്യൂ ഇപ്പോഴും നമ്മുടെ ആളുകൾക്ക് എങ്ങനെയാണ് ലൈനിൽ ക്യൂ നിൽക്കേണ്ടത്, ഒരു എലിവേറ്ററിൽ കയറിയാൽ എങ്ങനെയാണ് നമുക്ക് നിശബ്ദതായിട്ട് നിൽക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം, ഒരു ലിഫ്റ്റിൽ കയറിയ സമയത്ത് എന്താ സൗണ്ടിലൊരു സോങ് വെച്ചിരിക്കുന്നത്, ആ ഒരു പിന്നെ ഞാനും ആ പെയിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പോൾ പിന്നെ ഞാൻ പോട്ടെ ഒന്ന് പറയണ്ട വിട്ടേക്കാന്ന് വെച്ച് ഒന്ന് ഞാനിങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുമായിരുന്നു അതൊരു 3-4 പേരുണ്ടെങ്കിൽ പല നാഷണാലിറ്റീസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഒരു ഒരു ഏതെങ്കിലും ഒരു വേറൊരു സംസ്ഥാനത്തിൻ്റെ സോങ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടി കഴിഞ്ഞാൽ അവർ നമ്മളെ വീണ്ടും. അപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കേണ്ട ബേസിക് കോർട്ടസീസ്, നമ്മൾ പഠിക്കേണ്ട ചില മര്യാദകൾ, നമ്മൾ പഠിക്കേണ്ട കുറേ കുറച്ച് കാര്യങ്ങൾ. ഇതൊന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പലപ്പോഴും താങ്ക്സ് ഗിവിംഗ് ഡേക്കൊക്കെ നമ്മൾ കാണുന്ന ലോങ് ക്യൂ ഉണ്ടാകും, ക്യൂ ആണത്, നിൽക്കണം, നിന്ന് മേടിക്കുന്നവർ മേടിച്ചാൽ മതി, അല്ലെ ഇടിച്ച് തെല്ലി. ഈ ഒരു പ്രവണത ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയധികം ചീത്തപ്പേര് മാറ്റാമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതാണ് എന്താണേലും ഒരു അടിപൊളി സോങ്ങിലേക്ക് തന്നെ പോകുന്നു.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All Access Pack, Verum AED 99.99 Matram, Adum Prativarsham, TNC Apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: എന്റെ വണ്ടിയുടെ കാര്യം.
11: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
12: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
13: നമ്മൾ എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സമയമാണ്. എന്താണേലും സംതിങ് ഡിഫറെന്റ്, സംതിങ് ന്യൂ നമുക്കൊക്കെ അറിയാൻ നിങ്ങൾക്ക് നമ്മുടെ ഹോം 92.2 FM-ന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വന്ന് കിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഖാമുഖം കാണാവുന്നതാണ്. നമ്മുടെ ലൈവ് ആണ്. സോ എന്താണ് വിരുപോ ഇന്നത്തെ എന്താ സംഭവം?
14: ഫുട്ബോളിനെ കുറിച്ച് തന്നെയാണ്. 11-ഉം 11-ഉം 22 പേരാണല്ലോ ഒരു മത്സരത്തിൽ കളിക്കുക. അങ്ങനെ 23-ാമനായിട്ട് ഒരാൾ കൂടി
13: കളിക്കാറുണ്ട്. അങ്ങനല്ല, ഫിഫ പ്ലസ് റഫറി വേഴ്സസ് ഈജിപ്റ്റ്, അങ്ങനെയാണോ പറയുന്നത്?
14: അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? ഇവിടെ കുറേ മെസ്സേജ് വരുന്നത്. കരച്ചില് തീർന്നില്ല ഒരു ഭാഗം, അല്ല കരച്ചില് തീരാത്ത മറുഭാഗത്തിന് കുറച്ച് ശക്തി കൂടിയിട്ടുണ്ട് ഈ പ്രാവശ്യം. അപ്പൊ എനിക്കൊന്ന് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഇവർ പറയുന്നതിൽ കാര്യമില്ല. കാരണം ഫിഫയുടെ പ്രസിഡന്റ് അർജന്റീന ജയിച്ചോടനെ ചാടി അത് മറന്നുപോയി.
13: അല്ല, അർജന്റീനയുടെ ഗോൾ അടിക്കാൻ വേണ്ടി വിസിൽ അടിക്കാൻ വെയിറ്റ് ചെയ്യുന്ന റഫറി. അങ്ങനെ കുറേ അധികം കാര്യങ്ങള് എനിക്കൊന്നു. ആളുകള് വാർ എന്ന് പറയുന്ന WAR എന്ന് പറയുന്നത് നമ്മള് ഉൾപ്പെടെ മലയാളികൾ ഉൾപ്പെടെ ഇപ്പൊ വാർ ആയി മാറി.
14: ശരിക്കും പലർക്കും പല സംശയങ്ങളും തോന്നുന്നുണ്ട്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഫുട്ബോളിൽ ആ 23-ാം നമ്പറുകാരനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എങ്ങനെ 23-ാം നമ്പറുകാരൻ ആകാം? രണ്ട് ടീമുകളിലായിട്ട് 22 പേർ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കും. എന്നാൽ മറ്റൊരാൾ കൂടിയുണ്ട്, കളി തീരുന്നത് വരെ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, മറ്റു രണ്ടുപേരും കളിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ട്, കപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും. ഈ മനുഷ്യനും അതിന്റെ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൊണ്ട് കളി കാണണം, ഫൗളുകൾ, അച്ചടക്കം, ഇതെല്ലാം സ്കാൻ ചെയ്യുന്ന ഒരു റോബോട്ടിനെ പോലെ അദ്ദേഹം ഓടേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു ഫുട്ബോൾ റഫറി ആകുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല, അത് വലിയ സംഭവമാണ്. ക്രിക്കറ്റില് അമ്പയറെ പോലെ വിക്കറ്റിന് പിന്നിൽ ഇങ്ങനെ പിന്നെ തൂണും ചാരിയും മണ്ണും ചാരിയും നമ്മൾ പെണ്ണും കൊണ്ടുപോയി പറഞ്ഞ പോലെ വെറുതെ ഇങ്ങനെ നിന്നാ പോരാ. ഗ്രൗണ്ടിൽ ഉടനീളം ഓടി കളിക്കണം. ക്രിക്കറ്റ് അമ്പയർ ഒരിടത്ത് നിന്ന് കളിയിലെ പിശകുകൾ കണ്ടെത്തിയാൽ മാത്രം മതി, പക്ഷെ റഫറി അങ്ങനെയല്ല. പിശക് നിരീക്ഷിച്ചാൽ മാത്രം പോരാ, എപ്പോഴും അടിപിടിയും ചവിട്ടും ഒക്കെയുള്ള ഫുട്ബോൾ കളിയിൽ കളിക്കാരെ നന്നായി നിയന്ത്രിക്കുകയും വേണം. ചില സമയത്ത് ഈ റഫറിക്ക് ചവിട്ട് കൊള്ളുന്നൊക്കെ പണ്ടത്തെ കളിയിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ കാലൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് ഇവർ ഒഴിഞ്ഞു മാറുന്ന ഒരു ദൃശ്യമൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് ഈ റഫറിമാർക്ക് ചവിട്ട് കിട്ടുന്നൊക്കെ കാണാൻ വേണ്ടിട്ട്. നമ്മൾ ക്രൂരത പറയല്ല
13: കേട്ടോ. ഇവിടെ വിജയിപ്പിച്ചതായി അറിയിക്കുന്നു.
14: അത് ഫിഫ പ്രസിഡന്റ് തലയിൽ ഉമ്മ വെക്കുന്ന മെസ്സിയുടെ ഒരു ചിത്രമുണ്ട്. ഇപ്പൊ അതൊക്കെയാണ് ട്രോളോട്. നമ്മൾ ഇതിനൊക്കെ ആ രസകരമായിട്ടുള്ള രീതിയിൽ കണ്ടാൽ മതി. പക്ഷെ ഈജിപ്തിന് അത് വലിയ സങ്കടമുണ്ട്. മുഹമ്മദ് സലാഹ് കണ്ണീരോട് കൂടിയിട്ട് അവർ പോകുന്നതും അവരുടെ ആ ഒഫീഷ്യൽസിന് തന്നെ യെല്ലോ കാർഡ് എടുത്ത് കാണിക്കുന്നതൊക്കെ അത്യപൂർവമായിട്ടുള്ള കാർഡ് എടുക്കലൊക്കെ കണ്ട ഒരു മത്സരമാണ്. എന്തായാലും അവർക്കതിൽ വലിയ സങ്കടമുണ്ട്. ഈജിപ്തിനെ സ്നേഹിക്കുന്നവർക്ക് സങ്കടമുണ്ട്. അർജന്റീനയുടെ എതിരാളികളായ ആളുകൾക്ക് സങ്കടമുണ്ട്. നല്ല ഫുട്ബോൾ കാണുന്നവർക്കും പലപ്പോഴും സലായ്ക്കടക്കം കൊടുത്ത് ആ ഒരു ഫൗളിനൊക്കെ കൊടുക്കേണ്ടതായിരുന്നില്ല ഒരു യെല്ലോ കാർഡെന്ന് പലർക്കും. ഒരു പെനാൽറ്റി കൊടുക്കേണ്ടതായിരുന്നില്ല. കൊടുക്കേണ്ട പല പെനാൽറ്റികളും കൊടുക്കാതിരിക്കുകയും അനാവശ്യ സ്ഥലത്ത് പിന്നെ ഫൗൾ ചെയ്തെടുത്ത് കാണിക്കാതിരിക്കുകയും അർജന്റീനയ്ക്ക് ഫേവറായിട്ട് കുറേ സ്ഥലത്ത് പോയില്ല എന്നത് ന്യായമായിട്ടുള്ള സംശയമായിട്ട് പലർക്കും വന്നു. അത് ബ്രസീൽ ഫാൻ ആയതുകൊണ്ടോ പോർച്ചുഗൽ ഫാൻ ആയതുകൊണ്ടോ മറ്റു രാജ്യങ്ങളുടെ ഫാൻ ആയതുകൊണ്ടല്ല, കളിയിൽ എപ്പോഴും ഒരു നീതി വേണം. അത് പലപ്പോഴും ഇപ്പോഴും ഈജിപ്തിന് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്.
13: ഒരു ഗോൾ മെസ്സിയുടെ ഓഫ് സൈഡ് ആയിരുന്നു,
14: ശരിക്കാണോ എന്നുള്ള സംശയത്തിൽ
13: അത് നമ്മൾ ഇന്നലെ പിന്നെ കളി കാണുന്ന സമയത്ത് നമ്മൾ ആ സ്പിരിറ്റിൽ അങ്ങ് പോകും. പിന്നെ ചിന്തിക്കുമ്പോഴാണ് ഇതായിരുന്നോ, എന്താണ് സംഭവിച്ചത്. അത് തന്നെയല്ല, നമുക്ക് റഫറി അവരുടെ റഫറി അവരുടെ കോച്ചും റഫറി ആയിട്ട്
14: അത് മാത്രമല്ല, രണ്ടാമത്തെ ഗോൾ ഡിസലോ ചെയ്തത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് വലിയൊരു രീതിയിൽ ഒരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ആദ്യത്തെ ഗോൾ അടിച്ചു, രണ്ടാമത്തെ ഗോൾ അപ്പൊ തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ വീണപ്പോ അതിന് പിന്നെ അപ്പീൽ ചെയ്തു, അത് ഡിസലോ ചെയ്തു. അത് ശരിക്കും അങ്ങനെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ അർജന്റീന അടിച്ച ഗോളുകളിലും അങ്ങനെ ഡിസലോ ചെയ്യാമായിരുന്നില്ല. അവിടെ എന്തുകൊണ്ട് ചെയ്തില്ല, ഈജിപ്ത് വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊരു വലിയൊരു സംശയങ്ങളും ഒരു ചർച്ചയും നടക്കുന്നുണ്ട്. എന്നാലും 90 മിനിറ്റോ അതിലധികമോ വിശ്രമമില്ലാത്തൊരു പണിയാണ് റഫറിയുടേത്. കഠിനമായിട്ടുള്ള തൊഴിലാണ്. ഫുട്ബോൾ ഗ്രൗണ്ടിലെ പോലീസും കോടതിയും എല്ലാം ആരാന്ന് വെച്ചുകഴിഞ്ഞാൽ റഫറിയാണ്. ശാരീരിക ക്ഷമത മാത്രമല്ല, നല്ല മനസ്സാണ്. ഇത് എവിടെ കൊടുക്കണം ചുമപ്പ്, എവിടെ കൊടുക്കണം യെല്ലോ, ചില സ്ഥലത്ത് കണ്ണടച്ച് കുഴപ്പമില്ല, വീണ് കിടക്കുന്നവൻ കള്ളത്തറാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാവാനുള്ള ബോധം വേണം. ഇനി എങ്ങനെയാണ് റഫറി ആവുക എന്ന് വെച്ചാൽ, നമുക്ക് ഇന്ത്യയിൽ ഒരു കേസ് എടുക്കാം. ഒരു ഇന്ത്യൻ പൗരനെ എങ്ങനെ റഫറി ആകാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഫുട്ബോൾ ഒരു വലിയ ശക്തിയൊന്നും അല്ല നമ്മുടെ ഇന്ത്യ, പക്ഷേ സജീവമായിട്ടുള്ള ഒരു ആരാധക വൃന്ദം നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഫുട്ബോളിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് പോലുള്ള വളരെ ചടുലമായിട്ടുള്ള ലീഗുകൾ നമ്മുടെ ഇന്ത്യയിലെ ശക്തി പ്രാപിക്കുമ്പോൾ ഭാവിയിൽ ഫുട്ബോൾ രംഗം വളരെ ശക്തമാവുകയാണ്. 14 വയസ്സാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ചട്ടപ്രകാരം റഫറിയാകാൻ അപേക്ഷിക്കാനുള്ള കുറഞ്ഞ പ്രായം 14 വയസ്സ്. പക്ഷേ ആ 14 വയസ്സിൽ ആർക്കും ആവാൻ പറ്റില്ല, കാരണം സീനിയർ സെക്കൻഡറി വിജയം വേണം ഇതാവാൻ. അതുകൊണ്ട് ഈ പ്രായത്തിൽ ഒരിക്കലും ആ 14 വയസ്സിൽ അത് നടക്കില്ല. 45 വയസ്സാണ് വിരമിക്കാനുള്ള പ്രായം. രാജ്യാന്തര ഇന്റർനാഷണൽ മത്സരങ്ങൾക്ക് റഫറി ആകണമെങ്കിൽ 45 വയസ്സാണ്. 35 വയസ്സിന് മുമ്പ് തന്നെ ദേശീയ തലത്തിലെ പരീക്ഷകളെല്ലാം ഒരു റഫറി പൂർത്തീകരിച്ചാൽ മാത്രമേ ഇന്റർനാഷണൽ ആവാൻ വേണ്ടി പറ്റൂ. ഇനി എങ്ങനെയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാം. സംസ്ഥാന ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന പരീക്ഷയിൽ പങ്കെടുക്കാം. വിജയിക്കുന്നവർക്ക് റഫറിങ്ങിന് ഒരു കോഴ്സ് തന്നെയുണ്ട് കേട്ടോ. ഫുട്ബോളിന്റെ 17 നിയമങ്ങൾ ഉൾപ്പെടെ കാര്യങ്ങൾ ഈ കോഴ്സിൽ നിന്ന് പഠിക്കാം. 8 ലെവലുകളായാണ് റഫറിയുടെ ലൈസൻസ് വരുന്നത്. പ്രാരംഭ കോഴ്സ് പഠിച്ചയാൾക്ക് ലെവൽ 8 റഫറി ആകാൻ വേണ്ടി കഴിയും. പിന്നീട് പല കോഴ്സുകളിലൂടെയായിട്ട് പടിപടിയായിട്ട് ഈ ലെവൽ ഇങ്ങനെ ഉയർത്തിയിട്ട് ലെവൽ 5 ആകുമ്പോൾ ദേശീയ തലത്തിലുള്ള മത്സരങ്ങൾ പിന്നെ നിയന്ത്രിക്കുന്ന ഒരു റഫറിയായിട്ട് മാറും. ഇനി ലെവൽ 2 ഇന്ത്യൻ സൂപ്പർ ലീഗ്, ലെവൽ 1 ഫിഫ യോഗ്യതയുള്ള രാജ്യാന്തര റഫറി ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യക്കാർക്കും കഴിയും. ഓരോ റഫറിക്കും ഫിഫയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇന്ത്യയിലുള്ള ഒരു റഫറി അദ്ദേഹത്തിന് വിചാരിക്കുന്ന അടുത്ത വേൾഡ് കപ്പിൽ എനിക്ക് റഫറി ആകണം, അങ്ങനെ പറ്റില്ല. പകരം ഓരോ രാജ്യത്തെയും ഫുട്ബോൾ അസോസിയേഷനുകളാണ് തങ്ങളുടെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരെ ഫിഫയുടെ രാജ്യാന്തര റഫറിമാരുടെ പട്ടികയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്. ഫിഫയിൽ 6 ഇന്ത്യൻ റഫറിമാരുടെ കോട്ട തന്നെ നമുക്കുണ്ട്. റഫറി പരീക്ഷയിൽ കായിക പരീക്ഷ പ്രധാനമാണ്, പ്രത്യേകിച്ച് ഓട്ടം അതൊരു പ്രധാന മാനദണ്ഡമാണ്. പല പരീക്ഷകളിലും പല മത്സരങ്ങളിലും ഓട്ടം ഉണ്ടാവും, ഫിറ്റ്നസ് തെളിയിക്കേണ്ടതായിട്ട് വരും. കളിക്കാർക്ക് മിന്നി വേണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വേണമെങ്കിൽ റൊണാൾഡോനെ പോലെ മെസ്സിനെ പോലെ നെയ്മറിനെ പോലെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്ത് ഇടാം. പക്ഷെ ഇവർക്ക് അങ്ങനെ പറ്റുക, അത് പറ്റില്ല. അപ്പൊ ഇനി ഇവരുടെ ശമ്പളം എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകകപ്പിൽ പല മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആഫ്രിക്ക ഏതാണ്ട് 2 കോടി, അതായത് 2.25 കോടി വരെ സമ്പാദിക്കാമെന്നാണ് പറയുന്നത്. ഫിഫയിലെ പ്രധാന റഫറിമാർക്ക് ഗ്രൂപ്പ് ഘട്ടത്തിലെ കളികൾക്ക് മാച്ച് ഒന്നിന് $3,000, നോക്കൌട്ട് ഘട്ടത്തിലെ മത്സരങ്ങൾക്ക് മാച്ച് ഒന്നിന് $10,000 ലഭിക്കും. അസിസ്റ്റന്റ് റഫറികൾക്ക് ഇത്രയും സമ്പാദിക്കാൻ കഴിയില്ല, പക്ഷെ അവരുടെ ആകെ ഒരു 10 ലക്ഷത്തിലധികം സമ്പാദ്യമായിട്ട് വരും. ഫിഫ റഫറിമാരെ സ്ഥിരമായിട്ട് നിയമിക്കാറില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഇത്തവണത്തെ വേൾഡ് കപ്പിൽ നമ്മുടെ ഇന്ത്യൻ റഫറിമാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിപ്പോയി കഴിഞ്ഞാൽ നോ, ഒരൊട്ട ഇന്ത്യൻ റഫറിമാരില്ല. നമുക്ക് കോട്ടയുണ്ട്, 52 റഫറിമാരുടെയും 88 അസിസ്റ്റന്റ് റഫറിമാരും ഒക്കെ ഫിഫയ്ക്ക് നിയമിക്കാം. അതിലെവിടെയും നമ്മുടെ ഇന്ത്യ ഇല്ല എന്നതാണ് സങ്കടം.
13: അല്ല, ഇത് ഈ വട്ടത്തെ നമ്മുടെ ആക്ച്വലി യോഗ്യതാ മത്സരത്തിന് ഇന്ത്യയുടെ മാച്ച് പലർക്കും ഒരുപാട് പേര് ഇത് പറയുന്നുണ്ട്, പക്ഷെ ഒരുപോ എങ്ങും ഇത് വലിയ അലയടിച്ച് കേൾക്കുന്നില്ല. ഇന്ത്യൻ മാച്ചിന്റെ യോഗ്യതാ മത്സരത്തിൽ പോലും ഇന്ത്യ നേടിയിരുന്ന ഒരു ഗോൾ പോലും അത് ഗോളല്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്രയും കഴിവുള്ള ഒരു രാജ്യത്ത് നിന്നാണ്, ഇത്രയും പ്രതിഭകളുള്ള രാജ്യം, നമ്മൾ എന്തുകൊണ്ട് ഫിഫയിലേക്ക് വരുന്നില്ല, നമ്മുടെ കോച്ചുകൾ എന്തുകൊണ്ട് ഫിഫയിലേക്ക് വരുന്നില്ല, കളിക്കാൻ വേണ്ട കോച്ചസ് ആളുകളുള്ളേ. അപ്പൊ ഇതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ചിന്തിക്കും, നമ്മൾ ഇപ്പോഴും അർജന്റീനയുടെയും ജർമ്മനിയുടെയും സ്പെയിന്റെയും ബ്രസീലിന്റെ പുറയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ നാടിനെ നമ്മൾ മറന്നു കളയരുത് അല്ലേ.
14: ശരിക്കും നമുക്ക് കളിക്കാരോ ഉണ്ടാവുന്നില്ല, നല്ലൊരു ടീമോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, നല്ലൊരു പരിശീലകനോ നല്ലൊരു റഫറിയോ നമുക്ക് ഇനിയും കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സങ്കടമാണ്. പക്ഷെ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും ഇക്കാലത്തെ മികച്ച ഒരു റഫറിയായിട്ട് നമ്മുടെ മനസ്സിൽ ആരുടെ പേരാണ് വരുന്നത്? വിയർ ലൂജി കോളിൻ. അദ്ദേഹത്തിന് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, കളിക്കളത്തിലെ അച്ചടക്കം, കർക്കശമായ തീരുമാനം, സമ്മർദ്ദമുള്ള മത്സരങ്ങൾ പോലും നിയന്ത്രിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവൊക്കെ 1998 മുതൽ 2003 വരെ തുടർച്ചയായിട്ട് 6 തവണ മികച്ച റഫറിക്കുള്ള ഫിഫ പുരസ്കാരം നേടിയ വ്യക്തിയാണ് പിയർ ലൂജി കൊളിന. പലർക്കും അദ്ദേഹത്തിന്റെ ആ ഒരു കർശന സ്വഭാവം, കുറച്ച് മുടിയില്ലാത്ത ഒരു മനുഷ്യനാണ്, കുട്ടിങ്ങനെ മുട്ട ബോൾ ഹെഡാണ്, രൂക്ഷമായിട്ടുള്ള കണ്ണുകളാണ്, നോക്കുമ്പോൾ തന്നെ കളിക്കാരൻ പേടിച്ചു. നമ്മൾ ഈ ഹെഡ് മാഷ് ചില കുരുത്തൻകെട്ട കുട്ടികളെ നോക്കുമ്പോൾ പേടിച്ചിട്ട് ഒരു മിനിറ്റ് സ്തബ്ധനായിട്ട് നിൽക്കുന്നില്ലേ, കാർഡ് എടുക്കേണ്ടി വരാറില്ല. ആ നോട്ടത്തിൽ തന്നെ അച്ചടക്കം പാലിച്ചിട്ട് കളി നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് കൊളിന. അങ്ങനെ 99 യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ ബയൺ മ്യൂണിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള ആ ഫൈനൽ നിയന്ത്രിച്ചത് ഈ കൊളിന തന്നെയാണ്. 2002 ഫിഫ ലോകകപ്പിന്റെ ഫൈനലിൽ ബ്രസീലും ജർമ്മനിയും തമ്മിലുള്ള ലോകകപ്പ് ഫൈനലിലെ പ്രധാന റഫറിയായിരുന്നു അദ്ദേഹം. അപൂർവമായിട്ടുള്ള അപ്പലേഷ്യ മൂലം നഷ്ടപ്പെട്ട ആ മുട്ടത്തല അദ്ദേഹത്തിന് അങ്ങനെ പറയാറില്ല, അതൊരു അസുഖം കാരണമാണ്. കളിക്കാരെ പോലും ഭയപ്പെടുത്തുന്ന തീവ്രമായ നോട്ടം, അതൊക്കെയുള്ള കോളിനെയാണ് ഈ ലോകം കണ്ട ഏറ്റവും മികച്ച റഫറി എന്ന് പറയുന്നത്.
13: അപ്പൊ ആരും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ചൈന എന്നുള്ളൊരു കാര്യം ശരിയാണ്. ചൈന എന്ന് പറയുമ്പോൾ ഇത്രയും നമ്മൾ എപ്പോഴും ചിന്തിക്കുമല്ലേ, ഫിസിക്കിന്റെ കാര്യത്തിലാണ്, വേഗതയുടെ കാര്യത്തിലാണ്,
14: സാങ്കേതികവിദ്യ എന്താ അവർക്ക് ഇല്ലാത്തത്.
13: 2002 മറ്റോ ഒറ്റ വട്ടമങ്ങാണ്ടാണ് തോന്നുന്നു അവര് വേൾഡ് കപ്പിലേക്ക് വന്നത് അല്ലെ, ജപ്പാന്റെ കൂടെ ഇടപെടിക്കാനായിട്ട് ഒക്കെ തന്നെ. താങ്ക് യു അരുൺ, അത് ഓർമ്മിപ്പിച്ചതിന് വളരെ നന്ദി. കാരണം അതും ശരിയാണ്, എന്താണേലും ഇത് ഇതിനകത്ത് ഇനി കളികൾ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു. ഇന്നലത്തെ ഒരു കളി കാണുമ്പോൾ അല്ലേ,
14: 2002 മാത്രമേ അവർ ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവരുണ്ടായിട്ടുള്ള ചിത്രത്തിൽ 2002, അതായത് നമ്മുടെ ബ്രസീൽ അവസാനമായിട്ട്
13: അവരുടെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലെ ആ സമയത്താണ് അവര് ലാസ്റ്റിൽ ഉണ്ടായിരുന്നതാണ് പറയുന്നത്.
14: പക്ഷെ അല്ലെ, എന്ത് പറഞ്ഞു വന്നാലും നമ്മൾ ഈ ബ്രസീൽ അവസാനം കപ്പെടുത്ത ആ കാലത്തേക്ക് എന്തുകൊണ്ട് വരുന്നു, പോയാലോ.
13: എന്താണേലും അർജന്റീന വെൽ പ്ലേഡ് ആയിട്ട് കളിച്ചു, അത് അത് നമുക്ക് ഒട്ടും തന്നെ പറയാൻ പറ്റത്തില്ല. കാരണം അത് അത് അങ്ങനെ അവരുടെ കളിയുടെ, നമ്മളിപ്പോ പറയുന്ന പോലെ നമ്മളൊരു കണ്ടത്തെ കളി ഫുട്ബോൾ കാണുന്ന പോലെ നമ്മൾ അർജന്റീനയുടെ കളി അതിങ്ങനെ പാസ് കൊടുത്ത് കണ്ടിരിക്കാൻ
14: കവിതയാണത്.
13: എനിക്ക് തോന്നുന്നു എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ വേൾഡ് കപ്പ് എടുക്കാൻ.
14: എന്തായാലും ഡിഫൻഡിങ് ചാമ്പ്യൻസ് ആണ്, തുടർച്ചയായിട്ട് 2 തവണ എടുത്തത്. അതിപ്പോ ഫിഫ സമ്മാനമായിട്ട് കൊടുക്കുന്നില്ല, പെനാൾട്ടി ഒക്കെ ചിലപ്പോ ഫിഫ കൊടുക്കുന്നത് റഫറി കൊടുക്കുന്നതെന്ന് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ. അടിക്കാൻ ഗോളാക്കാൻ ഇവര് തന്നെ വേണ്ടേ. അപ്പൊ എന്തായാലും മെസ്സി ഒന്ന് ഒരിക്കലും വില കുറച്ച് കാണരുത്. നമ്മൾ ഏറ്റവും നല്ല ഒരു സമയത്താണ് ജീവിക്കുന്നത്. മെസ്സിയുടെ ഏറ്റവും അദ്ദേഹം അവതരിക്കുന്ന ഏറ്റവും മൂർത്തിമത്തായിട്ടുള്ള ആ ഭാവത്തിൽ നമ്മൾ മെസ്സിയെ കാണുകയാണ്, അതങ്ങ് ആസ്വദിക്കുക.
13: എന്തായാലും നമ്മുടെ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ് ഒക്കെ നടക്കുകയാണ്, കൈ നിറയെ സമ്മാനങ്ങൾ ഞങ്ങൾക്ക് എന്തായാലും പങ്കെടുക്കാൻ പറ്റില്ല, നിങ്ങൾ അയക്കുക. കൈ നിറയെ സമ്മാനങ്ങൾ എടുക്കാൻ നല്ല ഇഷ്ടം പോലെ പ്രൈസസ് ആണ് ഇവിടെ വെച്ചേക്കുന്നത്. നാട്ടിലേക്കുള്ള ടിക്കറ്റ് വരെ നമുക്ക്
14: സ്വന്തമായിട്ട്
13: എക്സാക്ട്ലി. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഇനിയും ഫ്രാൻസ് ഒരു പക്ഷേ ജയിക്കാൻ സാധ്യതയുണ്ട്, സ്പെയിൻ ജയിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഹാലൻഡ് കിടക്കുന്നു, അവിടെ ഇംഗ്ലണ്ട് അവരുമായിട്ടാണ് കളി കിടക്കുന്നത്. ഇപ്പുറത്ത് നമ്മൾ
14: അർജന്റീന എല്ലാം കൂടി ചേർന്നിട്ട്
13: ബെൽജിയം ആരും മാറ്റി നിർത്താൻ പറ്റത്തില്ല.
14: സ്വിറ്റ്സർലൻഡ് അർജന്റീന പോരാട്ടം നടക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. അർജന്റീന അട്ടിമറിക്കോ സ്വിറ്റ്സർലൻഡ്.
13: എന്റെ വേറൊരു വിഷയം, ഇനി കുറച്ച് കളികളേ ഉള്ളൂ
14: ശരിക്കും. പക്ഷെ നമുക്ക് ഏറ്റവും നല്ല എന്താ പറയാ, കളി കളി ആരാധകരും കളി ഓർമ്മകളും ത്രസിപ്പിക്കുന്ന മത്സരങ്ങളും തന്ന ഒരു വേൾഡ് കപ്പ് എന്ന നിലയിൽ നമുക്ക് ഈ 2026 ചേർത്ത് പിടിക്കാം.
13: എന്താ സംഭവത്തിൽ ഇന്ന് നമ്മുടെ റെഫറീനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത്. എന്തായാലും ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഹോം 92.2 FM-ൽ അക്ഷയ മിനി പത്മയാണ് എന്താ സംഭവത്തിൽ.
10: സെൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഈ അറേബ്യൻ രാജസിന്റെ അവിടെ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് പ്രശ്നക്കാരാണ് കേട്ടോ. നിങ്ങളെക്കകത്ത് സ്റ്റേജിന്റെ പുറം നാടമോഹന്റെ കമ്പനിയുമായി ശേഖരം, ഈ അവിടെ രണ്ട് ആക്സിഡൻസ് ഇതുണ്ട് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ എനിക്കൊന്ന് ഗ്ലോബൽ വില്ലേജ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുന്നിടത്താണ് ഈ രണ്ടല്ല മൂന്ന് ആക്സിഡൻസ് നിങ്ങളുടെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. യു ആർ റെസ്പോൺസിബിൾ അവിടെ അല്ലെ. നമുക്ക് തമാശയായിട്ടല്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പോകായിരുന്നു അറേബ്യൻ രാജസിന്റെ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഈ ഗ്ലോബൽ വില്ലേജ് നിങ്ങൾ എപ്പോഴും അവിടെ സോളിഡ് ലൈൻസ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ സ്പീഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ആ സോളിഡ് ലൈൻ ഉള്ള സമയത്ത് നമ്മൾ ലൈൻ ചേഞ്ചിന് പോകരുത്, കാരണം അവിടെ ലോങ് ഒരു കർവ് ആണ്. ഏതാ ജെ വി സി ഒക്കെ എത്തുന്നതിന് മുന്നേ ആ സ്ഥലത്താണ് ഞാൻ കണ്ടിന്യൂസ്ലി ഈ ഞാൻ എപ്പോഴും ഞാൻ അത് വഴി കൂടെ പോകുമ്പോൾ ഞാൻ സ്ഥിരം രാവിലെ ഈ ട്രാഫിക് പറയുന്നതുകൊണ്ടാണെന്ന് പറയില്ല, അവിടെ പോകുമ്പോൾ സമയത്ത് എനിക്കും ഒരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇച്ചിരി ഒന്ന് അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. ആൻഡ് ജെ വി സിയുടെ ഔട്ടർ സർക്കിൾസും ആക്ച്വലി ഇച്ചിരി ട്രാഫിക് സിറ്റുവേഷൻ ഉള്ള പോലെയാണ്. കാരണം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് കൺജഷൻ ഉണ്ട്, അല്ലിത്തേറ്റോൾ റോഡ് കൺജഷൻ ഉണ്ട്. ബാക്കി റോഡ്സുകളൊക്കെ തന്നെ ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടാണ് കാണുന്നത്. എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത്. നമ്മുടെ നമ്പർ അപ്പം തന്നെ സേവ് ചെയ്ത് വെക്കുക, എപ്പോഴും സേവ് ചെയ്ത് വെക്കുക. ഒരേ ഒരു നമ്പറേ ഉള്ളൂ, 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് മെസ്സേജും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

ഓൾറൈറ്റ്, ഫാസിൽ ബഷീറിന്റെ ഷോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ഇനിയും ദുബായ് ഫോക്ക് ലോലിൽ വെച്ചാണ് ഈ വരുന്ന സൺഡേ നമ്മൾ ടിക്കറ്റ് നടക്കാൻ പോകുന്ന ടിക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാം വളരെ വളരെ ഫാസ്റ്റ് സെല്ലിംഗ് ആണ്. വളരെ ഫ്യൂ ടിക്കറ്റ്സ് മാത്രമേ ഇനിയും ബാക്കിയുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെന്റലിസം ഷോ ഫാസിൽ ബഷീറിന്റെ അൾട്ടിമേറ്റ് എന്താ പറയണേ, എന്താ നമ്മളെ മുൾമുനയിലൊക്കെ നിർത്തുമെന്ന് പറയത്തില്ല, അതുപോലത്തെ ഷോ ആയിരുന്നു കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ച സഫാരി മോളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് ഈ ആഴ്ച വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു ഫോർ ദുബായ്. അപ്പോൾ എന്താണേലും ദുബായിലുള്ള ആൾക്കാർക്ക് ഇത് വളരെ എന്താ പറയുന്നത് ഒറ്റ ദിവസത്തെ ഷോ ഉള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ വേഗം പോയി പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു ടിക്കറ്റ് ഞാൻ ഗിവ് അവേ ഇവിടെ നമ്മുടെ ഷോയിൽ കൊടുക്കുന്നുണ്ട്. വളരെ ഈസിയാണ്, ഗസ് ദ പേഴ്സണാലിറ്റി തന്നെയാണ്. ഇച്ചിരി ടഫ് ആയിരിക്കും നിങ്ങൾക്ക്, പക്ഷേ ഇത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വോയിസ് തന്നെയാണ്, മലയാളി തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചിരുന്നൊക്കെ ഇന്റർനാഷണൽ പേഴ്സണാലിറ്റീസ് ആയിരുന്നു, ഈ ആഴ്ച മലയാളിയുടെ തന്നെയാണ്.

0: ഇരിക്കുന്നത്. കേട്ടോളൂ കൃതായിട്ടായിട്ട് ഗസ് ചെയ്യുക ആരാണെന്ന്.
1: എനിക്ക് പഠിച്ചു അന്ന് തൊട്ട് ഞാൻ അത് പ്രാക്ടീസ് ചെയ്തു. അഭിനയിക്കുന്ന ഇത് ഇതിൽ ഹെൽപ്പ് യു എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് കല്ല് താഴ്ന്ന് എടുത്തിട്ട് എന്നെടുത്ത് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ രണ്ട് കല്ലെടുത്ത് ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ ഇടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ പേരോ എന്ത് പേരെന്താന്ന് ചോദിക്കും. ഞാനത് പറയണം, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് തെറ്റും, ഇത് താഴെ വീഴും. അപ്പോൾ അത് പഠിക്കണം. സോ മൈൻഡ് രണ്ടും ഇതായിട്ട് പുള്ളി എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും.
0: യെസ്, ആരാണ് ഈ വ്യക്തി എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം. റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പിൾ പാസ്സാണ് കിട്ടാൻ പോകുന്നത്. പലർക്കും കിട്ടാത്ത കപ്പിൾ പാസ്സാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട്. സോ വേഗം തന്നെ മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കുന്ന ഫോമാറ്റ് ഹോം സ്പേസ് റൈറ്റ് ആൻസർ, ഈ വ്യക്തിയുടെ പേര് സ്പേസ് നിങ്ങളുടെ പേരോടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ചടപടേ എന്നൊരു മെസ്സേജ് അയച്ചാൽ ചടപടേ എന്നൊരു ടിക്കറ്റ് നിങ്ങളുടെ കരങ്ങളിലേക്ക് തന്നെ വരുന്നതാണ്. സോ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. എവർഗ്രീൻ സോങ്ങിന്റെ അവരുടെ
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പിഎസ്സി പരീക്ഷാക്രമക്കേടിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി, വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റമടക്കമുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തുകയാണ്. പിഎസ്സി പരീക്ഷാക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള സർക്കാർ. ഇപ്പോൾ മന്ത്രിസഭായോഗം ഇക്കാര്യങ്ങൾ വിലയിരുത്തി പരാതികൾ വിശദമായി അന്വേഷിക്കും, നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ഒപ്പം വയനാട്ടിലെ അപകടത്തെക്കുറിച്ചും, കമ്പനി എന്തെങ്കിലും ക്രമക്കേട് നടത്തിയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. പിഎസ്സി പരീക്ഷാക്രമക്കേടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മുഖ്യമന്ത്രി ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ പറയുന്നത്. പിഎസ്സി പരീക്ഷാക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള സർക്കാർ. പരാതികൾ വിശദമായി അന്വേഷിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ചു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ അദാനിയുടെ അപേക്ഷ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. അപേക്ഷ എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും, അതിനുശേഷമേ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. കേരളത്തിന്റെ താൽപര്യങ്ങൾ ബലി കഴിക്കില്ല ഈ വിഷയത്തിലെന്ന് മുഖ്യമന്ത്രി. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളിൽ സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ. വയനാട്ടിലെ കല്ലാടിയിലുണ്ടായിരുന്ന ദുരന്തത്തിൽ ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ മുഖ്യമന്ത്രി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. പരിശോധിക്കാൻ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. പിഎസ്സിയിൽ വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ച് കേരള സർക്കാർ. മറ്റു വാർത്തകളിലേക്ക്. ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് സൂപ്പർ ജയം. ഈജിപ്തിനെ തോൽപ്പിച്ചത് 2-3 goals. അർജന്റീനയുടെ നാടകീയ തിരിച്ചുവരവ്. രണ്ടാം പകുതിയിൽ 2 goals പിന്നിട്ട് നിന്ന ശേഷം ഈ ജയത്തോടെ നിലവിലെ ചാമ്പ്യൻമാർ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. യാസർ ഇബ്രാഹിമിന്റെയും സിക്കോയുടെയും ഗോളുകളിൽ മുന്നിലെത്തിയ ഈജിപ്ത് പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങിയത് മുതലെടുത്താണ് 70th minute ക്രിസ്ത്യൻ റൊമേറയുടെ ഗോൾ പിറന്നത്. 83rd minute ലിയണൽ മെസ്സിയുടെ ഗംഭീര ഗോളിലൂടെ അർജന്റീന സമനില പിടിക്കുന്നു. കളി തീരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ലൗട്ടാരോ മാർട്ടിനസിന്റെ ഗംഭീരമായ ക്രോസിലൂടെ ഫെർണാണ്ടസ് അർജന്റീനയ്ക്കായി വിജയഗോളും നേടും. ഇതോടെ ലോകകപ്പിൽ അർജന്റീന ക്വാർട്ടറിൽ കടന്നു. ഫുട്ബോൾ ലോകകപ്പിലെ ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കി സ്വിറ്റ്സർലാൻഡ് ക്വാർട്ടർ ഫൈനലിൽ. കാനഡയിലെ വാൻകൂറിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഷൂട്ടൌട്ടിൽ 4-3 സ്വിസ് പട വിജയം പിടിച്ചെടുത്തത്. ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ് സ്വിറ്റ്സർലൻഡിന്റെ എതിരാളി. വയനാട്ടിലെ മണ്ണിടിച്ചിൽ ദുരന്ത സ്ഥലത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ എത്തും. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ യാത്ര തിരിക്കുന്ന മുഖ്യമന്ത്രി ഉച്ചയ്ക്കാണ് ദുരന്ത മേഖലയിലെത്തുക. കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണ മേഖലയോട് ചേർന്ന് മീനാക്ഷി പാലത്തിനടുത്താണ് ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായത്. ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ, സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയിലുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. 5 ജീവൻ നഷ്ടമായത്. അതിഥി തൊഴിലാളികളായ 3 മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 5 ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തെരച്ചിലിന്റെ ഭാഗമായി കെടവർ നായ്ക്കളും എത്തിയിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനയും രംഗത്ത്. കശുമണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ആദ്യ ഉത്തരവിലെ ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തുന്ന വിവാദ പരാമർശങ്ങൾ നീക്കി സർക്കാർ പുതിയ ഉത്തരവിറക്കി. സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ടാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി തിങ്കളാഴ്ച ഉത്തരവിറക്കിയത്. തിരുവനന്തപുരം വാഴൂട്ടുകോണം BJP കൌൺസിലർ ആർ സുഗതനെതിരെ കാപ്പ കേസ് ചുമത്തിയത് 6 കൂടി തുടരും. പിൻവലിക്കണമെന്ന ആവശ്യം കാപ്പ ഉപദേശക സമിതി തള്ളി. 6 ഇതോടെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കാൻ കഴിയില്ല. തിരുവനന്തപുരം നഗരസഭയിലെ BJP വലിയ തിരിച്ചടിയാണ് നൽകുക. സത്യപ്രതിജ്ഞ ചെയ്യാൻ സുഗതന് മുന്നിൽ 2 മാത്രം സമയം ഉള്ളപ്പോഴാണ് കാപ്പ ഉപദേശക സമിതിയുടെ നിർണായക തീരുമാനം. MB ജയരാജനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. പാർട്ടി അനുമതി ഇല്ലാതെ വിമതരെ തിരിച്ചു വിളിച്ച നടപടിക്കെതിരെയാണ് വിമർശനം ഉയർന്നത്. വിമർശനമുണ്ടായതോടെ വീഴ്ച സംബന്ധിച്ച് MV ജയരാജൻ. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ ചമ്പത്രായ്ക്ക് വീഴ്ച പറ്റിയെന്ന് സംബന്ധിച്ച് ക്ഷേത്ര ട്രസ്റ്റ് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ് ഗിരി. ചമ്പത്തറായ് തന്റെ ഡ്രൈവറെ അമിതമായി വിശ്വസിച്ചു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും അധികാരം ചമ്പത്തറായ് സ്വന്തം കയ്യിൽ തന്നെ വെച്ചു. ചുമതലകൾ കൃത്യമായി വീതിച്ച് നൽകണമായിരുന്നുവെന്നും ഗോവിന്ദ് ഗിരി. എന്നാൽ ഇപ്പോഴും ചമ്പത്തറായ് അഴിമതി നടത്തിയിട്ടില്ലെന്നാണ് ട്രസ്റ്റ് അംഗങ്ങൾ വിശ്വസിക്കുന്നതെന്നും ദേവ്ഗിരി പറയുന്നു. ഹോർമുസിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇറാനിൽ ആക്രമണം നടത്തിയ യു എസ്. ബന്ദറബസ് തുറമുഖത്തും ഖഷം ദ്വീപിലും സിറിക്കിലുമാണ് സ്ഫോടനമുണ്ടായത്. നിരവധി തവണ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ പറയുന്നു. മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആക്രമണം യു എസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഹോർമുസിൽ എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് യു എസിന്റെ ആക്രമണം. ഇറാന്റെ നടപടി വെടിനിർത്തൽ ലംഘനമെന്ന് യു എസ് ആരോപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് മൂന്ന് വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി അമേരിക്ക ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമ ആക്രമണമാണ് നടത്തുന്നത്. മേഖലയിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ജനങ്ങളുടെ ക്ഷമിക്കണം തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് അടിയന്തര സൈനിക നടപടിയെന്ന് യു എസ് പ്രതിരോധ മന്ത്രാലയം. 45-ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നവംബർ 4-ന്. 4 മുതൽ 16 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകമേള. ഒമാനാണ് ഇത്തവണത്തെ അതിഥി രാജ്യം. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിലവിൽ നിർത്തിവെച്ചുവെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiauae.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതിയെടുത്ത് വേണം കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത വാർത്ത 10 മണിക്ക്.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം കൂടുതലാണ്, 70%.
1: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaimah and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaimah and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bar, Dubai.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. ഹോം 92.1 FM-ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. സമയം 9:21 ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഐഫോണിന്റെ ലോഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വളരെ ചുരുക്കം മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ലോഞ്ചിനും കാര്യങ്ങളും. അപ്പോൾ 18 വരുന്നതിന് മുന്നേ പ്രൈസ് കൂടുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ടെക് മേഖലയിൽ നിന്ന് തന്നെ എല്ലായിടത്തുനിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രൈസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇത് ഈ ഐഫോണിൻ്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് നല്ല അടിപൊളി മോഡൽസ് ആണ് എന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും അവർ പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ അതിന് പ്രൈസ് കൂട്ടുന്ന കാര്യം. ഇപ്പോൾ എന്താണേലും പുതിയ ഫോൺ ഇറങ്ങുന്ന സമയത്ത് ഒരു 200-300-500 ദിറംസ് ഒക്കെ തന്നെ മേലെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം തന്നെ 17 പ്രൈസ് അതിന് കുറവുണ്ടാവാനും ചാൻസ് ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു പഴയ മോഡൽ മാറ്റി കൊടുക്കുന്നവരോ അല്ല എക്സ്ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്നവരോ ഒക്കെ ഒന്നും ചിന്തിച്ചിട്ട് ചെയ്യുക. കാരണം 17 അത്യാവശ്യം നല്ല ഒരു മോഡലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അത് എൻ്റെ മാത്രം കാൽക്കുലേഷൻ ആണെന്ന് എനിക്കറിയില്ല, ഈ ഓൺ നമ്പേഴ്സ് ഭയങ്കര ഹിറ്റ്സാണ് ഈ ഐഫോണിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം 15 അടിപൊളി, വൺ ഓഫ് ദ ബെസ്റ്റ് ഫോണാണ് 15 എന്ന് പറയുന്നത്. അതിനുശേഷം 17 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 13 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോഡലാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു മാസമായിട്ട് ഞാൻ നോക്കുകയാണെ. ആ നിങ്ങൾക്കറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, എനിക്ക് 13 റെഡ് വേണം. ഈ 13 റെഡിന് ഞാൻ, എൻ്റെ ദൈവം, ഞാൻ എത്ര സൈറ്റിൽ പോയിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ പണ്ട് ഈ എനിക്ക് വേറെ പല എന്താ പറയുന്നത് ഇയറിൽ ഇറങ്ങിയ ഐഫോണിൻ്റെ റെഡ് കളർ ഉണ്ടെങ്കിലും ഈ 13 റെഡിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, എന്നെ ക്യൂട്ടാണ്. അത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ എന്ത് രസമാണെന്ന് അറിയാം. നമുക്ക് അത്യാവശ്യം കോളിനും എന്താ വാട്സാപ്പിനും നമുക്കൊരു പേഴ്സണൽ ഫോണായിട്ട് സത്യം പറഞ്ഞാൽ അത് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ എടുക്കണോ വേണ്ടത് വെച്ചാൽ വേണ്ട, അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എനിക്കിപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് പശ്ചാത്തപിക്കുന്നു അതിൽ. അപ്പോൾ ഞാൻ ഓൺലൈൻ സൈറ്റ്സിലൊക്കെ നോക്കുന്ന സമയത്തും എല്ലാം റീഫോബിഷ്ഡ് മാത്രമേ കാണുന്നുള്ളൂ. ബ്രാൻഡ് ന്യൂ ഒന്നും എങ്ങും തന്നെ അല്ലെങ്കിൽ എവിടെയും ഒരു ഓൾഡ് സ്റ്റോക്ക് എങ്ങും തന്നെ ഇരിപ്പുണ്ടായിട്ട് എനിക്ക് തോന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആർജി അക്ഷയത്വം അതിനകത്ത് വന്ന് ജസ്റ്റ് ഹായ് ചോദിച്ചാൽ മതി. 13 കൊണ്ടൊന്ന് പറയണം, കാരണം ഒരുപാട് ഹൈലൈഡിൽ കാരണം തെറ്റുപോലെ 13 മേളിൽ കിടന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അതെനിക്ക് ക്ലിക്ക് ചെയ്യാലോ. അപ്പോൾ എന്താണേലും പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഐഫോൺ പുറത്ത് വിട്ടേക്കുന്ന ഒരു കാര്യം, ഫോൾഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഐഫോണിന് ഇച്ചിരി എന്തോ നാണക്കേട് കുറയാൻ, കാരണം നിങ്ങൾ ഒരുപാട് പുറയിലാണ്. നമ്മൾ പറയുമല്ലോ ചില രാജ്യങ്ങളൊക്കെ 10 പുറയിലാണെന്ന് പറയുന്ന പോലെ, സാംസങ് ഒക്കെ എന്നെ ഇറക്കി 7 സീരീസ് ഒക്കെ കഴിഞ്ഞ് പുതിയത് ഇറക്കാൻ പോകുന്ന സമയത്താണ് ഈ ഐഫോൺ ഇപ്പോൾ ഫോൾഡ് കൊണ്ട് വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും വരട്ടെ, അതെങ്കിലും വരട്ടെ എന്നുള്ളൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഈ 18 ഇറങ്ങും, ഐഫോൺ 18 ഇറങ്ങുമ്പോൾ പഴയ ഫോൺസ് അതായത് ഐഫോൺ 17 ഒരിക്കലും ചീപ്പർ ആകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രൈസിലേക്ക് പ്രൈസ് കുറയാൻ പോകാൻ, ഡിപ്രീഷ്യേറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഇത് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഐഫോൺ 18 വരുമ്പോൾ ക്യാമറയുടെ ഡിസൈൻ മാറുമോ? ഇത്ര നാളായി ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഏകദേശം 11 തൊട്ട് നമ്മൾ ഈ സീരീസ് കാണാം. അതോ ഇനി ഇവരൊരു ഡെക്കേഡിലേക്ക് ഈ സിസ്റ്റം തന്നെയാണോ, ഈ ക്യാമറ തന്നെയാണോ ഇവർ ഫോളോ ചെയ്യാൻ പോകുന്നത് എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്യാമറയുടെ ഇതിൽ മാറും. പക്ഷെ കളറിൽ ഒരു പേർപ്പിൾ കളർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് കളർ എന്ന രൂപേണ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് സ്റ്റിൽ ഐഫോൺ 17 ഓറഞ്ച് ഒന്നും എനിക്ക് അത്ര വലിയ ഒരു ഫ്ലാഗ്ഷിപ്പ് കളറായിട്ട്, അതൊക്കെ അവരുണ്ടാക്കിയെടുത്ത ട്രെൻഡല്ല, അല്ല ജനങ്ങൾ ഉണ്ടാക്കിയ ഫ്ലാഗ്ഷിപ്പ് ഒന്നുമല്ല, അത് അവർ പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ മേടിച്ച ഒരു ട്രെൻഡാണ്. എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കളറല്ല. എന്നാലും ഈ വീണ്ടും ഓഡ് നമ്പേഴ്സിലേക്ക് വരികയാണെങ്കിൽ 15, 17 വരികയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സും ഫോണും ഒക്കെ ഇറക്കുന്നതും കാണുന്നുണ്ട്. അപ്പം എന്താണ്, ലെറ്റ് സീ, എന്തായാലും അടിപൊളി ആയിരിക്കട്ടെ, വരാൻ പോകുന്ന 18 ആയിരിക്കട്ടെ, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എന്തായാലും സെപ്റ്റംബറിലെ ലോഞ്ചിന് മുന്നേ ആണ് ഈ വില വിവരങ്ങളൊക്കെ തന്നെ ഒന്ന് ഒരു ഹിൻസ് തന്നത്. ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. അവർ പറയും നമുക്ക് ചിപ്പ് കിട്ടാനില്ല, അതാണ് ഇതാണ് പ്രൊഡക്ഷൻ കുറവാണ്, ഇതൊക്കെ പറയും ഐഫോൺ. അത് നമുക്കറിയാം, സ്ഥിരം ഐഫോണിൻ്റെ ഒരു നമ്പറൊക്കെ തന്നെയാണത്. എന്തായാലും പറയട്ടെ, എന്തായാലും ഇറങ്ങി കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാം കേട്ടോ. അപ്പം നല്ലൊരു തമിഴ് സോങ് കേട്ടിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾ റൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ അല്ല നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ട്രാവൽ ചെയ്യുന്നവർക്കറിയാം, കഞ്ചഷനൊക്കെ ഒരുവിധം മാറി സ്ലോ മൂവിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലതായിട്ട് വെഹിക്കിൾ മൂവിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞേക്കുന്ന അറേബ്യൻ റാഞ്ചസിന്റെ അവിടുത്തെ കഞ്ചഷൻ കുറച്ച് ഒന്ന് മാറി, എനിക്കൊന്നും അവിടുത്തെ ആക്സിഡന്റ് മാറിയിട്ടില്ലേ, അവിടെ ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയുക. കാരണം ഒരു മണിക്കൂർ മുന്നേ ആയിരുന്നു അത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ബാക്കി സിറ്റുവേഷൻ അലി തിയേറ്റ് ഓൾഡ് റോഡിൽ കുറച്ച് കഞ്ചഷനും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കാണുന്നുണ്ട്. ഇന്നർ റോഡ്സിലെ ആ ഒരു ട്രാഫിക് സിറ്റുവേഷൻ കഴിഞ്ഞ മണിക്കൂറിലെ പോലെ തന്നെ പോകുന്നു. പ്രത്യേകിച്ച് വലിയ ഡെവലപ്മെന്റോ അല്ലെങ്കിൽ ഒന്നും റിലാക്സേഷൻ കാണുന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അവിടെ. ബാക്കി റോഡ്സ് ഒക്കെ ഷെഗ്സാ റോഡൊക്കെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ പറയാം. 0585829220.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
4: You are listening to Sand Dunes with Akshay and Vidya.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
4: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
3: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
4: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 0528900150.
3: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹാബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുടെ ഒരു പോസ്റ്റ് കാണായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അദ്ദേഹം ബർഷ ഹൈറ്റ്സിൽ ബർഷ വണ്ണിൽ അദ്ദേഹത്തിന്റെ കുഞ്ഞുമായിട്ട് ഈ പ്രായം ഉണ്ടല്ലോ, പ്രായമിൽ കുഞ്ഞിനെ വെച്ചിട്ട് ഇങ്ങനെ വൈകിട്ട് നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു നമ്മുടെ കേവ് കൂടെ ഫുട്പാത്തിൽ കൂടെയാണ് അദ്ദേഹം നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മരം ഇങ്ങനെ ചാഞ്ഞ് നിന്നിട്ട് അതിൻ്റെ ചില്ലകൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആ കേവിൻ്റെ ഇപ്പുറത്തൂടെ ഇറങ്ങി റോഡിലൂടെ ഇച്ചിരി നടന്നാലേ, അപ്പോൾ ഈ കുഞ്ഞുള്ളതുകൊണ്ട് സേഫ്റ്റി പ്രശ്നം ഉള്ളതുകൊണ്ട് ആ ചില്ല ഇങ്ങനെ കിടക്കുന്ന ഒരു ഒരു പ്രശ്നമാണ് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ. അദ്ദേഹം എന്തെടുത്തു, അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ, നേരെ ദുബായ് മുനിസിപ്പാലിറ്റിക്ക് ഇട്ട് കൊടുത്തു. ദുബായ് മുനിസിപ്പാലിറ്റിക്ക് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അപ്പോൾ തന്നെ അവർ മെസ്സേജ് വന്ന് അവർ ചോദിച്ചു ഇതെവിടെയാണ് സ്ഥലം, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ നമ്പർ തരാമോ, ഞങ്ങൾ വിളിക്കാം, ടുമോറോ 1-3 PM ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ വിളിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞു. വിളിച്ചോളാം ആ സമയത്ത് ഇവർ വിളിച്ചു, കേസ് രജിസ്റ്റർ ചെയ്തു. പിറ്റേ ദിവസം ഇദ്ദേഹം നടക്കും, ഇദ്ദേഹം വിട്ടുപോയി. നടക്കാൻ പോയപ്പം എന്താ സംഭവിക്കുക, നമുക്കറിയാം ദുബായിയാണ്, അത് ഫുൾ ചോപ്പ് ചെയ്ത് നല്ല വൃത്തിയാക്കി ആ ഏരിയ ആക്കി കൊടുത്തിട്ടുണ്ട് ദുബായ് മുനിസിപ്പാലിറ്റി. ഈ നിങ്ങൾ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് എപ്പോൾ വേണമെങ്കിലും ശ്രദ്ധിച്ചോ, ഇമ്മീഡിയറ്റ് റിപ്ലൈ ആണ്. എനിക്കൊന്നും അവർ 100 പേരെങ്കിലും അവിടെ ഇൻസ്റ്റാ ഹാൻഡിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഈ നമുക്ക് ഈ സമ്മറാണ്, കൊടും ചൂടാണ്, രാവിലെ വന്ന് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ആളുകളൊക്കെ തന്നെ വന്ന് വേസ്റ്റ് ബിന്ന് മുഴുവൻ നല്ല കഴുകി വൃത്തിയാക്കും. എൻ്റയർ ദുബായിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഒരഴുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല വേസ്റ്റ് ബിന്നിൽ കേട്ടോ. പ്രോപ്പറായിട്ട് അവരത് റിമൂവ് ചെയ്യും, ഓരോ ഏരിയയ്ക്ക് ഒരാളെ വെച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ ഈ വേസ്റ്റ് ബിൻ കഴുകുന്ന വീഡിയോ ഞാൻ ജസ്റ്റ് എൻ്റെ ഈ നമ്മുടെ ഓഫീസിൽ നിന്നിട്ട് ഇത്രയും ഹൈറ്റിൽ നിന്നിട്ട് താഴെ നിന്ന് ഞാൻ സൂം ചെയ്തെടുത്ത് ഞാൻ ജസ്റ്റ് ഒരു എൻ്റെ മനസ്സിൽ തോന്നിയ പോലെ ഒരു കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് ദുബായ് മുനിസിപ്പാലിറ്റിനെ ഇട്ട്. അപ്പം തന്നെ എനിക്ക് അവരുടെ മെസ്സേജ് വന്നു, നല്ല അപ്രിസിയേഷൻ ആയിട്ട് താങ്ക് യു ആൻഡ് വി റിയലി മീൻ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു. അതാ പറഞ്ഞത്, നമുക്ക് എന്ത് നല്ലത് കാണുമ്പോൾ ഉണ്ടല്ലോ ചില സമയത്ത് നമ്മുടെ മനസ്സ് പറയില്ല അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന്, അത് അങ്ങനെ തന്നെ ചെയ്യണം. ആൻഡ് ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള ഏതൊരു കാര്യത്തിനും നല്ല രീതിയിൽ നിങ്ങൾക്ക് ദുബായ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു ക്യുക്ക് റെസ്പോൺസ് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഇന്ന് രാവിലെ വന്നപ്പോൾ വിചാരിക്കുമായിരുന്നു നമ്മുടെ ഇതുണ്ടല്ലോ അലി തിയേറ്റർ ഓൾഡ് റോഡ്, അവിടെ നിന്ന് കയറി നമ്മൾ ഇൻഫിനിറ്റി ബ്രിഡ്ജിലേക്ക് പോകുന്നവിടത്ത് അവിടെ രണ്ട് മൂന്ന് കുഴികളുണ്ട്. ഞാൻ രാവിലെ അത് കുഴി എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ കുഴിയല്ല, അവിടെ ഒരു പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തോ സ്കഫോൾഡിങ്ങോ എല്ലാം ചെയ്യാൻ വേണ്ടി വെച്ച് വന്ന കുഴിയായിരിക്കും. പക്ഷേ ഞാൻ രാവിലെ രണ്ട് വട്ടം കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടി ആ കുഴിയിൽ വീണ സമയത്ത് ഈ കുഴിയോ ഇവിടെ അത് വരേണ്ട ആവശ്യമല്ലല്ലോ, ഒന്ന് ഫോട്ടോ എടുത്ത് അയക്കണമെന്ന് കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നത്. എന്നിട്ടാണ് ഞാൻ ഈ സംഭവം ഈ പോസ്റ്റും കാര്യങ്ങളും കണ്ടത്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് എനിക്ക് പെട്ട ആ സമയത്ത് ഫോൺ എടുക്കാനും അവിടെ ഫോട്ടോ എടുക്കാനും നിർവാഹമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തില്ല. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങൾ എന്താവശ്യത്തിനും നിങ്ങൾക്ക് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇമ്മീഡിയറ്റ്ലി വന്ന് ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും വൺസ് അഗെയിൻ ഒരു പൊന്തുപോലൂടെ നമ്മുടെ ദുബായ് മുനിസിപ്പാലിറ്റിക്ക് ഒരു ബിഗ് സല്യൂട്ട്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ഓ 92.2 FM ലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഫാസിൽ ബഷീറിന്റെ ഷോയുടെ കാര്യം, മെന്റലിസത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് അടിപൊളിയായിട്ട് തെറ്റിച്ചിട്ടുണ്ട് കേട്ടോ. കുറെ പേര് മജീഷ്യൻ സാമ്രാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വോയിസിൽ. അത് ആ വോയിസ് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം റഹ്മാനൊക്കെയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞ റഹ്മാൻ എന്ന് കറക്റ്റായിട്ട് ഗസ് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ വളരെ വളരെ കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇന്ന് സമ്മാനം കിട്ടിയിരിക്കുന്നത്, അതായത് കപ്പിൾ പാസ് സ്വന്തം അയക്കുന്നത് കൃഷ്ണയാണ്. കൃഷ്ണ നമ്പർ എൻഡിങ് വിത്ത് 2345 ആണ് എന്നുള്ളൊരു കാര്യം കൂടി. 2 അടിപൊളി നമ്പറാണല്ലോ കൃഷ്ണ, 2123. അപ്പോൾ ബാക്കി നമ്പർ എന്താണ് അവിടെ ഉള്ളത് പെട്ടെന്ന് ഓർക്കാൻ. അപ്പോൾ എന്താണേലും കൃഷ്ണ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ കൃഷ്ണയ്ക്കാണ് ഈ ഒരു നമ്പർ സ്വന്തമാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പ്രൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവിടുന്ന് അറിയിക്കുന്നതാണ്. കുറേ ഞാൻ നോക്ക, ഒരുപാട് പിന്നെ ഒരുപാട് പേര് കറക്റ്റായിട്ടല്ല ഈ എന്താ പറയണേ ഫോമാറ്റ് അയച്ചിരിക്കുന്നത്. വെറും റഹ്മാൻ എന്ന് മാത്രം അയച്ച കുറേ അധികം ആളുകളുണ്ട്. പിന്നെ കറക്റ്റ് അയച്ചതും കുറേ പേരുണ്ട് കേട്ടോ, കുറേ അധികം മെസ്സേജുകളുണ്ട്. പക്ഷേ തെറ്റായിട്ട് അയച്ചവരും അതുപോലെ തന്നെ ഫോമാറ്റ് ഇല്ലാതെ അയച്ച കുറേ അധികം ആളുകളുണ്ട്. ബാക്കി ഷോയിൽ നിന്നും ടിക്കറ്റ് കിട്ടുന്നതാണ് വിഷമിക്കേണ്ട. നല്ല ചടപടയിൽ മെസ്സേജ് അയക്കുക, കപ്പിൾ പാസ് എടുത്ത് നമുക്ക് ഒരുമിച്ച് ഫോക്ലോർ തിയേറ്ററിൽ 12-ാം തീയതി നമുക്ക് ഒരുമിച്ചിരുന്ന ആ ഷോ കാണാമെന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കൺഗ്രാറ്റ്സ് കൃഷ്ണ വൺസ് അഗെയിൻ. വീണ്ടും നിങ്ങൾ പങ്കെടുക്കുക, ബാക്കിയുള്ള ഷോയിലും കോൺടസ്റ്റ് ഉണ്ടാവുന്നതാണ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: വയനാട് ദുരന്തത്തിൽ അന്വേഷണം, പി എസ് സി തട്ടിപ്പ് ക്രൈംബ്രാഞ്ചിന്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം സർക്കാർ അനുമതിയില്ലാതെ നടക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻകൂർ അനുമതിക്ക് അദാനി ഗ്രൂപ്പ് കത്ത് നൽകിയിരുന്നില്ല. ഇപ്പോൾ ലഭിച്ച അപേക്ഷ പരിശോധിക്കാൻ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. കേരളത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടുള്ള ഒന്നിനും സർക്കാർ അനുമതി നൽകില്ലെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഓഹരി കൈമാറ്റം തനിക്ക് നേരത്തെ അറിയാം എന്നത് അടിസ്ഥാനരഹിതമെന്ന് വി ഡി സതീശൻ. എം എസ് സി വരുമെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് സിപിഎമ്മിന്റെ മുഖപത്രമെന്ന് വി ഡി സതീശൻ. ഒരു വർഷം മുൻപ് തന്നെ എൽ ഡി എഫ് സർക്കാർ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പി എസ് സിക്കെതിരെ വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താൻ തീരുമാനമെടുത്തുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വയനാട് മണ്ണിടിച്ചിലിൽ രണ്ട് തലത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി. അപകടമുണ്ടായ സാഹചര്യവും കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക അനുമതി നൽകിയപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്നതുമായിരിക്കും അന്വേഷിക്കുക. പദ്ധതി പ്രദേശത്തിന് തൊട്ടുമുകളിലായി മണ്ണിടിച്ചിൽ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. അതുകൂടി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. അപകട സാധ്യതകൾ പരിശോധിച്ച ശേഷം മാത്രമേ ഇനി പണി ആരംഭിക്കുകയുള്ളൂ. അതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്നും മുഖ്യമന്ത്രി. ദുരന്ത ഭൂമിയുടെ തൊട്ടുമുകളിലായി മണ്ണിടിച്ചിൽ ഉണ്ടായെന്ന റിപ്പോർട്ട് പ്രാഥമികമായി വരുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. അപകട സാധ്യതകൾ പരിശോധിച്ച ശേഷമേ നിർമ്മാണം തുടരുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ വീണ്ടും ഇഡി. പിണറായി പാണ്ഡ്യാലമുക്കിലെ വീട്ടിലാണ് ഇഡി എത്തിയത്. പാതിരിയാട് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇഡി സംഘം വിവരങ്ങൾ തേടിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസറൊപ്പം കൂട്ടിയാണ് വീട്ടിലെത്തിയത്. വീടിനകത്ത് കയറാതെയായിരുന്നു പരിശോധന നടത്തിയത്. വയനാട്ടിലെ മണ്ണിടിച്ചിൽ ദുരന്ത സ്ഥലത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നെത്തും. കല്ലാടിയിൽ തുരങ്കപാത നിർമ്മാണ മേഖലയോട് ചേർന്ന മീനാക്ഷി പാലത്തിനടുത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. അഞ്ചുപേരാണ് മരിച്ചത്. അതിഥി തൊഴിലാളികളായ മൂന്ന് പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അഞ്ചുപേരെ കണ്ടെത്താനായിട്ടില്ല. തെരച്ചിലിന്റെ ഭാഗമായി കിടവർ നായ്ക്കളും എത്തിയിട്ടുണ്ട്. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ആദ്യ ഉത്തരവിലെ ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തുന്ന വിവാദ പരാമർശങ്ങൾ നീക്കി സർക്കാർ പുതിയ ഉത്തരവിറക്കി. സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ടാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി ഉത്തരവിറക്കിയത്. കാപ്പാക്കേസിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതനും ബി ജെ പിക്കും തിരിച്ചടി. സുഗതനെ ജയിലിൽ അടച്ചത് കാപ്പ ഉപദേശക സമിതി ശരിവച്ചു. ആർ സുഗതൻ ആറുമാസത്തേക്ക് ജയിലിൽ തുടരാനാണ് ഉത്തരവ്. ഹൈക്കോടതി ജാമ്യം നൽകിയില്ലെങ്കിൽ സുഗതന് കൌൺസിലർ സ്ഥാനം നഷ്ടമാകുമെന്നിരിക്കെയാണ് നിർണായക നടപടി. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി ഭരണസമിതി പ്രതിസന്ധിയിലായി. ഭരണസമിതിയിൽ സുഗതന്റെ സത്യപ്രതിജ്ഞ മാത്രമാണ് ഇനി നടക്കാനുള്ളത്. ആദ്യ സത്യപ്രതിജ്ഞ റദ്ദാക്കപ്പെട്ട മറ്റ് 19 കൌൺസിലർമാരും നേരത്തെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. എം വി ജയരാജനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. പാർട്ടി അനുമതി ഇല്ലാതെ വിമതരെ തിരിച്ചുവിളിച്ച നടപടിക്കെതിരെയാണ് വിമർശനം ഉയർന്നത്. അയോധ്യ സംഭാവന കൊളയിൽ ക്ഷേത്രം ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്തറായ്ക്ക് വീഴ്ച പറ്റിയെന്ന് അംഗീകരിച്ച് ട്രസ്റ്റ് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ്ഗിരി. ചമ്പത്തറായ് തന്റെ ഡ്രൈവറെ അമിതമായി വിശ്വസിച്ചതാണ് പിഴവുകൾക്ക് കാരണമെന്ന് ഗോവിന്ദ് ദേവ്ഗിരി. ഹോർമുസിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇറാനിൽ ആക്രമണം നടത്തി യുഎസ് ബന്ദറബസ് തുറമുഖത്തും കിഷൻദ്വീപിലും സിറിക്കിലും സ്ഫോടനം. നിരവധി തവണ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ആക്രമണം യുഎസ് സെൻട്രൽ കമാൻഡും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് മൂന്ന് വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി യുഎസ് ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത്. ഇറാനിലെ 80 ലക്ഷ്യങ്ങളിലേക്ക് കൃത്യതയുള്ള ആക്രമണം നടത്തിയതായി യുഎസ് സെൻട്രൽ കമാൻഡ്. വ്യോമ പ്രതിരോധ സംവിധാനം, മിസൈൽ സംവിധാനം, റഡാർ സൈറ്റുകൾ, കൺട്രോൾ ആൻഡ് കമാൻഡ് ശൃംഖലകൾ എന്നിവ ലക്ഷ്യം വെച്ചുവെന്ന് യുഎസ്. ഇറാനിലേക്ക് ശക്തമായ ആക്രമണ പരമ്പര ആരംഭിച്ചതായി അമേരിക്കൻ സൈന്യം തെക്കൻ ഇറാനിലെ സിറിക്കിലും കിഷമിലും തുടർ സ്ഫോടനങ്ങളുണ്ടായതായി വാർത്താ ഏജൻസിയുടെ സ്ഥിരീകരണം. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം ശക്തമായി പ്രതിരോധിച്ചുവെന്ന് രാജ്യം. ജാഗ്രത പാലിക്കാൻ ജനത്തിന് നിർദ്ദേശം. ബഹ്റൈനിൽ അപായ സൈറൺ. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ രാജ്യം നിർദ്ദേശം നൽകി. 45-ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നവംബർ 4-ന്. 4 മുതൽ 16 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകമേള. ഒമാനാണ് ഇത്തവണത്തെ അതിഥി രാജ്യം. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് സൂപ്പർ ജയം. ഈജിപ്തിനെ തോൽപ്പിച്ചത് 2-3 ഗോളുകൾക്ക്. അർജന്റീനയുടെ നാടകീയ തിരിച്ചുവരവ് 2-ാം പകുതിയിൽ 2 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷമായിരുന്നു. ഈ ജയത്തോടെ നിലവിലെ ചാമ്പ്യന്മാർ ക്വാർട്ടറിൽ കടന്നു. യാസർ ഇബ്രാഹിമിന്റെയും സീക്കോയുടെയും ഗോളുകളിലൂടെ മുന്നിലെത്തിയ ഈജിപ്ത് പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങിയത് മുതലെടുത്ത് 70-ാം മിനിറ്റിലായിരുന്നു ക്രിസ്റ്റ്യൻ റൊമേറയുടെ ഗോൾ. 83-ാം മിനിറ്റിൽ മെസ്സിയുടെ ഗംഭീര ഗോളിലൂടെ അർജന്റീന സമനില പിടിച്ചു. കളിതീരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ലൗട്ടാരോ മാർട്ടിനസിന്റെ ഗംഭീരമായ ക്രോസിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്കായി വിജയഗോളും നേടി. ഇതോടെ ലോകകപ്പിൽ അർജന്റീന ക്വാർട്ടറിൽ കടന്നിരിക്കുകയാണ്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കൊളംബിയ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കി സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. തുടർന്ന് ഷൂട്ടൌട്ടിൽ 4-3 സ്വിസ് പടയുടെ വിജയം. അടുത്ത വാർത്ത 11 മണിക്ക്.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, studio clock. ഇപ്പോൾ സമയം 10:06.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 66%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
2: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം. ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം. അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ. ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bar, Dubai.

0: ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ ബാംഗ്ലൂരിലാണ് തോന്നിയ സംഭവം നടന്നത്. ബാംഗ്ലൂരിലെ സൺഡേ ടൈംസ് പത്രത്തിൽ വന്നേക്കുന്ന ഒരു ആഡായിരുന്നു, എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു സംഭവമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് രീതി പല ബ്രില്യൻ്റ് മാർക്കറ്റിംഗ് രീതിയാണ്. തല കുത്തിക്കിടന്ന് ഈ പണിയെടുക്കുന്നത് നമ്മളീ പല കമ്പനിയിലെ ഓണേഴ്സിനെയൊക്കെ ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ഞാൻ പറയും നിങ്ങളിങ്ങനെ 9 to 5 അവരെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് അവരെ അനങ്ങുന്നതിനൊന്നും എവിടെ പോവാ, എന്ത് ചെയ്യുക, അത് ചെയ്തോ ഇത് ചെയ്തോ, അങ്ങനെയല്ല അവരെ ഫ്രീ ആയിട്ട് വിടുക. അപ്പം നല്ല ക്രിയേറ്റീവ് ഐഡിയ കിട്ടും. ഈ ദാവത്ത് ബിരിയാണി എന്ന് പറയുന്ന ഒരു ബിരിയാണി കമ്പനി, ദാവത്ത് ബിരിയാണി, നമ്മുടെ ബിരിയാണി അരി ബസ്മതി റൈസൊക്കെ തരുന്ന കമ്പനി. അപ്പോൾ 5th July ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അവരുടെ പത്രത്തിൽ രാവിലെ ഫ്രണ്ട് പേജ് നമ്മൾ ഒരാൾ തുറക്കുമ്പോൾ ഉണ്ടല്ലോ, ഷാറുഖാനാണ് എൻ്റെ ബ്രാൻഡ് അംബാസഡർ. അദ്ദേഹം ഒരു ചെമ്പ് ബിരിയാണി, ഒരു ബൗള് ബിരിയാണി ഇങ്ങനെ മണക്കുന്നു. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് പേജ് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഏറ്റവും താഴെയാണ് ഈ ദാവത്തിൻ്റെ ബിരിയാണിയുടെ പാക്കിൻ്റെ ഒരു സൈഡ് ലെഫ്റ്റിൽ കൊടുക്കുന്നു. ഫ്രണ്ട് പത്രമാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് പകുതിയിൽ താഴോട്ട് ഇവരുടെയാണ് മുഴുവൻ. എന്നാലും ലെഫ്റ്റ് സൈഡിൽ ദാവത്തിൻ്റെ ബിരിയാണി പാക്ക്, റൈറ്റ് സൈഡിൽ ഷാറുഖാൻ ഇങ്ങനെ മണക്കുന്നത്. ആ മണക്കുന്ന ഫ്ലേവർ ഉണ്ട്, മണം പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ സ്മോക്ക്, അതിങ്ങനെ പത്രത്തിൻ്റെ മേലോട്ട് ആ നടു ആ പത്രത്തിൻ്റെ സെൻട്രൽ പോർഷനിലൂടെ മേലോട്ട് പോകുന്നു. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലുമാണ് ഇതിൻ്റെ ഫ്രണ്ട് പേജ് പത്രത്തിൻ്റെ സൺഡേ ടൈംസിൻ്റെ ആഡ് പോകുന്നത്, സോറി ആഡല്ല പരസ്യം ന്യൂസ് പോകുന്നത്. ഈ രണ്ട് സൈഡിലൂടെ ഇപ്പോൾ ന്യൂസ് വായിക്കുമ്പോൾ ഈ ബിരിയാണിയുടെ മണം സത്യം പറഞ്ഞാൽ അതിന് മേലെ വന്നിട്ട് കൊടുത്തിട്ടുണ്ട്, സ്മെൽ ദ ഒത്തൻറ്റിക് അരോമ ഓഫ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. വേൾഡ് ബിരിയാണി ഡേ കൂടെ ആയിരുന്നു ഞായറാഴ്ച. അപ്പം ആ ഒരു ഇതിലാണ് അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ പത്രം എടുക്കുന്നവർക്ക് തന്നെ ഉണ്ടല്ലോ ഭയങ്കര ഒരു ടെംപ്റ്റേഷനാണ് ഈ ബിരിയാണി മേടിക്കാനും അതുപോലെ തന്നെ അല്ലെങ്കിൽ ബിരിയാണി ഒന്ന് വെക്കാനും ആ ഒരു ഫീല് നമുക്ക് അവിടെ തന്നെ കിട്ടും. അപ്പം ആരായാലും ഓർഡർ ചെയ്ത് പോകും. അപ്പം ഞാൻ ബ്രില്യൻ്റായിട്ട് ഞാൻ പറയുന്നു ഈ ദാവത്ത് ചെയ്തേക്കുന്ന ആ ഒരു ഐഡിയ ഗംഭീരമാണ്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പേജ് നമ്മൾ സത്യം പറഞ്ഞാൽ വായിച്ചൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് മറിക്കപ്പെടുത്തേക്കുണ്ടല്ലോ, അവിടെ ഒരു പാംലെറ്റ് ഇരിക്കുന്നു, അപ്പു ബിരിയാണി ഹോട്ടൽ, സ്വാദിഷ്ടമായ ബിരിയാണി വെറും 100 rupees എന്ന് പറഞ്ഞിട്ട് നമുക്കുണ്ടല്ലോ പത്രക്കാരി കൊണ്ടുവരുന്ന ആൾക്കാർക്ക് നമ്മൾ മറ്റേ എന്താ പറയുന്നത് പൈസ കൊടുത്തിട്ട് ഇതിനകത്ത് പാംലെറ്റ് വെക്കുമല്ലോ. ഇത് നേരെ തുറന്നു കഴിയുമ്പോൾ അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് buy 1 get 1 free എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പണിംഗ് ഓഫറായിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. 100 rupees എന്നല്ല ഞാൻ ചുമ്മാ കേട്ടോ, എത്രയെന്നോ എനിക്കറിയില്ല. പക്ഷെ എന്താണേലും അത് അപ്പു ബിരിയാണി ഹോട്ടലാണ് അത് കട, അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതും കൊടുത്ത് ലൊക്കേഷൻ്റെ QR കോഡും ഡെലിവറിക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ദാവത്ത് അവിടെ മാർക്കറ്റ് ചെയ്തു, അപ്പു അവിടെ സെയിൽ ചെയ്തു, അതാണ് അവിടെ കറക്റ്റായിട്ട് നടന്നൊരു സംഭവം എന്ന് പറയുന്നത്. എന്താണേലും രണ്ട് പേരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വളരെ ബ്രില്യൻ്റ് ആണ്. ദാവത്ത് ഇങ്ങനെ ഒരു ആഡ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അപ്പു ബിരിയാണി അങ്ങനെ ഒരു പാംലെറ്റ് അവിടെ കൊടുത്തതിന് അവരുടെ ബ്രില്യൻസിനെ ഞാൻ ഗംഭീരമായിട്ട് അഭിനന്ദിക്കുന്നു. പക്ഷെ ഞാൻ പറയാണ് ചില കാര്യങ്ങൾ, ചില പോസ്റ്റേഴ്സ്, ചില വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പോകുന്ന സമയത്തെ ചില കാര്യങ്ങൾ, അത് മതി നിങ്ങളുടെ സെയിലിനെ നിങ്ങളുടെ കമ്പനീനെ ടക്കേന്ന് പറഞ്ഞ് നിങ്ങളുടെ ടോപ്പ് നോച്ചിലെത്തിക്കാൻ. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. അപ്പം എന്താണേലും മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്ന ഒന്നല്ലെങ്കിൽ വേറൊരു ബിസിനസ്സാണ് അല്ലേ. അപ്പോൾ ആ ഒരു ബിസിനസ്സിൽ വളരെ വളരെ കീനായിട്ട് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞെങ്കിൽ പല രീതിയിലുള്ള ഹെൽത്തി മാർക്കറ്റിംഗ് ഐഡിയാസ് ഒക്കെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നതാണ്.
1: You are listening to Sand Tunes with Akshay and Vidya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling.
1: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
2: ശ്രദ്ധിക്കണ്ടാ
1: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്മാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
2: അണ്ണ ശ്രദ്ധിക്ക,
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡ് നല്ല രീതിയിൽ ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ട് ആക്സിഡൻസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡും അല്ലിത്ത ടോൾ റോഡിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാഗ്ദാദ് സ്ട്രീറ്റിലും ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എയർപോർട്ട് ഫ്രീ സോണിൻ്റെ അവിടെ ഒരു വീണ്ടും വേറൊരു ഡെഫ്സൈഡ് അവിടെ അല്ലേ. ആ യെസ് യെസ് യെസ് യെസ്. എനിക്കത് മനു അത് എനിക്കിത് ഞാൻ ഇതിൽ കണ്ടു കേട്ടോ. മനു അയച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കുന്ന സമയത്ത് കാണുന്നത് അവിടെ ഒരു ഡെഫ്സൈഡ് അവിടെ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു സമയത്തെ ഒരു മെയിൻ ഒരു ട്രാഫിക് സിറ്റുവേഷൻ. ബാക്കി റോഡുകളെല്ലാം തന്നെ ഫ്രീ ആണ്, വേറെ എങ്ങും വലിയ വിഷയമോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. താങ്ക് യു മനു അങ്ങനൊരു അപ്ഡേറ്റ് തന്നതിന്. എന്താണേലും ഇതുപോലെ എവിടെയെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നാൽ നമുക്ക് മറ്റുള്ളവർക്കും പാസ് ചെയ്ത് കൊടുക്കാം. കാരണം ഇപ്പോൾ ഡെഫ്സൈഡ് അവിടെ അതുവഴി അതല്ലാതെ വേറെ ഏതെങ്കിലും വഴി, അതായത് ഡെഫ്സൈഡ് അതുവഴി അല്ലാതെ നമുക്ക് അൽമുല്ല പ്ലാസയുടെ അതുവഴിയും കയറി നമുക്ക് ഇങ്ങോട്ട് വരാം ദേറയിലേക്ക് പോകേണ്ടവർക്കാണെങ്കിൽ. അപ്പോൾ ആ ഒരു വഴി ചൂസ് ചെയ്താലും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. എന്തെങ്കിലും ഇതുപോലെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC Cargo യുടെ back to home express services ലൂടെ. Call or WhatsApp 800-916 or visit abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Home 92.2 FM. Home is a feeling.
1: Alright, welcome back. Home 92.2 FM. സ്വാഗതം. എന്റെ കൂടെ നിത്യ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നിത്യ, ഗുഡ് മോർണിംഗ്.
2: വെരി വെരി ഗുഡ് മോർണിംഗ്.
1: എന്താ വിശേഷങ്ങൾ?
2: സുഖം സുഖം. ഇങ്ങനെ ഇന്നലെ അർജന്റീന തോറ്റതിന്റെ ഏക രസക്കടത്തിലാണ് ഞാൻ.
3: ആര് തോറ്റു?
2: അങ്ങനെയൊക്കെയല്ലേ പറയപ്പെടുന്നു.
1: അർജന്റീന 1-0. അതായത്
2: മറ്റുള്ള കളിക്കാർ അവർ തോറ്റുപോയതുകൊണ്ട് അവരെ നന്നായിട്ട് അങ്ങോട്ട് തോപ്പിച്ചു എന്നൊക്കെ
1: പറയാം. ഫിഫ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഫിഫ ജയിച്ചു എന്നാണ് പറയുന്നത്. അർജന്റീന ജയിച്ചു എന്നല്ല
2: ആരും പറയുന്നില്ല. ഇന്ന് രാവിലെ താഴെയും പോയി ഒരു അടിയെ കൂടിയിട്ട് വരിക. കാരണം അർജന്റീനക്ക് ഇവിടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വളരെ കുറച്ച്
1: ആൾക്കാരുണ്ട്. നിത്യ എന്റെ അടുത്ത് വേറൊരു കാര്യം പറയായിരുന്നു. അതായത് ഫിഫ വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഫുട്ബോളില് റെഡ് കാർഡും യെല്ലോ കാർഡും വരുന്നതിന് മുന്നേ
2: ഒരു കാലമുണ്ടായിരുന്നു
1: അല്ലേ? റെഡ് കാർഡും അതായത് യെല്ലോ കാർഡും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അത്?
2: ശരിക്കും ഈ ഇപ്പോ ഫുട്ബോളില് റെഫറി പോക്കറ്റിൽ നിന്ന് യെല്ലോയും റെഡും എടുത്ത് കാണിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ ഈസി ആയിട്ട്. അതിനു മുമ്പൊരു കാലം ഈ പറഞ്ഞ പോലെ ഒരുപാട് കോലാഹലങ്ങളും ഒരുപാട് അടികൂടലുകളും ട്രാഫിക് സിഗ്നലുകളിൽ നിന്നൊക്കെയാണ് ഡയറക്റ്റ് യെല്ലോ ആൻഡ് റെഡ് കാർഡിലേക്ക്. എങ്ങനെയാ അതിനകത്ത് ട്രാഫിക് സിഗ്നൽ വന്നതല്ലേ?
1: ശരിയാണ്. യെല്ലോ എന്ന് പറയുമ്പോ ഫസ്റ്റ് വാർണിംഗ്, റെഡ് സഡൻ സ്റ്റോപ്പ് അതായിരിക്കും.
2: പക്ഷേ ഞാൻ പറയുമ്പോ കുറച്ച് നമുക്ക് പിന്നിലേക്ക് പോകണം. 1966 ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് നടന്ന സമയത്ത് ഈ ഒന്നാമത്തെ കാര്യം റെഫറി വേറൊരു ഭാഷ സംസാരിക്കുന്നു, വരുന്ന കളിക്കാർ വേറെ കുറെ ഭാഷ സംസാരിക്കുന്നു. അന്നൊക്കെ ഈ പറയുന്ന പോലെ അച്ചടക്കില്ലായ്മയും അല്ലെങ്കിൽ കടക്കപ്പുറത്ത് എന്നൊക്കെ പറയാനായിട്ട് വാക്കുകളായിരുന്നല്ലോ ഉപയോഗിച്ചിരുന്നത്. സോ അന്ന കാലത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് റെഫറി പറയുന്നതും കളിക്കാർ പറയുന്നതും തമ്മിൽ മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം നടന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഫിഫയിൽ തന്നെയുള്ള ഈ റെഫറിങ്ങിന്റെ ഒക്കെ ഭരണ സംവിധാനത്തിലുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ഇതിന്റെ കാര്യത്തിൽ വല്ലാതെ വിഷമിച്ചു. അന്ന് നടന്നത് എനിക്ക് തോന്നുന്നു അർജന്റീനയുടെ ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റനെ പുറത്താക്കി, അത് ഒരു ജർമ്മൻ റെഫറി ആയിരുന്നു. അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ അർജന്റീനയുടെ ക്യാപ്റ്റൻ പറഞ്ഞു അതൊന്നും ശരിയല്ല, നമ്മുടെ കളിക്കളൊക്കെ ഭയങ്കര അടി, ഭയങ്കര പ്രശ്നം. അപ്പൊ മൊത്തത്തിൽ അത് വിഷയമായി. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഇംഗ്ലണ്ട് റെഫറി ആയിരുന്ന ഇംഗ്ലണ്ടിന്റെ ഇംഗ്ലീഷ് റെഫറി ആയിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇതിലേറെ വിഷമിച്ചു. കാരണം മൊത്തം ഇത് തന്നെയാണ് ചർച്ച. ആ ചർച്ചയിൽ അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ, വെറുതെ ഇങ്ങനെ ഇംഗ്ലണ്ടിലൊരു ലണ്ടനിലൊരു സിറ്റിയിലൂടെ ഇങ്ങനെ കാർ ഓടിച്ചു നോക്കൊണ്ടിരുന്ന ഒരു ട്രാഫിക് സിഗ്നലിലെത്തി. അപ്പോ പതുക്കെ യെല്ലോയിൽ നിന്ന് റെഡിലേക്ക് ഇങ്ങനെ മാറുകയാണ്. യെല്ലോ എപ്പോഴും ജാഗ്രതയെ സൂചിപ്പിക്കുന്നു. റെഡ് എന്ന് പറയുമ്പോൾ പുറത്ത് അല്ലെങ്കിൽ സ്റ്റോപ്പ്
1: അല്ലേ.
2: ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി, ഓക്കെ, ഈ നിറങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തതിനപ്പുറത്തേക്കൊന്നുമില്ല. ഒരു ദൃശ്യഭാവം കൊടുക്കാൻ ഫുട്ബോളിന്റെ ലോകത്ത് ഒരു ദൃശ്യ മികവ് കൊടുക്കാൻ ഒരു പക്ഷേ ഈ കാർഡുകൾക്ക് സാധിക്കും.
1: ഈസി
2: ആയിട്ട് അവിടെ ഒരു ഭാഷയ്ക്കോ അല്ലെങ്കിൽ വേറൊന്നിനും ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെ അദ്ദേഹം ഫിഫയിൽ ഇത് മുന്നോട്ട് വെക്കുകയും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അക്സെപ്റ്റ് ചെയ്യുകയും എല്ലാ ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലേക്ക് ഈ കാർഡുകൾ വരികയും ചെയ്തു. അതിന്റെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ 1970 മെക്സിക്കോ വേൾഡ് കപ്പിലാണ് ശരിക്കും ഈ ഔദ്യോഗികമായിട്ട് കാർഡുകൾ. അപ്പോ ആ സമയത്ത് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ കാർഡുകൾ ഇറക്കിയ സമയത്ത് ആ ഫസ്റ്റ് വേൾഡ് കപ്പില് അത് 1970 നടന്നതിനകത്ത് ഒറ്റ റെഡും കാണിക്കേണ്ടി വന്നില്ല, യെല്ലോ
1: മാത്രമായിരുന്നു.
2: അതുവരെ വാക്കുകൾ
1: അതിന് മുന്നേ നിത്യ പറയണത് വാക്കുകളോണ്ടാണ് പുറത്താക്കാൻ പറ്റുന്നത്.
2: വാക്കുതർക്കങ്ങൾ ധാരാളം വരും. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് വന്നത്. പിന്നെ 1970 ലോകപ്പില് മഞ്ഞ കാർഡുകൾ പല തവണ ഉപയോഗിച്ചില്ല, ഈ പറഞ്ഞ ഒറ്റ റെഡ് കാർഡുകൾ ഉപയോഗിച്ചില്ല. പിന്നെ ചരിത്രത്തിലെ ആദ്യ ചുവപ്പ് കാർഡ് എന്ന് പറയുമ്പോൾ അത് 1974 പശ്ചിമ ജർമ്മനിക്കെതിരെ കളിച്ച ചിലിയുടെ കാർലോസ് കസലി എന്ന് പറഞ്ഞ കളിക്കാരനാണ് ആദ്യമായിട്ട് റെഡ് കാർഡ്
1: കാണിച്ചത്.
2: അങ്ങനെ ഒരു ചരിത്രം കൂടി ഉണ്ട്.
1: ബ്യൂട്ടിഫുൾ.
2: സത്യം പറഞ്ഞ ആലോചിച്ചൊക്കെ ഒരു ദൃശ്യ മികവ് കൂടി ഫുട്ബോളിന്റെ തലത്തിലേക്ക് കൊണ്ടുവരാൻ ഈ കാർഡുകൾക്ക് സാധിച്ചു. ഈ റെഡ് ആണെങ്കിലും യെല്ലോ ആണെങ്കിലും ഇന്ന് എവിടെ ഇരുന്ന് കാണുന്ന ഒരാൾക്കും അത് ഉയർത്തി കാണിക്കുമ്പോൾ കൃത്യമായിട്ട് കാര്യം മനസ്സിലാവുന്നില്ല. അപ്പൊ നോക്കൂ, 1966 കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല.
1: ഗ്രേറ്റ് അല്ലേ? ഫുട്ബോളിന്റെ ലോകത്ത് നോക്കുകയാണെങ്കിൽ ഫുട്ബോളിന്റെ റെഡ് കാർഡ് അല്ലെങ്കിൽ യെല്ലോ കാർഡ് വരുന്നതിന് മുന്നേ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അത് വന്നതിന് ശേഷം ആർക്കാണ് ആദ്യം 1974 ആണ് ആദ്യമായിട്ട് ചുവപ്പ് കാർഡ് ഉയർത്തുന്നത്.
4: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
5: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്.
3: പകവച്ച് ആരെ ഒന്നും
6: ചെയ്യരുത്.
5: നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്, ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
7: ജൂലൈ 16 ജി സി സിയിൽ റിലീസിനെത്തുന്നു വരവ്, മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. Stay tuned to Home 92.2 FM to win invites.
8: കവറപ്പെടാതെ സാർ ഞാൻ പാത്തുക്കറേ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വയനാട് ദുരന്തത്തിൽ അന്വേഷണം. ഈജിപ്തിനെ തളച്ച അർജന്റീന ക്വാർട്ടറിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം സർക്കാർ അനുമതിയില്ലാതെ നടക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻകൂർ അനുമതിക്ക് അദാനി ഗ്രൂപ്പ് കത്ത് നൽകിയിരുന്നില്ല. ഇപ്പോൾ ലഭിച്ച അപേക്ഷ പരിശോധിക്കാൻ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. കേരളത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടുള്ള ഒന്നിനും സർക്കാർ അനുമതി നൽകില്ലെന്ന് മുഖ്യമന്ത്രി. PSC പരീക്ഷാ ക്രമക്കേട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് PSCക്കെതിരെ വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം. വയനാട് മണ്ണിടിച്ചിലിൽ രണ്ട് തരത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടമുണ്ടായ സാഹചര്യവും കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്നതും അന്വേഷിക്കും. കാപ്പ കേസിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതനും BJPക്കും തിരിച്ചടി. സുഗതനെ ജയിലിലടച്ചത് കാപ്പ ഉപദേശക സമിതി ശരിവച്ചു. അയോധ്യ സംഭാവന കൊള്ളയിൽ ക്ഷേത്രം ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്റായ്ക്ക് വീഴ്ച പറ്റിയെന്ന് അംഗീകരിച്ച് ട്രസ്റ്റ് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ്ഗിരി. ചമ്പത്റായ് തന്റെ ഡ്രൈവറെ അമിതമായി വിശ്വസിച്ചതാണ് പിഴവുകൾക്ക് കാരണമെന്ന് ഗോവിന്ദ് ദേവ്ഗിരി. ഹോർമസിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇറാനിൽ ആക്രമണം നടത്തി US. ബന്ദർ അബ്ബാസ് തുറമുഖത്തും ക്വശൻ ദ്വീപിലും സിരിക്കിലും സ്ഫോടനം. ഇറാനിലെ 80 ലക്ഷ്യങ്ങളിലേക്ക് കൃത്യതയാർന്ന ആക്രമണം നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡ്. വ്യോമ പ്രതിരോധ സംവിധാനം, മിസൈൽ സംവിധാനം, റഡാർ സൈറ്റുകൾ, കൺട്രോൾ ആൻഡ് കമാൻഡ് ശൃംഖലകൾ എന്നിവ ലക്ഷ്യം വെച്ചുവെന്ന് US പറയുന്നു. ഇറാന്റെ ബുഷഹർ പ്രവിശ്യയിലെ ഖോർമുജിന് മുകളിൽ വെച്ച US ഒരു MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടുവെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ വക്താവ്. US സൈന്യം ആക്രമിച്ചതിനാലാണ് തിരിച്ചടിച്ചതെന്നും മൊഹ്ബി. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം ശക്തമായി പ്രതിരോധിച്ചുവെന്ന് രാജ്യം. ജാഗ്രത പാലിക്കാൻ ജനത്തിന് നിർദ്ദേശം. ബഹ്റൈനിൽ അപായ സൈറൺ മുഴങ്ങി. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ രാജ്യത്തിന്റെ നിർദ്ദേശം. 45th ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നവംബർ 4. 4 മുതൽ 16 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകമേള. നേരിട്ടെത്തിയുള്ള കോൺസുലർ സേവനം പൂർണ്ണമായും നിർത്തിവെച്ചുവെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiauae.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതി എടുത്തു വേണം കോൺസുലേറ്റിലെത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് സൂപ്പർ ജയം. ഈജിപ്തിനെ തോൽപ്പിച്ചത് 2-3 ഗോളുകൾക്ക്. നാടകീയ തിരിച്ചുവരവ് രണ്ടാം പകുതിയിൽ 2 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷമാണ്. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയോട് പൊരുതിത്തോറ്റതിന് പിന്നാലെ ഗുരുതര ആരോപണവുമായി ഈജിപ്ത് ടീമിന്റെ മുഖ്യ പരിശീലകൻ. സൂപ്പർതാരം ലിയണൽ മെസ്സിയും അർജന്റീനയും ടൂർണമെന്റിൽ തുടരണമെന്ന് ഫിഫ ആഗ്രഹിച്ചിരുന്നുവെന്ന് ഹസൻ ആരോപിച്ചു. ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കി. സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. അർജന്റീനയാണ് സ്വിറ്റ്സർലൻഡിന്റെ എതിരാളി.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico! United States! Canada!
2: Logan Muruvan, Uru Pandil Pinale Payinu.
1: Germany! Netherlands! Argentina! Portugal!
2: Loga Football Day, Mahamelam.
1: Africa! Bosnia and Herzegovina! Morocco! Algeria!
3: 48 രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഒന്നേ ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
5: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 65%.
5: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓനോ ഹോം 92.2 FM. അപ്പോൾ നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ മിഡ് മോർണിംഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും മിഡ് മോർണിംഗ് മുതലല്ലേ എനിക്ക് വിഷ് ചെയ്യാൻ പറ്റുള്ളൂ. രാവിലെ മുതലേ ഹോമിൻ്റെ ഭാഗമായിരുന്ന എല്ലാവരും ആണെന്നറിയാം. എനിവേ എല്ലാവരും ഇപ്പോൾ പലരും കേട്ടുകൊണ്ട് ഓഫീസിലേക്ക് എത്തിയിട്ടുള്ളവരാണെന്നറിയാം. ഈ പറഞ്ഞ പോലെ ഓരോ മാസങ്ങളും നമുക്ക് ഓരോരോ പ്രാധാന്യങ്ങളുണ്ട്. ഓരോ ദിവസങ്ങളും ഓരോരോ പ്രാധാന്യങ്ങളുണ്ട്. ഒന്നും ഇല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്നലത്തേക്ക് നമ്മുടെ ഒരു ടെൻഷൻ വന്ന് നാട്ടിൽ വയനാട്ടിലുണ്ടായ കല്ലടിയിലുണ്ടായ ഒരു ദുരന്തമായിരുന്നു അല്ലേ. ഓരോ ദിവസവും നമുക്കിങ്ങനെ ഓരോരോ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ജാഗ്രതയാണ്, നമ്മൾ ഭയപ്പെടേണ്ട എന്നൊക്കെ പറയുമ്പോഴും ചില കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും വല്ലാത്തൊരു സങ്കടം തോന്നാറുണ്ട്. പലപ്പോഴും നമ്മളിവിടെ എന്തൊക്കെ വന്നാലും നമ്മുടെ നാട്ടിലെല്ലാവരും സമാധാനമായിരിക്കുന്നു എന്നൊരു വിശ്വാസത്തിലാണ് ജീവിച്ചു പോകുന്നത് അല്ലേ. അപ്പോൾ അതിന് എന്തെങ്കിലും ഭംഗം വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ പരസ്പരം അതിനെക്കുറിച്ച് സംസാരിക്കും. കല്ലാടി ദുരന്തമൊക്കെ ഇന്നലെ ഉണ്ടായപ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലായിരുന്നു. കാരണം ഇപ്രാവശ്യം വലിയ മഴയൊന്നും ഉണ്ടാവില്ല, വലിയ രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. അത്യാവശ്യത്തിനുള്ള ഈ ചൂടൊന്നും മാറാനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. പക്ഷേ എല്ലാം തിരുത്തി മറിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കല്ലാടി ദുരന്തവും ഭയങ്കരമായ മഴയും. കാസർഗോഡ് ജില്ല എന്താണ് വടക്കൻ ജില്ലകളിലൊക്കെ ഭയങ്കരമായ മഴയാണ്, തെക്കൻ ജില്ലകളിൽ അത്രയില്ലെന്ന് തോന്നുന്നു. എനിവേ എന്തായാലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമുക്ക് വലിയൊരു വിഷമമാണ്. എങ്കിലും ആ ഒരു വിഷമ സാധ്യതകൾ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്തി നമുക്ക് എന്തായാലും എന്തൊക്കെ വന്നാലും മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം, ഇന്ന് ജൂലൈ 8 ആണ്, ബുധനാഴ്ചയാണ്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴും നമുക്ക് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാം എന്നൊരു മനക്കരുത്തോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും വേൾഡ് അലർജി ഓർഗനൈസേഷനും ചേർന്ന് ഇന്ന് വേൾഡ് അലർജി ഡേ ആയിട്ട് ആചരിക്കുകയാണ്. ഈ സമയം എന്താണിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും അലർജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മൾ. അപ്പൊ അതിനൊരു അവയർനെസ് ആയിട്ടുള്ള ഒരു ഡേ വരുമ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കി പോകണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മളിൽ പലരുടെയും വിചാരം ഈ അലർജി എന്ന് പറയുന്നത് എന്തോ ചെറിയ തുമ്മലോ അല്ലെങ്കിൽ ഈ ചെറിയ ഇച്ചിങ് പോലെയൊക്കെ ആണെന്നാണ്. പക്ഷേ ലോക ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ 40% ആളുകളെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് കണ്ടീഷനാണ് ഈ അലർജി എന്ന് പറയുന്ന സാധനം. ഈ അലർജി എന്ന് പറയുന്നത് ഫണ്ടമെന്റലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു നോർമൽ ലെവലിലേക്ക് അല്ലെങ്കിൽ സാധാരണ നിലയിൽ യാതൊരു ദോഷവും ചെയ്യാത്ത ചില വസ്തുക്കളോട് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഈ പൂവിൻ്റെ എന്താ പറയുക പൂമ്പൊടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡസ്റ്റ് മൈറ്റ്സ്, വളർത്തു മൃഗങ്ങളുടെ രോമം, ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണ സാധനങ്ങൾ, ഇതൊക്കെയാണ് പ്രധാന അലർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസൊക്കെ വരും തുമ്മലോ അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലംസോ ഒക്കെ ആയിരിക്കാം. എന്നാലും ചിലർക്ക് ഇത് ശ്വാസമുട്ടൽ പോലെയുള്ള വളരെ ഹാർഡായിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ വളരെ കഠിനമായിട്ടുള്ള അവസ്ഥകളിലേക്ക് നമ്മുടെ ജീവന് തന്നെ അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് വന്നിരിക്കാം. അപ്പോൾ ഇത്തരം സിവിയർ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകുമ്പോൾ ജീവൻ രക്ഷിക്കാൻ സാധാരണയായിട്ട് ഇഞ്ചക്ഷൻസ് അല്ലേ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇന്ന് വേൾഡ് അലർജി ഡേയിൽ നമുക്ക് UAE ജീവിക്കുന്നവർക്ക് ഭയങ്കര അഭിമാനം തരുന്ന, അതേസമയം വലിയൊരു ആശ്വാസം തരുന്ന ഒരു ലേറ്റസ്റ്റ് വാർത്ത കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വളരെ ആശ്വാസത്തോടുകൂടിയാണ് ഞാനെന്നത് പറഞ്ഞത്. നമ്മുടെ എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ് അതായത് EDE വളരെ കഠിനമായ അലർജി റിയാക്ഷൻസിനുള്ള ഇഞ്ചക്ഷൻസിന് പകരമായി ഉപയോഗിക്കാവുന്ന മേഖലയിലെ ആദ്യത്തെ നേസൽ എപ്പിനെഫ്രിൻ സ്പ്രേ, അത് നമ്മൾ പറഞ്ഞിരുന്നു UAE ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനിപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇഞ്ചക്ഷൻ സൂചികളെ ഇതിനെയൊക്കെ പേടിയുള്ളവർക്കും എമർജൻസി ടൈമിൽ പെട്ടെന്ന് ഇത് ഉപയോഗിക്കാനും ഇത് വലിയൊരു അനുഗ്രഹമാണ്. ഹെൽത്ത് കെയർ രംഗത്ത് നമ്മുടെ UAE എപ്പോഴും എത്രത്തോളം അഡ്വാൻസ്ഡ് ആണെന്ന് ആണ് നമ്മളിത് അതിന്റെ ഒരു ഉദാഹരണം കൂടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. നമുക്ക് എന്തിനോടാണ് അലർജി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു ട്രിഗേഴ്സിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു അലർജി പ്രോബ്ലം കൊണ്ട് കഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ UAE പുതിയ മെഡിക്കൽ നേട്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നോട് ഷെയർ ചെയ്യണേ. നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും അലർജി ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർ, ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്ത് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ബാഗിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു മെഡിസിൻ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് വേൾഡ് അലർജി ഡേയുടെ അന്ന് തന്നെ ഞാനത് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അലർജി അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കും കേട്ടോ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ആ ഒരു നാട്ടിൽ നിന്ന് ഞാൻ വരുന്നതിൻ്റെ 2-3 കൊല്ലം എനിക്ക് പെട്ടെന്ന് എന്തോ ഇങ്ങനെ തുമ്മലും എപ്പോഴും പനി പിടിക്കുന്ന ഒരവസ്ഥ പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം തുമ്മലെല്ലാം സ്റ്റോപ്പ് ചെയ്തു, സ്റ്റോപ്പായി. എങ്ങനെ ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് ഓക്കെയാണ്, നാട്ടിലത്തെ കാലാവസ്ഥയിൽ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവും. ചില ആൾക്കാർ പറയുന്നേക്കാം ഇവിടെ ഉണ്ട് നാട്ടിൽ പോകുമ്പോൾ ഇല്ല, അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞുമാണ്. അത് നമ്മൾ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഡോക്ടേഴ്സിന്റെ അടുക്കുമ്പോൾ പോലും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ.
അപ്പോ പിന്നീട് നാട്ടിൽ എപ്പോ പോയാലും എനിക്കും ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നുമില്ല, രണ്ട് നാടുകളിലെയും കാലാവസ്ഥകൾ ഇപ്പോൾ ഓക്കെ ആണ്, കുഴപ്പമില്ല. പക്ഷെ ആദ്യമായിട്ട് ഇവിടെ വന്ന അലർജി പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് കാണും, അത് മറികടന്ന് പോയവർ കാണും. ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കും കേട്ടോ, 0585829220 എന്ന നമ്പറിലേക്ക്. ഇന്ന് ഫിഫയും ഈ പറഞ്ഞ പോലെ ട്രിക്സ് മാനിയ 2.0 ഒക്കെ മറികടന്ന് മറ്റൊരു വിശേഷം കൂടിയുണ്ട് നമുക്ക്. ഇന്ന് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാനായിട്ട്, അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ലിങ്കിൽ പറയാം. ഇപ്പോൾ പാട്ട് കേൾക്കാനുള്ള സമയമാണ്, ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് ഈ പാട്ട് കേട്ട് കളയാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: എന്റെ വണ്ടിയുടെ കാര്യം.
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സിയെ JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
6: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ് of Danya Group since 1982.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് ഷോ ആണ്. നമ്മൾ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ആൾക്കാരും മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. അതായത് അലർജി കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. നീ കാരണം ഈ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ തുമ്മൽ വരുന്നൊരവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു, പേര് നോട്ട് ചെയ്യാൻ പറ്റിയില്ല. വേഗം വേഗം വേഗം ഞാൻ കോൾ എടുത്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ, സത്യത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു വാർത്ത അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ദൃശ്യം, ഞാനിപ്പോൾ എൻ്റെ മുന്നിൽ ടെലിവിഷനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു വല്ലാത്ത ഇൻസിഡൻറ്റ്. ശരിക്കും ഇപ്പോൾ മിനി പത്മയെ വിളിച്ചിട്ട് ഈ ഒരു വാർത്ത കൊടുക്കേണ്ടതായിരുന്നു. എനിവേ, ആൾ ബിസിയാണ്, ഞാനത് വിടുന്നു. ഓക്കെ, നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ പേരിൽ വരുന്ന വ്യാജ ലിങ്കുകളിൽ ഒരൊറ്റ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിമിഷ നേരം കൊണ്ട് കാലിയാകും എന്നൊരു സംഭവം എവിടെയെങ്കിലും വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിരുന്നു. ഇവയിൽ പടരുന്ന പുതിയൊരു ഓൺലൈൻ സ്കാമിനെതിരെ ശരിക്കും ജാഗ്രത വേണമെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നമ്മളിൽ പല ആൾക്കാരും ഈ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സർവീസസ് ഉപയോഗിക്കുമ്പോഴൊക്കെ ചതിക്കപ്പെട്ടാൽ പരാതി കൊടുക്കാൻ നോക്കാറുണ്ട് അല്ലേ. എന്നാൽ നമ്മളെ സഹായിക്കാൻ എന്ന വ്യാജേനെ ഇപ്പോൾ തട്ടിപ്പുകാർ പുതിയൊരു വഴി കണ്ടെത്തിയിരിക്കുകയാണ് കേട്ടോ. അതായത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ ഒഫീഷ്യൽ ലോഗോയും പേരും ഒക്കെ ദുരുപയോഗം ചെയ്തിട്ടാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെന്നുള്ള രീതിയിൽ ആളുകൾക്കൊരു മെസ്സേജോ അല്ലെങ്കിൽ ഇമെയിലോ വരും. അപ്പം അതിൽ നിങ്ങളുടെ എന്തെങ്കിലും പരാതി പരിഹരിക്കാനെന്നോ അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനെന്നോ ഒക്കെ പറഞ്ഞൊരു ലിങ്ക് കാണും. നമ്മൾ വിചാരിക്കും ഗവൺമെൻറ് സൈറ്റ് ആണെന്ന്. എന്നാൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് ഒറിജിനലിനെയും വെല്ലുന്ന വ്യാജ വെബ്സൈറ്റിലേക്കാണ് കേട്ടോ. അവിടെ നിങ്ങളുടെ പേര്, ഐ ഡി കാർഡ് വിവരങ്ങൾ, മീൻസ് ഐ ഡി കാർഡുമായിട്ട് ബന്ധപ്പെട്ട നാളെ നമ്മുടെ പേരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, കാർഡ് നമ്പർ ഇതെല്ലാം ടൈപ്പ് ചെയ്യാൻ പറയും. അപ്പം നമ്മളിതൊക്കെ ഒഫീഷ്യൽ സൈറ്റ് ആണെന്ന് കരുതി വളരെ സ്പീഡിൽ സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു മില്ലി സെക്കൻഡിൽ നമ്മുടെ അക്കൗണ്ടിലെ പണം മുഴുവനും അടിച്ചു മാറ്റപ്പെടുന്നുള്ളതാണ്. അതാണ് ഈ കള്ളത്തരം കാണിച്ച് വിളിക്കുന്ന ആൾക്കാർ അടിച്ചു മാറ്റും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഇത്തരം തട്ടിപ്പുകാർ എപ്പോഴും ആൾക്കാരുടെ അവരുടെ ആ ഒരു ഭയമില്ല, അതിനെയും കൺഫ്യൂഷനെയാണ് ചൂഷണം ചെയ്യുന്നത്. അപ്പം യു എ അധികൃതർ എപ്പോഴും വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളോ ഒ ടി പി നമ്പറുകളോ ലിങ്ക് വഴി ഒരു കാലത്തും ചോദിക്കില്ല, ചോദിച്ചിട്ടുമില്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എപ്പോഴും അവരുടെ ഒഫീഷ്യൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ നേരിട്ട് വെബ്സൈറ്റ് ടൈപ്പ് ചെയ്തോ മാത്രമാണ് നിങ്ങൾ എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ഫോണിൽ വരുന്ന ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ലിങ്കുകളിൽ ഒരൊറ്റ ക്ലിക്ക് മതി നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെടാൻ. എല്ലാവരും ബാങ്ക് നിറച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും ആയിരിക്കില്ല, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ പണം സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ എന്തെങ്കിലും വ്യാജ മെസ്സേജുകളോ ലിങ്കുകളോ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഈ അടുത്തിടയ്ക്ക് ചോദിച്ചിരുന്നു, ആ ഇതുപോലെ ലിങ്ക് വന്ന് എന്താ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽ സൈറ്റുകളിൽ നിന്ന് ഇത്തരത്തിൽ ലിങ്ക് വരാൻ സാധ്യതയില്ല. നമ്മളെവിടെയെങ്കിലും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അർജൻറ്റായിട്ട് ഒരു കാര്യത്തിന് പോയി പരാതി കൊടുത്താൽ അവിടുന്ന് വിളിച്ച് നമ്മളെ അന്വേഷിക്കാറുണ്ട്. നമുക്കൊരു കേസ് നമ്പർ ഉണ്ടാവും, എന്തായാലും നമ്മളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴായിരിക്കും അത്തരത്തിലൊരു കോൾ വരുന്നത്. അങ്ങനെ വളരെ റെയറാണ് എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് അത്രയും സ്പീഡിനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽസും ഒരു ഗവൺമെൻറ് ഓഫീസുകളും നമ്മളെ ഡയറക്റ്റ് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കില്ല. പിന്നീട് വരുന്ന എന്താണ്, ബാങ്കിൽ നിന്നുള്ള കോളുകളാണ്. അതെപ്പോഴും നമുക്കത് കേട്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിൽ വരുന്ന ലിങ്കുകളോ മെയിലുകളോ ഫോൺ കോളുകളോ കൊണ്ട് ഭയപ്പെടാതിരിക്കുക. ജാഗ്രതയോടുകൂടി മാത്രം മുന്നോട്ട് പോവുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോയി അകപ്പെട്ടാൽ നമ്മൾ മാത്രമായിരിക്കും, നമ്മുടെ പാർട്ട്ണറോട് പോലും ഇത് പറയാൻ പറ്റില്ല, അവരുടെ നിന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ച് മാത്രം കോളുകൾ അറ്റൻഡ് ചെയ്യുക, വേണ്ട കാര്യങ്ങൾ മാത്രം ആലോചിച്ച് ചെയ്യുക, ഇല്ലെങ്കിൽ പണിപാളും. ഓക്കെ, അടുത്ത തമിഴ് ഗാനം കേൾക്കാനുള്ള ടൈം ആയി കഴിഞ്ഞു. എൻജോയ് ദ സോങ് ഓൺലി ഓൺ ഹോം 92.2 FM.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർഎസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൽ പർത്തുബായ്.
3: നീ ഇപ്പടി മുഖമെല്ലാം വേസ്റ്റ് കൊട്ടരുത്.
4: നെക്ക് തെരിയില്ല.
3: അച്ചോ, നീ ഇപ്പടി കയ്യെല്ലാം പടപടന്ന് അടുങ്ങരുത്.
4: നെക്ക് തെരിയില്ല.
3: ഉക്കാരം.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: യെസ്, നമ്മുടെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏരിയകളിലേക്ക് ഒന്ന് നോക്കുമ്പോൾ D79 ഊദുമേത്ത സ്ട്രീറ്റ്, അതുപോലെ അൽ കരാമ അൽ ഗുബൈബ റോഡിൽ, അൽ സൂഖ് അൽ കബീർ, അതുപോലെ അൽഖബേസിയിലെ 20th സ്ട്രീറ്റിൽ അത്യാവശ്യം നല്ല ഹെവി ട്രാഫിക്കാണ്. D88 ഒമബിൻ അൽ ഖത്താബ് സ്ട്രീറ്റ് നൈഫ് പോർട്ട് സെയ്ത് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇതൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ റൂട്ടുകളിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വഴിക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവർ മാക്സിമം കുറച്ചുകൂടി സമയം ഒന്ന് കയ്യിൽ കരുതുക, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി വാഹനങ്ങൾ കുറച്ച് കുറവുള്ള ഒരു ലൈറ്റ് ട്രാഫിക് ഏരിയ നോക്കുമ്പോൾ പെട്ടെന്ന് കാണുന്നത് 17B സ്ട്രീറ്റ് അൽറഫ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് പരിസരങ്ങൾ, അതുപോലെ ഹോറലൻസ് ഈസ്റ്റിലെ 28 സ്ട്രീറ്റ്, ഇവിടെയൊക്കെ അത്യാവശ്യം റോഡ് ക്ലിയർ ആണ്. വലിയൊരു ഡിലേ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ റൂട്ടിലൂടെ മുന്നോട്ട് പോകാം. അപ്പോൾ അത്യാവശ്യം ക്ഷമയോടെ വേഗപരിധിയൊക്കെ പാലിച്ച് സുരക്ഷിതമായിട്ട് വാഹനങ്ങൾ ഓടിക്കുക. അപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ്സ് ഇവിടെ തീരുന്നില്ല, കൃത്യമായ ഇടവേളകളിൽ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. നിങ്ങളും ഇതുപോലെ പോകുന്ന വഴിക്ക് ഹെവി ട്രാഫിക്കൊക്കെ ആണെങ്കിൽ, അതുപോലെ എവിടെയെങ്കിലും ആക്സിഡൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കൂ 0585829220 എന്ന നമ്പറിലേക്ക്.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
4: You are listening to Mid Mornings with Nitya.

0: Mid Morning with Nitya.
1: Yes, welcome back to Mid Morning with Nitya on Home 92.2 FM. അപ്പൊ നമ്മളിപ്പോ കേട്ട പാട്ട് പട്ടാളം എന്ന മമ്മൂട്ടി ചിത്രത്തിലെ പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. ശരിക്കും പി ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയ പാട്ടാണ്. വിദ്യാസാഗറിന്റെ മനോഹരമായിട്ടുള്ള സംഗീതവും ഗിരീഷ് പുത്തഞ്ചേരിയുടെ ബ്യൂട്ടിഫുൾ വരികളുമാണ്. യെസ്, അപ്പൊ ഈ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരികെ എത്തുമ്പോഴേ എനിക്കിനി സിനിമാ വിശേഷമാണ് പറയാനുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ ഇതാ നിങ്ങൾക്ക് മറ്റൊരു കാരണം കൂടി. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സി വരവ് എന്ന സിനിമയെക്കുറിച്ച് നമ്മൾ എത്ര ദിവസമായിട്ട് ഇങ്ങനെ കാത്തുകാത്തിരിക്കുകയാണ് അല്ലേ. യെസ്, അപ്പോ ഈ പറഞ്ഞ പോലെ മാസ് പടങ്ങളുടെ സംവിധായകൻ ഷാജി കൈലാസും തകർപ്പൻ പെർഫോമൻസുകളിലൂടെ നമ്മുടെ മനസ്സ് കീഴടക്കിയ ജോജു ജോർജും ആദ്യമായിട്ട് ഒന്നിക്കുന്ന മൂവിയാണ് വരവ് അല്ലെ. അത് ജൂലൈ 16th പതിനാറാം തീയതിയാണ് വേൾഡ് വൈഡായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അപ്പൊ തിയേറ്ററിൽ കുലുക്കാൻ പോകുന്ന ആ വരവിനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഫിലിം ഫ്രണ്ട്സിൽ നിന്ന് അല്ലെങ്കിൽ എന്താ പറയാ, സിനിമാ പ്രേമികൾക്ക് ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള വാർത്തകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിത്രത്തിന്റെ സെൻസറിങ് ഒഫീഷ്യലായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ക്ലീൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഉറപ്പ് നൽകുന്ന എന്താ പറയുക, US സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഫാമിലി ഓഡിയൻസിനും മാസ് പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററുകളിലേക്ക് ടിക്കറ്റ് എടുക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഈ സിനിമയ്ക്കായിട്ട് പ്രേക്ഷകർ ഇത്രയും കാത്തിരിക്കാൻ പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഷാജി കൈലാസ് ജോജു ജോർജ് കോംബോ എന്നൊക്കെ പറയുമ്പോൾ അത് ആദ്യമായിട്ട് ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാത്തിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മാസ് ആക്ഷൻ ത്രില്ലറുകളുടെ മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള AK സാജനാണ്. അദ്ദേഹം ചെയ്ത സിനിമ ചിന്താമണി കൊലക്കേസ്, ധ്രുവം, അത് മാത്രം മതിയല്ലേ, നാദിയെ കൊല്ലപ്പെട്ട രാത്രി തുടങ്ങിയിട്ടുള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾക്കൊക്കെ ശേഷമാണ് AK സാജന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കുന്ന സിനിമ വരവെത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ ഒരു ഒന്നൊന്നര ആക്ഷൻ ട്രീറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. അപ്പൊ ഇനി നമ്മുടെ ലിസണേഴ്സിന് തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ ഫ്രീ ആയിട്ട് കാണാൻ ഒരു കിടിലൻ സർപ്രൈസ് ആണ് മിഡ് മോർണിംഗ് എത്തിയതിലൂടെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. വരവ് സിനിമയുടെ ഫ്രീ ടിക്കറ്റ്സ് സ്വന്തമാക്കാൻ നിങ്ങൾക്കൊരു സുവർണ അവസരമുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം അയച്ചുകൊണ്ടാണ് അതിൽ ജോയിൻ ചെയ്യേണ്ടത്. അറിയാലോ, വരവ് എന്ന സിനിമയുടെ ഒരു എന്താ പറയുക, നമ്മുടെ കാത്തിരിക്കാനുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാരണം, ഒന്നാമത്തെ കാര്യം ഷാജി കൈലാസും ജോജു ജോർജും. നമുക്കതിൽ നിന്ന് ജോജുവിനെ എടുത്തു കഴിഞ്ഞാൽ, ജോജു സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിച്ചത് ഏത് സിനിമയിലാണ്? അദ്ദേഹം ആദ്യമായി അഭിനയിച്ച സിനിമ, ചെറിയ വേഷമോ വലിയ വേഷമോ എന്നുള്ളതല്ല, പുള്ളി ആദ്യമായിട്ട് അഭിനയിച്ച ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് അദ്ദേഹം സിനിമയിൽ എത്തിയത്. അത് ഏത് മൂവി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഹോം തിയേറ്റർ എന്നതിൻ്റെ HT കൃത്യമായ ആൻസർ, അവിടെ സിനിമയുടെ പേരെഴുതിയാൽ അതൊരിക്കലും നമ്മൾ ആഡ് ചെയ്യില്ല. ഞാൻ ചോദിച്ചത് ജോജു ജോർജ് അഭിനയിച്ച ആദ്യ സിനിമ, അദ്ദേഹം മെയിൻ ആക്ടർ ആയതെന്നും അല്ല ചോദിക്കുന്നത്, അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ്, അത് ഏത് സിനിമയിൽ എന്നതാണ് എൻ്റെ ചോദ്യം. സോ HT യു റൈറ്റ് ആൻസർ, യു നെയിം, സെൻഡ് ഇറ്റ് ടു 0585829220 എന്ന നമ്പറിലേക്ക് വേഗം മെസ്സേജ് അയക്കൂ. ചോദ്യം ഒരിക്കൽ കൂടി, ജോർജ് ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഏത്? ഇപ്പോൾ അതിന് ഉത്തരങ്ങൾ തെറ്റാണെങ്കിൽ ഞാൻ ക്ലൂ തരാം. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട നടന്മാർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന മൂവി ഏതാണെന്ന് നമ്മൾ എന്തായാലും അറിഞ്ഞു വയ്ക്കുമല്ലോ. അപ്പോൾ കൃത്യമായിട്ട് ഉത്തരം അയക്കുന്നവരിൽ നിന്നും രണ്ട് പേർക്കായിരിക്കും കപ്ലൻഡറി പാസ് ലഭിക്കുക. ജൂലൈ 16th സിനിമ റിലീസ് ചെയ്യുന്നത്. കാത്ത് May 1 മുതൽ കാത്തിരിക്കുകയാണ്. ഏപ്രിൽ റിലീസാവുമെന്ന് പറഞ്ഞു, ഏപ്രിലിൽ വിഷു ചിത്രമായിട്ട് വരുമെന്ന് പറഞ്ഞു, ഇപ്പോൾ ഈ May 1 പേട്രിയോട്ടിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു, പിന്നെ അങ്ങനെ നീണ്ടിപ്പോൾ ജൂലൈ 16 വരെ എത്തിയിരിക്കുകയാണ് വരവ്. ആ വരവ് ഒരു ഒന്നൊന്നര വരവാകണമെങ്കിൽ നമുക്കും പോയിരുന്ന് കാണാം, നമുക്കും ഹോം സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് പോയിരുന്ന് മൂവി കാണാം. ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള ടൈം ആയി കഴിഞ്ഞു. ചോദ്യം, ജോജു ജോർജ് അഭിനയിച്ച ആദ്യ മൂവി. HT യു റൈറ്റ് ആൻസർ, യുവർ നെയിം, സെൻഡ് ഇറ്റ് ടു 0585829220.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാടെ.
1: ശ്രദ്ധിക്കണ്ടാ
0: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
2: അണ്ണം പേടിക്കണ്ട,
3: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
0: അമ്മാനെ എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
4: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് എം ഇ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിഴിഞ്ഞത്തിൽ പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കി മുഖ്യമന്ത്രി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം സർക്കാർ അനുമതിയില്ലാതെ നടക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകൂർ അനുമതിക്ക് അദാനി ഗ്രൂപ്പ് കത്ത് നൽകിയിരുന്നില്ല. ഇപ്പോൾ ലഭിച്ച അപേക്ഷ പരിശോധിക്കാൻ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. കേരളത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടുള്ള ഒന്നിനും സർക്കാർ അനുമതി നൽകില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞം സംബന്ധിച്ച ഓഹരി കൈമാറ്റം തനിക്ക് നേരത്തെ അറിയാം എന്നത് അടിസ്ഥാനരഹിതമെന്ന് വി ഡി സതീശൻ. MSE കമ്പനി വരുമെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് CPMന്റെ മുഖപത്രമെന്ന് വി ഡി സതീശൻ. ഒരു വർഷം മുമ്പ് തന്നെ ഇക്കാര്യം LDF സർക്കാർ ചർച്ച ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്ന് ദിവ്യ എസ് അയ്യരെ മാത്രമല്ല മാറ്റിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിശദീകരണം. മാധ്യമങ്ങളുടെ ഇക്കാര്യത്തിൽ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ MDയായിരുന്ന ദിവ്യ എസ് അയ്യർ അദാനി കമ്പനിക്ക് നോട്ടീസ് നൽകിയിരുന്നുവെന്നും സതീശൻ അധികാരമെത്തതോടെ ദിവ്യയെ മാറ്റി എന്നും ആക്ഷേപം ഉയർന്നിരുന്നു. മാധ്യമങ്ങളുടെ ഈ ചോദ്യത്തോട് ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. PSC പരീക്ഷാ ക്രമക്കേട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട PSCക്കെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്. വയനാട് മണ്ണിടിച്ചിലിൽ രണ്ട് തലത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടമുണ്ടായ സാഹചര്യവും കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്നതുമായിരിക്കും അന്വേഷിക്കുക. പദ്ധതി പ്രദേശത്തിന് തൊട്ടുമുകളിലായി മണ്ണിടിച്ചിൽ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. അതുകൂടി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. അപകട സാധ്യതകൾ പരിശോധിച്ച ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. അതുവരെയെല്ലാം നിർത്തിവെയ്ക്കുമെന്ന് മുഖ്യമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത മുഖത്തുണ്ടായ ദുരന്തം നാടിന് നടുക്കുന്നതും ആശങ്കാജനകവും അതീവ ദുഃഖകരവുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. സർവ മുന്നറിയിപ്പുകളും സുരക്ഷാ നിർദ്ദേശങ്ങളും പാടെ അവഗണിച്ച് തികഞ്ഞ അനാസ്ഥയിലൂടെ കൊടും പാതകമാണ് ഉത്തരവാദിത്തപ്പെട്ട കമ്പനി ഉൾപ്പെടെയുള്ളവർ ചെയ്തത്. ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും തീരാ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് VM സുധീരൻ. വയനാട് മണ്ണിടിച്ചിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മണ്ണിനടിയിൽപ്പെട്ടവർക്കായി ഊർജ്ജിതമായ തെരച്ചിൽ പുരോഗമിക്കുന്നു. തെരച്ചിലിനായി കഡാവർ നായ്ക്കളും എത്തിയിട്ടുണ്ട്. തുരങ്കപാത പദ്ധതി പ്രദേശത്തെ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ, സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. അഞ്ചുപേർ മരിച്ചു. അഞ്ചുപേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഏഴുപേരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ വീണ്ടും ED എത്തി. പിണറായി പാണ്ഡ്യാലമുക്കിലെ വീട്ടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയത്. പാതിരിയാട് വില്ലേജ് ഓഫീസിൽ നിന്ന് ED സംഘം വിവരങ്ങൾ തേടി വില്ലേജ് ഓഫീസറൊപ്പം കൂട്ടി വീട്ടിലെത്തി. വീടിനകത്ത് കയറാതെയായിരുന്നു ED പരിശോധന. അവയവക്കടത്തിലെ കള്ളപ്പണക്കേസിൽ കൊച്ചി ലേക് ഷോർ ആശുപത്രി MDയെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. കേസിൽ കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രികളിലടക്കം വിവിധയിടങ്ങളിൽ ED പരിശോധന നടത്തിയിരുന്നു. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ആദ്യ ഉത്തരവിലെ ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തുന്ന വിവാദ പരാമർശങ്ങൾ നീക്കി സർക്കാർ പുതിയ ഉത്തരവിറക്കി. സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ടാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി പുതിയ ഉത്തരവ് ഇറക്കിയത്. കാപ്പാക്കേസിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ R സുഗതനും BJPക്കും തിരിച്ചടി. സുഗതനെ ജയിലിൽ അടച്ചത് കാപ്പ ഉപദേശക സമിതി ശരിവച്ചു. സുഗതന് 6 മാസത്തേക്ക് ജയിലിൽ തുടരാനാണ് ഉത്തരവ്. ഹൈക്കോടതി ജാമ്യം നൽകിയില്ലെങ്കിൽ കൌൺസിലർ സ്ഥാനം നഷ്ടമാകുമെന്നിരിക്കെയാണ് നിർണായക നടപടി. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണസമിതി പ്രതിസന്ധിയിലായി. ഭരണസമിതിയിൽ സുഗതന്റെ സത്യപ്രതിജ്ഞ മാത്രമാണ് ഇനി നടക്കാനുള്ളത്. ആദ്യ സത്യപ്രതിജ്ഞ റദ്ദാക്കപ്പെട്ട മറ്റ് 19 കൌൺസിലർമാരും നേരത്തെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. MV ജയരാജനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. പാർട്ടി അനുമതിയില്ലാതെ വിമതരെ തിരിച്ചുവിളിച്ച നടപടിക്കെതിരെയാണ് വിമർശനം. എന്തിനാണ് ഇത്തരം അനാവശ്യ ചർച്ചയ്ക്ക് ഇടമുണ്ടാക്കിയതെന്ന് സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായതോടെ വീഴ്ച സമ്മതിച്ച് MV ജയരാജൻ. അയോധ്യ സംഭാവന കൊള്ളയിൽ ക്ഷേത്രം ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ്ക്ക് വീഴ്ച പറ്റിയെന്ന് അംഗീകരിച്ച് ട്രസ്റ്റ് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ്ഗിരി. ചമ്പത്ത് റായ് തന്റെ ഡ്രൈവറെ അമിതമായി വിശ്വസിച്ചതാണ് പിഴവുകൾക്ക് കാരണമെന്ന് ഗോവിന്ദ് ദേവ്ഗിരി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും അധികാരം ചമ്പത്രായ് സ്വന്തം കയ്യിൽ വെക്കുകയായിരുന്നു. ചുമതലകൾ കൃത്യമായി വീതിച്ചു നൽകണമായിരുന്നുവെന്നും ചമ്പത്രായ് അഴിമതി നടത്തിയിട്ടില്ലെന്നാണ് ഇപ്പോഴും ട്രസ്റ്റ് അംഗങ്ങൾ വിശ്വസിക്കുന്നതെന്നും ട്രസ്റ്റ് ട്രഷറർ. ഹോർമുസിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇറാനിൽ ആക്രമണം നടത്തി യുഎസ്. ബന്ദർ അബ്ബാസ് തുറമുഖത്തും ക്വഷൻ ദ്വീപിലും സിറിക്കിലുമാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണം യുഎസ് സെൻട്രൽ കമാൻഡർ സ്ഥിരീകരിച്ചു. ഹോർമുസിൽ എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് യുഎസ് ആക്രമണം. ഇറാന്റെ നടപടി വെടിനിർത്തൽ ലംഘനമെന്ന് യുഎസ് ആരോപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് മൂന്ന് വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയുമായാണ് അമേരിക്ക ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ഇറാനിലെ 80 ലക്ഷ്യങ്ങളിലേക്ക് കൃത്യതയുള്ള ആക്രമണം നടത്തിയെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ്. ഇറാന്റെ ബുഷഹർ പ്രവിശ്യയിലെ ഹോർമുസിന് മുകളിൽ വെച്ച യുഎസിന്റെ ഒരു MQ-9 ഡ്രോൺ വെടിവച്ചിട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവ്. യുഎസ് സൈന്യം ആക്രമിച്ചതിനാലാണ് തിരിച്ചടിച്ചതെന്നും റവല്യൂഷണറി ഗാർഡ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം ശക്തമായി പ്രതിരോധിച്ചുവെന്ന് രാജ്യം. ജാഗ്രത പാലിക്കാൻ ജനത്തിന് നിർദ്ദേശം. ബഹ്റൈനിൽ അപായ സൈറണുകൾ മുഴങ്ങി. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ രാജ്യത്തിന്റെ നിർദ്ദേശം. 45-ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നവംബർ 4. 4 മുതൽ 16 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകമേള. ഒമാനാണ് ഇത്തവണത്തെ അതിഥി രാജ്യം. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിർത്തിവച്ചുവെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiauae.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതിയെടുത്ത് വേണം കോൺസുലേറ്റിൽ എത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 മണി വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യമുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ പൂരിപ്പിക്കേണ്ടത്. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് സൂപ്പർ ജയം. ഈജിപ്തിനെ തോൽപ്പിച്ചത് 2-3 ഗോളിന്. രണ്ടാം പകുതിയിൽ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് അർജന്റീനയുടെ നാടകീയ തിരിച്ചുവരവ്. ഈ ജയത്തോടെ നിലവിലെ ചാമ്പ്യന്മാർ ക്വാർട്ടറിൽ കടന്നു. ഇതോടെ ലോകകപ്പിൽ അർജന്റീന ക്വാർട്ടറിൽ കടന്നു. ഫുട്ബോൾ ലോകകപ്പിലെ ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കി സ്വിറ്റ്സർലാന്റ് ക്വാർട്ടർ ഫൈനലിൽ. വിശദവാർത്ത 1 മണിക്ക്.
4: Was brought to you by Danya Group of Companies since 1982. Mexico,
5: United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: FIFA World Cup 2026. Scotland, Turkey. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
8: Brought to you by Gulf Hypermarket Russell Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
9: Time check.
8: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
9: Time check.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
8: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 64%.
9: Weather update.
8: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നമ്മളിങ്ങനെ പാട്ടുകളോടൊപ്പം തന്നെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ വരവ് സിനിമയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നു. പല ആൾക്കാരും അതിന്റെ ഫോർമാറ്റ് തെറ്റിച്ചാണ് അയക്കുന്നത്. ഫോർമാറ്റ് തെറ്റിച്ചു വരുന്ന മെസ്സേജുകൾ നമ്മൾ ആഡ് ചെയ്യില്ല കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് കേൾക്കുക, അതിനുശേഷം മാത്രം മെസ്സേജ് അയക്കുക. ജൂലൈ 16 റിലീസ് ചെയ്യുന്ന സിനിമയാണ് ഷാജി കൈലാസ് ജോജു ജോർജ് കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന ഒരു കിടിലൻ മൂവി. ഈ സിനിമ കാണുന്നതിന് വേണ്ടി ഹോം സ്ക്രീനിങ്ങിന്റെ ഭാഗമാകുന്നു. ഫ്രീ ആയിട്ട് ടിക്കറ്റ് തരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, സിമ്പിളായിട്ട് പറഞ്ഞ അങ്ങനെയാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടുന്നു, അത് ഹോം തരുന്ന ആ സിനിമ മീൻസ് ആ ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം സിമ്പിളാണ്. ജോജു ജോർജ് ആദ്യമായി അഭിനയിച്ച സിനിമയുടെ പേരാണ് ഞാൻ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ഹോം തിയേറ്റർ എന്നാണ്, വേറെ ഒന്നും തെറ്റിച്ചയക്കരുത്. HT H4 Honey T4 Theater, അതും അല്ലെങ്കിൽ H4 Home T4 Theater. സോ HT Space ഏതാണോ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം. അപ്പോൾ ശരിയായ ഉത്തരവും നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. ജൂലൈ 16 മൂവി റിലീസ് ചെയ്യുന്നത്. നമ്മുടെ ഹോം സ്ക്രീനിങ് എന്നാന്നുള്ളത് ഞാൻ ഉടനെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് പോലെ. അപ്പോൾ ഈ നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് കാണാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആവേശം കൂടുമ്പോൾ നിങ്ങൾ നമ്മുടെ പ്രെഡിക്ട് ആൻഡ് വിൻ കോൺടെസ്റ്റിൻ്റെ കാര്യവും മറക്കണ്ട, പറയാം. വേറൊരു കാര്യത്തിലേക്ക് പോകണം. ഇന്നലെ ജൂലൈ 7 ഇന്നലെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ഇന്നലെ ഗ്ലോബൽ ഫൊഗീവ്നെസ് ഡേ ആണ്, ക്ഷമിക്കാനുള്ള ഡേ ആണ്, അതോടൊപ്പം വേൾഡ് ചോക്ലേറ്റ് ഡേ ആണെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ. സോ ആ ലോകം മുഴുവനും മധുരം നിറഞ്ഞ ആ ഒരു വേൾഡ് ചോക്ലേറ്റ് ഡേ ആഘോഷിച്ചതിൻ്റെ ആ ഒരു ആവേശമൊക്കെ ഇപ്പോഴും എല്ലാവരുടെ മനസ്സിൽ കാണും അല്ലേ. അപ്പം 5-10 രൂപയുടെ ചോക്ലേറ്റ് വാങ്ങി നമ്മളൊക്കെ അത് സന്തോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ആഘോഷിക്കുമ്പോൾ, ഒരു കാറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ലക്ഷറി ഫ്ലാറ്റിൻ്റെയോ ഒക്കെ വില വരുന്ന ചോക്ലേറ്റുകൾ ഈ ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേൾക്കുമ്പോൾ അമ്പരപ്പൊക്കെ തോന്നുമെങ്കിലും ഇതൊക്കെ ഒറിജിനലാണേ. ചോക്ലേറ്റ് ഇഷ്ടമല്ലാതെയായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആരും കാണത്തില്ല, വളരെ വളരെ വളരെ കുറച്ച് പേരെ കാണുള്ളൂ. അവർ പോലും ചോക്ലേറ്റ് കഴിക്കുന്നത് ആക്ച്വലി ഈ ഒറിജിനൽ ചോക്ലേറ്റ് കഴിക്കാറുണ്ടല്ലോ. യെസ്, അപ്പോൾ ആ ഒരു രീതിയിൽ ചോക്ലേറ്റിനെ അങ്ങനെ നമുക്ക് മാറ്റി നിർത്താനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഒരു കൊച്ചു കുട്ടിക്ക് കൊടുക്കുന്ന മിഠായി മുതൽ പ്രീമിയം ബ്രാൻഡുകൾ വരെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ. എന്നാൽ ഈ ചോക്ലേറ്റ് ലോകത്തിലെ ആഡംബരത്തിൻ്റെ അങ്ങേയറ്റം നിൽക്കുന്ന ചില വിചിത്രമായ ചോക്ലേറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ എന്തിനും ഒരു വേറൊരു ലെവല് സാധനം ഉണ്ടാവുമല്ലോ, ചെറുത് മാത്രമല്ല, അതിനും വേറെ എന്തെങ്കിലുമൊക്കെ വലിപ്പമുള്ള വേറെ വേറെ വേറെ ഐറ്റംസ് ഉണ്ടാവും. സോ അങ്ങനെ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത, നമുക്ക് അയ്യോ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചോക്ലേറ്റ്സും ഉണ്ട്. അതിലൊന്നാമനാണ് ലീ ചോക്ലേറ്റ് ബോക്സ് എന്ന് പറയുന്നത്. കയറി വെക്കുമ്പോൾ തന്നെ സാധാരണ ഒരു ചോക്ലേറ്റ് ബോക്സ് ആണെന്ന് നമുക്ക് തോന്നിയേക്കാം. ബട്ട് ഇതിൻ്റെ വില കേട്ടാൽ നമ്മളൊന്ന് ഞെട്ടും. ഏകദേശം $1 million അത്രയും മൂല്യമുള്ളതാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ കോടികൾ വരുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ദിർഹംസിലാണെങ്കിലും ലക്ഷക്കണക്കിന് ദിർഹംസ്. അപ്പോൾ ഈ ചോക്ലേറ്റ് ബോക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും മികച്ച ചോക്ലേറ്റുകൾക്കൊപ്പം ഭയങ്കര വിലപിടിപ്പുള്ള വജ്രമോതിരങ്ങളും നെക്ലസും ഒക്കെ ഡിസൈൻ ചെയ്താണ് ഈ ബോക്സ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കഴിക്കാനുള്ള ചോക്ലേറ്റിനേക്കാളും ലക്ഷറി അതിനൊപ്പമുള്ള ആഭരണങ്ങൾക്കാണ് എന്നുള്ളതാണ് ചുരുക്കം. ഇനി ഇത് കൂടാതെ ഫ്രോസൺ ഹോട്ട് ചോക്ലേറ്റ് എന്നൊരു ഐറ്റം ഉണ്ട് കേട്ടോ. അത് ന്യൂയോർക്കിലെ ഒരു പ്രശസ്തമായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഈ ഡെസേർട്ടിൻ്റെ വില $25,000 ആണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും അപൂർവവും മികച്ചതുമായിട്ടുള്ള 28 കൊക്കോ ആണ്. അതുമാത്രമല്ല, ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതോ കഴിക്കാൻ പറ്റുന്ന 23-carat gold. ഓ, ഇത് കഴിക്കാൻ തരുന്ന സ്പൂണോ സ്വർണത്തിൻ്റേത്. മൈ ഗാഡ്, കഴിഞ്ഞു കഴിയുമ്പോൾ ആ സ്പൂണ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഇത്രയും കാശൊക്കെ കൊടുക്കുന്നതല്ലേ, പിന്നെന്താ കൊണ്ടുപോയല്ലേ. അതുപോലെ മറ്റൊന്നാണ് ഡി ലഫെ. അതായത് ആ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഒരു ചോക്ലേറ്റ് ആണ്. ഇതിൽ ഫൈൻ ചോക്ലേറ്റിനൊപ്പം തന്നെ ഒറിജിനൽ ഗോൾഡ് ഫ്ലേക്സ് ചേർത്താണ് ഉണ്ടാക്കുന്നത്. സ്വർണം കഴിക്കുന്ന ഒരു ഫീല്. സ്വർണം എന്താണ്, അരച്ച് ഉരുട്ടി നാവിൽ കൊടുത്തു സ്വർണ്ണ സ്പൂണോടുകൂടി ജനിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ജീവിതം മുഴുവനും ഇങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ആ ഒരു മധുരത്തിന് എത്രയോ വില കൂടുതലാണെന്നൊന്ന് തോന്നിപ്പോവും അല്ലേ. അപ്പം ചോക്ലേറ്റ് വെറും ഒരു മധുര പലഹാരം എന്നതിനൊക്കെ അപ്പുറം ഒരു വലിയ ലക്ഷറി ബിസിനസ് കൂടിയായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ, ഇന്ന് ഈ ലോകത്ത്. അപ്പം ഇന്നത്തെ ചോക്ലേറ്റ് ഡേക്ക് അല്ലെങ്കിൽ ഇന്നലത്തെ ചോക്ലേറ്റ് ഡേക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ചോക്ലേറ്റ് തന്നിരുന്നോ, അതോ ആർക്കെങ്കിലും സർപ്രൈസായിട്ട് നിങ്ങൾ ചോക്ലേറ്റ് കൊടുത്തോ? നിങ്ങൾ ചോക്ലേറ്റ് ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യണം. എന്റെ കൂടെ സംസാരിക്കുന്നവരൊക്കെ ചോക്ലേറ്റ് കേൾക്കുമ്പോൾ വായിൽ വെള്ളമൊക്കെ നിറച്ച് ആ ചോക്ലേറ്റ് ഓക്കെ എന്ന് പറഞ്ഞിരിക്കുകയാണോ നിങ്ങൾ? അതിനെക്കുറിച്ച് എന്തെങ്കിലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു കള്ളക്കഥയൊക്കെ ഉണ്ടാക്കി പറ എന്നാലല്ലേ രസമുള്ളൂ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി കൂടുതൽ വേറെ കഥകളൊക്കെ ആയിട്ട് പറയാറുള്ളത് പോലെ നിങ്ങൾ ചോക്ലേറ്റ് റിലേറ്റഡ് ആയിട്ട് ഇന്നലെ ഒന്നും സംഭവിച്ചില്ലെങ്കിലും ചുമ്മാ ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകുമല്ലേ. അപ്പോഴും മറക്കേണ്ട നമ്മുടെ ഷാജു കൈലാസ് ജോജു ജോർജ് സിനിമ റിലീസാവുന്നത് ജൂലൈ 16th ഹോം സ്ക്രീനിങ്ങിൽ നമ്മൾ ഒരുമിച്ച് ആ സിനിമ കാണാൻ പോവാണ്. അപ്പോൾ ഹോം സ്ക്രീനിങ് എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. വരവ് മൂവി കാണാനായിട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി ഇത്ര മാത്രം ചെയ്യുക, HT:RightAnswer. എന്താണ് ചോദ്യം? ജോജു ജോർജ് ആദ്യമായി അഭിനയിച്ച സിനിമ, മലയാള സിനിമ ഏതാണ്? അദ്ദേഹം അതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. പണ്ടത്തെ ജോജുവിനെയൊക്കെ കാണുമ്പോൾ ഇപ്പോഴത്തെ ജോജുട്ടി എന്തൊരു അന്തരമാണ്, ആന ആടും പോലെ അല്ലേ, എന്തൊരു വ്യത്യാസമാണ്. പണ്ടൊക്കെ ഭയങ്കര ഉയരം മാത്രമേ ഉണ്ടായിരുന്നു, ഇപ്പോൾ നല്ല പൊക്കവും വണ്ണവും അല്ലേ, വേറെ ലെവലാണ് അദ്ദേഹം. എനിവേ, എനിക്ക് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസിൻസിൽ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടം. കുറച്ചുകൂടെ ഒരു എല്ലാ ഭാവങ്ങളും പറ്റുന്ന ഒരാളാണല്ലോ ജോജു. പിന്നെ ജോസഫിൽ അഭിനയം ഒരു രക്ഷയില്ല. അതിൽ ആ പാട്ട് സീനൊക്കെ, ആ പാട്ട് എനിക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നൊരു പാട്ടാണ്. കരിനീല കണ്ണുള്ള പെണ്ണെ, എനിക്ക് മറ്റേ പാട്ട് പോയി പോയി പോയി, ആ രണ്ട് പാട്ടും മനസ്സിൽ വന്നില്ലെങ്കിൽ ആ രണ്ട് പാട്ടിൻ്റെ ട്യൂൺ മിസ്സായി പോകും. പോട്ടെ പോട്ടെ, ലീവ് ഇറ്റ് ലീവ് ഇറ്റ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ആ പാട്ടൊന്ന് തപ്പി നോക്കട്ടെ കേട്ടോ. ആ പാട്ട് എനിക്ക് ഇപ്പൊ കേൾക്കണമെന്ന് മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
0: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ.
1: നെവർ ട്രെൻഡിംഗ് സോങ് കേൾക്കണം.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ നമ്മൾ, ഞാൻ ഇങ്ങനെ ട്രാവൽ ഡീറ്റെയിൽസ് ഒക്കെ പറയണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തപ്പി തപ്പി തപ്പി പോയപ്പോഴാണ് ഒരു വലിയ അബദ്ധത്തെക്കുറിച്ച് കണ്ടത് കേട്ടോ. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അതായത്, ഈ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോഴേ നമ്മൾ പേരോ വയസ്സോ ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ചെറിയ അക്ഷരത്തെറ്റുകളൊക്കെ വരാറുണ്ടായിരിക്കാം. അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കാറില്ല അല്ലേ. ആ, എന്നാലൊരു സംഭവം നടന്നു കേട്ടോ. അതിനു മുമ്പ് ഓർമ്മിക്കുകയാണ്, വരവ് സിനിമ ജൂലൈ 16th റിലീസ് ചെയ്യുന്നത്. ഷാജി കൈലാസും ജോജു ജോർജും അഭിനയിക്കുന്ന, സോറി, ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ജോജു ജോർജ് അഭിനയിക്കുന്ന സിനിമ. അപ്പൊ ഈ സിനിമ കാണണ്ടേ നമുക്ക്? അതിന് ഹോം സ്ക്രീനിങ്ങിന്റെ ഭാഗമാകാനായിട്ട്, അതായത് നമ്മുടെ സ്പെഷ്യൽ സ്ക്രീനിങ്ങിന്റെ ഭാഗമാകാനായിട്ട് നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഈസിയാണ്. ജോജു ജോർജ് അഭിനയിച്ച ഫസ്റ്റ് മൂവി ഏതാണ് എന്നതാണ് എൻ്റെ ചോദ്യം. ഒരു ക്ലൂ കൂടെ തരാം. 1995 ഈ മൂവി റിലീസ് ചെയ്തത്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് പുള്ളി അതിൽ അഭിനയിച്ചത്. അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ ഏത് മൂവിയാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സോ HT, ഹോം തിയേറ്റർ എന്നതിൻ്റെ HT സ്പേസ് your right answer and your name, send it to 0585829220. yes, appo nammal angane ticket book cheyina samayath endengil cheriya abadhangalokke vanna endengil prashnam undo ennalla kaaryam nammal paranjondirunnalle. pakshe or otta aksharathettu allengil oru number inde vyathyasam kaaranam oru passenger nu oru yathrakarane poyathu 9000 tholam indian rupayana guys. ഏകദേശം 400 ദിർഹംസിന് മുകളിൽ അല്ലേ. ശരിയാണ്, കേൾക്കുമ്പോൾ നമുക്ക് ഓ പിന്നെ ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണോ, വിചിത്രമായിട്ടൊക്കെ തോന്നാം, അല്ലെങ്കിൽ പുച്ഛിച്ചേക്കാം. പക്ഷെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ഈ അടുത്ത ദിവസം നടന്നൊരു ഒരു ഒരു സംഭവമാണിത്. നമ്മളൊക്കെ നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയോ ഓൺലൈനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഡൽഹിയിൽ നിന്ന് ഭുവനേശ്വറിലേക്ക് രാജധാനി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യാനിരുന്ന ഒരു ആൾക്ക് ഈ 8 പണി കിട്ടിയത്. അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് പുള്ളിക്കാരന് പറ്റിയൊരു ചെറിയ അബദ്ധം. യാത്ര ചെയ്യുന്ന ആളുടെ വയസ്സ് ടൈപ്പ് ചെയ്തപ്പോൾ 53 എന്നുള്ളതിന് പകരം മാറി പുള്ളി 35 എന്ന് ടൈപ്പ് ചെയ്തു പോയി. വെറും ഒരു ഡിജിറ്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റമല്ലേ ഉള്ളൂ അവിടെ. പക്ഷെ ട്രെയിനിൽ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വന്ന TT അദ്ദേഹം വന്നപ്പോഴാണ് കഥയൊക്കെ മാറി മറിഞ്ഞത്. യാത്രക്കാരൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒറിജിനൽ ID കാർഡിലെ വയസ്സും പിന്നെ ആള് ടൈപ്പ് ചെയ്ത വയസ്സും തമ്മിൽ മാച്ചാവുന്നേ ഇല്ല. നിയമപ്രകാരം ഈ ടിക്കറ്റിലെ വിവരങ്ങളും ID തമ്മിൽ തെറ്റിയാൽ ആ ടിക്കറ്റ് ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കുമല്ലോ. അതായത് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നതിന് തുല്യം അല്ലേ. അപ്പൊ രാജധാനി എക്സ്പ്രസ് പോലെയുള്ള പ്രീമിയം ട്രെയിനിലൊക്കെ ഇത്തരം നിയമങ്ങൾ വളരെ വളരെ കർശനമെന്നറിയാലോ. അപ്പൊ ഒടുവിൽ TT നിയമപ്രകാരം ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിനുള്ള വലിയൊരു തുക ആൾക്ക് ഫൈനായിട്ട് ഈടാക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒറിജിനൽ ടിക്കറ്റ് ചാർജ് കൂടാതെ 7035 ഇന്ത്യൻ രൂപയാണ് ആ ഒറ്റ ടൈപ്പിംഗ് മിസ്റ്റേക്ക് കാരണം ആ പാവപ്പെട്ട മനുഷ്യന് പെനാൽറ്റി ആയിട്ട് മാത്രം അടയ്ക്കേണ്ടി വന്നത്. ഇത് ശരിക്കും നമുക്ക് എല്ലാവർക്കും വലിയൊരു പാഠമാണ്. എവിടെയായാലും, നാട്ടിലെന്നല്ല, എവിടെയാണെങ്കിലും എഴുതുമ്പോൾ രണ്ടു വട്ടം ഒന്ന് എഴുതി കഴിഞ്ഞ ശേഷമാണെങ്കിലും നോക്കുക. കണ്ണ് കാണത്തില്ലെങ്കിൽ അടുത്തിരിക്കുന്നവരെങ്കിലും ഒന്ന് കാണിക്കുക. കാരണം പല സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചൊന്ന് ആ ഒരു 40 കഴിഞ്ഞ ആൾക്കാർക്ക്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ പെട്ടെന്ന് കണ്ണിൻ്റെ ഒരു ചെറിയ മങ്ങൽ പോലെയോ അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് രണ്ടുപേരോട് ചോദിക്കുന്നതൊക്കെ നന്നായിരിക്കും. വെറുതെ എഴുതി അങ്ങോട്ട് കൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ നാട്ടിൽ പോകുമ്പോഴത്തെ കാര്യമാണ്. ഈ ട്രെയിൻ ടിക്കറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ആവട്ടെ, ബുക്ക് ചെയ്യുമ്പോൾ പേരിൻ്റെ സ്പെല്ലിങ്ങും വയസ്സും പാസ്പോർട്ട് അല്ലെങ്കിൽ ID കാർഡിലുള്ളതുപോലെ തന്നെയാണോ എന്ന് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണം ഇങ്ങനെ അനാവശ്യമായിട്ട് ഫൈനായിട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ഫിഫയുടെ കാര്യം പറഞ്ഞു വരികയാണ്. ഓരോരോ ഇഷ്ടപ്പെട്ട താരങ്ങളിങ്ങനെ ഔട്ടായി പോകുമ്പോൾ, കൺട്രീസ് എല്ലാം ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ ആകെ വിഷണരാണ് ഗൈസ് ഓരോരുത്തർ. അപ്പം ഇന്നലത്തെ അർജൻറ്റീനയുടെ കളിയെക്കുറിച്ച് ഇങ്ങനെ വിജയിച്ചെങ്കിലും അതിനെ സമ്മതിക്കാതെ എന്താണ് പറയുക, അവർ ജയിച്ചെങ്കിലും ഇവിടെ ആരും ജയിക്കാൻ സമ്മതിക്കുന്നില്ല, അത് ഫിഫയുടെ വിജയമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ചർച്ചകൾ നടക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പലയിടത്തും. ഈവൻ ചായക്കടകളിൽ, ഹോട്ടലുകളിൽ, ഓഫീസ് റൂമുകളിൽ, വീട്ടിൽ സിനിമ കാണാനൊന്നും ആർക്ക് സമയമില്ല, എല്ലാവരും ഇത് ചർച്ചയാണ്. എനിവേ, ആരെങ്കിലുമൊക്കെ ജയിക്കട്ടെ, നല്ല ഫിഫ ആർക്കാണെന്നൊക്കെ, അല്ലെങ്കിൽ ആ ഒരു കപ്പ് ആരും ഉണ്ടോയെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ. എനിവേ, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിഫയിൽ ഒരു പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോമുമായിട്ട് ബന്ധപ്പെട്ട്. സോ ഹോം 92.2 FM ഈ ഒരു പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ അധികം ദിവസങ്ങളില്ല. എത്രയും പെട്ടെന്നായിരിക്കും നമ്മളിത് സ്റ്റോപ്പ് ചെയ്യുന്നത്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ആ ലാസ്റ്റ് വരുമ്പോൾ ആര് ജയിക്കുന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ അതുവരെ ഞങ്ങൾ എന്തായാലും കൊണ്ടുപോകുന്നില്ല. സോ ഇത്രമാത്രം ചെയ്യുക, ഫിഫ എന്ന് ടൈപ്പ് ചെയ്യുക. ലാസ്റ്റ് ഫൈനൽ റൗണ്ടിൽ ആര് ഏതൊക്കെ ടീമുകളാണ് എത്തുക എന്നുള്ള ആ ടീമുകളുടെ പേരും ആ ഒരു ഗോൾ നിലയും എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്ത് വാട്സപ്പ് ചെയ്യാം 0585829220 എന്ന നമ്പറിലേക്ക്. അക്ബർ ട്രാവൽസ്, നാട്ടിൽ പോയിട്ട് വരാനുള്ള ടിക്കറ്റ്, അതുപോലെ തന്നെ ഗൾഫ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വില കൂടിയ സമ്മാനങ്ങൾ, നമ്മുടെ ആയുർവേദ RS ആരുവിന്റെ വക, കിഡിലൻ സമ്മാനങ്ങൾ, ഇതൊക്കെ നിങ്ങളെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഒരു വിന്നറെ തെരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. സോ ഫിഫ ആയതുകൊണ്ടും പിന്നെ വേൾഡ് കപ്പ് ആയതുകൊണ്ടും ഫുട്ബോൾ ആയതുകൊണ്ടും എല്ലാവരും കാത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. യെസ്, നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളും ഭാഗമാകുന്നു ഹോം 92.2 FM. അപ്പൊ ഞങ്ങളുടെ കൂടെ കാണണം, മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ട് കൂടെ തന്നെ ജോയിൻ ചെയ്തോളൂ. അപ്പൊ നമുക്ക് അടുത്ത പാട്ട് കേൾക്കാനുള്ള ടൈമായി, ഒരു തമിഴ് സോങ് കേൾക്കാനുള്ള ടൈമായിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM, മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യെസ്, നമുക്കൊരു ക്വിക്ക് അപ്ഡേറ്റിലേക്ക് പോവാം. ഇപ്പോൾ സമയം എത്രയായി? 12 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ലഞ്ച് ടൈമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദുബായ് റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് എടുത്ത കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോവാണ്. ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഏരിയ നമുക്ക് നോക്കാം ആദ്യം, അല്ലേ? അൽക്കിസൈസ് 2 ഇവിടെ വെഹിക്കിൾസിൻ്റെ ഒരു ആവറേജ് സ്പീഡ് വെറും ഒരു 5 കിലോമീറ്റർ മാത്രമാണ്. ഇനി നല്ല രീതിയിൽ ബ്ലോക്കുള്ള, അതായത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രധാന റൂട്ടുകൾ നോക്കുമ്പോൾ അൽഖബൈസി 20th street, അതുപോലെ പോർട്ട് സൈദ് D93 അൽനദ സ്ട്രീറ്റ് അൽനദ ഫസ്റ്റ് D88 ഒമർ ബിൻ അൽ ഖത്താബ് സ്ട്രീറ്റ് അൽറാസ് 12th street, ഇതൊക്കെ ഡ്രൈവിംഗ് സ്പീഡ് ഒരു 5 കിലോമീറ്റർ 17 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ റൂട്ടുകളിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു പീക്ക് അവറിൽ ഈ വഴി പോകാൻ പ്ലാൻ ചെയ്യുന്നൊരു മാക്സിമം കുറച്ചുകൂടി ഒന്ന് എക്സ്ട്രാ ടൈം കയ്യിൽ കരുതുക, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് റൂട്ട്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും സേഫായിട്ട് വാഹനങ്ങൾ ഓടിച്ചു പോകും. എവിടെയെങ്കിലും ട്രാഫിക് അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എവിടെയെങ്കിലും ഹെവി ട്രാഫിക്, ബമ്പർ ടു ബമ്പർ ട്രാഫിക്, അതുപോലെ ആക്സിഡന്റ് എവിടെയെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് അറിയിക്കോട്ടെ. 0585829220.
1: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
4: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
5: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
6: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: കവലപ്പെടാതെ സാർ, ഞാൻ പാത്തുക്കറേ.

മിഡ് മോർണിംഗ് വിത്ത് നിത്യ. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100.
1: You are listening to Mid Mornings with Nitya.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: വിഴിഞ്ഞത്തിൽ പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കി മുഖ്യമന്ത്രി. വയനാട് ദുരന്തത്തിൽ അന്വേഷണം, പി എസ് സി തട്ടിപ്പ് ക്രൈംബ്രാഞ്ചിന്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഈജിപ്തിനെ തളച്ച് അർജന്റീന ക്വാർട്ടറിൽ, കൊളംബിയ തോൽപ്പിച്ച് സ്വിറ്റ്സർലൻഡും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം സർക്കാർ അനുമതിയില്ലാതെ നടക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകൂർ അനുമതിക്ക് അദാനി ഗ്രൂപ്പ് കത്ത് നൽകിയിരുന്നില്ല. ഇപ്പോൾ ലഭിച്ച അപേക്ഷ പരിശോധിക്കാൻ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. കേരളത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടുള്ള ഒന്നിനും സർക്കാർ അനുമതി നൽകില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞം സംബന്ധിച്ച ഓഹരി കൈമാറ്റം തനിക്ക് നേരത്തെ അറിയാം എന്നത് അടിസ്ഥാനരഹിതമെന്ന് വി ഡി സതീശൻ. MSC കമ്പനി വരുമെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് CPMന്റെ മുഖപത്രമെന്ന് വി ഡി സതീശൻ. ഒരു വർഷം മുമ്പ് തന്നെ ഇക്കാര്യം LDF സർക്കാർ ചർച്ച ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്ന് ദിവ്യ എസ് അയ്യരെ മാത്രമല്ല മാറ്റിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിശദീകരണം. മാധ്യമങ്ങളുടെ ഇക്കാര്യത്തിൽ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ MDയായിരുന്ന ദിവ്യ എസ് അയ്യർ അദാരി കമ്പനിക്ക് നോട്ടീസ് നൽകിയിരുന്നുവെന്നും സതീശൻ അധികാരമേറ്റതോടെ ദിവ്യയെ മാറ്റി എന്നും ആക്ഷേപം ഉയർന്നിരുന്നു. മാധ്യമങ്ങളുടെ ഈ ചോദ്യത്തോട് ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. PSC പരീക്ഷാക്രമക്കേട്, ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട PSCക്കെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്. വയനാട് മണ്ണിടിച്ചിലിൽ രണ്ട് തലത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടമുണ്ടായ സാഹചര്യവും കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്നതുമായിരിക്കും അന്വേഷിക്കുക. പദ്ധതി പ്രദേശത്തിന് തൊട്ടുമുകളിലായി മണ്ണിടിച്ചിൽ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. അതുകൂടി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. അപകട സാധ്യതകൾ പരിശോധിച്ച ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. അതുവരെയെല്ലാം നിർത്തിവെയ്ക്കുമെന്ന് മുഖ്യമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത മുഖത്തുണ്ടായ ദുരന്തം നാടിന് നടുക്കുന്നതും ആശങ്കാജനകവും അതീവ ദുഃഖകരവുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. സർവ മുന്നറിയിപ്പുകളും സുരക്ഷാ നിർദ്ദേശങ്ങളും പാടെ അവഗണിച്ച് തികഞ്ഞ അനാസ്ഥയിലൂടെ കൊടും പാതകമാണ് ഉത്തരവാദിത്തപ്പെട്ട കമ്പനി ഉൾപ്പെടെയുള്ളവർ ചെയ്തത്. ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും തീരാ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് VM സുധീരൻ. വയനാട് മണ്ണിടിച്ചിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മണ്ണിനടിയിൽപ്പെട്ടവർക്കായി ഊർജ്ജിതമായ തെരച്ചിൽ പുരോഗമിക്കുന്നു. തെരച്ചിലിനായി കടാവർ നായ്ക്കളും എത്തിയിട്ടുണ്ട്. തുരങ്കപാത പദ്ധതി പ്രദേശത്തെ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ, സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. അഞ്ചുപേർ മരിച്ചു. അഞ്ചുപേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഏഴുപേരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ വീണ്ടും ED എത്തി. പിണറായി പാണ്ഡ്യാലമുക്കിലെ വീട്ടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയത്. പാതിരിയാട് വില്ലേജ് ഓഫീസിൽ നിന്ന് ED സംഘം വിവരങ്ങൾ തേടി വില്ലേജ് ഓഫീസറൊപ്പം കൂട്ടി വീട്ടിലെത്തി. വീടിനകത്ത് കയറാതെയായിരുന്നു ED പരിശോധന. അവയവക്കടത്തിലെ കള്ളപ്പണക്കേസിൽ കൊച്ചി ലേക് ഷോർ ആശുപത്രി MDയെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. കേസിൽ കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രികളിലടക്കം വിവിധയിടങ്ങളിൽ ED പരിശോധന നടത്തിയിരുന്നു. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ആദ്യ ഉത്തരവിലെ ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തുന്ന വിവാദ പരാമർശങ്ങൾ നീക്കി സർക്കാർ പുതിയ ഉത്തരവിറക്കി. സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ടാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി പുതിയ ഉത്തരവ് ഇറക്കിയത്. കാപ്പാക്കേസിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ R സുഗതനും BJPക്കും തിരിച്ചടി. സുഗതനെ ജയിലിൽ അടച്ചത് കാപ്പ ഉപദേശക സമിതി ശരിവച്ചു. സുഗതന് 6 മാസത്തേക്ക് ജയിലിൽ തുടരാനാണ് ഉത്തരവ്. ഹൈക്കോടതി ജാമ്യം നൽകിയില്ലെങ്കിൽ കൌൺസിലർ സ്ഥാനം നഷ്ടമാകുമെന്നിരിക്കെയാണ് നിർണായക നടപടി. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണസമിതി പ്രതിസന്ധിയിലായി. ഭരണസമിതിയിൽ സുഗതന്റെ സത്യപ്രതിജ്ഞ മാത്രമാണ് ഇനി നടക്കാനുള്ളത്. ആദ്യ സത്യപ്രതിജ്ഞ റദ്ദാക്കപ്പെട്ട മറ്റ് 19 കൌൺസിലർമാരും നേരത്തെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. MV ജയരാജനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. പാർട്ടി അനുമതിയില്ലാതെ വിമതരെ തിരിച്ചുവിളിച്ച നടപടിക്കെതിരെയാണ് വിമർശനം. എന്തിനാണ് ഇത്തരം അനാവശ്യ ചർച്ചയ്ക്ക് ഇടമുണ്ടാക്കിയതെന്ന് സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായതോടെ വീഴ്ച സമ്മതിച്ച് MV ജയരാജൻ. 56 പേരുടെ മരണത്തിനിടയാക്കിയ 2008 അഹമ്മദാബാദ് സ്ഫോടനക്കേസിൽ പ്രതികളുടെ വധശിക്ഷ ശരിവച്ച് ഗുജറാത്ത് ഹൈക്കോടതി. 3 മലയാളികൾ അടക്കമുള്ള 38 പ്രതികളുടെ വധശിക്ഷയാണ് ഗുജറാത്ത് കോടതി ശരിവച്ചത്. കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, രാജ്യദ്രോഹം, ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശികളും സഹോദരങ്ങളുമായ ഷിബിലി, ഷാദുലി, മലപ്പുറം സ്വദേശി ഷറഫുദ്ദീൻ എന്നിവരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളികൾ. അയോധ്യ സംഭാവന കൊള്ളയിൽ ക്ഷേത്രം ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ്ക്ക് വീഴ്ച പറ്റിയെന്ന് അംഗീകരിച്ച ട്രസ്റ്റ് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ്ഗിരി. ചമ്പത്ത് റായ് തന്റെ ഡ്രൈവറെ അമിതമായി വിശ്വസിച്ചതാണ് പിഴവുകൾക്ക് കാരണമെന്ന് ഗോവിന്ദ് ദേവ്ഗിരി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും അധികാരം ചമ്പത്ത് റായ് സ്വന്തം കയ്യിൽ വയ്ക്കുകയായിരുന്നു. ചുമതലകൾ കൃത്യമായി വീതിച്ചു നൽകണമായിരുന്നുവെന്നും ചമ്പത്ത് റായ് അഴിമതി നടത്തിയിട്ടില്ലെന്നാണ് ഇപ്പോഴും ട്രസ്റ്റ് അംഗങ്ങൾ വിശ്വസിക്കുന്നതെന്നും ട്രസ്റ്റ് ട്രഷറർ. ഹോർമുസിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇറാനിൽ ആക്രമണം നടത്തി യുഎസ്. ബന്ദർ അബ്ബാസ് തുറമുഖത്തും ക്വഷൻ ദ്വീപിലും സിറിക്കിലുമാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണം യുഎസ് സെൻട്രൽ കമാൻഡർ സ്ഥിരീകരിച്ചു. ഹോർമുസിൽ എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് യുഎസ് ആക്രമണം. ഇറാന്റെ നടപടി വെടിനിർത്തൽ ലംഘനമെന്ന് യുഎസ് ആരോപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയുമായാണ് അമേരിക്ക ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ഇറാനിലെ 80 ലക്ഷ്യങ്ങളിലേക്ക് കൃത്യതയുള്ള ആക്രമണം നടത്തിയെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ്. ഇറാന്റെ ബുഷഹർ പ്രവിശ്യയിലെ ഖോർമുജിന് മുകളിൽ വെച്ച യുഎസിന്റെ ഒരു MQ-9 ഡ്രോൺ വെടിവച്ചിട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവ്. യുഎസ് സൈന്യം ആക്രമിച്ചതിനാലാണ് തിരിച്ചടിച്ചതെന്നും റവല്യൂഷണറി ഗാർഡ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. കുവൈറ്റിനു നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം ശക്തമായി പ്രതിരോധിച്ചുവെന്ന് രാജ്യം. ജാഗ്രത പാലിക്കാൻ ജനത്തിന് നിർദ്ദേശം. ബഹ്റൈനിൽ അപായ സൈറണുകൾ മുഴങ്ങി. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ രാജ്യത്തിന്റെ നിർദ്ദേശം. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കെതിരെ വീണ്ടും വിമർശനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെലോണി നല്ലൊരു വ്യക്തിയാണെങ്കിലും ഇറാനെ പിന്തുണയ്ക്കാനുള്ള അവരുടെ തീരുമാനം തങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയെന്ന് ട്രംപ്. അങ്കാരയിൽ നാറ്റോ ഉച്ചകോടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 45th ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നവംബർ 4. 4 മുതൽ 16 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകമേള. ഒമാനാണ് ഇത്തവണത്തെ അതിഥി രാജ്യം. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിർത്തിവച്ചുവെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiauae.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതി എടുത്തുവേണം കോൺസുലേറ്റിൽ എത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 മണി വരെ അപേക്ഷകർക്ക് വാക്ക് ഇൻ സൌകര്യമുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ പൂരിപ്പിക്കേണ്ടത്. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് സൂപ്പർ ജയം. ഈജിപ്തിനെ തോൽപ്പിച്ചത് 2-3. രണ്ടാം പകുതിയിൽ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് അർജന്റീനയുടെ നാടകീയ തിരിച്ചുവരവ്. ഈ ജയത്തോടെ നിലവിലെ ചാമ്പ്യന്മാർ ക്വാർട്ടറിൽ കടന്നു. യാസർ ഇബ്രാഹിമിന്റെയും സിക്കോയുടെയും ഗോളുകളിൽ മുന്നിലെത്തിയ ഈജിപ്ത് പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങിയത് മുതലെടുത്ത് 70th മിനിറ്റിലായിരുന്നു ക്രിസ്റ്റ്യൻ റൊമേരയുടെ ഗോൾ. 83rd മിനിറ്റിൽ മെസ്സിയുടെ ഗംഭീര ഗോളിലൂടെ അർജന്റീന സമനില പിടിച്ചു. കളി തീരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ലൌട്ടാര മാർട്ടിനസിന്റെ ഗംഭീരമായ ക്രോസിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്കായി വിജയഗോളും നേടി. ഇതോടെ ലോകകപ്പിൽ അർജന്റീന ക്വാർട്ടറിൽ കടന്നു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയോട് പൊരുതിത്തോട്ടതിന് പിന്നാലെ ഫുട്ബോൾ ലോകത്ത് ഗുരുതര ആരോപണവുമായി ഈജിപ്ത് ടീമിന്റെ മുഖ്യ പരിശീലകൻ ഹൊസാം ഹസൻ. സൂപ്പർതാരം ലിയോണൽ മെസ്സിയും അർജന്റീനയും ടൂർണമെന്റിൽ തുടരണമെന്ന് ഫിഫ ആഗ്രഹിച്ചിരുന്നതായും മത്സരഫലം ബാഹ്യശക്തികളാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്നും ഹസൻ ആരോപിച്ചു. ഫുട്ബോൾ ലോകകപ്പിലെ ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കി സ്വിറ്റ്സർലാന്റ് ക്വാർട്ടർ ഫൈനലിൽ. കാനഡയിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോളടിക്കാനായില്ല. തുടർന്ന് ഷൂട്ടൌട്ടിൽ 4-3 സ്വിസ് പട വിജയം നേടിയത്. ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ് സ്വിറ്റ്സർലൻഡിന്റെ എതിരാളികൾ.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
8: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bar Dubai.
9: Time check.
8: Brought to you by Ozone Cargo.
10: Good afternoon. ഇപ്പോൾ സമയം 1:11.
9: Time check.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
8: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
10: Current temperature in Dubai, 36 degrees Celsius, humidity 65%.
9: Weather update.
8: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
2: Mid-morning with Nitya.

தக்கெட்டதும் திங் தக்கெட்டதும்.

0: Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
3: Mid Morning with Nitya.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: होम 92.2 एफएम, होम इज अ फीलिंग।
1: होम एफएम हेडलाइंस
2: ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स, ऑथराइज्ड डीलर्स ऑफ टोयोटा, लेक्सस, निसान, मित्सुबिशी एंड इसुजु।
3: വയനാട് ദുരന്തത്തിൽ അന്വേഷണം, പി എസ് സി തട്ടിപ്പ് ക്രൈംബ്രാഞ്ചിന്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. നമസ്കാരം, ഹോം 92.2 എഫ്എം വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം സർക്കാർ അനുമതിയില്ലാതെ നടക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകൂർ അനുമതിക്ക് അദാനി ഗ്രൂപ്പ് കത്ത് നൽകിയിരുന്നില്ല. ഇപ്പോൾ ലഭിച്ച അപേക്ഷ പരിശോധിക്കാൻ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. കേരളത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടുള്ള ഒന്നിനും സർക്കാർ അനുമതി നൽകില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞം സംബന്ധിച്ച ഓഹരി കൈമാറ്റം തനിക്ക് നേരത്തെ അറിയാം എന്നത് അടിസ്ഥാനരഹിതമെന്ന് വി ഡി സതീശൻ. എം എസ് സി കമ്പനി വരുമെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് സി പി എമ്മിന്റെ മുഖപത്രമെന്ന് വി ഡി സതീശൻ. ഒരു വർഷം മുമ്പ് തന്നെ ഇക്കാര്യം എൽ ഡി എഫ് സർക്കാർ ചർച്ച ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്ന് ദിവ്യ എസ് അയ്യരെ മാത്രമല്ല മാറ്റിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിശദീകരണം. മാധ്യമങ്ങളുടെ ഇക്കാര്യത്തിൽ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ഡിയായിരുന്ന ദിവ്യ എസ് അയ്യർ അദാനി കമ്പനിക്ക് നോട്ടീസ് നൽകിയിരുന്നുവെന്നും സതീശൻ അധികാരമെത്തതോടെ ദിവ്യയെ മാറ്റി എന്നും ആക്ഷേപം ഉയർന്നിരുന്നു. മാധ്യമങ്ങളുടെ ഈ ചോദ്യത്തോട് ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. പി എസ് സി പരീക്ഷാ ക്രമക്കേട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പി എസ് സിക്കെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്. വയനാട് മണ്ണിടിച്ചിലിൽ രണ്ട് തലത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടമുണ്ടായ സാഹചര്യവും കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്നതുമായിരിക്കും അന്വേഷിക്കുക. പദ്ധതി പ്രദേശത്തിന് തൊട്ടുമുകളിലായി മണ്ണിടിച്ചിൽ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. അതുകൂടി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. അപകട സാധ്യതകൾ പരിശോധിച്ച ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. അതുവരെയെല്ലാം നിർത്തിവെയ്ക്കുമെന്ന് മുഖ്യമന്ത്രി. വയനാട് മണ്ണിടിച്ചിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മണ്ണിനടിയിൽപ്പെട്ടവർക്കായി ഊർജ്ജിതമായ തെരച്ചിൽ പുരോഗമിക്കുന്നു. തെരച്ചിലിനായി കടാവർ നായ്ക്കളും എത്തിയിട്ടുണ്ട്. തുരങ്കപാത പദ്ധതി പ്രദേശത്തെ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ, സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. അഞ്ചുപേർ മരിച്ചു. അഞ്ചുപേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഏഴുപേരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ്. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ആദ്യ ഉത്തരവിലെ ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തുന്ന വിവാദ പരാമർശങ്ങൾ നീക്കി സർക്കാർ പുതിയ ഉത്തരവിറക്കി. സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ടാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി പുതിയ ഉത്തരവ് ഇറക്കിയത്. കാപ്പാക്കേസിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതനും ബിജെപിക്കും തിരിച്ചടി. സുഗതനെ ജയിലിൽ അടച്ചത് കാപ്പ ഉപദേശക സമിതി ശരിവച്ചു. സുഗതന് ആറുമാസത്തേക്ക് ജയിലിൽ തുടരാനാണ് ഉത്തരവ്. ഹൈക്കോടതി ജാമ്യം നൽകിയില്ലെങ്കിൽ കൌൺസിലർ സ്ഥാനം നഷ്ടമാകുമെന്നിരിക്കെയാണ് നിർണായക നടപടി. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി ഭരണസമിതി പ്രതിസന്ധിയിലായി. ഭരണസമിതിയിൽ സുഗതന്റെ സത്യപ്രതിജ്ഞ മാത്രമാണ് ഇനി നടക്കാനുള്ളത്. ആദ്യ സത്യപ്രതിജ്ഞ റദ്ദാക്കപ്പെട്ട മറ്റ് 19 കൌൺസിലർമാരും നേരത്തെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അയോധ്യ സംഭാവന കൊള്ളയിൽ ക്ഷേത്രം ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ്ക്ക് വീഴ്ച പറ്റിയെന്ന് അംഗീകരിച്ച് ട്രസ്റ്റ് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ്ഗിരി. ചമ്പത്ത് റായ് തന്റെ ഡ്രൈവറെ അമിതമായി വിശ്വസിച്ചതാണ് പിഴവുകൾക്ക് കാരണമെന്ന് ഗോവിന്ദ് ദേവ്ഗിരി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും അധികാരം ചമ്പത്ത് റായ് സ്വന്തം കയ്യിൽ വയ്ക്കുകയായിരുന്നു. ചുമതലകൾ കൃത്യമായി വീതിച്ചു നൽകണമായിരുന്നുവെന്നും ചമ്പത്ത് റായ് അഴിമതി നടത്തിയിട്ടില്ലെന്നാണ് ഇപ്പോഴും ട്രസ്റ്റ് അംഗങ്ങൾ വിശ്വസിക്കുന്നതെന്നും ട്രസ്റ്റ് ട്രഷറർ. ഹോർമുസിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇറാനിൽ ആക്രമണം നടത്തി യു എസ്. ബന്ദർ അബ്ബാസ് തുറമുഖത്തും ക്വഷൻ ദ്വീപിലും സിറിക്കിലുമാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണം യു എസ് സെൻട്രൽ കമാൻഡർ സ്ഥിരീകരിച്ചു. ഹോർമുസിൽ എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് യു എസ് ആക്രമണം. ഇറാന്റെ നടപടി വെടിനിർത്തൽ ലംഘനമെന്ന് യു എസ് ആരോപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് മൂന്ന് വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയുമായാണ് അമേരിക്ക ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ഇറാനിലെ 80 ലക്ഷ്യങ്ങളിലേക്ക് കൃത്യതയുള്ള ആക്രമണം നടത്തിയെന്ന് യു എസ് സെൻട്രൽ കമാൻഡ്. ഇറാന്റെ ബുഷഹർ പ്രവിശ്യയിലെ ഖോർമുജിനുകളിൽ വെച്ച് യു എസിന്റെ ഒരു MQ-9 ഡ്രോൺ വെടിവച്ചിട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവ്. യു എസ് സൈന്യം ആക്രമിച്ചതിനാലാണ് തിരിച്ചടിച്ചതെന്നും റവല്യൂഷണറി ഗാർഡ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. കുവൈറ്റിനു നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം ശക്തമായി പ്രതിരോധിച്ചുവെന്ന് രാജ്യം. ജാഗ്രത പാലിക്കാൻ ജനത്തിന് നിർദ്ദേശം. ബഹ്റൈനിൽ അപായ സൈറണുകൾ മുഴങ്ങി. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ രാജ്യത്തിന്റെ നിർദ്ദേശം. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കെതിരെ വീണ്ടും വിമർശനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെലോണി നല്ലൊരു വ്യക്തിയാണെങ്കിലും ഇറാനെ പിന്തുണയ്ക്കാനുള്ള അവരുടെ തീരുമാനം തങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയെന്ന് ട്രംപ്. അങ്കാരയിൽ നാറ്റോ ഉച്ചകോടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 45th ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നവംബർ 4-ന്. 4 മുതൽ 16 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകമേള. ഒമാനാണ് ഇത്തവണത്തെ അതിഥി രാജ്യം. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിർത്തിവച്ചുവെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiaua.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതിയെടുത്ത് വേണം കോൺസുലേറ്റിൽ എത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 മണിവരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യമുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. portal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ പൂരിപ്പിക്കേണ്ടത്. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് സൂപ്പർ ജയം. ഈജിപ്തിനെ തോൽപ്പിച്ചത് 2-3 goals. രണ്ടാം പകുതിയിൽ 2 goals പിന്നിൽ നിന്ന ശേഷമാണ് അർജന്റീനയുടെ നാടകീയ തിരിച്ചുവരവ്. ഈ ജയത്തോടെ നിലവിലെ ചാമ്പ്യന്മാർ ക്വാർട്ടറിൽ കടന്നു. യാസർ ഇബ്രാഹിമിന്റെയും സിക്കോയുടെയും ഗോളുകളിൽ മുന്നിലെത്തിയ ഈജിപ്ത് പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങിയത് മുതലെടുത്ത് 70th മിനിറ്റിലായിരുന്നു ക്രിസ്റ്റ്യൻ റൊമേരയുടെ ഗോൾ. 83rd മിനിറ്റിൽ മെസ്സിയുടെ ഗംഭീര ഗോളിലൂടെ അർജന്റീന സമനില പിടിച്ചു. കളി തീരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ലൌട്ടാര മാർട്ടിനസിന്റെ ഗംഭീരമായ ക്രോസിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്കായി വിജയഗോളും നേടി. ഇതോടെ ലോകകപ്പിൽ അർജന്റീന ക്വാർട്ടറിൽ കടന്നു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയോട് പൊരുതിത്തോറ്റതിനു പിന്നാലെ ഫുട്ബോൾ ലോകത്ത് ഗുരുതര ആരോപണവുമായി ഈജിപ്ത് ടീമിന്റെ മുഖ്യ പരിശീലകൻ ഹുസാം ഹസൻ. സൂപ്പർതാരം ലിയണൽ മെസ്സിയും അർജന്റീനയും ടൂർണമെന്റിൽ തുടരണമെന്ന് ഫിഫ ആഗ്രഹിച്ചിരുന്നതായും മത്സരഫലം ബാഹ്യശക്തികളാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്നും ഹസൻ ആരോപിച്ചു. ഫുട്ബോൾ ലോകകപ്പിലെ ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കി സ്വിറ്റ്സർലാന്റ് ക്വാർട്ടർ ഫൈനലിൽ. കാനഡയിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോളടിക്കാനായില്ല. തുടർന്ന് ഷൂട്ടൌട്ടിൽ 4-3 സ്വിസ് പട വിജയം നേടിയത്. ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ് സ്വിറ്റ്സർലന്റിന്റെ എതിരാളികൾ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
10: Time check.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
9: Brought to you by Aldras Auto AC Parts, #1 Auto AC spare parts in the Middle East.
11: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36°C, ഹ്യൂമിഡിറ്റി 63%.
10: Weather update.
9: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
1: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
2: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
3: ജൂലൈ 16 ജി സി സിയിൽ റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: കവരപ്പെടാതെ സാർ പാത്തുക്കറേ.

0: ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Malayalita! Kerala! Kerala!

0: തീരം ദൂതിനൊരു കാറ്റാലാലാലാല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളുമാണ് ഇതിൽ നമ്മുടെ. ഓ, ദിലീപിൻ്റെ സിനിമകൾ ഏതാ ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയും മീനത്തിൽ താലിയിട്ടാണെന്ന്. അതിലെ ഓരോ ആക്ടിംഗ് ഒക്കെ എന്ത് രസമാണല്ലേ. ഇപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന, കുറേ ചിരിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് ശരിക്കും മീനത്തിൽ താലിയിട്ട്. കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്. ഞാൻ വല്ലാണ്ട് എനിക്ക് ത്രോട്ട് പെയിൻ ആയതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ടൈം കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ മെസ്സേജൊക്കെ നോക്കാമെന്ന് വിചാരിച്ചേ. എനിവേ, നിങ്ങളുടെ മെസ്സേജുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ. ഷീബ ഈസ് ഓൺ വെക്കേഷൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഷീബയെ അന്വേഷിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരോട്. പേരെന്തായിരുന്നു, ഷിബി. ഷിബിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഷീബയോട് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ ചോദിച്ചുകൊണ്ട് ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഷീബ ഈസ് ഓൺ വെക്കേഷൻ. ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്ത മാസം പകുതിയൊക്കെ ആകുമ്പോഴേ ആളെത്തും കേട്ടോ. അതുമൊരു പ്രോഗ്രാം ഇല്ലേന്നോ, ഞാനുണ്ട് ഇവിടെ, ഡോണ്ട് വറി. അതുപോലെ ഗണേഷിന്റെ മെസ്സേജ് ഉണ്ട്, വെൽക്കം നിത്യ. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ എന്നൊക്കെ പറഞ്ഞു. അത് നമ്മുടെ ഷീപ്സ് പറയുമ്പോഴേ ഒരു സുഖമില്ല. കയറി വാടാ മക്കളെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു സുഖമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തെ. ഹായ് മെഹബൂബാടാ, ആദ്യമേ പറഞ്ഞിട്ടുണ്ടേ. ഓക്കെ, ദെൻ സന്തോഷ് പച്ചാടിൻ്റെ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണോ വിശേഷങ്ങൾ ഈ സമയത്ത്. ഞാൻ വിചാരിച്ചു ഹരിമുരളിയിൽ ഒന്ന് തപ്പി നോക്കിയാലോ, തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് കയറി നിങ്ങളോടൊന്ന് രണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോവാന്ന് വെച്ചു. ഹരിമുരളീരവം ഒന്നും പാടാൻ പോലും നമ്മളെ കൊണ്ട് പറ്റൂല. യെസ്, എവിടെ ഹരിമുരളീരവം, തപ്പിയിട്ട് പിന്നെ കിട്ടൂലല്ലോ, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇല്ലപ്പാ, കിട്ടുന്നില്ല. ഞാനത് നോക്കി തപ്പിയെടുത്തിട്ട് കേൾപ്പിക്കാം കേട്ടോ. അടുത്ത പാട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തമിഴ് ഹിറ്റാണ്. തമിഴ് പാട്ടുകൾ ആസ്വദിക്കുന്നവർക്ക് അയച്ചുകൊണ്ടേയിരിക്കാം. അതുപോലെ ഈ സമയം നമുക്ക് വരവ് മൂവിയുടെ രണ്ട് കപ്ലൻട്രി പാസ്സാണ് ഈ രണ്ട് മണിക്കൂറിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ലാസ്റ്റ് മണിക്കൂറിൽ ഞാൻ പറഞ്ഞൊരു ചോദ്യമില്ല, അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. ജോജു ജോർജ് ആദ്യമായിട്ട് അഭിനയിച്ച മൂവി എന്ന് പറയുന്നത് മഴവിൽ കൂടാരമാണ്. 1995 ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് അദ്ദേഹം അഭിനയം തുടങ്ങിയത്. പിന്നെ ഒരു മെയിൻ റോളിലേക്കൊക്കെ എത്തുന്നതെന്ന് പറയുമ്പോൾ ജോസഫ് ആയിരിക്കും അല്ലേ. എന്നുവെച്ചാൽ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി, വേറെ കുറേ സിനിമകളിൽ മെയിൻ റോളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ജോസഫാണ് അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ചതെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്ന സിനിമ, വേറെ ഒന്നും കൊള്ളില്ല എന്നല്ല, പിന്നീട് അങ്ങോട്ട് ഒരുപാട് കൈ നിറയെ സിനിമകളാണ്. ഇപ്പോൾ എന്തായാലും ഷാജി കൈലാസും ജോജു ജോർജും ഒരുമിക്കുന്ന സിനിമ 16 റിലീസാവുന്നത്. ആ ചുമയാണ്, അതുകൊണ്ടാണ് ഇടയ്ക്ക് മുറയ്ക്ക് ഇങ്ങനത്തെ സൗണ്ട് ഒക്കെ കേൾക്കുന്നത്. എനിവേ, എന്തായാലും ആ സിനിമ നമ്മുടെ ഹോം സ്ക്രീനിങ്ങിൽ ഫ്രീ ആയിട്ടിരുന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു അവസരത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ന് ഈ മണിക്കൂറിൽ രണ്ട് മണിക്കൂറിൽ ചോദ്യങ്ങളൊന്നുമില്ല, ഉത്തരങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഹോം തിയേറ്റർ എന്നതിൻ്റെ HT വരവ് സ്പേസ് നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. എന്തായാലും അടുത്ത തമിഴ് സോങ് കേട്ട് തീരുന്നതിനകത്ത് വെച്ച് എവിടെയെങ്കിലും ആക്സിഡൻസോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റോഡ് പണിമുടക്കോ അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് അയക്കൂ കേട്ടോ. ആ മെസ്സേജ് ഞാൻ നിങ്ങളോട് ഓണെയറിൽ പറയുന്നതായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ട്രാഫിക് അപ്ഡേറ്റ് ഒക്കെ എടുത്തിട്ട് വേഗം തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളി ഡാ ഒലി ഓൺ ഹോം 92.2 FM.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യെസ്, നമുക്കൊരു ട്രാഫിക് ക്വിക്ക് അപ്ഡേറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഷാർജ ടു ദുബായ് ട്രാഫിക് അപ്ഡേറ്റ്സ് നോക്കാം. E311 ആൻഡ് മുഹൈസിന 4 ട്രാഫിക് കംപ്ലീറ്റ്ലി ബമ്പർ ടു ബമ്പർ ആണ്. ഒരു വലിയ ക്യൂ തന്നെ ഇപ്പൊ കാണാം. അതുപോലെ അൽക്കിസൈസ് 2 ആൻഡ് സിലിക്കൻ എയാസിസ് നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെവി ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ അൽ ദരാരി കൊമേഴ്സ്യൽ ഷാർജയിൽ അവിടെ ഈ ഒരു ഏരിയയിൽ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എമിറേറ്റ്സ് ഇൻഡസ്ട്രിയൽ സിറ്റി ആൻഡ് ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 11 ഇവിടെയും ഈ പറഞ്ഞ ഇവിടെ യെസ് ഫെയർലി മോഡറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള മോഡറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയണല്ലോ അല്ലേ, ലോ ട്രാഫിക് ലെവലും കൂടെ പറയണല്ലോ. അപ്പോൾ ഹെവി ട്രാഫിക് ബമ്പർ ടു ബമ്പർ മറ്റെവിടെയെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങളെ ഇൻഫോം ചെയ്യണം, മറക്കരുത്. അതുപോലെ ആക്സിഡൻറ്റ്സ് ഒക്കെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയൂ. 0585829220 എന്ന നമ്പറിലേക്ക്. റിലാക്സ്, കീപ് സ്മൈലിംഗ് ആൻഡ് ഡ്രൈവ് സേഫ് ഗൈസ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മലയാളി ഡായുമായി, ഹോം 92.2 FM.
1: Traffic update.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
3: You are listening to Malayalida with Sheba.

0: Quero ir embora, Magalhães. Quero ir embora.
1: നമ്മുടെ ഷീപ്സ് നാട്ടിൽ പോയെങ്കിൽ ഈ പാട്ടിലൂടെ ശബ്ദം കേൾക്കാമല്ലോ അല്ലേ. അപ്പോ ഷീപ്സ് ഇങ്ങനെ ഓരോ പാട്ട് കഴിഞ്ഞ് കയറിയും കേറി വാടാ മക്കളെ എന്നൊക്കെ പറയുന്ന കേൾക്കാൻ തന്നെ ഒരു രസമാണ് അല്ലേ. എന്തായാലും ആളൊന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ പറയുമ്പോഴേ നാട്ടിലിരുന്ന് തുമ്മുന്നുണ്ടായിരിക്കും. ഓക്കെ, ഒരുപാട് വീഡിയോസ് ഒക്കെ അയക്കുന്നുണ്ടല്ലോ, ആരാത്? ഓക്കെ, ഫുഡ് കഴിച്ചു, നല്ലൊരു പാട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാർദിക്കാണ്. ഓക്കെ, ആ എല്ലാവരും വരവിന് വേണ്ടി മെസ്സേജ് അയക്കുകയാണ്. വരവിന് വേണ്ടി വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നോളൂ. ഞാനിപ്പോൾ പെട്ടെന്നൊന്ന് കയറി വന്നത് ഹരിമുരളീരവൻ ചോദിച്ച സുഹൃത്തിന് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാമെന്ന് കരുതി കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ആ പാട്ട് നമുക്ക് എവർഗ്രീൻ ഹിറ്റായിട്ട് കേട്ട് കളയാം. അതോടൊപ്പം തന്നെ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്ന കാര്യം, ജൂലൈ 12-ാം തീയതിയാണ് നമ്മുടെ മംസാറിലുള്ള ഫോക്ലോർ സൊസൈറ്റി തിയേറ്ററിൽ വെച്ച് വൈകിട്ട് 6 മണിക്ക് ഗേറ്റ് ഓപ്പണിംഗ് ഉണ്ട്. നമ്മുടെ ട്രിക്സ് മാനിയ 2.0 മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ ജോയിൻ ചെയ്യുന്ന ഒരു കിഡിലൻ പ്രോഗ്രാമാണ്. അദ്ദേഹത്തിൻ്റെ 32nd UAE-യിൽ നടക്കുന്ന 32nd പ്രോഗ്രാം ആയിരിക്കും അത്. 32nd ആയിരിക്കുമോ? യെസ്, ഇടയ്ക്ക് വേറൊരു ഷോ ചെയ്തിരുന്നു. എനിവേ, അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് അദ്ദേഹത്തിൻ്റെ ലൈവ് പ്രോഗ്രാം ഈവനിങ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ബാക്ക് ടു ഹോം, ആസിഫിൻ്റെ ഓൺ ഷോ ബാക്ക് ടു ഹോം സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് ഇന്നൊരു സർപ്രൈസ് ഉണ്ടാവും തോന്നുന്നു കേട്ടോ. ഇനി എന്തായാലും കേൾക്കുക, എല്ലാ ദിവസവും കേൾക്കുന്ന പോലെ തന്നെ കേൾക്കുക. കിട്ടിയാൽ മിഠായി ഇല്ലേ, ആ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എവർഗ്രീൻ ഹിറ്റ് കേട്ടതിന് ശേഷം തിരികെ എത്താം. അപ്പൊ ട്രിക്സ് മാനിയയ്ക്കും ടിക്കറ്റ് നമ്മൾ തരുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം അറിയില്ല, ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, ട്രിക്സ് മാനിയ നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 ആണ്. നമുക്ക് എവർഗ്രീൻ ഹിറ്റായിട്ട് ആറാം നമ്പുരാനിലെ ഹരിമുരളീരവം ആസ്വദിച്ചതിന് ശേഷം തിരികെ എത്താം മലയാളി ഡയലേക്ക്.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
7: Malayalita!
8: Kerala, Kerala!

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വയനാട് ദുരന്തത്തിൽ അന്വേഷണം, PSC തട്ടിപ്പ് ക്രൈംബ്രാഞ്ചിന്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം സർക്കാർ അനുമതിയില്ലാതെ നടക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകൂർ അനുമതിക്ക് അദാനി ഗ്രൂപ്പ് കത്ത് നൽകിയിരുന്നില്ല. ഇപ്പോൾ ലഭിച്ച അപേക്ഷ പരിശോധിക്കാൻ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. കേരളത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടുള്ള ഒന്നിനും സർക്കാർ അനുമതി നൽകില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞം സംബന്ധിച്ച ഓഹരി കൈമാറ്റം തനിക്ക് നേരത്തെ അറിയാം എന്നത് അടിസ്ഥാനരഹിതമെന്ന് VD സതീശൻ. MSC കമ്പനി വരുമെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് CPMന്റെ മുഖപത്രമെന്ന് VD സതീശൻ. ഒരു വർഷം മുമ്പ് തന്നെ ഇക്കാര്യം LDF സർക്കാർ ചർച്ച ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്ന് ദിവ്യ SIRെ മാത്രമല്ല മാറ്റിയതെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ വിശദീകരണം. മാധ്യമങ്ങളുടെ ഇക്കാര്യത്തിൽ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD ദിവ്യ SIR അദാനി കമ്പനിക്ക് നോട്ടീസ് നൽകിയിരുന്നുവെന്നും സതീശൻ അധികാരമേറ്റതോടെ ദിവ്യയെ മാറ്റി എന്നും ആക്ഷേപം ഉയർന്നിരുന്നു. മാധ്യമങ്ങളുടെ ഈ ചോദ്യത്തോട് ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. PSC പരീക്ഷാക്രമക്കേട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് PSCക്കെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്. വയനാട് മണ്ണിടിച്ചിലിൽ രണ്ട് തലത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അപകടമുണ്ടായ സാഹചര്യവും കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്നതുമായിരിക്കും അന്വേഷിക്കുക. പദ്ധതി പ്രദേശത്തിന് തൊട്ടുമുകളിലായി മണ്ണിടിച്ചിൽ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. അതുകൂടി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. അപകട സാധ്യതകൾ പരിശോധിച്ച ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. അതുവരെയെല്ലാം നിർത്തിവെയ്ക്കുമെന്ന് മുഖ്യമന്ത്രി. വയനാട് മണ്ണിടിച്ചിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മണ്ണിനടിയിൽപ്പെട്ടവർക്കായി ഊർജ്ജിതമായ തെരച്ചിൽ പുരോഗമിക്കുന്നു. തെരച്ചിലിനായി കടാവർ നായ്ക്കളും എത്തിയിട്ടുണ്ട്. തുരങ്കപാത പദ്ധതി പ്രദേശത്തെ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ, സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. അഞ്ചുപേർ മരിച്ചു. അഞ്ചുപേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഏഴുപേരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ്. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ആദ്യ ഉത്തരവിലെ ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തുന്ന വിവാദ പരാമർശങ്ങൾ നീക്കി സർക്കാർ പുതിയ ഉത്തരവിറക്കി. സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ടാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി പുതിയ ഉത്തരവ് ഇറക്കിയത്. കാപ്പാക്കേസിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ R സുഗതനും BJPക്കും തിരിച്ചടി. സുഗതനെ ജയിലിൽ അടച്ചത് കാപ്പ ഉപദേശക സമിതി ശരിവച്ചു. സുഗതന് 6 മാസത്തേക്ക് ജയിലിൽ തുടരാനാണ് ഉത്തരവ്. ഹൈക്കോടതി ജാമ്യം നൽകിയില്ലെങ്കിൽ കൌൺസിലർ സ്ഥാനം നഷ്ടമാകുമെന്നിരിക്കെയാണ് നിർണായക നടപടി. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണസമിതി പ്രതിസന്ധിയിലായി. ഭരണസമിതിയിൽ സുഗതന്റെ സത്യപ്രതിജ്ഞ മാത്രമാണ് ഇനി നടക്കാനുള്ളത്. ആദ്യ സത്യപ്രതിജ്ഞ റദ്ദാക്കപ്പെട്ട മറ്റ് 19 കൌൺസിലർമാരും നേരത്തെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അയോധ്യ സംഭാവന കൊള്ളയിൽ ക്ഷേത്രം ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ്ക്ക് വീഴ്ച പറ്റിയെന്ന് അംഗീകരിച്ച് ട്രസ്റ്റ് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ്ഗിരി. ചമ്പത്ത് റായ് തന്റെ ഡ്രൈവറെ അമിതമായി വിശ്വസിച്ചതാണ് പിഴവുകൾക്ക് കാരണമെന്ന് ഗോവിന്ദ് ദേവ്ഗിരി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും അധികാരം ചമ്പത്ത് റായ് സ്വന്തം കയ്യിൽ വയ്ക്കുകയായിരുന്നു. ചുമതലകൾ കൃത്യമായി വീതിച്ചു നൽകണമായിരുന്നുവെന്നും ചമ്പത്ത് റായ് അഴിമതി നടത്തിയിട്ടില്ലെന്നാണ് ഇപ്പോഴും ട്രസ്റ്റ് അംഗങ്ങൾ വിശ്വസിക്കുന്നതെന്നും ട്രസ്റ്റ് ട്രഷറർ. ഹോർമുസിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇറാനിൽ ആക്രമണം നടത്തി US. ബന്ദർ അബ്ബാസ് തുറമുഖത്തും ക്വഷൻ ദ്വീപിലും സിറിക്കിലുമാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണം US സെൻട്രൽ കമാൻഡർ സ്ഥിരീകരിച്ചു. ഹോർമുസിൽ എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് US ആക്രമണം. ഇറാന്റെ നടപടി വെടിനിർത്തൽ ലംഘനമെന്ന് US ആരോപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയുമായാണ് അമേരിക്ക ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ഇറാനിലെ 80 ലക്ഷ്യങ്ങളിലേക്ക് കൃത്യതയുള്ള ആക്രമണം നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡ്. ഇറാന്റെ ബുഷഹർ പ്രവിശ്യയിലെ ഖോർമുജിന് മുകളിൽ വെച്ച US ഒരു MQ-9 ഡ്രോൺ വെടിവച്ചിട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവ്. US സൈന്യം ആക്രമിച്ചതിനാലാണ് തിരിച്ചടിച്ചതെന്നും റവല്യൂഷണറി ഗാർഡ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. കുവൈറ്റിനു നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ശക്തമായി പ്രതിരോധിച്ചുവെന്ന് രാജ്യം. ജാഗ്രത പാലിക്കാൻ ജനത്തിന് നിർദ്ദേശം. ബഹ്റൈനിൽ അപായ സൈറണുകൾ മുഴങ്ങി. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ രാജ്യത്തിന്റെ നിർദ്ദേശം. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കെതിരെ വീണ്ടും വിമർശനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെലോണി നല്ലൊരു വ്യക്തിയാണെങ്കിലും ഇറാനെ പിന്തുണയ്ക്കാനുള്ള അവരുടെ തീരുമാനം തങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയെന്ന് ട്രംപ്. അങ്കാരയിൽ നാറ്റോ ഉച്ചകോടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 45th ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നവംബർ 4, 4 മുതൽ 16 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകമേള. ഒമാനാണ് ഇത്തവണത്തെ അതിഥി രാജ്യം. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിർത്തിവച്ചുവെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiauae.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതി എടുത്തു വേണം കോൺസുലേറ്റിൽ എത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 മണിവരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യമുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ പൂരിപ്പിക്കേണ്ടത്. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് സൂപ്പർ ജയം. ഈജിപ്തിനെ തോൽപ്പിച്ചത് 2-3 goals. രണ്ടാം പകുതിയിൽ 2 goals പിന്നിൽ നിന്ന ശേഷമാണ് അർജന്റീനയുടെ നാടകീയ തിരിച്ചുവരവ്. ഈ ജയത്തോടെ നിലവിലെ ചാമ്പ്യന്മാർ ക്വാർട്ടറിൽ കടന്നു. യാസർ ഇബ്രാഹിമിന്റെയും സിക്കോയുടെയും ഗോളുകളിൽ മുന്നിലെത്തിയ ഈജിപ്ത് പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങിയത് മുതലെടുത്ത് 70th minute ക്രിസ്റ്റ്യൻ റൊമേരയുടെ ഗോൾ. 83rd minute മെസ്സിയുടെ ഗംഭീര ഗോളിലൂടെ അർജന്റീന സമനില പിടിച്ചു. കളി തീരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ലൌട്ടാര മാർട്ടിനസിന്റെ ഗംഭീരമായ ക്രോസിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്കായി വിജയഗോളും നേടി. ഇതോടെ ലോകകപ്പിൽ അർജന്റീന ക്വാർട്ടറിൽ കടന്നു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയോട് പൊരുതിത്തോട്ടതിന് പിന്നാലെ ഫുട്ബോൾ ലോകത്ത് ഗുരുതര ആരോപണവുമായി ഈജിപ്ത് ടീമിന്റെ മുഖ്യ പരിശീലകൻ ഹൊസാം ഹസൻ. സൂപ്പർ താരം ലിയോണൽ മെസ്സിയും അർജന്റീനയും ടൂർണമെന്റിൽ തുടരണമെന്ന് ഫിഫ ആഗ്രഹിച്ചിരുന്നതായും മത്സരഫലം ബാഹ്യശക്തികളാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്നും ഹസൻ ആരോപിച്ചു. ഫുട്ബോൾ ലോകകപ്പിലെ ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കി സ്വിറ്റ്സർലാന്റ് ക്വാർട്ടർ ഫൈനലിൽ. കാനഡയിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോളടിക്കാനായില്ല. തുടർന്ന് ഷൂട്ടൌട്ടിൽ 4-3 സ്വിസ് പട വിജയം നേടിയത്. ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ് സ്വിറ്റ്സർലൻഡിന്റെ എതിരാളികൾ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
8: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's
8: 055-666-5859.
0: Home 92.2 FM. Home is a feeling. Malayalita!
9: Malayalita! Kerala, Kerala! Kerala!
10: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All Access Pack, Varum AED 99.99 Matram, Adum Prativarsham, TNC Apply.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക്.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു മലയാളിടാ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാനുമായുള്ള സമാധാന ധാരണ അവസാനിച്ചു. വിഴിഞ്ഞത്തിൽ സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുമെന്ന മുഖ്യമന്ത്രി. വി ഡി സതീശന് പിണറായി വിജയന്റെ കത്ത്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭീതിയിൽ. അമേരിക്ക നടത്തിയ വെടിനിർത്തൽ കരാർ ലംഘനത്തിന് പകരമായി ബഹ്റിലെയും കുവൈറ്റിലെയും 85 US സൈനിക താവളങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനുമായുള്ള സമാധാന കരാർ അവസാനിച്ചുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഭരണകൂടവുമായി ഇനി യാതൊരു ചർച്ചയുമില്ല. ഒരു വിധത്തിലുമുള്ള ആശയവിനിമയത്തിന് തനിക്ക് താൽപര്യമില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി എത്തിയപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് സുപ്രധാന നിലപാട് വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ആക്രമണങ്ങളും യുഎസിന്റെ പ്രത്യാക്രമണങ്ങളും തുടരുന്നതിനിടയിൽ നിലവിലുണ്ടായിരുന്ന താൽക്കാലിക സമാധാന കരാർ കൂടി റദ്ദാക്കപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പുതിയ സൈനിക നീക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദി യുഎസ് ആണെന്ന് ഇറാൻ. വാഷിംഗ്ടൺ മുൻപ് ഒപ്പുവച്ച കരാറുകൾ ലംഘിച്ചതായും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. ഹോർമുസിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇറാനിൽ ആക്രമണം നടത്തി യുഎസ്. ബന്ദർ അബ്ബാസ് തുറമുഖത്തും ക്വഷൻ ദ്വീപിലും സിറിക്കിലുമാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണം യുഎസ് സെൻട്രൽ കമാൻഡർ സ്ഥിരീകരിച്ചു. ഹോർമുസിൽ എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് യുഎസ് ആക്രമണം. ഇറാന്റെ നടപടി വെടിനിർത്തൽ ലംഘനമെന്ന് യുഎസ് ആരോപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് മൂന്ന് വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയുമായാണ് അമേരിക്ക ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ഇറാനിലെ 80 ലക്ഷ്യങ്ങളിലേക്ക് കൃത്യതയുള്ള ആക്രമണം നടത്തിയെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ്. ഇറാന്റെ ബുഷഹർ പ്രവിശ്യയിലെ ഖോർമുജ്മുകളിൽ വെച്ച് യുഎസിന്റെ ഒരു MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവ്. യുഎസ് സൈന്യം ആക്രമിച്ചതിനാലാണ് തിരിച്ചടിച്ചതെന്നും റവല്യൂഷണറി ഗാർഡ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ശക്തമായി പ്രതിരോധിച്ചുവെന്ന് രാജ്യം. ജാഗ്രത പാലിക്കാൻ ജനത്തിന് നിർദ്ദേശം. ബഹ്റൈനിൽ അപായ സൈറണുകൾ മുഴങ്ങി. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ രാജ്യത്തിന്റെ നിർദ്ദേശം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം സർക്കാർ അനുമതിയില്ലാതെ നടക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകൂർ അനുമതിക്ക് അദാനി ഗ്രൂപ്പ് കത്ത് നൽകിയിരുന്നില്ല. ഇപ്പോൾ ലഭിച്ച അപേക്ഷ പരിശോധിക്കാൻ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. കേരളത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടുള്ള ഒന്നിനും സർക്കാർ അനുമതി നൽകില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞം സംബന്ധിച്ച ഓഹരി കൈമാറ്റം തനിക്ക് നേരത്തെ അറിയാം എന്നത് അടിസ്ഥാനരഹിതമെന്ന് വി ഡി സതീശൻ. MSC കമ്പനി വരുമെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് CPMന്റെ മുഖപത്രമെന്ന് വി ഡി സതീശൻ. ഒരു വർഷം മുമ്പ് തന്നെ ഇക്കാര്യം LDF സർക്കാർ ചർച്ച ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. കൺസെഷൻ കരാറിലെ വ്യവസ്ഥകൾ അദാനി ഗ്രൂപ്പ് ലംഘിച്ചത് ലാഘവത്തോടെ കാണരുത്. കരാർ ലംഘനത്തിൽ സർക്കാർ പുലർത്തുന്ന മൌനം ദുരൂഹം. ഓഹരി കൈമാറ്റത്തിലൂടെ അദാനിക്ക് ലഭിക്കുന്ന ലാഭം സർക്കാരിനുകൂടി അവകാശപ്പെട്ടതല്ലേ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. വിഴിഞ്ഞം അദാനി ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി കള്ളക്കളി തുടരുന്നു. സതീശനെല്ലാം മുൻകൂട്ടി അറിയാമായിരുന്നു. മംഗലാപുരം യാത്രയുടെ ലക്ഷ്യം ഇതായിരുന്നുവെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. വിഴിഞ്ഞം വിദേശ നിക്ഷേപത്തെക്കുറിച്ചുള്ള ദേശാഭിമാനിയിലെ വാർത്ത തള്ളിയ MV ഗോവിന്ദൻ പാർട്ടി പത്രത്തിലല്ല ആദ്യം വാർത്ത വന്നതെന്ന് വ്യക്തമാക്കി. ദേശാഭിമാനിയിൽ വാർത്ത വരാൻ പാടില്ലായിരുന്നു. ഭാവിയിൽ വരാൻ പോകുന്നത് മനസ്സിലാക്കണമായിരുന്നു. പാർട്ടി വാർത്തയെ അംഗീകരിക്കുന്നില്ല. കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. ഭാവിയിൽ വരാൻ പോകുന്നത് മനസ്സിലാക്കിയില്ല. വർഗ്ഗവഞ്ചകരെ CPM തിരികെയെടുക്കില്ലെന്നും തെറ്റ് തിരുത്തിയാൽ തിരിച്ചെടുക്കുമെന്നും MV ഗോവിന്ദൻ. വിഴിഞ്ഞ മോഹരി കൈമാറ്റ വിവാദത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ CPM നേതാവ് പി രാജീവും. കരാർ വ്യവസ്ഥകളിലല്ല തർക്കമുള്ളത്. ഓഹരി കൈമാറ്റത്തിന് മുൻപ് മുൻകൂർ അനുമതി വാങ്ങിയോ എന്നതാണ്. ആ ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറുന്നു. കല്ലുവച്ച നുണ സത്യമെന്ന രീതിയിൽ മുഖ്യമന്ത്രി പറയുന്നു. ഇരിക്കുന്ന പദവി അദ്ദേഹം മനസ്സിലാക്കണമെന്നും പി രാജീവ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്ന് ദിവ്യ എസ് അയ്യരെ മാത്രമല്ല മാറ്റിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിശദീകരണം. മാധ്യമങ്ങളുടെ ഇക്കാര്യത്തിൽ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD ദിവ്യ എസ് അയ്യർ അദാനി കമ്പനിക്ക് നോട്ടീസ് നൽകിയിരുന്നുവെന്നും സതീശൻ അധികാരമേറ്റതോടെ ദിവ്യയെ മാറ്റി എന്നും ആക്ഷേപം ഉയർന്നിരുന്നു. മാധ്യമങ്ങളുടെ ഈ ചോദ്യത്തോട് ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. PSC പരീക്ഷാക്രമക്കേട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട PSCക്കെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്. വയനാട്ടിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്തുനിന്ന് ഹെലികോപ്റ്റർ വഴിയാണ് അദ്ദേഹം വയനാട്ടിൽ എത്തിയത്. ദുരന്തത്തിന് ഇരയായവർക്കും പരിക്കേറ്റവർക്കും സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ രണ്ട് തലത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടമുണ്ടായ സാഹചര്യവും കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്നതുമായിരിക്കും അന്വേഷിക്കുക. പദ്ധതി പ്രദേശത്തിന് തൊട്ടുമുകളിലായി മണ്ണിടിച്ചിൽ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. അതുകൂടി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. അപകട സാധ്യതകൾ പരിശോധിച്ച ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. അതുവരെയെല്ലാം നിർത്തിവെയ്ക്കുമെന്ന് മുഖ്യമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത മുഖത്തുണ്ടായ ദുരന്തം നാടിന് നടുക്കുന്നതും ആശങ്കാജനകവും അതീവ ദുഃഖകരവുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. സർവ്വ മുന്നറിയിപ്പുകളും സുരക്ഷാ നിർദ്ദേശങ്ങളും പാടെ അവഗണിച്ച് തികഞ്ഞ അനാസ്ഥയിലൂടെ കൊടുംപാതകമാണ് ഉത്തരവാദിത്തപ്പെട്ട കമ്പനി ഉൾപ്പെടെയുള്ളവർ ചെയ്തത്. ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും തീരാ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് വി എം സുധീരൻ. കാപ്പാക്കേസിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതനും ബിജെപിക്കും തിരിച്ചടി. സുഗതനെ ജയിലിൽ അടച്ചത് കാപ്പ ഉപദേശക സമിതി ശരിവച്ചു. സുഗതന് ആറുമാസത്തേക്ക് ജയിലിൽ തുടരാനാണ് ഉത്തരവ്. ഹൈക്കോടതി ജാമ്യം നൽകിയില്ലെങ്കിൽ കൌൺസിലർ സ്ഥാനം നഷ്ടമാകുമെന്നിരിക്കെയാണ് നിർണായക നടപടി. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി ഭരണസമിതി പ്രതിസന്ധിയിലായി. ഭരണസമിതിയിൽ സുഗതന്റെ സത്യപ്രതിജ്ഞ മാത്രമാണ് ഇനി നടക്കാനുള്ളത്. ആദ്യ സത്യപ്രതിജ്ഞ റദ്ദാക്കപ്പെട്ട മറ്റ് 19 കൌൺസിലർമാരും നേരത്തെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അയോധ്യ സംഭാവന കൊള്ളയിൽ ക്ഷേത്രം ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ്ക്ക് വീഴ്ച പറ്റിയെന്ന് അംഗീകരിച്ച് ട്രസ്റ്റ് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ്ഗിരി. ചമ്പത്ത് റായ് തന്റെ ഡ്രൈവറെ അമിതമായി വിശ്വസിച്ചതാണ് പിഴവുകൾക്ക് കാരണമെന്ന് ഗോവിന്ദ് ദേവ്ഗിരി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും അധികാരം ചമ്പത്ത് റായ് സ്വന്തം കയ്യിൽ വയ്ക്കുകയായിരുന്നു. ചുമതലകൾ കൃത്യമായി വീതിച്ചു നൽകണമായിരുന്നുവെന്നും ചമ്പത്ത് റായ് അഴിമതി നടത്തിയിട്ടില്ലെന്നാണ് ഇപ്പോഴും ട്രസ്റ്റ് അംഗങ്ങൾ വിശ്വസിക്കുന്നതെന്നും ട്രസ്റ്റ് ട്രഷറർ. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കെതിരെ വീണ്ടും വിമർശനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെലോണി നല്ലൊരു വ്യക്തിയാണെങ്കിലും ഇറാനെ പിന്തുണയ്ക്കാനുള്ള അവരുടെ തീരുമാനം തങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയെന്ന് ട്രംപ്. അങ്കാരയിൽ നാറ്റോ ഉച്ചകോടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 45-ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നവംബർ 4-ന്. 4 മുതൽ 16 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകമേള. ഒമാനാണ് ഇത്തവണത്തെ അതിഥി രാജ്യം. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിർത്തിവച്ചുവെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiauae.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതിയെടുത്ത് വേണം കോൺസുലേറ്റിൽ എത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 മണി വരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യമുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ പൂരിപ്പിക്കേണ്ടത്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി. ആദ്യ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. രണ്ടാം മത്സരത്തിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. മൂന്നാം മത്സരത്തിൽ നോർവേയുടെ എതിരാളി ഇംഗ്ലണ്ടാണ്. അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം 12-ാം തീയതി രാവിലെ 5 മണിക്ക് നടക്കും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് സൂപ്പർ ജയം. ഈജിപ്തിനെ തോൽപ്പിച്ചത് 2-3 ഗോളിന്. രണ്ടാം പകുതിയിൽ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് അർജന്റീനയുടെ നാടകീയ തിരിച്ചുവരവ്. ഈ ജയത്തോടെ നിലവിലെ ചാമ്പ്യന്മാർ ക്വാർട്ടറിൽ കടന്നു. യാസർ ഇബ്രാഹിമിന്റെയും സിക്കോയുടെയും ഗോളുകളിൽ മുന്നിലെത്തിയ ഈജിപ്ത് പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങിയത് മുതലെടുത്ത് 70-ാം മിനിറ്റിലായിരുന്നു ക്രിസ്റ്റ്യൻ റൊമേരയുടെ ഗോൾ. 83-ാം മിനിറ്റിൽ മെസ്സിയുടെ ഗംഭീര ഗോളിലൂടെ അർജന്റീന സമനില പിടിച്ചു. കളി തീരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ലൌട്ടാര മാർട്ടിനസിന്റെ ഗംഭീരമായ ക്രോസിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്കായി വിജയഗോളും നേടി. ഇതോടെ ലോകകപ്പിൽ അർജന്റീന ക്വാർട്ടറിൽ കടന്നു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയോട് പൊരുതിത്തോട്ടതിനു പിന്നാലെ ഫുട്ബോൾ ലോകത്ത് ഗുരുതര ആരോപണവുമായി ഈജിപ്ത് ടീമിന്റെ മുഖ്യ പരിശീലകൻ ഹൊസാം ഹസൻ. സൂപ്പർ താരം ലിയണൽ മെസ്സിയും അർജന്റീനയും ടൂർണമെന്റിൽ തുടരണമെന്ന് ഫിഫ ആഗ്രഹിച്ചിരുന്നതായും മത്സരഫലം ബാഹ്യശക്തികളാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്നും ഹസൻ ആരോപിച്ചു. ഫുട്ബോൾ ലോകകപ്പിലെ ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കി സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ. കാനഡയിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോളടിക്കാനായില്ല. തുടർന്ന് ഷൂട്ടൌട്ടിൽ 4-3 സ്വിസ് പട വിജയം നേടിയത്. ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ് സ്വിറ്റ്സർലൻഡിന്റെ എതിരാളികൾ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
0: Home FM News was brought to you by Danya Group of Companies since 1982.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ.
5: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
6: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
7: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: ഐ എം നോട്ട് എ പെർഫെക്റ്റ് പേഴ്സൺ. പക്ഷെ ഇതെല്ലാം ഞാൻ കാണിക്കുന്നത് ഈ ലോകത്ത് എനിക്ക് ഇതൊക്കെ കാണിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്താണ്, അറ്റ് മൈ ഹോം. കാരണം അവിടെയുള്ളവർ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ദേഷ്യപ്പെടില്ല, പരിഹസിക്കില്ല, ചീത്ത വിളിക്കില്ല, പകരം ആ തെറ്റ് തിരുത്തി തരും. ഐ എം ഓൾവേസ് ഇൻ പെർഫെക്റ്റ് അറ്റ് മൈ ഹോം.
1: Home 92.2 FM. Home is a feeling.

0: ഒന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
2: ജൂലൈ 16 ജി സി സിയിൽ റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
3: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
3: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: യു ആർ ട്യൂൺഡ് ഇൻടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാനുമായുള്ള സമാധാന ധാരണ അവസാനിച്ചു. വിഴിഞ്ഞത്തിൽ സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുമെന്ന മുഖ്യമന്ത്രി. വി ഡി സതീശന് പിണറായി വിജയന്റെ കത്ത്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭീതിയിൽ. അമേരിക്ക നടത്തിയ വെടിനിർത്തൽ കരാർ ലംഘനത്തിന് പകരമായി ബഹ്റിലെയും കുവൈറ്റിലെയും 85 US സൈനിക താവളങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനുമായുള്ള സമാധാന കരാർ അവസാനിച്ചുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഭരണകൂടവുമായി ഇനി യാതൊരു ചർച്ചയുമില്ല. ഒരു വിധത്തിലുമുള്ള ആശയവിനിമയത്തിന് തനിക്ക് താൽപര്യമില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി എത്തിയപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് സുപ്രധാന നിലപാട് വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ആക്രമണങ്ങളും യുഎസിന്റെ പ്രത്യാക്രമണങ്ങളും തുടരുന്നതിനിടയിൽ നിലവിലുണ്ടായിരുന്ന താൽക്കാലിക സമാധാന കരാർ കൂടി റദ്ദാക്കപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പുതിയ സൈനിക നീക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദി യുഎസ് ആണെന്ന് ഇറാൻ. വാഷിംഗ്ടൺ മുൻപ് ഒപ്പുവച്ച കരാറുകൾ ലംഘിച്ചതായും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. ഹോർമുസിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇറാനിൽ ആക്രമണം നടത്തി യുഎസ്. ബന്ദർ അബ്ബാസ് തുറമുഖത്തും ക്വഷൻ ദ്വീപിലും സിറിക്കിലുമാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണം യുഎസ് സെൻട്രൽ കമാൻഡർ സ്ഥിരീകരിച്ചു. ഹോർമുസിൽ എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് യുഎസ് ആക്രമണം. ഇറാന്റെ നടപടി വെടിനിർത്തൽ ലംഘനമെന്ന് യുഎസ് ആരോപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് മൂന്ന് വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയുമായാണ് അമേരിക്ക ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ഇറാനിലെ 80 ലക്ഷ്യങ്ങളിലേക്ക് കൃത്യതയുള്ള ആക്രമണം നടത്തിയെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ്. ഇറാന്റെ ബുഷഹർ പ്രവിശ്യയിലെ ഖോർമുജിനുകളിൽ വെച്ച് യുഎസിന്റെ ഒരു MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവ്. യുഎസ് സൈന്യം ആക്രമിച്ചതിനാലാണ് തിരിച്ചടിച്ചതെന്നും റവല്യൂഷണറി ഗാർഡ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ശക്തമായി പ്രതിരോധിച്ചുവെന്ന് രാജ്യം. ജാഗ്രത പാലിക്കാൻ ജനത്തിന് നിർദ്ദേശം. ബഹ്റൈനിൽ അപായ സൈറണുകൾ മുഴങ്ങി. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ രാജ്യത്തിന്റെ നിർദ്ദേശം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം സർക്കാർ അനുമതിയില്ലാതെ നടക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകൂർ അനുമതിക്ക് അദാനി ഗ്രൂപ്പ് കത്ത് നൽകിയിരുന്നില്ല. ഇപ്പോൾ ലഭിച്ച അപേക്ഷ പരിശോധിക്കാൻ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. കേരളത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടുള്ള ഒന്നിനും സർക്കാർ അനുമതി നൽകില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞം സംബന്ധിച്ച ഓഹരി കൈമാറ്റം തനിക്ക് നേരത്തെ അറിയാം എന്നത് അടിസ്ഥാനരഹിതമെന്ന് വി ഡി സതീശൻ. MSC കമ്പനി വരുമെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് CPMന്റെ മുഖപത്രമെന്ന് വി ഡി സതീശൻ. ഒരു വർഷം മുമ്പ് തന്നെ ഇക്കാര്യം LDF സർക്കാർ ചർച്ച ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. കൺസെഷൻ കരാറിലെ വ്യവസ്ഥകൾ അദാനി ഗ്രൂപ്പ് ലംഘിച്ചത് ലാഘവത്തോടെ കാണരുത്. കരാർ ലംഘനത്തിൽ സർക്കാർ പുലർത്തുന്ന മൌനം ദുരൂഹം. ഓഹരി കൈമാറ്റത്തിലൂടെ അദാനിക്ക് ലഭിക്കുന്ന ലാഭം സർക്കാരിനുകൂടി അവകാശപ്പെട്ടതല്ലേ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. വിഴിഞ്ഞം അദാനി ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി കള്ളക്കളി തുടരുന്നു. സതീശനെല്ലാം മുൻകൂട്ടി അറിയാമായിരുന്നു. മംഗലാപുരം യാത്രയുടെ ലക്ഷ്യം ഇതായിരുന്നുവെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. വിഴിഞ്ഞം വിദേശ നിക്ഷേപത്തെക്കുറിച്ചുള്ള ദേശാഭിമാനിയിലെ വാർത്ത തള്ളിയ MV ഗോവിന്ദൻ പാർട്ടി പത്രത്തിലല്ല ആദ്യം വാർത്ത വന്നതെന്ന് വ്യക്തമാക്കി. ദേശാഭിമാനിയിൽ വാർത്ത വരാൻ പാടില്ലായിരുന്നു. ഭാവിയിൽ വരാൻ പോകുന്നത് മനസ്സിലാക്കണമായിരുന്നു. പാർട്ടി വാർത്തയെ അംഗീകരിക്കുന്നില്ല. കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. ഭാവിയിൽ വരാൻ പോകുന്നത് മനസ്സിലാക്കിയില്ല. വർഗവഞ്ചകരെ CPM തിരികെയെടുക്കില്ലെന്നും തെറ്റ് തിരുത്തിയാൽ തിരിച്ചെടുക്കുമെന്നും MV ഗോവിന്ദൻ. വിഴിഞ്ഞ മോഹരി കൈമാറ്റ വിവാദത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ CPM നേതാവ് പി രാജീവും. കരാർ വ്യവസ്ഥകളിൽ അല്ല തർക്കമുള്ളത്. ഓഹരി കൈമാറ്റത്തിന് മുൻപ് മുൻകൂർ അനുമതി വാങ്ങിയോ എന്നതാണ്. ആ ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറുന്നു. കല്ലുവച്ച നുണ സത്യമെന്ന രീതിയിൽ മുഖ്യമന്ത്രി പറയുന്നു. ഇരിക്കുന്ന പദവി അദ്ദേഹം മനസ്സിലാക്കണമെന്നും പി രാജീവ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്ന് ദിവ്യ എസ് അയ്യരെ മാത്രമല്ല മാറ്റിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിശദീകരണം. മാധ്യമങ്ങളുടെ ഇക്കാര്യത്തിൽ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD ദിവ്യ എസ് അയ്യർ അദാരി കമ്പനിക്ക് നോട്ടീസ് നൽകിയിരുന്നുവെന്നും സതീശൻ അധികാരമേറ്റതോടെ ദിവ്യയെ മാറ്റി എന്നും ആക്ഷേപം ഉയർന്നിരുന്നു. മാധ്യമങ്ങളുടെ ഈ ചോദ്യത്തോട് ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. PSC പരീക്ഷാക്രമക്കേട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് PSCക്കെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്. വയനാട്ടിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്തു നിന്ന് ഹെലികോപ്റ്റർ വഴിയാണ് അദ്ദേഹം വയനാട്ടിൽ എത്തിയത്. ദുരന്തത്തിന് ഇരയായവർക്കും പരിക്കേറ്റവർക്കും സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ രണ്ട് തലത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടമുണ്ടായ സാഹചര്യവും കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്നതുമായിരിക്കും അന്വേഷിക്കുക. പദ്ധതി പ്രദേശത്തിന് തൊട്ടുമുകളിലായി മണ്ണിടിച്ചിൽ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. അതുകൂടി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. അപകട സാധ്യതകൾ പരിശോധിച്ച ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. അതുവരെയെല്ലാം നിർത്തിവെയ്ക്കുമെന്ന് മുഖ്യമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത മുഖത്തുണ്ടായ ദുരന്തം നാടിന് നടുക്കുന്നതും ആശങ്കാജനകവും അതീവ ദുഃഖകരവുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. സർവ്വ മുന്നറിയിപ്പുകളും സുരക്ഷാ നിർദ്ദേശങ്ങളും പാടെ അവഗണിച്ച് തികഞ്ഞ അനാസ്ഥയിലൂടെ കൊടുംപാതകമാണ് ഉത്തരവാദിത്തപ്പെട്ട കമ്പനി ഉൾപ്പെടെയുള്ളവർ ചെയ്തത്. ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും തീരാ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് വി എം സുധീരൻ. കാപ്പാക്കേസിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതനും ബിജെപിക്കും തിരിച്ചടി. സുഗതനെ ജയിലിൽ അടച്ചത് കാപ്പ ഉപദേശക സമിതി ശരിവച്ചു. സുഗതന് ആറുമാസത്തേക്ക് ജയിലിൽ തുടരാനാണ് ഉത്തരവ്. ഹൈക്കോടതി ജാമ്യം നൽകിയില്ലെങ്കിൽ കൌൺസിലർ സ്ഥാനം നഷ്ടമാകുമെന്നിരിക്കെയാണ് നിർണായക നടപടി. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി ഭരണസമിതി പ്രതിസന്ധിയിലായി. ഭരണസമിതിയിൽ സുഗതന്റെ സത്യപ്രതിജ്ഞ മാത്രമാണ് ഇനി നടക്കാനുള്ളത്. ആദ്യ സത്യപ്രതിജ്ഞ റദ്ദാക്കപ്പെട്ട മറ്റ് 19 കൌൺസിലർമാരും നേരത്തെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അയോധ്യ സംഭാവന കൊള്ളയിൽ ക്ഷേത്രം ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ്ക്ക് വീഴ്ച പറ്റിയെന്ന് അംഗീകരിച്ച് ട്രസ്റ്റ് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ്ഗിരി. ചമ്പത്ത് റായ് തന്റെ ഡ്രൈവറെ അമിതമായി വിശ്വസിച്ചതാണ് പിഴവുകൾക്ക് കാരണമെന്ന് ഗോവിന്ദ് ദേവ്ഗിരി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും അധികാരം ചമ്പത്ത് റായ് സ്വന്തം കയ്യിൽ വയ്ക്കുകയായിരുന്നു. ചുമതലകൾ കൃത്യമായി വീതിച്ചു നൽകണമായിരുന്നുവെന്നും ചമ്പത്ത് റായ് അഴിമതി നടത്തിയിട്ടില്ലെന്നാണ് ഇപ്പോഴും ട്രസ്റ്റ് അംഗങ്ങൾ വിശ്വസിക്കുന്നതെന്നും ട്രസ്റ്റ് ട്രഷറർ. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കെതിരെ വീണ്ടും വിമർശനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെലോണി നല്ലൊരു വ്യക്തിയാണെങ്കിലും ഇറാനെ പിന്തുണയ്ക്കാനുള്ള അവരുടെ തീരുമാനം തങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയെന്ന് ട്രംപ്. അങ്കാരയിൽ നാറ്റോ ഉച്ചകോടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 45-ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നവംബർ 4-ന്. 4 മുതൽ 16 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകമേള. ഒമാനാണ് ഇത്തവണത്തെ അതിഥി രാജ്യം. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിർത്തിവച്ചുവെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiauae.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതിയെടുത്ത് വേണം കോൺസുലേറ്റിൽ എത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 മണിവരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യമുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ പൂരിപ്പിക്കേണ്ടത്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി. ആദ്യ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. രണ്ടാം മത്സരത്തിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. മൂന്നാം മത്സരത്തിൽ നോർവേയുടെ എതിരാളി ഇംഗ്ലണ്ടാണ്. അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം 12-ാം തീയതി രാവിലെ 5 മണിക്ക് നടക്കും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് സൂപ്പർ ജയം. ഈജിപ്തിനെ തോൽപ്പിച്ചത് 2-3 ഗോളിന്. രണ്ടാം പകുതിയിൽ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് അർജന്റീനയുടെ നാടകീയ തിരിച്ചുവരവ്. ഈ ജയത്തോടെ നിലവിലെ ചാമ്പ്യന്മാർ ക്വാർട്ടറിൽ കടന്നു. യാസർ ഇബ്രാഹിമിന്റെയും സിക്കോയുടെയും ഗോളുകളിൽ മുന്നിലെത്തിയ ഈജിപ്ത് പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങിയത് മുതലെടുത്ത് 70-ാം മിനിറ്റിലായിരുന്നു ക്രിസ്റ്റ്യൻ റൊമേരയുടെ ഗോൾ. 83-ാം മിനിറ്റിൽ മെസ്സിയുടെ ഗംഭീര ഗോളിലൂടെ അർജന്റീന സമനില പിടിച്ചു. കളി തീരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ലൌട്ടാര മാർട്ടിനസിന്റെ ഗംഭീരമായ ക്രോസിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്കായി വിജയഗോളും നേടി. ഇതോടെ ലോകകപ്പിൽ അർജന്റീന ക്വാർട്ടറിൽ കടന്നു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയോട് പൊരുതിത്തോട്ടതിന് പിന്നാലെ ഫുട്ബോൾ ലോകത്ത് ഗുരുതര ആരോപണവുമായി ഈജിപ്ത് ടീമിന്റെ മുഖ്യ പരിശീലകൻ ഹൊസാം ഹസൻ. സൂപ്പർ താരം ലിയണൽ മെസ്സിയും അർജന്റീനയും ടൂർണമെന്റിൽ തുടരണമെന്ന് ഫിഫ ആഗ്രഹിച്ചിരുന്നതായും മത്സരഫലം ബാഹ്യശക്തികളാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്നും ഹസൻ ആരോപിച്ചു. ഫുട്ബോൾ ലോകകപ്പിലെ ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കി സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ. കാനഡയിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോളടിക്കാനായില്ല. തുടർന്ന് ഷൂട്ടൌട്ടിൽ 4-3 സ്വിസ് പട വിജയം നേടിയത്. ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ് സ്വിറ്റ്സർലൻഡിന്റെ എതിരാളികൾ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982. Mexico, United States.
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം
6: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
8: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
9: Time check. Time check.
8: Brought to you by Ozone Cargo.
10: Good evening, Studio Clock. ഇപ്പോൾ സമയം 5:13.
9: Time check.
11: Time check.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
11: Weather update.
8: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
10: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 72%.
9: Weather update.
11: Weather update.
8: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

കാലം ഇനി എത്ര കഴിഞ്ഞു കഴിഞ്ഞാലും അത്രമാത്രം എവർഗ്രീൻ ആയിട്ട് പവർ പാക്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ട്രാക്ക് തന്നെയാണ് ഇൻ ഹരിഹർ നഗറിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തിയ ഈ ഉന്നമറന്ന് എന്ന് പറഞ്ഞ ട്രാക്ക് അല്ലേ. ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു റീമിക്സ് വേർഷൻ ടു ഹരിഹർ നഗറിൽ വന്ന വേർഷനാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഇറ്റ്സെൽഫ് വന്നിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഇപ്പോൾ 10-16 വർഷമെങ്കിലും ആയിട്ടുണ്ട്. എന്നിരുന്നാലും ആ ഒരു പാട്ടിന്റെ അല്ലെങ്കിൽ റെട്രോ കാലത്ത് വന്നിട്ടുള്ള പവർ ട്രാക്കുകളുടെ ഒരു പ്രത്യേകതയാണ് ആൻഡ് നമ്മളെ ഒന്ന് എനർജറ്റിക് ആക്കി മാറ്റുന്നതിന് സ്വാഭാവികമായിട്ടുള്ള അതിന്റെ ഒരു കഴിവുണ്ടല്ലോ, അത് സംബന്ധിച്ചുപെടുത്തപ്പെട്ടുള്ളൂ. എന്തായാലും വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. ഇന്ന് ആരംഭത്തിലേ വെള്ളി വീഴുന്നു, എന്താണെന്ന് അറിയാൻ വയ്യ. ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കറങ്ങി വഴിക്ക് കുറച്ച് ചൂടടിച്ചിട്ട് ഇനി സൂര്യതാപം വല്ലതും ഏറ്റതാണോ എന്ന് എനിക്ക് പേടിയുണ്ട്. കാരണം അത്രമാത്രം തളർന്നിട്ടാണ് ശരിക്കും ഓഫീസിലേക്ക് കയറി വന്നത്. നമ്മളൊരു ഓൾമോസ്റ്റ് ഇവിടുന്ന് ഒരു 3 മിനിറ്റ് അങ്ങോട്ട് നടന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ ബിൽഡിംഗിൽ നിന്ന് ഒരു മൂന്ന് നാല് ഓഫീസിനപ്പുറത്തുള്ള ഒരു കഫേയിലേക്ക് പോയി അവിടെ പോയി ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. പക്ഷേ ആ മിനിമൽ സമയത്തൊക്കെ പുറത്തിറങ്ങിയിട്ട് പോലും സഹിക്കാൻ പറ്റാത്ത ഉഷ്ണാവസ്ഥയാണ് അനുഭവിക്കുന്നത് കേട്ടോ. അത്രമാത്രം ഇൻറ്റൻസ് ആയിട്ട് സമ്മർ മാറുന്നൊരു കാഴ്ച. ഓഫ് കോഴ്സ് ഈ കഴിഞ്ഞ ആഴ്ച മുതൽ കംപ്ലീറ്റ്ലി മാറി മറിയും എത്രമാത്രം ചൂടായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് മുൻവർഷത്തേക്ക് അപേക്ഷിച്ച് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നിരുന്നാലും എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം 48°C വരെ ഇവിടെ റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളുണ്ട്. ഇന്നത്തെ റിപ്പോർട്ടുകൾ ഇപ്പോൾ ഫൈനലൈസ്ഡ് റിപ്പോർട്ട് നമ്മുടെ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് അറിയത്തുള്ളൂ ഇന്ന് എത്രയാണെന്നുള്ളത്. ആൻഡ് ഞാനിപ്പോൾ വെതർ നോക്കുന്ന സമയത്താണെങ്കിലും സാധാരണ ടെമ്പറേച്ചറിനെ അപേക്ഷിച്ച് ഇന്ന് ഹ്യൂമിഡിറ്റി ഭയങ്കര എക്സസീവ്. കാരണം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തെ കണ്ണൊന്നും കാണുന്നില്ല. കണ്ണാടി വെച്ചവരുടെയൊക്കെ അവസ്ഥ കേട്ടോ പറയുന്നത്. ഞങ്ങളൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് ക്യാമറ എടുത്ത് പുറത്തിറങ്ങാമെന്ന് കരുതി നോക്കുമ്പോഴത്തേക്കും ലെൻസ് ആകെ മറ്റേ വേപ്പർ പിടിച്ചിരിക്കുന്നു. അപ്പോൾ ആകത്തുകയിൽ കംപ്ലീറ്റ്ലി അത്രമാത്രം ചൂട് എല്ലാ തരത്തിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഉഗ്രരൂപം പൂണ്ടിരിക്കുന്ന മഴയുടെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ തന്നെയാണ്. നമുക്കെപ്പോഴും നൊസ്റ്റാൾജിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഘടകമാണ് മഴ. നാട്ടിലെ മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊതിക്കുന്ന കാര്യങ്ങളൊന്നാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു പ്രവണത മഴ അതിൻ്റെതായിട്ടുള്ള ഒരു സംഹാര രൂപത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയം ജനിപ്പിക്കുന്ന ഒന്നായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നൊസ്റ്റാൾജി മാറുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്തകളാണെങ്കിലും ഇന്ന് തന്നെ ഇപ്പം നോക്കുമ്പോൾ കേരളത്തിലെ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്കൊക്കെ വിളിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ ബന്ധുക്കളോട് നമ്മുടെ വീട്ടുകാരോടൊക്കെ പറയുക ഏറ്റവും സേഫായിട്ട് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ മഴ മൂലമുണ്ടാകുന്ന പ്രതിസന്ധിയാണെങ്കിൽ ഇവിടെ ചൂട് മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധി അല്ലേ. ആകത്തുകയിൽ കാലാവസ്ഥ തന്നെയാണ് ഏറ്റവും വലിയ വില്ലനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനിമേ എന്തായാലും ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് നമുക്ക് തിരിച്ചു വരാം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഒരു വെള്ളിയാഴ്ച വന്ന് ചേരും എന്ന പ്രതീക്ഷയിൽ ഇതാ വരുന്നു. അപ്പന ഫ്രൈഡേ ആയേഗ. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM. Trending song of the hour.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
1: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
10: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
1: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
10: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
1: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: എന്താ പറയേണ്ടത്? അങ്ങനെ 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ലൈനപ്പ് പൂർത്തിയായിട്ട് നമുക്ക് മുന്നിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു കാണുകയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്ത് വളരെ ആകാംക്ഷയോടെ എല്ലാവരും, ഈവൻ ദോ അർജന്റീന ഫാൻസ് ആയവരും അല്ലാത്തവരും ഒക്കെ ആകാംക്ഷയോട് കൂടി തന്നെയാണ് മത്സരം കാണാൻ വേണ്ടിയിട്ടിരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും മത്സരം അവസാനിച്ചു. നേരെ ക്വാർട്ടറിലേക്കുള്ള എൻട്രി അർജന്റീന സ്വന്തമാക്കിയെങ്കിലും ജനമനസ്സുകൾ കീഴടക്കിയത് ഒരു പരിധിവരെ ഈജിപ്ത് ആണെന്ന് പറയാതെ വയ്യ. കാരണം അത്രമാത്രം വീരോചിതമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു പ്രകടനം തന്നെയാണ് ഈജിപ്തിന്റെ ഓരോ താരങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വിവാദ വിഷയങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല, ഒരുപാട് വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ മത്സരം. കാരണം സോഷ്യൽ മീഡിയയിലേക്കൊക്കെ തന്നെ വരികയാണെങ്കിൽ റഫറിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റഫറി അർജന്റീനയുടെ 12-ാമത്തെ പ്ലെയർ ആയിരുന്നു എന്ന തരത്തിലുൾപ്പെടെ പല വിധങ്ങളായിട്ടുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഒന്ന് വിറച്ചെങ്കിലും അർജന്റീന ജയിച്ചു. ആൻഡ് ആ ഒരു ത്രില്ലറിൽ 2 ഗോളിന് പിന്നിട്ട് നിന്നതിന് ശേഷം ഈജിപ്തിനെതിരെ അർജന്റീനയുടെ തകർപ്പൻ തിരിച്ചുവരവ് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഇനി ക്വാർട്ടറിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഈ ഒരു മത്സരത്തിന് ശേഷം ഇത്തരം വിവാദങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഈജിപ്തിന്റെ കോച്ചായിട്ടുള്ള ഹുസാം ഹസൻ പറഞ്ഞ ചില വാക്കുകൾ നമുക്കൊന്ന് മെൻഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ചതി ഇതൊരു ചതിയായിരുന്നുവെന്നും അത് മെസ്സിക്ക് വേണ്ടിയാണുമെന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഫുട്ബോളിൽ ചിലപ്പോൾ കളിക്കപ്പുറം ചില ബാഹ്യശക്തികളുടെയൊക്കെ ഇടപെടൽ ഉണ്ടാവാറുണ്ട്. ലോക ചാമ്പ്യന്മാർക്ക് ഇവിടെ എല്ലാ തലത്തിൽ നിന്നും അന്ധമായിട്ടുള്ള പിന്തുണ കിട്ടുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. അവർക്ക് അർജന്റീനയെ ഈ ഒരു ടൂർണമെന്റിൽ നിലനിർത്തണം, മെസ്സി തുടരണം. സോ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഈ ഒരു അതിക്രൂരമായ ചതി, തങ്ങൾ അതിക്രൂരമായിട്ട് ചതിക്കപ്പെട്ടത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് കേട്ടോ. കടുത്ത അനീതി നേരിട്ടു, ഗ്രൗണ്ടിൽ എവിടെയും ബഹുമാനമോ ഫെയർ പ്ലേയോ കണ്ടില്ല എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം എന്തായാലും ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈജിപ്തിന്റെ വീരഗാഥയ്ക്ക് തീർച്ചയായിട്ടും കാര്യം എന്തൊക്കെയാണെങ്കിലും വിവാദങ്ങൾ എത്ര തന്നെ വരുന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വി ആർ ഹാവിംഗ് എ വിന്നർ. സോ ക്വാർട്ടർ ലൈനപ്പ് ഇങ്ങനെ തയ്യാറായിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിലും ഇത്രമാത്രം ഈ ഒരു മേഖലയിൽ നിന്നും ഒരു രാജ്യം പ്രീ ക്വാർട്ടറിൽ, അതും ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ പോലും വിറപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ മേഖലയിൽ നിന്നുള്ള ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ളവർ തീർച്ചയായിട്ടും അവരുടെ ഈജിപ്തിൻ്റെ ആ ഒരു വീരഗാഥയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ദുബായ് ഭരണാധികാരി പോലും പറഞ്ഞ വാക്കുകൾ അത്രമാത്രം വിലപിടിപ്പുള്ള ഒന്ന് തന്നെയാണ്. പരാജയം ഒരു അവസാനമല്ല, തല ഉയർത്തി തന്നെ മടങ്ങും. നിങ്ങളുടെ അറബ് മാതൃഭൂമിയിലേക്ക് മടങ്ങുന്നത് നായകന്മാരായിട്ടാണ്. എല്ലാ അറബികളുടെ ഹൃദയത്തിലും നിങ്ങൾ എന്നും വീരന്മാരായിരിക്കുമെന്ന് ദുബായ് ഭരണാധികാരി ഹിസൈനസിന്റെ വാക്കുകൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഉള്ളിൽ തറച്ച് കയറിയിട്ടുണ്ട് ഈജിപ്ത് എന്ന ആ ഒരു രാജ്യം കഴിഞ്ഞ ദിവസം കളിക്കളത്തിൽ കാണിച്ച അവരുടെ കേളി മികവ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ. എന്തായാലും ഇതോടുകൂടി നമുക്കൊരു ഒരു ക്വാർട്ടർ ലൈനപ്പ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് തൊട്ടടുത്ത മത്സരം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സ്വിറ്റ്സർലാൻഡ് എന്താ അല്ലേ, കൊളംബിയ അട്ടിമറിച്ചുകൊണ്ട് സ്വിറ്റ്സർലാൻഡും അങ്ങനെ ക്വാർട്ടറിലേക്ക് എൻട്രി നേടിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ലൈനപ്പ് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ടല്ലോ, ഏറെക്കുറെ അല്ല ക്വാർട്ടർ ലൈനപ്പ് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ഫ്രാൻസ് മൊറോക്കോയെ നേരിടും, സ്പെയിൻ ബെൽജിയത്തെ നേരിടും, നോർവേ ഇംഗ്ലണ്ടിനെ നേരിടും, അർജന്റീന സ്വിറ്റ്സർലാൻഡിനെ നേരിടും. അങ്ങനെ 4 മത്സരങ്ങൾ, അതിനുശേഷം സെമിയിൽ 2 മത്സരങ്ന് പിന്നെ ഫൈനൽ, അങ്ങനെ 4-2, 6-1, 7 മത്സരങ്ങൾക്കൊടുവിൽ ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പ് വിട പറയുകയാണ്. 2026 ഫിഫ വേൾഡ് കപ്പ് വിട പറയുകയാണ്. സോ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഒരു പുതിയ ചാമ്പ്യൻ വന്നേക്കാം, അല്ലെങ്കിൽ ഒഫ്കോഴ്സ് ഈ പറഞ്ഞതിൽ തന്നെ ഫ്രാൻസും സ്പെയിനും ഇംഗ്ലണ്ടും അർജന്റീനയും ഓൾറെഡി കപ്പ് നേടിയിട്ടുള്ള രാജ്യങ്ങളാണ്. ഫ്രാൻസ് എനിക്ക് തോന്നുന്നു 4 കപ്പായില്ലേ, 3 കപ്പായിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ സ്പെയിൻ ആണെങ്കിൽ 2010 കപ്പ് നേടിയിട്ടുണ്ട്, ഇംഗ്ലണ്ട് 1 കപ്പ് നേടിയിട്ടുണ്ട്, അർജന്റീനയും കപ്പ് നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതല്ലാതെ പുതിയൊരു ചാമ്പ്യൻ വരുമെന്നുള്ള കാര്യമൊക്കെ എന്തായാലും കണ്ട് തന്നെ അറിയണം. നമുക്ക് കാത്തിരിക്കാം ഇനിയുള്ള മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു തമിഴ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം. ആ സമയത്ത് ട്രാഫിക് എവിടെയൊക്കെയുണ്ട് എന്നുള്ളൊരു കാര്യം നോക്കാം കേട്ടോ.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா அரஸ் அகத்திர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾ റൈറ്റ്, ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ടു ദ റോഡ്സ് റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട റോഡുകളിൽ വലിയ ട്രാഫിക് കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. യൂഷ്വൽ ഡേയ്സിനെ അപേക്ഷിച്ച് കുറവായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ പോലെ, അതായത് അൽഖൽ റോഡിലാവട്ടെ അല്ലെങ്കിൽ ഹെസ സ്ട്രീറ്റിലൊക്കെ ആണെങ്കിൽ യൂഷ്വൽ കണ്ടീഷൻസ് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. അല്ലാതെ ഒരു ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസോ കാര്യങ്ങളൊന്നും തന്നെയില്ല. അൽഖൽ റോഡ് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ നല്ല രീതിയിൽ തന്നെയാണുള്ളത്. കാരണം ഇവിടെ ഒരു പാക്ഡ് സിറ്റുവേഷനോ അല്ലെങ്കിൽ കുറച്ചധികം നേരം കണ്ടീഷൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെയും മാപ്പ് മൂലം നമുക്ക് കാണാൻ പറ്റുന്നില്ല, റിപ്പോർട്ട് ചെയ്യുന്നില്ല. ആൻഡ് കമ്മിങ് ഓൺ ടു ഊതുമേത്താ റോഡും അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഒരു മോഡറേറ്റ് ട്രാഫിക് സിറ്റുവേഷൻ ഏറെക്കുറെ ആ ഒരു അൽഖൽ സ്ട്രീറ്റുമായിട്ടുള്ള കണക്ഷൻ കഴിഞ്ഞിട്ട് നേരെ ലത്തിഫ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അടുക്കലായിട്ട് ആ ഒരു ഏരിയയിൽ ഉള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഊതുമേത്താ റോഡും ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് ഉള്ളത്. റാസൽഖോ റോഡിലും വലിയ കണ്ടീഷൻസോ കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബട്ട് കമ്മിങ് ഓൺ ടു ഷെയ്ഖ് സായദ് റോഡ് ഒരു മേജർ ആക്സിഡന്റ് അപ്ഡേറ്റ് ട്രേഡ് സെന്ററിന്റെ ഭാഗത്തായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു ഏരിയയിൽ ആ ഒരു സ്ട്രെച്ചിൽ കുറച്ചധികം കണ്ടീഷൻസ് നമുക്ക് ഷെയ്ഖ് സായദ് റോഡിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. റിബാ സ്ട്രീറ്റിലും ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി റിബാ സ്ട്രീറ്റ് കണക്ടിങ് ഓൺ ടു അൽഖൽ സ്ട്രീറ്റ്, ആ ഒരു ഫെസ്റ്റിവൽ സിറ്റി മോളൊക്കെ വരുന്ന ആ ഒരു ഏരിയയിലേക്ക് പോകുന്നിടത്ത് അവിടെ കുറച്ചധികം കണ്ടീഷൻസും കുറച്ച് ഡിലേയും നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. എയർപോർട്ട് സ്ട്രീറ്റും സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ഭേദമെന്ന് തോന്നുന്നു. എത്തിഹാദ് ടോൾ റോഡിൽ, പ്രത്യേകിച്ചും ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റെന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസ് ഓർ ആക്സിഡൻസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അറിയിക്കാം. നമ്മുടെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
4: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം.
5: എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
3: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
4: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം.
4: ബാക്ക് ടു ഹോം ബ്രോട്ട് ടു യു ബൈ Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് വെറും AED 99.99 മാത്രം. അതും പ്രതിവർഷം. TNC അപ്ലൈ.
7: കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് തന്നെ ഏറ്റവും അധികം കളക്ഷൻസ് സ്വന്തമാക്കിയ ചിത്രങ്ങളിലൊന്നാണ് കാന്താര സെക്കൻഡ്. അല്ലെ, കാന്താര സെക്കൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല, കാന്താര ചാപ്റ്റർ 1. ഒരുപക്ഷെ പ്രീക്വലായിട്ട് വന്ന ഒരു സിനിമയായിരുന്നു. ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന കാന്താരയുടെ പ്രീക്വലായിട്ട് വന്നൊരു കഥയായിരുന്നു കാന്താര. രണ്ടാമത് വന്ന കാന്താര പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ആ ഒരു ഫ്രാഞ്ചൈസിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷ അത്രത്തോളമാണെന്ന് മനസ്സിലാക്കി കാന്താര 3rd ഭാഗം വരികയാണ്. അതിൻ്റെ തിരക്കഥ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. കാന്താര ഫ്രാഞ്ചൈസിൽ നിന്നുള്ള ഏറ്റവും പുതിയ സർപ്രൈസ് അപ്ഡേറ്റ് പുറത്തുവന്നിരിക്കുകയാണ് കേട്ടോ. പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഈ ഒരു സിനിമയുടെ 3rd ഭാഗത്തിന്റെ തിരക്കഥാ രചന ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് സംവിധായകനും അതിലെ നായകനും ഒക്കെ ആയിട്ടുള്ള ഋഷഭ് ഷെട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പഞ്ചുരുളി ദൈവത്തിന്റെ കഥാ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ ഒരു 3rd ഭാഗവും കൂടുതൽ ദൃശ്യവിസ്മയങ്ങളൊക്കെ ആയിട്ട് കുറേ മാസ് മുഹൂർത്തങ്ങളോടെയൊക്കെ തന്നെ ആയിരിക്കും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുക എന്നാണ് അദ്ദേഹം ഇപ്പോൾ സൂചന നൽകിയിരിക്കുന്നത്. ഇനി എന്തായാലും കാന്താര വരാനിരിക്കുന്ന വിശേഷം പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് ഒരു 8-9 വർഷത്തിനിടയിൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു വിക്രം. കാരണം വേറെ ഒന്നുമല്ല, വിക്രം സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ലോകേഷ് കനകരാജ് വെച്ച് നീട്ടിയ ഒരു ഓപ്ഷനായിരുന്നു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്, LCU എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. യൂഷ്വലി മാർവലിൻ്റെയും DCയുടെയും ഒക്കെ മാത്രം യൂണിവേഴ്സ് കണ്ട് ശീലിച്ചിട്ടുള്ള നമുക്ക് മുന്നിലേക്ക് ഇത് ഇന്ത്യൻ സിനിമയിലും പോസിബിൾ ആണ് എന്നുള്ള വലിയൊരു സാധ്യത തന്നെയായിരുന്നു ലോകേഷ് കനകരാജ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ഒഫ്കോഴ്സ് അത് മാസ്റ്ററിൻ്റെയും ലിയോയുടെയും ഒക്കെ വരവിന് ശേഷം സ്വാഭാവികമായിട്ടും പല ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. LCU അവസാനിക്കുകയാണോ, LCU അനൗൺസ് ചെയ്ത പടങ്ങൾ പ്രത്യേകിച്ചും വിക്രമിൻ്റെ സെക്കൻഡ് പാർട്ടാവട്ടെ, കൈദി സെക്കൻഡ് പാർട്ടാവട്ടെ, അല്ലെങ്കിൽ റോളക്സിൻ്റെ ഒരു സ്റ്റാൻഡ് ലോൺ സിനിമയാവട്ടെ, ഇതൊന്നും ഇനി വരാൻ പോകുന്നില്ല എന്നുള്ള തരത്തിലൊക്കെ ഇങ്ങനെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല കൂലി, ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത രജനീകാന്ത് ചിത്രം കൂലി പ്രതീക്ഷിച്ച രീതിയിലൊരു റിസപ്ഷൻ കിട്ടാതെ പോയപ്പോൾ ലോകേഷിൻ്റെ മറ്റ് പ്രൊജക്റ്റുകളൊക്കെ ഷെൽവ്ഡ് ആവുന്ന അവസ്ഥയാണ്. പുള്ളി അല്ലു അർജുനുമായിട്ടുള്ളൊരു പ്രൊജക്റ്റിലേക്ക് കടക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ ലോകേഷ് കനകരാജ് തന്നെ നൽകിയിരിക്കുകയാണ്. തൻ്റെ ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ തിരക്കുകളിലേക്ക് മാറിയതോടെ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് ഉപേക്ഷിക്കുകയല്ല ചെയ്തത്, ഒരു ചെറിയ വിരാമം വിട്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ താൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഒരു പ്രൊജക്ട് ഇപ്പോൾ ഇദ്ദേഹവുമായിട്ട് അല്ലു അർജുനുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാധകർ ഏറെ കാത്തിരിക്കുന്ന കാർത്തിയുടെ കൈദി 2, കമൽഹാസന്റെ വിക്രം 2, സൂര്യയുടെ റോളക്സ് സോളോ മൂവി ഇവയൊക്കെ തന്നെ ചെയ്തു തീർക്കേണ്ടത് തൻ്റെ വലിയ കടമകളാണെന്നും ആൻഡ് ഈ ഒരു കമ്മിറ്റ്മെൻ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ താൻ പൂർണ്ണമായിട്ടും ആ ഒരു പ്രൊജക്ടുകളിലേക്ക് മടങ്ങിയെത്തുമെന്ന് ലോകേഷ് കനകരാജ് തന്നെ ഫാൻസിന് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: അമ്മാനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ടാ
1: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്പാണെ എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
2: അണ്ണ ശ്രദ്ധിക്ക,
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാനുമായുള്ള സമാധാന ധാരണ അവസാനിച്ചു. വിഴിഞ്ഞത്തിൽ സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുമെന്ന മുഖ്യമന്ത്രി. വി ഡി സതീശന് പിണറായി വിജയന്റെ കത്ത്. പി എസ് സി ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ലൈനപ്പായി. ഈജിപ്തിനെ തോൽപ്പിച്ച് അർജന്റീന ക്വാർട്ടറിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭീതിയിൽ. അമേരിക്ക നടത്തിയ വെടിനിർത്തൽ കരാർ ലംഘനത്തിന് പകരമായി ബഹ്റിനിലെയും കുവൈറ്റിലെയും 85 US സൈനിക താവളങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനുമായുള്ള സമാധാന കരാർ അവസാനിച്ചുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഭരണകൂടവുമായി ഇനി യാതൊരു ചർച്ചയുമില്ല. ഒരു വിധത്തിലുമുള്ള ആശയവിനിമയത്തിന് തനിക്ക് താൽപര്യമില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി എത്തിയപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് സുപ്രധാന നിലപാട് വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ആക്രമണങ്ങളും യുഎസിന്റെ പ്രത്യാക്രമണങ്ങളും തുടരുന്നതിനിടയിൽ നിലവിലുണ്ടായിരുന്ന താൽക്കാലിക സമാധാന കരാർ കൂടി റദ്ദാക്കപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പുതിയ സൈനിക നീക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദി യുഎസ് ആണെന്ന് ഇറാൻ. വാഷിംഗ്ടൺ മുൻപ് ഒപ്പുവച്ച കരാറുകൾ ലംഘിച്ചതായും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. ഹോർമുസിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇറാനിൽ ആക്രമണം നടത്തി യുഎസ്. ബന്ദർ അബ്ബാസ് തുറമുഖത്തും ക്വഷൻ ദ്വീപിലും സിറിക്കിലുമാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണം യുഎസ് സെൻട്രൽ കമാൻഡർ സ്ഥിരീകരിച്ചു. ഹോർമുസിൽ എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് യുഎസ് ആക്രമണം. ഇറാന്റെ നടപടി വെടിനിർത്തൽ ലംഘനമെന്ന് യുഎസ് ആരോപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് മൂന്ന് വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയുമായാണ് അമേരിക്ക ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ഇറാനിലെ 80 ലക്ഷ്യങ്ങളിലേക്ക് കൃത്യതയുള്ള ആക്രമണം നടത്തിയെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ്. ഇറാന്റെ ബുഷഹർ പ്രവിശ്യയിലെ ഹോർമുസിന് മുകളിൽ വെച്ച യുഎസിന്റെ ഒരു MQ-9 ഡ്രോൺ വെടിവച്ചിട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവ്. യുഎസ് സൈന്യം ആക്രമിച്ചതിനാലാണ് തിരിച്ചടിച്ചതെന്നും റവല്യൂഷണറി ഗാർഡ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ശക്തമായി പ്രതിരോധിച്ചുവെന്ന് രാജ്യം. ജാഗ്രത പാലിക്കാൻ ജനത്തിന് നിർദ്ദേശം. ബഹ്റൈനിൽ അപായ സൈറണുകൾ മുഴങ്ങി. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ രാജ്യത്തിന്റെ നിർദ്ദേശം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം സർക്കാർ അനുമതിയില്ലാതെ നടക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകൂർ അനുമതിക്ക് അദാനി ഗ്രൂപ്പ് കത്ത് നൽകിയിരുന്നില്ല. ഇപ്പോൾ ലഭിച്ച അപേക്ഷ പരിശോധിക്കാൻ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. കേരളത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടുള്ള ഒന്നിനും സർക്കാർ അനുമതി നൽകില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞം സംബന്ധിച്ച ഓഹരി കൈമാറ്റം തനിക്ക് നേരത്തെ അറിയാം എന്നത് അടിസ്ഥാനരഹിതമെന്ന് വി ഡി സതീശൻ. MSC കമ്പനി വരുമെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് CPMന്റെ മുഖപത്രമെന്ന് വി ഡി സതീശൻ. ഒരു വർഷം മുൻപ് തന്നെ ഇക്കാര്യം LDF സർക്കാർ ചർച്ച ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. കൺസെഷൻ കരാറിലെ വ്യവസ്ഥകൾ അദാനി ഗ്രൂപ്പ് ലംഘിച്ചത് ലാഘവത്തോടെ കാണരുത്. കരാർ ലംഘനത്തിൽ സർക്കാർ പുലർത്തുന്ന മൌനം ദുരൂഹം. ഓഹരി കൈമാറ്റത്തിലൂടെ അദാനിക്ക് ലഭിക്കുന്ന ലാഭം സർക്കാരിനുകൂടി അവകാശപ്പെട്ടതല്ലേ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. വിഴിഞ്ഞം അദാനി ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി കള്ളക്കളി തുടരുന്നു. സതീശനെല്ലാം മുൻകൂട്ടി അറിയാമായിരുന്നു. മംഗലാപുരം യാത്രയുടെ ലക്ഷ്യം ഇതായിരുന്നുവെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. വിഴിഞ്ഞം വിദേശ നിക്ഷേപത്തെക്കുറിച്ചുള്ള ദേശാഭിമാനിയിലെ വാർത്ത തള്ളി MV ഗോവിന്ദൻ. പാർട്ടി പത്രത്തിലല്ല ആദ്യം വാർത്ത വന്നതെന്ന് വ്യക്തമാക്കി. ദേശാഭിമാനിയിൽ വാർത്ത വരാൻ പാടില്ലായിരുന്നു. ഭാവിയിൽ വരാൻ പോകുന്നത് മനസ്സിലാക്കണമായിരുന്നു. പാർട്ടി വാർത്തയെ അംഗീകരിക്കുന്നില്ല. കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. ഭാവിയിൽ വരാൻ പോകുന്നത് മനസ്സിലാക്കിയില്ല. വർഗ്ഗവഞ്ചകരെ CPM തിരികെയെടുക്കില്ലെന്നും തെറ്റ് തിരുത്തിയാൽ തിരിച്ചെടുക്കുമെന്നും MV ഗോവിന്ദൻ. വിഴിഞ്ഞ മോഹരി കൈമാറ്റ വിവാദത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ CPM നേതാവ് പി രാജീവും. കരാർ വ്യവസ്ഥകളിൽ അല്ല തർക്കമുള്ളത്. ഓഹരി കൈമാറ്റത്തിന് മുൻപ് മുൻകൂർ അനുമതി വാങ്ങിയോ എന്നതാണ്. ആ ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറുന്നു. കല്ലുവച്ച നുണ സത്യമെന്ന രീതിയിൽ മുഖ്യമന്ത്രി പറയുന്നു. ഇരിക്കുന്ന പദവി അദ്ദേഹം മനസ്സിലാക്കണമെന്നും പി രാജീവ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്ന് ദിവ്യ എസ് അയ്യരെ മാത്രമല്ല മാറ്റിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിശദീകരണം. മാധ്യമങ്ങളുടെ ഇക്കാര്യത്തിൽ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ടി ആയിരുന്ന ദിവ്യസ് അയ്യർ അദാരിയം കമ്പനിക്ക് നോട്ടീസ് നൽകിയിരുന്നുവെന്നും സതീശൻ അധികാരമെത്തതോടെ ദിവ്യയെ മാറ്റി എന്നും ആക്ഷേപം ഉയർന്നിരുന്നു. മാധ്യമങ്ങളുടെ ഈ ചോദ്യത്തോട് ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. പിഎസ്സി പരീക്ഷാ ക്രമക്കേട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പിഎസ്സിക്കെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്. വയനാട്ടിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്തുനിന്ന് ഹെലികോപ്റ്റർ വഴിയാണ് അദ്ദേഹം വയനാട്ടിൽ എത്തിയത്. ദുരന്തത്തിന് ഇരയായവർക്കും പരിക്കേറ്റവർക്കും സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ രണ്ട് തലത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടമുണ്ടായ സാഹചര്യവും കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്നതുമായിരിക്കും അന്വേഷിക്കുക. പദ്ധതി പ്രദേശത്തിന് തൊട്ടുമുകളിലായി മണ്ണിടിച്ചിൽ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. അതുകൂടി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. അപകട സാധ്യതകൾ പരിശോധിച്ച ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. അതുവരെയെല്ലാം നിർത്തിവെയ്ക്കുമെന്ന് മുഖ്യമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത മുഖത്തുണ്ടായ ദുരന്തം നാടിന് നടുക്കുന്നതും ആശങ്കാജനകവും അതീവ ദുഃഖകരവുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. സർവ്വ മുന്നറിയിപ്പുകളും സുരക്ഷാ നിർദ്ദേശങ്ങളും പാടെ അവഗണിച്ച് തികഞ്ഞ അനാസ്ഥയിലൂടെ കൊടുംപാതകമാണ് ഉത്തരവാദിത്തപ്പെട്ട കമ്പനി ഉൾപ്പെടെയുള്ളവർ ചെയ്തത്. ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും തീരാ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് വി എം സുധീരൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ വീണ്ടും ഇഡിയെത്തി. പിണറായി പാണ്ഡ്യാലമുക്കിലെ വീട്ടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയത്. പാതിരിയാട് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇഡി സംഘം വിവരങ്ങൾ തേടി വില്ലേജ് ഓഫീസറൊപ്പം കൂട്ടി വീട്ടിലെത്തി. വീടിനകത്ത് കയറാതെയായിരുന്നു ഇഡിയുടെ പരിശോധന. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ആദ്യ ഉത്തരവിലെ ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തുന്ന വിവാദ പരാമർശങ്ങൾ നീക്കി സർക്കാർ പുതിയ ഉത്തരവിറക്കി. സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ടാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി പുതിയ ഉത്തരവ് ഇറക്കിയത്. കാപ്പാക്കേസിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതനും ബിജെപിക്കും തിരിച്ചടി. സുഗതനെ ജയിലിൽ അടച്ചത് കാപ്പ ഉപദേശക സമിതി ശരിവച്ചു. സുഗതന് ആറുമാസത്തേക്ക് ജയിലിൽ തുടരാനാണ് ഉത്തരവ്. ഹൈക്കോടതി ജാമ്യം നൽകിയില്ലെങ്കിൽ കൌൺസിലർ സ്ഥാനം നഷ്ടമാകുമെന്നിരിക്കെയാണ് നിർണായക നടപടി. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി ഭരണസമിതി പ്രതിസന്ധിയിലായി. ഭരണസമിതിയിൽ സുഗതന്റെ സത്യപ്രതിജ്ഞ മാത്രമാണ് ഇനി നടക്കാനുള്ളത്. ആദ്യ സത്യപ്രതിജ്ഞ റദ്ദാക്കപ്പെട്ട മറ്റ് 19 കൌൺസിലർമാരും നേരത്തെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. എം വി ജയരാജനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. പാർട്ടി അനുമതി ഇല്ലാതെ വിമതരെ തിരിച്ചുവിളിച്ച നടപടിക്കെതിരെയാണ് വിമർശനം. എന്തിനാണ് ഇത്തരം അനാവശ്യ ചർച്ചയ്ക്ക് ഇടമുണ്ടാക്കിയതെന്ന് സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായതോടെ വീഴ്ച സമ്മതിച്ച് എം വി ജയരാജൻ. 56 പേരുടെ മരണത്തിനിടയാക്കിയ 2008 അഹമ്മദാബാദ് സ്ഫോടനക്കേസിൽ പ്രതികളുടെ വധശിക്ഷ ശരിവച്ച് ഗുജറാത്ത് ഹൈക്കോടതി. 3 മലയാളികൾ അടക്കമുള്ള 38 പ്രതികളുടെ വധശിക്ഷയാണ് ഗുജറാത്ത് കോടതി ശരിവച്ചത്. കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, രാജ്യദ്രോഹം, ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശികളും സഹോദരങ്ങളുമായ ഷിബിലി, ഷാദുലി, മലപ്പുറം സ്വദേശി ഷറഫുദ്ദീൻ എന്നിവരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളികൾ. അയോധ്യ സംഭാവന കൊള്ളയിൽ ക്ഷേത്രം ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ്ക്ക് വീഴ്ച പറ്റിയെന്ന് അംഗീകരിച്ച് ട്രസ്റ്റ് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ്ഗിരി. ചമ്പത്ത് റായ് തന്റെ ഡ്രൈവറെ അമിതമായി വിശ്വസിച്ചതാണ് പിഴവുകൾക്ക് കാരണമെന്ന് ഗോവിന്ദ് ദേവ്ഗിരി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും അധികാരം ചമ്പത്ത് റായ് സ്വന്തം കയ്യിൽ വയ്ക്കുകയായിരുന്നു. ചുമതലകൾ കൃത്യമായി വീതിച്ചു നൽകണമായിരുന്നുവെന്നും ചമ്പത്ത് റായ് അഴിമതി നടത്തിയിട്ടില്ലെന്നാണ് ഇപ്പോഴും ട്രസ്റ്റ് അംഗങ്ങൾ വിശ്വസിക്കുന്നതെന്നും ട്രസ്റ്റ് ട്രഷറർ. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കെതിരെ വീണ്ടും വിമർശനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെലോണി നല്ലൊരു വ്യക്തിയാണെങ്കിലും ഇറാനെ പിന്തുണയ്ക്കാനുള്ള അവരുടെ തീരുമാനം തങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയെന്ന് ട്രംപ്. അങ്കാരയിൽ നാറ്റോ ഉച്ചകോടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 45th ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നവംബർ 4. 4 മുതൽ 16 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകമേള. ഒമാനാണ് ഇത്തവണത്തെ അതിഥി രാജ്യം. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിർത്തിവച്ചുവെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiaua.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതിയെടുത്തു വേണം കോൺസുലേറ്റിൽ എത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 മണി വരെ അപേക്ഷകർക്ക് വാക്ക് ഇൻ സൌകര്യമുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ പൂരിപ്പിക്കേണ്ടത്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി ആദ്യ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ, രണ്ടാം മത്സരത്തിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. മൂന്നാം മത്സരത്തിൽ നോർവേയുടെ എതിരാളി ഇംഗ്ലണ്ടാണ്. അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം 12 രാവിലെ 5 നടക്കും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് സൂപ്പർ ജയം. ഈജിപ്തിനെ തോൽപ്പിച്ചത് 2-3. രണ്ടാം പകുതിയിൽ 2 പിന്നിൽ നിന്ന ശേഷമാണ് അർജന്റീനയുടെ നാടകീയ തിരിച്ചുവരവ്. ഈ ജയത്തോടെ നിലവിലെ ചാമ്പ്യന്മാർ ക്വാർട്ടറിൽ കടന്നു. യാസർ ഇബ്രാഹിമിന്റെയും സിക്കോയുടെയും ഗോളുകളിൽ മുന്നിലെത്തിയ ഈജിപ്ത് പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങിയത് മുതലെടുത്ത് 70 മിനിറ്റിലായിരുന്നു ക്രിസ്റ്റ്യൻ റൊമേരയുടെ ഗോൾ. 83 മിനിറ്റിൽ മെസ്സിയുടെ ഗംഭീര ഗോളിലൂടെ അർജന്റീന സമനില പിടിച്ചു. കളി തീരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ലൌട്ടാര മാർട്ടിനസിന്റെ ഗംഭീരമായ ക്രോസിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്കായി വിജയഗോളും നേടി. ഇതോടെ ലോകകപ്പിൽ അർജന്റീന ക്വാർട്ടറിൽ കടന്നു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയോട് പൊരുതിത്തോട്ടതിനു പിന്നാലെ ഫുട്ബോൾ ലോകത്ത് ഗുരുതര ആരോപണവുമായി ഈജിപ്ത് ടീമിന്റെ മുഖ്യ പരിശീലകൻ ഹൊസാം ഹസൻ. സൂപ്പർതാരം ലിയണൽ മെസ്സിയും അർജന്റീനയും ടൂർണമെന്റിൽ തുടരണമെന്ന് ഫിഫ ആഗ്രഹിച്ചിരുന്നതായും മത്സരഫലം ബാഹ്യശക്തികളാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്നും ഹസൻ ആരോപിച്ചു. ഫുട്ബോൾ ലോകകപ്പിലെ ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കി സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ. കാനഡയിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോളടിക്കാനായില്ല. തുടർന്ന് ഷൂട്ടൌട്ടിൽ 4-3 സ്വിസ് പട വിജയം നേടിയത്. ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ് സ്വിറ്റ്സർലൻഡിന്റെ എതിരാളികൾ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 13 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37°C ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 63%.
5: വെതർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് alras.me.

0: വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2. അപ്പം അങ്ങനെ ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സാധാരണ അതിൽ നമ്മളൊരൊന്നോ രണ്ടോ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് കയറാറാണുള്ളത്. പക്ഷേ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട്, വളരെ സ്പെഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് അതിനെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് യാതൊരു മുന്നറിയിപ്പും തരാതെ ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് മുന്നിലേക്ക് അങ്ങ് പൊട്ടിച്ചു തരികയാണ്. കാരണം എനിക്കും ഇതൊരു വലിയ സർപ്രൈസ് ആയിരുന്നു. ഞാൻ ഇന്ന് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ സമയം മുതൽ എക്സൈറ്റഡും ആയിട്ട് കാത്തിരിക്കുകയാണ് ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട്. എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം, ഊഹിക്കാം. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ ഇവിടെ എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ്സ് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. എന്തിനുള്ള ടിക്കറ്റ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ മറഞ്ഞു കിടക്കുന്ന, നമ്മുടെ മനസ്സിന്റെ ഒക്കെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന പല നിഗൂഢതകളിലേക്കുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ട്രിക്സ് മാനിയ 2.0. യെസ്, നമ്മൾ മനുഷ്യന്റെ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യന്റെ മനസ്സാണെന്ന് പറയും. ആ മനസ്സിന്റെ ഉള്ളിലെ നിഗൂഢതകളെ പലതിനെയും പുറത്തു കൊണ്ടുവരികയും ആൻഡ് അതിനെ ഉപയോഗിച്ച് അത് മിസ്യൂസ് ചെയ്തുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു വലിയ കൾട്ടിനെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എക്സ്പോസ് ചെയ്ത് കൊടുക്കുകയും അത്തരത്തിൽ ഈ ഒരു ആർട്ടിന്റെ എല്ലാ വിധത്തിലുമുള്ള സാമൂഹിക സോഷ്യൽ വേർഷൻ കൂടി നമുക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള ഒരു വ്യക്തി, മാസ്റ്റർ എന്ന് തന്നെ പറയാം, മൈൻഡ് മാസ്റ്റർ ഓഫ് കേരള. വി ആർ ഹാവിംഗ് അവർ വെരി ഓൺ ഫാസിൽ ബഷീർ വിത്ത് അസ്. കൈയടിക്കാൻ വേണ്ടിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ക്ഷമിക്കുക ഫാസിൽ ബ്രോ. വെൽക്കം ടു ഹോം 92.2 എഫ്എം.
1: താങ്ക് യു, താങ്ക് യു.
0: വെൽക്കം എന്ന് പറയുന്നുണ്ടെങ്കിൽ രണ്ടാമത്തവണയാണ് കഴിഞ്ഞ ആഴ്ച അക്ഷയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും അക്ഷയുടെ അസൂയ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കണമെന്ന് ഇന്നോ ഇന്നലെയോ മെനഞ്ഞാന്നൊന്നുമല്ല, കുറെ വർഷങ്ങൾക്ക് മുൻപായിട്ട്. ഈവെന്തോ നമ്മൾ ഈ പരിപാടികളൊക്കെ കണ്ടു തുടങ്ങുന്ന കാലം മുതൽ തന്നെ നമുക്ക് ഓ ഈ മനുഷ്യനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വിശേഷങ്ങൾ ചോദിക്കണം, ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടു നടന്നിട്ടുള്ള കുറെ ആഗ്രഹങ്ങൾ, ആശകൾ, ചോദ്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഇന്ന് ഫാസിൽ ബ്രോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളതും. ആൻഡ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന, ബാക്ക് ടു ഹോം കേട്ടുകൊണ്ടിരിക്കുന്ന, വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഫാസിൽ ബ്രോട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനാണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. ട്രിക്സ് മാസ്റ്റർ എന്ന് തന്നെ വിളിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ മാജിക്ക് മാത്രം കണ്ട് ശീലിച്ചിരുന്ന ഒരിടത്ത്, ഇപ്പോൾ ഗോപിനാഥ് മുതുകാട് സാറിൻ്റെയോ അല്ലെങ്കിൽ സാമ്രാജ് സാറിൻ്റെയോ ഒക്കെ തന്നെ മാജിക്കുകൾ കണ്ട് ശീലിച്ചിരുന്ന ഇടത്താണ് ഈ മാജിക്കുകൾക്ക് പിന്നിലെ രഹസ്യം പറഞ്ഞുകൊണ്ട് ഒരു യുവാവ് കടന്നു വരുന്നത്. മലയാളികൾ അദ്ദേഹത്തെ ടി വി ചാനലുകളിൽ കണ്ടു, ആൻഡ് സോഷ്യൽ മീഡിയയുടെ കടന്നു വരവിൻ്റെ സമയത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ടു. പക്ഷേ ആരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് നമ്മളെ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ തന്ത്രങ്ങളെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെ എക്സ്പോസ് ചെയ്തുകൊണ്ടായിരുന്നു. അവിടെ നിന്നും ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന, 3 മണിക്കൂർ മറ്റൊരു ലോകത്തേക്ക് സഞ്ചരിക്കുന്ന ട്രിക്സ് മാനിയ 2.0 വരെ എത്തി നിൽക്കുകയാണ് ഫാസിൽ ബഷീർ എന്ന മാന്ത്രികൻ എന്ന് പറയാം. നിങ്ങൾക്ക് തന്നെ അത്യാവശ്യം ഇഷ്ടമല്ല, നിങ്ങൾ മെന്റലിസത്തിന്റെ ആളാണെന്ന് പറയാം. പക്ഷെ എന്നിരുന്നാലും മനസ്സുകൾക്കിടയിൽ കളിക്കുന്ന ആ ഒരു മാന്ത്രിക സിദ്ധിയുള്ള ഒരാൾ, അങ്ങനെ തന്നെ കളിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഈ അടുത്ത് ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഗോപിനാഥ് മുതുകാട് സാറിന്റെ ഒരു, ഞാൻ കുറച്ചധികം സംസാരിക്കുന്നുണ്ടല്ലേ, കുഴപ്പമില്ല, ഇപ്പം നിർത്താട്ടോ. ഗോപിനാഥ് മുതുകാട് സാർ ഇതേപോലെ ട്രിക്സ് മാനിയുടെ ഒരു വേർഷൻ കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരു അമാനുഷിക സിദ്ധി സിദ്ധിച്ച ആളാണ് ഫാസിൽ എന്നുള്ളൊരു കാര്യം. അതിൽ തന്നെ ചോദിക്കട്ടെ, എവിടെ നിന്നാണ് ഈ ഒരു സിദ്ധി കൈവന്നത്?
1: ഇല്ല, അങ്ങനെ ഒരു അമാനുഷിക സിദ്ധി ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. അത് സാറ് ആലങ്കാരികമായിട്ടൊരു പദപ്രയോഗം നടത്തിയത് മാത്രമാണ്. അതായത് ഫാസിലിന്റെ ഷോ കണ്ടു കഴിഞ്ഞാൽ ഫാസിൽ ട്രിക്സ് ആണ് എന്നാണ് പറയുന്നതെങ്കിൽ പോലും ഒരു അമാനുഷിക സിദ്ധി ഉണ്ടോ എന്ന് സംശയിച്ച് പോകും എന്നുള്ളൊരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. ഞാൻ എൻ്റെ ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ യാതൊരു തരത്തിലുള്ള അത്ഭുത സിദ്ധികളോ അമാനുഷികമായ കാര്യങ്ങളോ ഒന്നും ഇതിന് പിന്നിലില്ല. 100% സയൻസ് ആണ്. സയൻസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വിശദീകരിക്കാൻ പറ്റും. കാരണം ഞാൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ എന്താണ്, അതിന് പിന്നിൽ എന്ന് വിശദീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്.
0: ശരി,
1: അതേ കാര്യങ്ങളിലൂടെ തന്നെ, അതായത് അതേ റൂട്ട് പിടിച്ച് നിങ്ങളും സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും സെയിം റിസൾട്ട് കിട്ടും. സോ നമുക്ക് അതിനെ സയൻസ് എന്ന് പറയാം, ശാസ്ത്രം എന്ന് പറയാം. അത് തന്നെയാണ് സയൻസ്, ശാസ്ത്രം അങ്ങനെ തന്നെയാണല്ല കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സയൻസ് സയൻസ് എന്ന് പറഞ്ഞത്. പക്ഷെ പല ആളുകളും ഇന്നിപ്പോ നമ്മളെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്, സയൻസ് ഒന്നുമല്ല എന്നുള്ള രീതിയിൽ എങ്ങനെ സയൻസ് എന്ന് പറയാൻ പറ്റും എന്നൊക്കെ ചോദിച്ച് പല അവകാശവാദങ്ങളും ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ 100% ഇത് സയൻസ് തന്നെയാണ്.
0: അബ്സല്യൂട്ട്ലി 100% സയൻസ് തന്നെ.
1: നമ്മൾ സയൻസ് പറയുന്ന കുറെ എനർജികൾ നമുക്ക് ഉണ്ടല്ലോ, എനർജി സോഴ്സ് ഉണ്ടല്ലോ, അത് പുതുതായിട്ട് നമുക്ക് സൃഷ്ടിക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയാനൊന്നും സാധിക്കില്ല അല്ലെ, ഒന്നിനെ മറ്റൊന്നായിട്ട് കൺവെർട്ട് ചെയ്യാനേ
0: സാധിക്കുള്ളൂ.
1: അപ്പൊ സയൻസ് പറയുന്ന എനർജികൾ തന്നെയേ ഉള്ളൂ, അല്ലാതെ നമ്മൾ വേറെ അത്ഭുത സിദ്ധിയൊന്നും ഉപയോഗിച്ച് വേറെ കാര്യങ്ങളൊന്നും നമ്മൾ അവിടെ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് 100% സയൻസ് ആണ്. ആളുകൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ പറഞ്ഞല്ലോ, തുടക്ക കാലഘട്ടം മുതൽ മെന്റലിസം എന്താണെന്ന് ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് മുതലേ ഞാൻ ഈ പറഞ്ഞ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന ആളാണ്. പക്ഷെ അന്ന് മറ്റു പല പേരിലാണ്, ടെലിപ്പതിക് പ്രഡിക്ഷൻ എന്നുള്ള പേരിലൊക്കെയാണെന്ന് ഉപയോഗിച്ചിരുന്നത്, വേർഡുകൾ അങ്ങനത്തെയൊക്കെ ആയിരുന്നു. പക്ഷെ അന്ന് മുതൽ ഇപ്പൊ മാജിക് ചെയ്തിട്ടുണ്ടെങ്കിലും ഹിപ്നോട്ടിസം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മെന്റലിസം ചെയ്യുമ്പോഴും ഒക്കെ നമ്മളൊരു അവയർനെസ് ആണ് ആളുകൾക്ക് കൊടുക്കുന്നത്.
0: തീർച്ചയായിട്ടും
1: അതെ, അത് ഇത് അത്ഭുത സിദ്ധിയല്ല. ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ മറ്റാളുകൾ ചെയ്ത് നിങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ ഞാനത് ട്രിക്സ് ആണ് എന്ന് പറഞ്ഞിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഷോ ചെയ്ത് നിങ്ങളെ എന്റർടൈൻ ചെയ്യുന്നു, അത്ഭുതപ്പെടുന്നു, അത്രേ ഉള്ളൂ.
0: അല്ല, എന്റെ അടുത്ത ചോദ്യം അത് തന്നെയായിരുന്നു. കാരണം ഈ അമാനുഷികത എന്ന് പറഞ്ഞ ടേം തന്നെ ഫാസിൽ ബ്രോ തുടങ്ങുമ്പോഴേ കട്ട് ചെയ്ത് കളയുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ യൂഷ്വലി ഇത്തരം ഒരു സ്കില്ല് നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഫാസിൽ ബ്രോ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് കേരളത്തിന്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേയധികം ഇപ്പോൾ ആൾ ദൈവങ്ങളുടെ ആവട്ടെ അല്ലെങ്കിൽ അത്തരത്തിൽ സ്കില്ല് കാണിക്കുന്നവർക്ക് ഒരു വലിയ പ്രീതി നേടിയെടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഇതിലേക്ക് കടന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ഇതിന്റെ ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ യു മൈറ്റ് ബി ഏബിൾ ടു അക്വയർ സം മോർ.
1: എന്റെ സുഹൃത്തുക്കൾ തമാശക്ക് പറയും, നിനക്ക് ഇപ്പോഴും സമയം വൈകിട്ടില്ല, ഇപ്പോഴും നീ പറയാ ഇതൊരു സിദ്ധിയാണ്, ബാക്കി ഞങ്ങളെ തമാശ രീതിയിലാണല്ലോ അവർ പറയാറുണ്ട് എന്റെ അടുത്ത്.
0: അപ്പോൾ ആ സമയത്ത് ഇതിന്റെ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇത് ജനങ്ങൾ അറിയണം, ജനങ്ങൾ ഇതിന്റെ പിറകിലെ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ഇത് പ്യുവർ സയൻസ് ആണ്, ഇതിന്റെ പിറകിൽ പ്രത്യേകിച്ച് മറ്റേ സാങ്കല്പിക സിദ്ധികളോ കാര്യങ്ങളോ ഒന്നുമില്ല, ജനങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു തീരുമാനം എന്തുകൊണ്ടാണ് എടുത്തത്? സ്വാഭാവികമായിട്ടും ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരിക്കാം, ഭീഷണികളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം.
1: അല്ല, നമ്മൾക്ക് 100% ബോധ്യമുള്ള ഒരു കാര്യം, അതായത് നമ്മൾക്ക് അറിയാവുന്ന ഒരു മേഖല, അല്ലെങ്കിൽ നമുക്ക് അത് ആ അതേ കാര്യങ്ങൾ തന്നെ ഉപയോഗിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇടപെടണമല്ലോ. അല്ലെങ്കിൽ അത് അയ്യോ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബാധിക്കും, അല്ലെങ്കിൽ എന്റെ ഷോയിനെ ബാധിക്കും. അപ്പൊ അങ്ങനെ ഒരു ചിന്ത എനിക്കില്ല. സത്യത്തിൽ അങ്ങനെ ആളുകൾ, അതായത് മാജിക്കിന്റെയോ മെന്റലിസത്തിന്റെയോ ഹിപ്നോട്ടിസത്തിന്റെയോ സാധ്യത പ്രയോജനപ്പെടുത്തി ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് സിദ്ധിയുണ്ടെന്ന് പറഞ്ഞിട്ട് ചൂഷണം ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ചൂഷണം എന്ന് പറയുന്നത് എവിടെയാണെന്നറിയോ, അതായത് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് മാനസിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ് ഇത്തരക്കാരുടെ ചൂഷണത്തിന്. അപ്പൊ നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇപ്പൊ അവർ ചെയ്തൊരു അത്ഭുത സിദ്ധി കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത്. അപ്പൊ അത് മറ്റാളുകൾ തുറന്നു പറയുന്നില്ല, പക്ഷെ ഭയം കൊണ്ടായിരിക്കാം. ഞാൻ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഞാൻ സമൂഹത്തിന്റെ ഒപ്പം നിൽക്കും. ഒരു ട്രിക്ക് എന്റെ ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരു ട്രിക്ക് അവിടെ റിവീലായി എക്സ്പോസർ ആയി എന്ന് ഞാൻ ചിന്തിക്കാറില്ല. ഒരു ട്രിക്ക് പോയാൽ നമുക്ക് വേറെ എത്രയോ ട്രിക്കുകളുണ്ട്, വേറെ ട്രിക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവതരണ ശൈലിയിലൂടെ നമുക്ക് വേറെ രീതിയിൽ അവതരിപ്പിക്കാം. അപ്പൊ അങ്ങനെ ചിന്തിക്കാം, ഇത് പോട്ടെ, ഇത് ആളുകൾ മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ. പിന്നെ മാത്രമല്ല, ഒരു കാലത്തൊക്കെ ഈ മിറാക്കിൾ ബസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ആളുകൾ പറയും ഏതോ ഒരു സിദ്ധൻ അങ്ങനെ ചെയ്തു, അത് ഇതേ രീതിയിലാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാനും ചിന്തിച്ചു എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, അത് ആരെ ചെയ്തതെന്നാണ് കാണിക്കാത്ത തട്ടിപ്പ് തന്നെയല്ലേ അവർ ചെയ്യുന്നത്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ എന്റെ ചാനലിൽ ഞാൻ ഇപ്പൊ മരിച്ചുപോയ ആളുകൾ, അതായത് സിദ്ധന്മാരാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ കുറെ നാൾ ബാബമാര് പല ആളുകളുണ്ട്, അവരിന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ആളുകളാണെങ്കിൽ മാത്രം അവരുടെ മുഖം നമ്മളൊന്ന് മാസ്ക് ചെയ്യാറുണ്ട്. മാത്രം അത് നമ്മളുടെ ഒരു മര്യാദ.
0: അതെ അതെ.
1: അതല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ഇതിന്റെ ഭാഗമാ വ്യക്തിമായിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തേണ്ടി വന്നാൽ അവരുടെ ഫേസ് നമ്മൾ മാസ്ക് ചെയ്യാറുണ്ട്.
0: ശരി.
1: അതല്ലാതെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇതേ രീതിയിൽ സിദ്ധിയുണ്ടെന്ന് പറയുന്നത് ആര് തന്നെയാണെങ്കിലും, മെന്റലിസ്റ്റുകൾ പോലും പല അവകാശവാദങ്ങളായിട്ട് വന്നപ്പോഴും ഞാൻ അവരുടെ മുഖം കാണിച്ചിട്ട് അവരുടെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ റിവീൽ ചെയ്തത്. ഒരുപാട് ശത്രുക്കളുണ്ട് എനിക്ക്, പക്ഷെ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു തുടക്ക കാലഘട്ടങ്ങളിലായിരുന്നു ഭീകരമായ ഭീഷണികളും കാര്യങ്ങളും ഒറ്റപ്പെടുത്തലും ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ പൂട്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കോപ്പിറൈറ്റ് തന്ന് കുറെ വീഡിയോകൾ കളഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറെ ഇഷ്യൂസ് നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം എന്നേക്കാളും ഭീകരമായിട്ട് പറയുന്ന ആളുകൾ ഇപ്പൊ രംഗത്ത് വന്നു. ആ സമയത്ത് ആരും പറയാനുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മളെ വളഞ്ഞിട്ട് ആക്രമിച്ചത്. പക്ഷെ ഇന്ന് ഒരുപാട് ആളുകൾ ഞാൻ പറഞ്ഞതിനേക്കാളും ഭയാനകമായ രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചും ഒക്കെ പൊളിച്ചെടുക്കിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് ഇനി ഒരു അത്ഭുത സിദ്ധി എന്ന് പറഞ്ഞിട്ടൊന്നും കേരളത്തിൽ ഇനി വരാൻ സാധ്യത കുറവാണ്, സോഷ്യൽ മീഡിയയിൽ. അല്ലാതെ സോഷ്യൽ മീഡിയ എത്തിച്ചേരാത്ത പല സ്ഥലങ്ങളും ഇപ്പോഴും കേരളത്തിലുണ്ട്. ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, കാരണം ഇത് അറിയാൻ പാടില്ലാത്ത ഇപ്പോഴും അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ പല ആളുകൾ ഇപ്പോഴും ചൂഷണം ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ഇത് അത്ഭുത സിദ്ധിയാണെന്ന് പറഞ്ഞ് ഇനി ആർക്കും നിൽക്കാൻ പറ്റില്ല.
0: അല്ല, സീരിയസ്ലി, കാരണം ട്രെൻഡ് മാറി. ഇപ്പോൾ നമ്മൾ തന്നെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു യൂഷ്വലി ഒരു വീഡിയോ കാണുകയാണ് ഒരു അത്ഭുത സിദ്ധി കാണിക്കുന്ന ഒരാളുടെ, നമ്മൾ സാധാരണ മനുഷ്യർക്ക് അക്വയർ ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതി കാണിക്കുന്ന ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ഇതിന്റെ ട്രുക്ക് എന്തായാലും ഒരു പക്ഷേ ഫാസിൽ ബഷീർ പൊളിച്ചിട്ടുണ്ടാകുന്ന കരുതിയിട്ട് നേരെ ഡൈവേർട്ട് ചെയ്ത് ഈ ഒരു ചാനലിലേക്ക് വരുന്ന രീതിയിൽ, ഫാസിൽ ബഷീറിന്റെ ചാനലിലേക്ക് വരുന്ന രീതിയിലേക്ക് ട്രെൻഡ് മാറി. ആ ഒരു മാറ്റത്തിന്റെ ആ ഒരു മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവന്ന ഏറ്റവും വലിയ വ്യത്യാസമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ആളുകളുടെ ഇടയിലേക്ക് വരുന്ന സമയത്താണെങ്കിലും. ആൻഡ് കമ്മിങ് ഓൺ ടു ട്രിക്സ് മാനിയ, ഇത്തരം ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകിച്ചും നമുക്കറിയാം മെന്റലിസത്തെയും അതുപോലെ തന്നെ ജനങ്ങളുടെ മനസ്സുകൾക്കിടയിലൂടെ ഉള്ള ആ ഒരു സഞ്ചാരത്തെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ന് എത്രയോ വേദികളിലേക്ക്. എനിക്ക് തോന്നുന്നു ട്രിക്സ് മാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇവിടെ ട്രിക്സ് മാനിയ 2.0 തന്നെയായിരുന്നു, അത് 2.0 ആയിട്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ
1: 32-ാമത്തെ
0: ഷോ ആണ്. നാട്ടിലെ കാര്യമല്ലോ പറയുന്നത്, യുഎയിൽ മാത്രമായി നമ്മുടെ ഈ വരുന്ന ജൂലൈ 12-ാം തീയതി മംസാറിലുള്ള ഫോക്ലോർ അക്കാഡമിയിൽ ഇറങ്ങേറാൻ വേണ്ടി പോകുന്നത് ട്രിക്സ് മാസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഫാസിൽ ബഷീറിന്റെ 32-ാമത്തെ യു എയിലെ ഷോ ആണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രമാത്രം ജനപങ്കാളിത്തം ഈ ഒരു ഷോയ്ക്ക് വന്നിട്ട് ചേർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടെന്ന്. കാരണം കഴിഞ്ഞ ആഴ്ച ആക്ച്വലി എനിക്കൊരു വോയിസ് നോട്ട് അവിടെ നിന്ന് കാണാൻ വന്നിട്ട് ടിക്കറ്റ് കിട്ടാതെ പോയ ഒരാളുടെ വോയിസ് നോട്ട് നമ്മുടെ പ്രോഗ്രാമിംഗ് ഹെഡ് ജയമാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കേട്ടിട്ട് പുള്ളിക്കാരൻ അവിടെ സഫാരി മോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ ജനങ്ങളുടെ ആ ഒരു തിരക്ക് കാരണം ഫൈനലി ടിക്കറ്റ് കിട്ടാതെ പോയി. പുള്ളി എന്തായാലും കമ്പൽസറി ആയിട്ടും അടുത്ത പരിപാടിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ജനമനസ്സുകളിലൂടെയുള്ള ഈ ഒരു സഞ്ചാരം അല്ലെങ്കിൽ ഇതിന്റെ റൂട്ടിലേക്ക് വരുന്നത് എങ്ങനെയായിരുന്നു? നമ്മുടെ ട്രിക്സ്മാനിയയിലേക്ക് ആ ഒരു ഐഡിയ കൺവിക്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു?
1: അല്ല, ട്രിക്സ്മാനിയയിലേക്ക് വന്നതെന്ന് വെച്ചാൽ മെന്റലിസം കേരളത്തിൽ ഞാൻ പറഞ്ഞു 2014-15 ഈ പ്രേതം എന്നൊക്കെ പറയുന്ന
0: സിനിമ വരുന്ന സമയത്താണ്.
1: അങ്ങനെയാണ് മെന്റലിസ്റ്റ് എന്ന് പറയുന്ന
0: കഥാപാത്രം മനസ്സിലാവുന്നത്.
1: അതെ അതെ. അപ്പൊ ആ സമയത്ത് കേരളത്തിൽ 1-2 മെന്റലിസ്റ്റുകളെ ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ കടന്നു വരവിന്റെ സമയത്ത് ഞങ്ങൾ ഒരു 3 പേര് ടോട്ടല് അത്രേ ഉള്ളൂ. പക്ഷെ പല രീതിയിലും ഇത് തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. കാരണം ഇത് എന്തോ ഒരു അത്ഭുത സിദ്ധിയാണ് അല്ലെങ്കിൽ അമാനുഷികമായ കഴിവാണ് മറ്റ് പല ക്ലെയിമുകളും ഒക്കെ വന്നു തുടങ്ങി. അപ്പോ ആ സമയത്ത് തന്നെ ഇത് എന്താണെന്ന് ജനങ്ങളെ അറിഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് തന്നെ അറിയാവുന്ന ആളുകൾക്കിടയിൽ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ തെറ്റായിട്ട് പ്രചരിക്കാൻ ആരംഭിച്ചു. അപ്പോ ആ സമയത്ത് ഞാൻ പല രീതിയിലുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് ചെയ്തിരുന്നു. അപ്പൊ അതിലൊന്നും നിൽക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് എന്റെ ഷോയുടെ ടൈറ്റിൽ തന്നെ ഞാൻ മാറ്റാൻ തീരുമാനിച്ചത്. കാരണം ആദ്യം എന്റെ ഷോയുടെ ടൈറ്റിൽ ബ്ലാക്ക് ബോക്സ് എന്നായിരുന്നു, ഒരു മിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ഷോയുടെ ടൈറ്റിൽ. പിന്നെ സ്പെക്ടാക്കിൾ, അങ്ങനെ പല പേരുകളിലാണ് ഷോ ചെയ്തിരുന്നത്. പക്ഷേ 2019-ലാണ് ഞാൻ ട്രിക്സ് മാനിയ എന്നുള്ള ടൈറ്റിലേക്ക് വരുന്നത്.
0: ശരി.
1: അപ്പൊ ആദ്യം തന്നെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം ഇത് കംപ്ലീറ്റ് ട്രിക്സ് ആണ്. ഈ ട്രിക്സ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്സ് എന്നൊന്നും അർത്ഥമൊന്നുമില്ല. കാരണം ഇത് നിങ്ങളുടെ ബ്രെയിനിന്റെ അകത്ത്, ഇപ്പോൾ ഹിപ്നോട്ടിസ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അകത്ത് എൻ്റർ ചെയ്തിട്ട് നിങ്ങളെ എന്റെ കൺട്രോളിലാക്കിയിട്ട് പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരം വാക്കുകൾ കൊണ്ടുള്ള ട്രിക്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് അവരുടെ മനസ്സിലേക്ക് കയറാൻ, മൈൻഡിലേക്ക് കയറാനായിട്ട് പല ട്രിക്കുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത്, വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും. അതിൽ ആ ട്രാൻസ്ലാക്കുകയാണ് അവരെ ആക്ച്വലി. അപ്പോ അതൊരു അത്ഭുത സിദ്ധിയോ മാനുഷികമായ കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്കും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അത് എളുപ്പമല്ല പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതൊരു സ്പോക്കൺ ആർട്ടാണ്. നമ്മൾ മാജിക്ക് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വെറുതെ മ്യൂസിക് ഇട്ടിട്ട് നമുക്ക് പെർഫോം ചെയ്യാം എന്ത് വേണമെങ്കിലും. അത് ആളുകൾക്ക് ലാംഗ്വേജ് മാജിക്കിന് പ്രശ്നമല്ല.
0: ശരി.
1: കാരണം എല്ലാ ഏത് ഭാഷക്കാരനും കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷെ ഇതങ്ങനെയല്ല, ഇതൊരു സ്പോക്കൺ ആർട്ടാ. മാത്രമല്ല ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്ന ആളുടെ സപ്പോർട്ട് മസ്റ്റാണ് നമുക്ക്. അവര് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ.
0: പിടിവാശിയോടുകൂടി ഇരുന്നാലോ, ഞാനൊന്നും വിട്ടു പറയില്ല,
1: ചെയ്യാൻ പറ്റില്ല. ഡിഫൻസീവ് ആയിട്ട് ഒരാൾ വന്ന് അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കയറി വന്നാൽ ഫ്ലോപ്പ് ആണ്. അവിടെ ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളൊരു പ്ലാൻ എ, പ്ലാൻ ബി, ഒരു തിയേറ്റർ ഷോ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവണല്ലോ. എന്ന് കരുതി ഇത് തെറ്റില്ല, 100% നമുക്ക് വിജയിപ്പിക്കാം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോ എല്ലാ ഷോയും വാടി, ഇപ്പൊ നിങ്ങൾ എന്നെ ബിൽഡപ്പ്, ഒരുപാട് ബിൽഡപ്പ് തന്നല്ലോ വലിയ. പക്ഷെ അതൊക്കെ എന്റെ മുൻപിലിരിക്കുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് എന്നോട് സപ്പോർട്ട് ചെയ്ത് പെർഫോം ചെയ്യാനായിട്ട് കയറി വരുന്ന ആളുകളുടെ സപ്പോർട്ട് ാണ് എനിക്ക് ആ ഷോസ് ഒക്കെ വിജയിപ്പിക്കാൻ സാധിച്ചത്.
0: തീർച്ചയായിട്ടും
1: അവരുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല.
0: പറഞ്ഞു വന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് മുന്നിലിരിക്കുന്ന ഒരു വ്യക്തി ഒരു ട്രാൻസിലേക്ക് എത്തിച്ചിട്ട് ട്രാൻസിലേക്ക് എത്തിച്ചതിന് ശേഷം അവിടെ നിന്നും ആ വ്യക്തിയുടെ മനസ്സിലൂടെയുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് എടുക്കുക അല്ലെങ്കിൽ അതിനെ അക്വയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ് എന്ന് പറഞ്ഞ ആ ഒരു പദത്തെ പല തരത്തിൽ ഇപ്പൊ നമ്മൾ മിസ്കോഡ് ചെയ്യുന്നത് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഇന്ത്യൻ മിത്തോളജി തന്നെ നോക്കുകയാണെങ്കിൽ കൂട് വിട്ട് കൂടുമാറൽ, അല്ലെങ്കിൽ അത് വിക്രമാദിത്യ കഥകൾ മുതൽ പലയിടങ്ങളിൽ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ത്യക്കൊരു അതിൻ്റെതായിട്ടുള്ള ഒരു ലെഗസി ഉണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു മിത്തോളജിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ പല മേഖലകളിൽ ഇത് കടന്നു വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ട്രിക്സിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ മെന്റലിസത്തിന്റെ ഭാഗമായിട്ട് ട്രാൻസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് അതിനെ നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആ ഒരു സ്റ്റേറ്റിനെ?
1: ഈ സാധാരണക്കാർക്ക് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഇതിന്റെ ടൈം പല കാര്യങ്ങൾ പറയുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സയൻസ് സംസാരിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലായിക്കൊള്ളണം. ലളിതമായിട്ട് പറയാം, ട്രാൻസ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു മലയാളം പദം സത്യത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് കൂടുമാറ്റം. അപ്പോഴും ഡൗട്ട് വരും എന്താണ് കൂടുമാറ്റം. അതായത് നമ്മളറിയാതെ നമ്മളിൽ സംഭവിക്കുന്ന മാറ്റം, അതാണ് കൂടുമാറ്റം.
0: ശരി ശരി.
1: അങ്ങനെ ആ ഒരു ഇപ്പൊ തൽക്കാലം നമുക്ക് പറയുമ്പോൾ ആ ഒരു വേർഡിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് പല സാധ്യതകളുണ്ട്. ഇതിപ്പോ ഒരു ഹിപ്നോട്ടിസ്റ്റിന്റെ അടുത്ത് തന്നെ വന്നിട്ട് ട്രാൻസ് അതല്ലാതെ അത് മാറ്റി നിർത്തിയാൽ പോലും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ട്രാൻസിലാവുന്നുണ്ട് പല അവസരങ്ങളിലും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വിഷ്വലാണ്, കാഴ്ച. അതായത് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു ഇല്യൂഷൻ പോലെയുള്ള
0: കണ്ടിട്ടുണ്ടാവില്ലേ,
1: അതിലേക്ക് കുറച്ച് സമയം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളല്ലാതെ ആയി മാറും.
0: ശരി ശരി.
1: ചില ആളുകൾക്ക് തീ പെട്ടെന്ന് ഇങ്ങനെ ആളുന്ന കണ്ടു കഴിഞ്ഞാൽ, എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക് തീ ആളുന്നുണ്ടെങ്കിൽ ബോധക്ഷയം വരും, അവർ ഒരു അസ്വാഭാവികമായ അവസ്ഥ പ്രകടിപ്പിക്കും. അപ്പൊ അത് ട്രാൻസ് ആണത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ, അവരുടെ കൈമുറിയോ മറ്റാരെങ്കിലും കൈമുറിയോ
0: കണ്ടു കഴിഞ്ഞാൽ തലകറങ്ങി വീഴും.
1: ഇത്തരത്തിൽ കാഴ്ചയിലൂടെ ഒരാൾ ട്രാൻസിലേക്ക് പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അത്രയും സമയം ഉണ്ടായിരുന്ന ആളല്ലാതെ ആയി മാറും അവര്. ഇനി അത് ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അത്ര ഉദാഹരണങ്ങളുണ്ട് കാഴ്ചയിലൂടെ ട്രാൻസിലേക്ക് പോകുന്ന. ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഓഡിറ്ററി ആണ്, കേൾവിയാണ്.
0: കേൾവിയിലൂടെ
1: കേൾവിയിലൂടെ നമ്മൾ ട്രാൻസ്ലേറ്റ് പോകും. അതിൽ ഇപ്പോൾ ഒരു മന്ത്രോച്ചാരണങ്ങൾ ഉണ്ടല്ലോ, അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മന്ത്രോച്ചാരണങ്ങൾ വരുമ്പോൾ ചില ആളുകൾ, എല്ലാവരും അല്ല, ചില ആളുകൾ ഒരു അസ്വാഭാവികമായ അവസ്ഥ പ്രകടിപ്പിക്കും. അപ്പൊ അത് മറ്റെന്തെങ്കിലും കയറി എന്നൊക്കെ പല ആളുകളും പറയാറുണ്ടെങ്കിൽ പോലും അത് ട്രാൻസ് ആണത്. ഇനിയിപ്പോ പെട്ടെന്ന് എല്ലാവർക്കും റിലേറ്റ് മീൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ചെണ്ടകൊട്ട്, ചെണ്ടകൊട്ടിന്റെ ആ ഒരു ബീറ്റ് കേട്ട് കഴിഞ്ഞാൽ ചില ആളുകൾ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ടുള്ളൂ, കുറച്ച് ദൂരെ ആയിരിക്കും കേൾക്കുന്നത്,
0: ഒരു പോയിന്റിന് അപ്പുറത്ത് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ തന്നെ വേറൊരു രീതിയിലേക്ക് മാറാറുണ്ട്.
1: ട്രാൻസ് ആണത്.
0: ശരി ശരി.
1: അത്തരത്തിലുള്ള പല വാദ്യോപകരണങ്ങളുടെ ഇത്, പിന്നെ അതുപോലെ ഡി ജെ, അതിൽ ആവർത്തിച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ലൂപ്പ് ഉണ്ട് ഇങ്ങനെ ഒരേ ഇത് തന്നെ. അപ്പൊ ചിലപ്പോൾ ഇതെന്താണ് മാറാത്തത് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഭയങ്കര ഒരു അസ്വാഭാവികമായ ഒരു അവസ്ഥ പ്രകടിപ്പിക്കും.
0: ശരി ശരി.
1: ഡി ജെയിലൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്.
0: അതെ അതെ.
1: ട്രാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് തന്നെ ഉണ്ടല്ലോ,
0: ട്രാൻസ് മ്യൂസിക് തന്നെ അതിന്റെ ഒരു പ്രത്യേക വകഭേദം തന്നെ ഉണ്ടല്ലോ. പ്രത്യേകിച്ചും അത് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയാറുണ്ട് ട്രാൻസ് എന്ന് പറഞ്ഞിട്ട്.
1: ഇതൊക്കെ എല്ലാ മനുഷ്യരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇനി മൂന്നാമതായിട്ട് വരുന്ന ഓൾഫാക്ടറിയാണ്, ഗന്ധമാണ്. അതായത് ചില ഗന്ധങ്ങൾ നമ്മളല്ലാതെയാക്കി മാറ്റും.
0: ശരി ശരി.
1: അതായത് ഇപ്പോൾ മുല്ലപ്പൂവിന്റെ, അല്ലെങ്കിൽ ചെമ്പകം, അല്ലെങ്കിൽ ചില ചന്ദനത്തിരിയുടെ സ്മെല്ല്, അല്ലെങ്കിൽ ചില മരണ വീടുകളിലൊക്കെ ഫ്യൂണറൽ ഫംഗ്ഷനൊക്കെ കത്തിക്കുന്ന ഒരു കുന്തിരിക്കം പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചില ആളുകൾക്ക് പറ്റില്ല. എല്ലാവർക്കും എല്ലാ സ്മെല്ലും പറ്റില്ല. ഇപ്പൊ ചില ആളുകൾ എല്ലാ സ്മെല്ലടിച്ച് എനിക്ക് തലവേദന എടുക്കും, എനിക്ക് മൂഡ് മാറും, മൂഡ് സ്വിംഗ് വരും
0: എന്ന് പറയുന്നത്.
1: അതെ അതെ അതെ. അപ്പൊ ഈ ഓൾഫാക്ടറി വളരെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇപ്പൊ ചില അത്ഭുത പ്രവൃത്തികൾ നടക്കുന്ന വേദികളിൽ, അത് ഞാൻ കൃത്യമായിട്ട് എടുത്ത് പറയുന്നില്ല, നമ്മൾ നിൽക്കുന്ന വേറൊരു രാജ്യം കൂടി ആയതുകൊണ്ട്, അതായത് ചില അങ്ങനെയുള്ള വേദികളുണ്ടല്ലോ, അങ്ങനെയുള്ള വേദികളിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള എല്ലാം അവിടെ ഉണ്ടാവും. ഒന്ന് വാദ്യോപകരണങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ സംസാരിക്കുന്ന വോക്കൽ, അത് ആളുകളെ കടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ, വളരെ എന്താ പറയുക, അവരെ ഒരു ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരത്തിലൂടെ ഓഡിറ്ററിയിലൂടെ അവരെ ട്രാൻസിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്നത്. അവിടെ ഇതേ രീതിയിലുള്ള സുഗന്ധങ്ങൾ, പനിനീര് പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ പുകച്ചുവിട്ടൊക്കെ ആണെങ്കിലും അവരെ ആ ഒരു
0: അറ്റ്മോസ്ഫിയർ തീർച്ചയായിട്ടും ആ ഒരു സംഗതിയിൽ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പലതരത്തിൽ. ഇപ്പോൾ നമ്മൾ അത് ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദ റിലീജിയൻസ് നമ്മൾ കാണാറുള്ളൊരു ഒരു പ്രഹേളിയാണ്. പലപ്പോഴും ചില പെർട്ടിക്കുലർ ഇൻസ്റ്റൻസുകൾ വരുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മളിലല്ലാത്ത മറ്റൊരു വ്യക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇതെല്ലാം ഇസ് ഓൾ പാർട്ട് ഓഫ് ട്രാൻസ് എന്ന് പറഞ്ഞൊരു സംഗതിയല്ലേ? നമ്മുടെ മനുഷ്യന്റെ മനസ്സ് നമ്മളെ കബളിപ്പിക്കാറുണ്ടോ?
1: തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തില്ല. അതായത് മൂന്ന് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്, നാലാമതൊന്നും കൂടെ ഉണ്ട്
0: ഇതിന്റെ കൂട്ടത്തിൽ തന്നെ.
1: അതെ, ട്രാൻസ്ലേഷനും വിഷ്വൽ ഓഡിറ്ററി ഓൾഫാക്ടറി
0: ഓൾഫാക്ടറി
1: ഉണ്ട്. എന്തെങ്കിലും അകത്ത് കഴിച്ചു കഴിഞ്ഞാൽ
0: ഓക്കെ,
1: അത് എന്തൊക്കെയാണെന്നുള്ളത് അറിയാലോ. മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള എന്ത് അകത്ത് നമ്മൾ എന്ത് കഴിച്ചാലും നമ്മളല്ലാതെയായി മാറും. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ, കാരണം അവർ അത്രയും സമയം ഉണ്ടായിരുന്ന ആളുകളല്ലോ. അപ്പൊ ഇതെല്ലാം ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണിത്. ഇതെല്ലാം അവര്, അതായത് സ്വയം നമ്മളല്ലാതെയായി മാറുന്ന അവസ്ഥകളാണിത്. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്, പെട്ടെന്ന് നമുക്കൊരു ഷോക്ക് കിട്ടിയ മീൻസ് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു, ഈ സമയത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്, ട്രാൻസ് ആണത്. മനസ്സിലായില്ലേ? ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇന്നൊരാളെ ഇപ്പോൾ താങ്കളെ വിളിക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ ഫോൺ എടുക്കുന്നത്, പക്ഷേ എനിക്ക് ഞാൻ വേറെ ആരെങ്കിലായിരിക്കും ഡയൽ ചെയ്യുന്നത്, കാരണം നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന
0: ഒരു വിഭ്രാന്തിയിൽ.
1: അതെ അതെ. ഇത് മനുഷ്യരിൽ മാത്രമല്ല,
0: മൃഗങ്ങളിലേക്കും എല്ലാം കാണാറുണ്ട്,
1: ജന്തു ജീവജാലങ്ങളിലുണ്ട്. അവരതൊരു ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചിലതരം പാമ്പുകളുണ്ട്, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചത്ത പോലെ കിടക്കും. ചില കിളികളുണ്ട്, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചത്ത പോലെ. അതൊക്കെ ഈ ട്രാൻസ് ആണ് സംഭവം. അവരെ മീൻസ് മനസ്സിലായില്ല പറഞ്ഞത്, അത് ഒരു ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇതെല്ലാവരിലും ഉള്ളത് തന്നെയാണ്. ഇനി വളരെ എളുപ്പം കേൾക്കുന്ന ആളുകൾക്ക് പെട്ടെന്നൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മൾ സിനിമ കാണാൻ പോകുന്നു, തിയേറ്ററിന്റെ അകത്തിരുന്ന സിനിമ കാണുന്ന സമയത്ത് മമ്മൂട്ടി, മോഹൻലാൽ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട
0: നടന്മാരായിട്ട്,
1: അവരുടെ റിയൽ ലൈഫ് എന്താന്നുള്ളത്, റിയൽ ക്യാരക്ടർ എന്താന്നുള്ളത് നമുക്കറിയാം. ആ ചിലപ്പോൾ നമ്മൾ കാണാൻ പോയ സിനിമയുടെ ഷൂട്ടിംഗ് വീഡിയോ, മീൻസ് മേക്കിംഗ് വീഡിയോ നമ്മൾ കണ്ടതായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇതെല്ലാം നമ്മൾ കണ്ടതാണ്, ഷൂട്ടിങ്ങിനും ചിലപ്പോൾ നേരിട്ട് പോയി കണ്ടതായിരിക്കാം, എല്ലാം കണ്ടതായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ആ തിയേറ്ററിന്റെ അകത്തിരുന്ന സിനിമ കാണുന്ന സമയത്ത് വിഷ്വലിലൂടെയും ഓഡിറ്ററിയിലൂടെയും നമ്മളല്ലാതായി മാറും. ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീൻ അവർ അഭിനയിച്ച് അവിടെ നിന്ന് ചിരിക്കാനൊന്നും പോയിരുന്നില്ല.
0: സത്യം. അതെ അതെ.
1: തീർച്ചയായിട്ടും നമ്മുടെ മാനസികാവസ്ഥ കരഞ്ഞില്ലെങ്കിലും മാനസികാവസ്ഥ കരയുന്നതിനോട് സാമ്യമുള്ള രീതിയിലേക്ക് മാറ്റം വരും.
0: ആ ആംബിയൻസിനോട് നമ്മുടെ മൈൻഡും കംപ്ലീറ്റ്ലി സെറ്റ് ആവുന്നതാണ് ശരിക്കും ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അല്ലേ?
1: അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണെങ്കിൽ ഞങ്ങൾ വേദിയിൽ മനഃപൂർവ്വം ഇതെല്ലാം വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് അവരെ ട്രാൻസ്ലേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്.
0: ആക്കുകയാണ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് സംഗതികളൊക്കെ തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് മുന്നിൽ എല്ലാം വെളിപ്പെടുത്തി തരുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഇതിന്റെ പിറകിലെ അധ്വാനം ചെറുതാണ് എന്നല്ല നമ്മൾ പറയുന്നത്. കാരണം എത്രയോ വർഷത്തെ ഒരു കഠിനമായിട്ടുള്ള ഒരു ഒരു ജേണി തന്നെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു സ്റ്റേജിലേക്ക് ചേർത്ത്.
1: ട്രിക്സ് മാനിയ 2.0 എന്ന് പറയുന്ന ഷോ എന്റെ 20-22 വർഷത്തെ എക്സ്പീരിയൻസ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആരംഭിച്ചാണ് ഈ ഒരു മേഖലയിലേക്ക്. അപ്പൊ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷോയാണത്.
0: ശരി.
1: ഈ ഷോ കാണാൻ വരുന്ന ആളുകളോട് ഒരു റിക്വസ്റ്റ് ആണ്, കാരണം നമ്മള് നേരത്തെ തന്നെ ഷോ തുടങ്ങുന്നതിനും ഒരു 10-15 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ വന്ന് ഓഡിറ്റോറിയത്തിന്റെ അകത്ത് മീൻസ് അല്ലെങ്കിൽ തിയേറ്ററിന്റെ അകത്ത് വന്നിരിക്കണം. ആദ്യം മുതൽ കണ്ടാൽ മാത്രമാണ് ഇത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടില്ല.
0: ഞാൻ ഇടപെടട്ടെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഫാരിമുള്ള പ്രോഗ്രാമിന് തന്നെ നോക്കുകയാണെങ്കിൽ അവസാന നിമിഷത്തിൽ ഏതാണ്ട് അരമണിക്കൂർ മുൻപേ വന്നവർക്ക് പോലും ടിക്കറ്റ് കിട്ടാത്തൊരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കിക്കൊണ്ട് ഏറ്റവും പരമാവധി കുറച്ച് സമയത്തിന് മുൻപേ വന്ന് എല്ലാം സെറ്റായി പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക. ആൻഡ് ഫൈനൽ മൊമെന്റിലേക്ക് ആരും തന്നെ കാത്തു നിൽക്കാതെ നിൽക്കുക. ടിക്കറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും അത് എവിടെ കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി ഞങ്ങൾ പറയുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ടിക്കറ്റ്സ് എപ്പോഴേ അക്വയർ ചെയ്ത് ബാഗ് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ റെഡി ആയിട്ട് ഈ 12-ാം തീയതിയിലേക്ക് നിൽക്കുക. ഒട്ടും തന്നെ വൈകിക്കാതെ നിൽക്കുക കേട്ടോ. ഇനി എന്തായാലും ഞാൻ തിരിച്ച് വന്നിട്ട് മറ്റേ സാധനം ചോദിക്കട്ടെ, അതായത് നമ്മുടെ മനസ്സ് നമ്മളെ കബളിപ്പിക്കാറുണ്ടോ പറ്റിക്കാറുണ്ടോ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
0: മനസ്സാണ് പറ്റിക്കാറുള്ളത്.
1: ഇപ്പോൾ ഓജോ ബോർഡ് ഉണ്ടല്ലോ, ഓജോ ബോർഡ് ഒരുപാട് ഇന്നത്തെ തലമുറ ഇപ്പോൾ ശാസ്ത്രം പുരോഗമിക്കുന്നതനുസരിച്ച് ഈ പറഞ്ഞ ഇത്തരം വിശ്വാസങ്ങൾ മാറും എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്കൊക്കെ. പക്ഷേ ശാസ്ത്രം പുരോഗമിക്കുന്നതനുസരിച്ചും ഇത്തരം അന്ധവിശ്വാസങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല ക്ലാസ്സുകൾക്കും ഒക്കെ പോകുന്ന സമയത്തും ഇവർ തർക്കിക്കാറുണ്ട് എന്റെ അടുത്ത്. അതായത് ഓജോ ബോർഡ് റിയൽ ആണ്, സംഭവിക്കുന്നതാണ്, യാഥാർത്ഥ്യമാണ് എന്നുള്ള രീതിയിൽ
0: അനുഭവം ഉണ്ടായിട്ടുണ്ട്,
1: അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ആക്ച്വലി അവരുടെ ബ്രെയിൻ അവരറിയാതെ അവരെ കബളിപ്പിക്കുന്നതാണത്. അതിന് നമ്മൾ പല ബ്രെയിൻ ടെസ്റ്റുകളൊക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ പോലും ചില ആളുകൾ, അതായത് അവർ സമ്മതിച്ചു തരാറില്ല, കാരണം അവര് അത് വിശ്വസിക്കാൻ തയ്യാറല്ല. അവർക്ക് അത് അങ്ങനെ തന്നെയാണ്, ഓജോ ബോർഡ് സത്യമാണെന്ന് വിശ്വസിക്കാനാണ് പലർക്കും താല്പര്യം. ഇതിൽ ഇഡിയോ മോട്ടോർ എഫക്ട് ആണ് വർക്കാവുന്നത്. ആക്ച്വലി ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ ശബ്ദം മാത്രം ആളുകൾ കേൾക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ വിഷ്വൽ ആയിരുന്നെങ്കിൽ ഞാനതിന് ഒരു ബ്രെയിൻ ടെസ്റ്റ് ഞാനിപ്പോൾ തന്നെ തന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി
0: തന്നു.
1: അല്ല
0: എങ്ങനെയാണ്, ചെറിയൊരു ഭയം
1: അല്ല, എന്റെ ഷോയിൽ ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബ്രെയിൻ ടെസ്റ്റിലൂടെ ഇല്ലാത്തൊരു കാര്യത്തിന് അവർ എങ്ങനെയാണ് ബ്രെയിൻ അവരെ കബളിപ്പിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട്. ഇപ്പോൾ എന്റെ ഷോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്താണ് ഹിപ്നോട്ടിസം എന്നും എന്താണ് മെന്റലിസം എന്നും കൃത്യം ധാരണ ഓഡിയൻസിന് കൊടുക്കും ഞാൻ.
0: പിന്നെ
1: തീർച്ചയായിട്ടും അവരത് മനസ്സിലാക്കിയിട്ട് തന്നെ അവർ പോകുന്നത്. കാരണം അവർ ഇത് വെച്ചിട്ട് ചൂഷണത്തിന് ഇരയാവരുതല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ യു എയിൽ വന്നിട്ടുണ്ട്, എത്രയോ ആളുകളാണ് അവരുടെ മാനസിക പ്രശ്നം പറയാനായിട്ട് എന്റെ അടുത്ത് വിളിക്കുന്നതും കോൺടാക്ട് ചെയ്യുന്നതും. ഞാൻ പണ്ട് മുതലേ പറയുന്ന കാര്യമാണ്, മെന്റലിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ മാനസിക പ്രശ്നം പറയരുത്. ഞാൻ പിന്നെ ഇത് മെന്റലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു മജീഷ്യനെ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അത് തന്നെ മാജിക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ. അത്രേ ഉള്ളൂ, മാജിക് എന്ന് പറയുന്ന കല ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിന്റെ ട്രിക്സ് ഒക്കെ റിവീൽ ഇല്ലാതെയാവാന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്ററി ഇല്ലാതെയായിരിക്കും. അപ്പൊ ആ കല അതിജീവിക്കുന്നത് മെന്റലിസം എന്ന് പറയുന്ന പുതിയ ഇതിലൂടെ. ഇനി കുറച്ച് നാളെ കഴിയുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ മെന്റലിസവും ചിലപ്പോൾ ഔട്ടാവും, പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം ട്രിക്സ് റിവീൽ ആയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് ആളുകൾ മനസ്സിലാക്കിയാൽ മിസ്റ്ററി ഇല്ലാതെയാവും. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ മാനസികമായ പ്രശ്നങ്ങൾ നിങ്ങൾ പറയേണ്ടത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുടെ അടുത്തോ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തോ ആണ്. അത് പ്രത്യേകം എടുത്തു പറയാൻ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്ന് പറയാനുള്ള കാരണം, സൈക്കോളജിയിലും ഇന്ന് ഒരുപാട് സ്കാം നടക്കുന്നുണ്ട്. 3 മാസത്തെ കോഴ്സ് പഠിച്ചിട്ട് കൗൺസിലിങ്ങിന് ഇരിക്കുന്ന കൊച്ചു കുട്ടികളെ പോലും, അതായത് ചെറിയ പിള്ളേരെ പോലും എനിക്കറിയാം, അവരുടെ അടുത്തൊക്കെ കൗൺസിലിങ്ങിന് പോയിട്ട് ഇനി ആ ആ പോയതിന്റെ പ്രശ്നം മാറ്റാനായിട്ട് വേറെ സൈക്കോളജിസ്റ്റിനെ സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോകേണ്ട അവസ്ഥയാണ്.
0: തീർച്ചയായിട്ടും നമ്മളെ ഇപ്പോൾ ഈ മനസ്സിന്റെ കാര്യം പറയുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട്, അതായത് പെർട്ടിക്കുലർലി ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പോലെയുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട്, അത് ഒരു കാലത്ത് നമ്മളിപ്പോൾ കോൺസ്പിറസി പോലെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒന്നാണെങ്കിൽ ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാനിഫെസ്റ്റേഷൻ തിയറീസ് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്ന എന്നുള്ളതുൾപ്പെടെ അങ്ങനെ പല പാക്കേജുകളിൽ പല പരസ്യങ്ങളിൽ നിന്ന് നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ആവുന്നതും ഇതേ രീതിയിൽ നമ്മുടെ മനസ്സിന്റെ എന്തെങ്കിലും പവറാണ്, അല്ലെങ്കിൽ ഒരു മൈൻഡിന്റെ പവർ തന്നെയാണോ ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ആ ഒരു സെനേറിയയിലും വർക്ക് ആവുന്നത്?
1: നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ആ ഒരു ഇതിലാണ് അവർ പറയുന്നത്. നമ്മളിപ്പോ അങ്ങനെ ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് പോകണം, ഒരു ബസ്സിൽ യാത്ര ചെയ്ത് പോകണം, ഞാൻ ഇവിടെ ഇരുന്നിട്ട് ബസ് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമോ?
0: ഒരു കാരണവശാലും വരത്തില്ല.
1: ഈ ഫ്ലോറിലേക്ക് വരുമോ?
0: ഇല്ല, വരില്ല.
1: പുറത്തിറങ്ങി
0: നിൽക്കണം.
1: അതുപോലെ തന്നെ നമ്മൾ അതിന് വർക്ക് ചെയ്യണം. അതല്ലാതെ നമ്മൾ വീടിന്റെ അകത്ത് ഒരു മുറിയിൽ അടച്ചിരുന്നിട്ട് ആ ലോ ഓഫ് അട്രാക്ഷൻ ആണെന്ന് പറഞ്ഞ അവിടെ ഇരുന്ന്
0: 350 തവണ എന്റെ 6-ാമത്തെ നിലയിലേക്ക് ഒരു ബസ് വരട്ടെ ബസ് വരട്ടെ 350 തവണ എഴുതിയതുകൊണ്ടോ അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരത്ത് എഴുതിയതുകൊണ്ടോ കാര്യമില്ലല്ലോ. അതെ,
1: അപ്പോ അത്രേ ഉള്ളൂ അതിനുള്ള ആൻസർ. കൂടുതൽ പറഞ്ഞു ഇനി കോംപ്ലക്സ് വിഷയത്തിലേക്ക്
0: പോകുന്നു, അടുത്ത സെറ്റിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്തായാലും ഇതിന്റെ എല്ലാം ആകത്തുകയല്ല, നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് മനുഷ്യന്റെ മനസ്സ്, നമ്മുടെ ചിന്തകൾ. ആൻഡ് ഈ കടന്നു പോകുന്ന വഴികളിലൂടെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഷോ തന്നെയായിരിക്കും ട്രിക്സ് മാനിയെ സമ്മാനിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് എപ്പോഴും പറയുന്നൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ കഴിഞ്ഞ ഷോ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ പോലും പേഴ്സണലി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഒരു മൊമെന്റ് ഉണ്ട്, ഒരു ടൈം ഉണ്ട്, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നിൽക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് കണ്ട ആ ഒരു ഷോയുടെ ഇമ്പാക്ട് ഇപ്പോഴും മനസ്സിൽ ക്യാരി ഓൺ ചെയ്യുന്ന ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം അത്രമാത്രം നമുക്കൊരു ടേക്ക് അവേ ഈ ഒരു ഷോ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ തന്നെയാണ്, അത് തന്നെയാണ് ട്രിക്സ് മാനിയ എന്ന് പറയുന്ന ഈ ഒരു ഷോന്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. എന്തായാലും ഫാസിൽ ബ്രോനെ കിട്ടിയ സ്ഥിതിക്ക് വെറുതെ ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഒരു ട്രൈ ഔട്ട് എന്ന നിലയിൽ നമ്മളിങ്ങനെ ചെറിയൊരു കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ പരിമിതമായിട്ടുള്ള സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലെന്ന് കാണിക്കാം.
1: ഓക്കെ, ആക്ച്വലി മെന്റലിസം നമ്മൾ പെർഫോം ചെയ്യുമ്പോഴേ ഇതിലൊരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കങ്ങനെ ഇതിൽ ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു പെന്നും പേപ്പറും ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2 മണിക്കൂർ ഷോ
0: കൊണ്ടുപോകാൻ പറ്റും.
1: ഇന്നിപ്പോൾ ഈ അടുത്ത് ഞങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്തോളൂ, കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എൻ്റെ ലഗേജ് നഷ്ടപ്പെട്ടു, പക്ഷേ അവിടെ ഷോ ചെയ്യേണ്ടതായിട്ട് വന്നു എനിക്ക്. കാരണം ആളുകളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു പേനയും പേപ്പറും കൊണ്ട് ഞാൻ ഏകദേശം 2 മണിക്കൂർ ഷോ പോയി.
0: ഓ,
1: അത് ആളുകളുടെ അടുത്ത് പറഞ്ഞു. പിന്നെ മറ്റേ ആ ഒരു ഷോയുടെ ആ ഒരു തിയേറ്റർ ഷോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കണമല്ലോ, സജസ്റ്റബിലിറ്റി വർക്ക് ആവാനായിട്ട് ചില ഡോളുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കണം. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു മൂന്ന്
0: ഒബ്ജക്റ്റ്സ്
1: അവിടെ അങ്ങോട്ട് എടുത്തു വെച്ചു,
0: 2, 3 ഓക്കെ,
1: എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
0: ഒരു മൗസ് ഉണ്ട്, പിന്നെ എന്റെ ഫോണുണ്ട്, പിന്നെ ടിവിയുടെ റിമോട്ട് ഉണ്ട്.
1: ഓക്കെ, ഞാൻ എന്താ അവിടെ ഒരു പ്രെഡിക്ഷൻ എഴുതുന്നുണ്ട്. ഓക്കെ, പ്രെഡിക്ഷൻ എഴുതിയതാ ഇതാ കയ്യിൽ തരാണ്. ഇതെന്നൊരു വായിക്കണ്ട, പ്രെഡിക്ഷൻ അല്ലേ?
0: ഓക്കെ ഓക്കെ
1: ഓക്കെ, അതെന്റെ ഒരു പ്രവചനമാണ്, അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഈ മൂന്ന് വസ്തുക്കളിലേക്ക് മാറി നോക്കുക. ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ കണ്ണങ്ങോട്ട് തന്നെ പോവാം. 1, 2, 3, 1, 2, 3, 1, 3, 2.
0: ഓക്കെ
1: ഓക്കെ, ഇനി ഇതിൽ ഇഷ്ടമുള്ള ഇതിലൊന്ന് സെലക്ട് ചെയ്തേ. ഓക്കെ, എന്താണ് സെലക്ട് ചെയ്തത്?
0: റിമോട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്.
1: റിമോട്ടാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, ബാക്കി 2 മൊബൈലും മൗസും സെലക്ട് ചെയ്തില്ല.
0: ഇല്ല.
1: ഓക്കെ, ഈ റിമോട്ട് സെലക്ട് ചെയ്യാൻ എന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ?
0: ഇല്ല, എനിക്ക് തന്നെ ഞാൻ തന്നെ ആലോചിച്ചിട്ട് എടുത്തതാ. ഞാൻ മറ്റേത് 2 എണ്ണം വേണ്ട, ചിലപ്പോൾ ഫോൺ എന്റെ ഫോൺ ആയതുകൊണ്ട് പറഞ്ഞാലും, പിന്നെ മൗസ് എന്റെ തൊട്ടടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ബോധപൂർവ്വം റിമോട്ടിലേക്ക് എടുത്തതാന്നുള്ളത്.
1: ഓക്കെ, എന്റെ പ്രെഡിക്ഷൻ എന്താന്ന് തുറന്ന് വായിച്ചു നോക്കാം.
0: തെറ്റത്തില്ലെന്ന് എനിക്ക് ഉറപ്പാ. റിമോട്ട്
1: കൈയടിക്കാൻ വേറെ ആരും ഇല്ല ഇവിടെ.
0: ഷോർലി വി ഹാവ് ടു ക്ലാപ്പ് അറ്റ്ലീസ്റ്റ്. ഇത് കേട്ടോണ്ടിരിക്കുന്നവർ, സീരിയസ്ലി ഇപ്പോ കേട്ടോണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഈ ഒരു സംഗതി നിങ്ങളിലേക്ക് എത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷേ വിഷ്വൽ എന്തായാലും നമ്മൾ ഇതിന്റെ റീല് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ക്വയറ്റ് സിമ്പിൾ, അതായത് നിമിഷ നേരം കൊണ്ട് ഒരു 30 സെക്കൻഡിന്റെ ഉള്ളിൽ ആള് കാണിച്ച ഒരു വിദ്യയാണിത്. പക്ഷേ ദാറ്റ്സ് ദ പവർ ഓഫ് മൈൻഡ് അല്ലേ? അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളുടെ കയ്യിൽ ഏറ്റവും വലിയ ആയുധം.
1: ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പ്രെഡിക്ഷൻ ഞാൻ ആദ്യം എഴുതി കഴിഞ്ഞു, പിന്നെ നിങ്ങൾ ഇനി മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഫ്ലോപ്പ് ആയില്ലേ അവിടെ?
0: അതെ.
1: അപ്പോ ആ പ്രെഡിക്ഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കൊണ്ട് അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ജോലി. മെന്റലിസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത് അതാണ്.
0: ശരി,
1: അതാണ് ചെയ്യുന്നത്. ഇപ്പോ എല്ലാവരും മെന്റലിസം പഠിക്കണം പഠിക്കണം, ആര് കണ്ടാലും പറയുന്നത് മെന്റലിസം പഠിക്കണം പഠിക്കണം എന്നാ. ഇവരെല്ലാവരും ഇത് പഠിക്കണം എന്ന് പറയാൻ കാരണം അവർക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും അല്ലെങ്കിൽ മനസ്സ് വായിക്കാനോ കൂട്ടുകാരുടെ മനസ്സിലുള്ളത് മനസ്സിലിരിപ്പ് അറിയാനോ ഒക്കെയാണ്. ഇപ്പൊ ഞാൻ ഇന്ന് ഈ ഷോയ്ക്ക് വരുന്ന സമയത്ത്, ഞാൻ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് എന്റെ ഒരു സുഹൃത്ത് എന്നെ കണ്ടു. അപ്പൊ എന്റെ കാർ കണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ കൈ കാണിച്ച് നിർത്താൻ പറഞ്ഞു. അത് ഓടി വന്നിരിക്കുകയാണ്. എന്നിട്ട് പുള്ളി ഒരു ചെറിയൊരു ബിസിനസ്സുകാരനാണ്. ആ പുള്ളി എൻ്റെ അടുത്ത് പറയണേ, എനിക്ക് മെന്റലിസം നീ കോഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഇല്ല. എന്ത് എനിക്ക് പഠിക്കണം? അത് എന്തിനാ നീ പഠിക്കണത് എന്നാന്ന് ചോദിക്കണം. അപ്പോൾ പുള്ളി പറയുന്ന മറുപടി, അല്ല ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേ ഈ വരുന്ന ആളുകളൊക്കെ ജെനുവിൻ ആണോ, അവർ പറയുന്ന ഉണയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി
0: അറിയാൻ വേണ്ടിയിട്ടാണ്.
1: അപ്പൊ പല ആളുകളിലും ഇത്തരത്തിലുള്ള ഒരു തെറ്റായ ധാരണയുണ്ട്, ഒരു മെന്റലിസം പഠിക്കണമെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അത് വേറൊരു മേഖലയാണ് മെന്റലിസം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെന്റലിസം എന്ന് വെച്ചാൽ മാജിക് പോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണത്. അതില് നമ്മൾക്ക് അത്ഭുതമൊന്നും ഉണ്ടാവില്ല, കാണുന്ന ആളുകൾക്ക് മാത്രമാണ് അത്ഭുതം. നമ്മൾക്ക് നമ്മളുടെ ജോലിയാണത്. നമുക്ക് വളരെ വലിയ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ തന്നെയാണ് ഇതിന്റെ പിന്നിൽ.
0: പക്ഷേ ഞാൻ ആക്ച്വലി ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ എന്റെ ഫോൺ എടുക്കാൻ വേണ്ടിയുള്ള റീസൺ കൂടുതലാണ്.
1: അത് വിട്.
0: അതെങ്ങനെ ഇത് വാട്ടെവർ, ഇതിന്റെ രഹസ്യങ്ങളിലേക്ക് നമ്മൾ അധികം കടന്നു ചെല്ലുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് അതെല്ലാം സംസാരിക്കാൻ വേണ്ടിയിട്ട് മാൻ ഒരു 3 മണിക്കൂർ മറ്റൊരു ലോകത്തിലേക്ക് തന്നെ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലൂടെയുള്ള ഒരു സഞ്ചാരത്തിലേക്ക്. കാരണം പലപ്പോഴും നമ്മുടെ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കാരണം അറിയാലോ, ഏറ്റവും മാക്സിമം സ്ട്രെസ്സിലേക്കും സ്ട്രെയിനിലേക്കും ആൻഡ് വിരസമായിട്ടുള്ള പല യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് നമ്മുടെയൊക്കെ ജീവിതം. അതിന്റെ ഇടയിൽ നമ്മുടെ മനസ്സിന്റെ നിഗൂഢതകൾ നമുക്ക് മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ട് 2-3 മണിക്കൂറിലേക്ക് മറ്റൊരു ലോകത്തേക്ക് തന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു യാത്ര തന്നെയാണ് ട്രിക്സ് മാനിയ 2.0. മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അസാസ് ഗ്രൂപ്പ് അണിയിച്ചൊരുക്കുന്ന ട്രിക്സ് മാനിയ 2.0, ഇപ്പൊ അതിന്റെ അണിയറ പ്രവർത്തകരൊക്കെ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തി ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ സദയം എന്നോട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കൂടുതലും പുള്ളിക്കാരനിൽ നിന്ന് നമുക്ക് മാക്സിമം പോയിന്റുകൾ കേട്ടെടുക്കാനുള്ള ആ ഒരു വ്യഗ്രതയ്ക്ക് ഇടയിലാണ് നിങ്ങളിലേക്ക് കടന്നു കടന്നു വരാതിരുന്നത്. എന്തായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ടിക്കറ്റ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മുടെ കിസൈസിലേക്ക് വരികയാണെങ്കിൽ തലാൽ സൂപ്പർ മാർക്കറ്റിലും തലാൽ ഗ്രില്ലിലും സ്വന്തമാക്കാവുന്നതാണ്. ആൻഡ് ചിമ്മിനി റെസ്റ്റോറൻറ്റിൽ ടിക്കറ്റ്സ് കിട്ടുന്നതാണ്. റെഡ് പെപ്പർ റെസ്റ്റോറൻറ്റ് കരാമയിലും കിസൈസിനുമുള്ള റെഡ് പെപ്പർ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് സ്വന്തമാക്കാവുന്നതാണ്. അങ്ങനെ പല വിധങ്ങളായിട്ടുള്ള ഏരിയാസും ആൻഡ് ഓഫ് കോഴ്സ് ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാനൊരു പാട്ട് കേട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. മാത്രമല്ല ഒരു സെറ്റ് ഓഫ് ടിക്കറ്റ്സ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഫാസിൽ ബ്രോ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ മൊമെന്റ്സ്. ഇത് ശരിക്കും ഇനിയും പറയാനാണെങ്കിൽ നിങ്ങൾ ഈ ഷോന്റെ കാര്യം പറയുന്ന പോലെ ഇലാബറേറ്റ് ആയിട്ട് ഒരു കോടി ചോദ്യങ്ങൾ മനസ്സിലിങ്ങനെ നിൽപ്പുണ്ട്. കാരണം നമ്മുടെ മനസ്സിലെ പല നിഗൂഢതകളെ കുറിച്ചിട്ടും നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു കാണിച്ചിട്ടുള്ള പല സ്കില്ലുകളെ കുറിച്ചിട്ടും ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സമയപരിധി മൂലം അറിയാലോ, അതുകൊണ്ട് മാത്രം
1: തൽക്കാലത്തേക്ക് നമ്മളും കൂടെ പറയാണ്. കാരണം നമ്മൾ സാധാരണ ഇവിടെ ടിക്കറ്റ് ഷോ നമ്മൾ ചെയ്ത സമയത്ത് ടിക്കറ്റ് റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ പരാതി പറഞ്ഞിരുന്നു പല ആളുകളും. അത് ഇപ്പോഴല്ല, മുൻപ് ചെയ്ത ഷോയിൽ. അത് ഒരു സംഘാടകർ തീരുമാനിക്കുന്ന റേറ്റുകളാണ്, നമുക്ക് ഇടപെടാൻ സാധിക്കില്ല. പക്ഷേ ആ ഒരു പരാതി ഒരുപാട് ആളുകൾ പറഞ്ഞപ്പോൾ, ഈ ഒരു പ്രോഗ്രാം വന്നപ്പോൾ മഞ്ചാടി ക്രിയേഷൻസ് ആണ് വലിയൊരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയാണ്, അശോക് പിലാക്കൽ അതുപോലെ സുഹൃത്തായിട്ടുള്ള സാലികയാണ് ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസർമാർ. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ഒരു പരാതി കുറച്ച് ആളുകൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ടിക്കറ്റ് റേറ്റ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ വളരെ ചെറിയൊരു എമൗണ്ട് വെച്ചാൽ മതി, നമ്മൾ ലാഭവും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, നിന്റെ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യും. കാരണം വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്, നമ്മൾ ഇതിപ്പോൾ ഒരു ഫാമിലിയിൽ നിന്നിട്ട് ചെയ്യുന്ന ആ രീതിയിലാണ് ഞാനിപ്പോൾ വന്ന് ചെയ്യുന്നത്. മറ്റ് പ്രോഗ്രാം ഓർഗനൈസർമാരുടെ അടുത്ത് പോകുന്ന ഒരു രീതിയിലല്ല ഡീലിംഗ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കാരണം നമ്മളൊരു ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിക്കറ്റ് റേറ്റ് അത്ര വലിയ റേറ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു ഷോയ്ക്ക് ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരിക. ഈ ഒരു 12-ാം തീയതിയാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സ്വാഗതം.
0: മംസാറിലെ ഫോക്ലോർ അക്കാഡമിയിലാണ് വൈകുന്നേരത്തെ 6 മണിക്കാണ് നമ്മൾ ഷോ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഞാൻ ടിക്കറ്റ്സ് എവിടെ കിട്ടും അല്ലെങ്കിൽ അതിന്റെ ബാക്കി ഡീറ്റെയിൽസും എല്ലാ വിശദാംശങ്ങളും എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ പേജസിൽ നമ്മളത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് മാത്രമല്ല ഫാസിൽ ബ്രോന്റെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ്സിനുള്ള വിശദാംശങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ കുറച്ച് കഴിയുമ്പം ബാക്കി വിശദമായിട്ട് അതിനെക്കുറിച്ച് ഒന്ന് ഇരുന്ന് സംസാരിക്കണം. എന്തായാലും ഞാൻ അതൊക്കെ പറഞ്ഞോളാം. എന്തായാലും ഫാസിൽ ബ്രോ താങ്ക് യു സോ മച്ച്. ഇതൊരു വലിയ സക്സസ് ആയി മാറട്ടെ എന്നുള്ള ആശംസ വാക്കിൽ മാത്രം ഒതുക്കുന്നില്ല, നമുക്ക് തന്നെ അറിയാം. കാരണം ഇത് ഹോമഫം കൂടി ഭാഗമായിട്ടുള്ള ഒരു വലിയ ഇവന്റ് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രിവിലേജ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഷോന്റെ ഭാഗമായി മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. കുറേ രീതികൾ ഇനിയും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി
1: പറ്റട്ടെ. 12-ാം തീയതി നമുക്ക് നേരിൽ കാണാം.
0: ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കും ഹോം 92.2 FM-ൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. നിങ്ങളുമായിട്ട് ട്രിക്സ് മാനിയുടെ വിശേഷങ്ങളുമായി ഫാസിൽ ബഷീർ അലോങ് വിത്ത് ആസിഫാണ് കൂടെയുള്ളത്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ.
3: യു ആർ ലിസണിംഗ് ടു ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്. ആസിഫ്, യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling. You are listening to Back to Home with Asif. Asif.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യ

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാനുമായുള്ള സമാധാന ധാരണ അവസാനിച്ചു. വിഴിഞ്ഞത്തിൽ സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി. വി ഡി സതീശന് പിണറായി വിജയന്റെ കത്ത്. പി എസ് സി ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ലൈനപ്പായി. ഈജിപ്തിനെ തോൽപ്പിച്ച് അർജന്റീന ക്വാർട്ടറിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷ ഭീതിയിൽ. അമേരിക്ക നടത്തിയ വെടിനിർത്തൽ കരാർ ലംഘനത്തിന് പകരമായി ബഹ്റിലെയും കുവൈറ്റിലെയും 85 US സൈനിക താവളങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനുമായുള്ള സമാധാന കരാർ അവസാനിച്ചുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഭരണകൂടവുമായി ഇനി യാതൊരു ചർച്ചയുമില്ല. ഒരു വിധത്തിലുമുള്ള ആശയവിനിമയത്തിന് തനിക്ക് താൽപര്യമില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി എത്തിയപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് സുപ്രധാന നിലപാട് വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ആക്രമണങ്ങളും യുഎസിന്റെ പ്രത്യാക്രമണങ്ങളും തുടരുന്നതിനിടയിൽ നിലവിലുണ്ടായിരുന്ന താൽക്കാലിക സമാധാന കരാർ കൂടി റദ്ദാക്കപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പുതിയ സൈനിക നീക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദി യുഎസ് ആണെന്ന് ഇറാൻ. വാഷിംഗ്ടൺ മുൻപ് ഒപ്പുവച്ച കരാറുകൾ ലംഘിച്ചതായും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. ഹോർമുസിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇറാനിൽ ആക്രമണം നടത്തി യുഎസ്. ബന്ദർ അബ്ബാസ് തുറമുഖത്തും ക്വഷൻ ദ്വീപിലും സിറിക്കിലുമാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണം യുഎസ് സെൻട്രൽ കമാൻഡർ സ്ഥിരീകരിച്ചു. ഹോർമുസിൽ എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് യുഎസ് ആക്രമണം. ഇറാന്റെ നടപടി വെടിനിർത്തൽ ലംഘനമെന്ന് യുഎസ് ആരോപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് മൂന്ന് വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയുമായാണ് അമേരിക്ക ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ഇറാനിലെ 80 ലക്ഷ്യങ്ങളിലേക്ക് കൃത്യതയുള്ള ആക്രമണം നടത്തിയെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ്. ഇറാന്റെ ബുഷഹർ പ്രവിശ്യയിലെ ഖോർമുജ്മുകളിൽ വെച്ച് യുഎസിന്റെ ഒരു MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവ്. യുഎസ് സൈന്യം ആക്രമിച്ചതിനാലാണ് തിരിച്ചടിച്ചതെന്നും റവല്യൂഷണറി ഗാർഡ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ശക്തമായി പ്രതിരോധിച്ചുവെന്ന് രാജ്യം. ജാഗ്രത പാലിക്കാൻ ജനത്തിന് നിർദ്ദേശം. ബഹ്റൈനിൽ അപായ സൈറണുകൾ മുഴങ്ങി. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ രാജ്യത്തിന്റെ നിർദ്ദേശം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം സർക്കാർ അനുമതിയില്ലാതെ നടക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകൂർ അനുമതിക്ക് അദാനി ഗ്രൂപ്പ് കത്ത് നൽകിയിരുന്നില്ല. ഇപ്പോൾ ലഭിച്ച അപേക്ഷ പരിശോധിക്കാൻ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. കേരളത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടുള്ള ഒന്നിനും സർക്കാർ അനുമതി നൽകില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞം സംബന്ധിച്ച ഓഹരി കൈമാറ്റം തനിക്ക് നേരത്തെ അറിയാം എന്നത് അടിസ്ഥാനരഹിതമെന്ന് വി ഡി സതീശൻ. MSC കമ്പനി വരുമെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് CPMന്റെ മുഖപത്രമെന്ന് വി ഡി സതീശൻ. ഒരു വർഷം മുമ്പ് തന്നെ ഇക്കാര്യം LDF സർക്കാർ ചർച്ച ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. കൺസെഷൻ കരാറിലെ വ്യവസ്ഥകൾ അദാനി ഗ്രൂപ്പ് ലംഘിച്ചത് ലാഘവത്തോടെ കാണരുത്. കരാർ ലംഘനത്തിൽ സർക്കാർ പുലർത്തുന്ന മൌനം ദുരൂഹം. ഓഹരി കൈമാറ്റത്തിലൂടെ അദാനിക്ക് ലഭിക്കുന്ന ലാഭം സർക്കാരിനുകൂടി അവകാശപ്പെട്ടതല്ലേ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. വിഴിഞ്ഞം അദാനി ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി കള്ളക്കളി തുടരുന്നു. സതീശനെല്ലാം മുൻകൂട്ടി അറിയാമായിരുന്നു. മംഗലാപുരം യാത്രയുടെ ലക്ഷ്യം ഇതായിരുന്നുവെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. വിഴിഞ്ഞം വിദേശ നിക്ഷേപത്തെക്കുറിച്ചുള്ള ദേശാഭിമാനിയിലെ വാർത്ത തള്ളി MV ഗോവിന്ദൻ. പാർട്ടി പത്രത്തിലല്ല ആദ്യം വാർത്ത വന്നതെന്ന് വ്യക്തമാക്കി. ദേശാഭിമാനിയിൽ വാർത്ത വരാൻ പാടില്ലായിരുന്നു. ഭാവിയിൽ വരാൻ പോകുന്നത് മനസ്സിലാക്കണമായിരുന്നു. പാർട്ടി വാർത്തയെ അംഗീകരിക്കുന്നില്ല. കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. ഭാവിയിൽ വരാൻ പോകുന്നത് മനസ്സിലാക്കിയില്ല. വർഗ്ഗവഞ്ചകരെ CPM തിരികെയെടുക്കില്ലെന്നും തെറ്റ് തിരുത്തിയാൽ തിരിച്ചെടുക്കുമെന്നും MV ഗോവിന്ദൻ. വിഴിഞ്ഞ മോഹരി കൈമാറ്റ വിവാദത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ CPM നേതാവ് പി രാജീവും. കരാർ വ്യവസ്ഥകളിലല്ല തർക്കമുള്ളത്. ഓഹരി കൈമാറ്റത്തിന് മുൻപ് മുൻകൂർ അനുമതി വാങ്ങിയോ എന്നതാണ്. ആ ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറുന്നു. കല്ലുവച്ച നുണ സത്യമെന്ന രീതിയിൽ മുഖ്യമന്ത്രി പറയുന്നു. ഇരിക്കുന്ന പദവി അദ്ദേഹം മനസ്സിലാക്കണമെന്നും പി രാജീവ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്ന് ദിവ്യ എസ് അയ്യരെ മാത്രമല്ല മാറ്റിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിശദീകരണം. മാധ്യമങ്ങളുടെ ഇക്കാര്യത്തിൽ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD ദിവ്യ എസ് അയ്യർ അദാനി കമ്പനിക്ക് നോട്ടീസ് നൽകിയിരുന്നുവെന്നും സതീശൻ അധികാരമേറ്റതോടെ ദിവ്യയെ മാറ്റി എന്നും ആക്ഷേപം ഉയർന്നിരുന്നു. മാധ്യമങ്ങളുടെ ഈ ചോദ്യത്തോട് ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. പി പിഎസ്സി പരീക്ഷാക്രമക്കേട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പിഎസ്സിക്കെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്. വയനാട്ടിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്തുനിന്ന് ഹെലികോപ്റ്റർ വഴിയാണ് അദ്ദേഹം വയനാട്ടിൽ എത്തിയത്. ദുരന്തത്തിന് ഇരയായവർക്കും പരിക്കേറ്റവർക്കും സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ രണ്ട് തലത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടമുണ്ടായ സാഹചര്യവും കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്നതുമായിരിക്കും അന്വേഷിക്കുക. പദ്ധതി പ്രദേശത്തിന് തൊട്ടുമുകളിലായി മണ്ണിടിച്ചിൽ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. അതുകൂടി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. അപകട സാധ്യതകൾ പരിശോധിച്ച ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. അതുവരെയെല്ലാം നിർത്തിവെയ്ക്കുമെന്ന് മുഖ്യമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത മുഖത്തുണ്ടായ ദുരന്തം നാടിനെ നടുക്കുന്നതും ആശങ്കാജനകവും അതീവ ദുഃഖകരവുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. സർവ്വ മുന്നറിയിപ്പുകളും സുരക്ഷാ നിർദ്ദേശങ്ങളും പാടെ അവഗണിച്ച് തികഞ്ഞ അനാസ്ഥയിലൂടെ കൊടുംപാതകമാണ് ഉത്തരവാദിത്തപ്പെട്ട കമ്പനി ഉൾപ്പെടെയുള്ളവർ ചെയ്തത്. ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും തീരാ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് വി എം സുധീരൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ വീണ്ടും ഇഡി എത്തി. പിണറായി പാണ്ഡ്യാലമുക്കിലെ വീട്ടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയത്. പാതിരിയാട് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇഡി സംഘം വിവരങ്ങൾ തേടി വില്ലേജ് ഓഫീസറൊപ്പം കൂട്ടി വീട്ടിലെത്തി. വീടിനകത്ത് കയറാതെയായിരുന്നു ഇഡിയുടെ പരിശോധന. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ആദ്യ ഉത്തരവിലെ ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തുന്ന വിവാദ പരാമർശങ്ങൾ നീക്കി സർക്കാർ പുതിയ ഉത്തരവിറക്കി. സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ടാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി പുതിയ ഉത്തരവ് ഇറക്കിയത്. കാപ്പാക്കേസിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതനും ബിജെപിക്കും തിരിച്ചടി. സുഗതനെ ജയിലിൽ അടച്ചത് കാപ്പ ഉപദേശക സമിതി ശരിവച്ചു. സുഗതന് ആറുമാസത്തേക്ക് ജയിലിൽ തുടരാനാണ് ഉത്തരവ്. ഹൈക്കോടതി ജാമ്യം നൽകിയില്ലെങ്കിൽ കൌൺസിലർ സ്ഥാനം നഷ്ടമാകുമെന്നിരിക്കെയാണ് നിർണായക നടപടി. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി ഭരണസമിതി പ്രതിസന്ധിയിലായി. ഭരണസമിതിയിൽ സുഗതന്റെ സത്യപ്രതിജ്ഞ മാത്രമാണ് ഇനി നടക്കാനുള്ളത്. ആദ്യ സത്യപ്രതിജ്ഞ റദ്ദാക്കപ്പെട്ട മറ്റ് 19 കൌൺസിലർമാരും നേരത്തെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. എം വി ജയരാജനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. പാർട്ടി അനുമതിയില്ലാതെ വിമതരെ തിരിച്ചുവിളിച്ച നടപടിക്കെതിരെയാണ് വിമർശനം. എന്തിനാണ് ഇത്തരം അനാവശ്യ ചർച്ചയ്ക്ക് ഇടമുണ്ടാക്കിയതെന്ന് സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായതോടെ വീഴ്ച സമ്മതിച്ച് എം വി ജയരാജൻ. 56 പേരുടെ മരണത്തിനിടയാക്കിയ 2008 അഹമ്മദാബാദ് സ്ഫോടനക്കേസിൽ പ്രതികളുടെ വധശിക്ഷ ശരിവച്ച് ഗുജറാത്ത് ഹൈക്കോടതി. 3 മലയാളികൾ അടക്കമുള്ള 38 പ്രതികളുടെ വധശിക്ഷയാണ് ഗുജറാത്ത് കോടതി ശരിവച്ചത്. കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, രാജ്യദ്രോഹം, ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശികളും സഹോദരങ്ങളുമായ ഷിബിലി, ഷാദുലി, മലപ്പുറം സ്വദേശി ഷറഫുദ്ദീൻ എന്നിവരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളികൾ. അയോധ്യ സംഭാവന കൊള്ളയിൽ ക്ഷേത്രം ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ്ക്ക് വീഴ്ച പറ്റിയെന്ന് അംഗീകരിച്ച ട്രസ്റ്റ് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ്ഗിരി. ചമ്പത്ത് റായ് തന്റെ ഡ്രൈവറെ അമിതമായി വിശ്വസിച്ചതാണ് പിഴവുകൾക്ക് കാരണമെന്ന് ഗോവിന്ദ് ദേവ്ഗിരി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും അധികാരം ചമ്പത്ത് റായ് സ്വന്തം കയ്യിൽ വയ്ക്കുകയായിരുന്നു. ചുമതലകൾ കൃത്യമായി വീതിച്ചു നൽകണമായിരുന്നുവെന്നും ചമ്പത്ത് റായ് അഴിമതി നടത്തിയിട്ടില്ലെന്നാണ് ഇപ്പോഴും ട്രസ്റ്റ് അംഗങ്ങൾ വിശ്വസിക്കുന്നതെന്നും ട്രസ്റ്റ് ട്രഷറർ. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കെതിരെ വീണ്ടും വിമർശനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെലോണി നല്ലൊരു വ്യക്തിയാണെങ്കിലും ഇറാനെ പിന്തുണയ്ക്കാനുള്ള അവരുടെ തീരുമാനം തങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയെന്ന് ട്രംപ്. അങ്കാരയിൽ നാറ്റോ ഉച്ചകോടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 45th ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നവംബർ 4. 4 മുതൽ 16 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകമേള. ഒമാനാണ് ഇത്തവണത്തെ അതിഥി രാജ്യം. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിർത്തിവച്ചുവെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiaua.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതിയെടുത്ത് വേണം കോൺസുലേറ്റിൽ എത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 മണിവരെ അപേക്ഷകർക്ക് വോക്ക് ഇൻ സൌകര്യമുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. portal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ പൂരിപ്പിക്കേണ്ടത്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി. ആദ്യ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. രണ്ടാം മത്സരത്തിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. 3rd മത്സരത്തിൽ നോർവേയുടെ എതിരാളി ഇംഗ്ലണ്ടാണ്. അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം 12th രാവിലെ 5 മണിക്ക് നടക്കും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് സൂപ്പർ ജയം. ഈജിപ്തിനെ തോൽപ്പിച്ചത് 2-3 ഗോളിന്. രണ്ടാം പകുതിയിൽ രണ്ട് ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് അർജന്റീനയുടെ നാടകീയ തിരിച്ചുവരവ്. ഈ ജയത്തോടെ നിലവിലെ ചാമ്പ്യന്മാർ ക്വാർട്ടറിൽ കടന്നു. യാസർ ഇബ്രാഹിമിന്റെയും സിക്കോയുടെയും ഗോളുകളിൽ മുന്നിലെത്തിയ ഈജിപ്റ്റ് പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങിയത് മുതലെടുത്ത് 70-ാം മിനിറ്റിലായിരുന്നു ക്രിസ്റ്റ്യൻ റൊമേരയുടെ ഗോൾ. 83-ാം മിനിറ്റിൽ മെസ്സിയുടെ ഗംഭീര ഗോളിലൂടെ അർജന്റീന സമനില പിടിച്ചു. കളി തീരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ലൌട്ടാര മാർട്ടിനസിന്റെ ഗംഭീരമായ ക്രോസിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്കായി വിജയഗോളും നേടി. ഇതോടെ ലോകകപ്പിൽ അർജന്റീന ക്വാർട്ടറിൽ കടന്നു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയോട് പൊരുതിത്തോട്ടതിന് പിന്നാലെ ഫുട്ബോൾ ലോകത്ത് ഗുരുതര ആരോപണവുമായി ഈജിപ്റ്റ് ടീമിന്റെ മുഖ്യ പരിശീലകൻ ഹൊസാം ഹസൻ. സൂപ്പർതാരം ലിയണൽ മെസ്സിയും അർജന്റീനയും ടൂർണമെന്റിൽ തുടരണമെന്ന് ഫിഫ ആഗ്രഹിച്ചിരുന്നതായും മത്സരഫലം ബാഹ്യശക്തികളാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്നും ഹസൻ ആരോപിച്ചു. ഫുട്ബോൾ ലോകകപ്പിലെ ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കി സ്വിറ്റ്സർലാന്റ് ക്വാർട്ടർ ഫൈനലിൽ. കാനഡയിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോളടിക്കാനായില്ല. തുടർന്ന് ഷൂട്ടൌട്ടിൽ 4-3 സ്വിസ് പട വിജയം നേടിയത്. ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ് സ്വിറ്റ്സർലന്റിന്റെ എതിരാളികൾ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
0: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
3: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
0: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
0: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
1: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
5: Time check. Time check.
1: Brought to you by Ozone Cargo.
6: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 14 മിനിറ്റ്.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
7: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 73%.
5: വെതർ അപ്ഡേറ്റ്.
7: വെതർ അപ്ഡേറ്റ്
1: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

തിരികെത്താം ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ്. നിങ്ങൾ കേൾക്കുന്നത് ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. നേരത്തെ നമ്മുടെ ആ ഒരു ഇന്റർവ്യൂ സെഷൻ വിത്ത് മെന്റലിസ്റ്റ്, ഓഫ് കോഴ്സ് നമുക്കറിയാലോ മനസ്സുകൾക്കുള്ളിൽ അത്രമാത്രം മായാജലം തീർക്കുന്ന എങ്ങനത്തെ ഒരു ഒരു മാന്ത്രികനാണ് ഫാസിൽ ബഷീർ എന്നുള്ളത് കാര്യം നമുക്ക് എല്ലാവർക്കും, ഈവൻ ദോ ഈ ഒരു സോഷ്യൽ മീഡിയ വന്നു തുടങ്ങുന്ന കാലം മുതൽ അല്ലെങ്കിൽ അതിനു മുന്നേ ടി വി ചാനലുകളിലൂടെയൊക്കെ നമുക്ക് അത്രമാത്രം സുപരിചിതമാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ വോക്സും അദ്ദേഹത്തിന്റെ ട്രിക്സും കാര്യങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ ആളുടെ ഈ ഒരു ഇവന്റിന് വേണ്ടി എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് ചോദിച്ചു ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഞാൻ പറയുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്തിരിക്കുക, 0528373455 0528373455, അല്ലെങ്കിൽ 0522846969. ഈ രണ്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. എനിക്കറിയാം നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, നമ്പർ നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല. നമുക്കിവിടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെല്ലാം ഹോമിൻ്റെ വാട്സാപ്പ് സേവ്ഡ് ആയിരിക്കുമല്ലോ, 0585829220. ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എക്സാക്ട്ലി എത്രയാണ് ഈ നമ്പർ എന്നുള്ളത്. ആൻഡ് മാത്രമല്ല, ഇപ്പോൾ ലൈവിൽ വൈകുന്നേരത്തെ ഒരു ഡിന്നറിനൊക്കെ വേണ്ടിയിട്ട് ഫാമിലിയായിട്ടൊക്കെ ഇറങ്ങുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില ഇടങ്ങളിൽ പോയി ടിക്കറ്റ്സ് വാങ്ങാൻ, കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ കിസൈസിലുള്ള തലാൽ മാർക്കറ്റ് അല്ലെങ്കിൽ തലാൽ ഗ്രില്ലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങാം. കരാമയിലും കിസൈസിലുമുള്ള റെഡ് പെപ്പർ റെസ്റ്റോറൻറ്റ്, കിസൈസിലുള്ള ചിമിനി റെസ്റ്റോറൻറ്റ്, സഫാരി മാളിലുള്ള ദേപ്പുട്ട്, വജ്രാ ജുവൽസ് ആൻഡ് അജ്മാനിലുള്ളവരാണെങ്കിൽ അജ്മാൻ ലുലുവിനടുത്തുള്ള ഫാസ് ബുട്ടീക്ക് എന്നീ ഇടങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് ടിക്കറ്റ്സ് വാങ്ങാൻ കൂടി പറ്റുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതർ ഈ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കിയേക്കുക, ഇനി പരിമിതമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓഫ് കോഴ്സ് അതിന് മുൻപ് തന്നെ നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ടിക്കറ്റ്സ് ഉറപ്പ് വരുത്തിയിരിക്കുക കേട്ടോ. എനിവേ, എന്തായാലും ട്രിക്സ്മാനിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം എന്നെ ആ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ കടത്തിവിടുന്ന സമയത്ത്, നമ്മുടെ മനസ്സിൽ നമ്മൾ കരുതി വെക്കുന്ന രഹസ്യങ്ങൾ മുന്നിലിരിക്കുന്ന ഒരാൾ കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഒരു സാധനം ഉണ്ടല്ലോ, അത് ഒരു പ്രത്യേക തരത്തിലുള്ള സംഗതി തന്നെയാണ്. എന്തായാലും അതിൻ്റെ ലൈവ് എക്സ്പീരിയൻസ് നമുക്ക് കാത്തിരിക്കാം. ഞായറാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ദുബായിലെ മംസാറിലെ ഫോക്ലോർ അക്കാഡമിയിലാണ് ട്രിക്സ്മാനിയ 2.0 അരങ്ങേറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും ഈ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ഇവിടെ ഈ ഏരിയയിൽ UAE ജീവിക്കുന്ന നമ്മൾ ചില മുന്നറിയിപ്പുകൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഇപ്പോൾ ദുബായ് പോലീസ് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഫേക്ക് ആയിട്ടുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വെബ്സൈറ്റുകൾ വഴി ബാങ്ക് വിവരങ്ങൾ തട്ടിയെടുക്കുന്ന ഒരു തട്ടിപ്പ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചിട്ട് ബോധവാന്മാരായിരിക്കണമെന്നാണ് ദുബായ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വിഭാഗത്തിൻ്റെ പേരിലാണ് വ്യാജ വെബ്സൈറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ബാങ്ക് വിവരങ്ങളടക്കം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മോഷ്ടിക്കുന്ന ഒരു തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ദുബായ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തട്ടിപ്പുകാർ ഒഫീഷ്യൽ വെബ്സൈറ്റുകളെ പോലെ തോന്നിപ്പിക്കുന്ന വ്യാജ പ്ലാറ്റ്ഫോമുകളിൽ പരാതിക്കാരുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ആൻഡ് പരാതി വിവരങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തുന്നു, ശേഖരിക്കുന്നു. തുടർന്ന് റിമോട്ട് ആക്സസ് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് നമ്മുടെ മൊബൈലുകളും ബാങ്ക് അക്കൗണ്ടുകളും നിയന്ത്രണത്തിലാക്കി പണം തട്ടുകയാണ് ഇവരുടെ ലക്ഷ്യം. സോ സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും ആൻഡ് ബാങ്ക് വിവരങ്ങൾ ആരുമായിട്ടും പങ്കുവെക്കരുത് എന്നുള്ള കാര്യം ദുബായ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ജാഗ്രത.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. Home 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. That's Home 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's
7: 055-666-5859. Home 92.2 FM. Home is a feeling.
8: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
9: എടാ മോനെ, പോടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ട,
11: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
8: അമ്മാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണെ.
12: അണ്ണ ശ്രദ്ധിക്ക.
13: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: சின்னம் துள்ளி துளும் புன்னச்சேல.
1: താജ്മഹൽ വിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ താജ്മഹൽ വിൽക്കാനുണ്ട് വാങ്ങാൻ നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും അതിന് റെഡിയാവൂ? താജ്മഹൽ ലോകത്തിലെ വലിയ അത്ഭുതങ്ങളിലൊന്ന്, തീർച്ചയായിട്ടും അത് സ്വന്തമായിട്ട് സ്വന്തം പേരിൽ എഴുതി വാങ്ങാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ, അത് എത്ര കോടി കൊടുത്തിട്ടാണെങ്കിലും വാങ്ങി വെച്ചാലോ എന്ന് ഏതെങ്കിലും കോടീശ്വരന്മാർ ആഗ്രഹിച്ചാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അങ്ങനെയൊക്കെ വിൽക്കാൻ വേണ്ടി പറ്റുമോ? അല്ലെങ്കിൽ താജ്മഹൽ പോട്ടെ, ഫ്രാൻസിലെ ഈഫൽ ടവർ, പലപ്പോഴും പാരീസിൽ പോയി പാരീസ് നഗരത്തെ ഒന്ന് ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളൊന്നു തന്നെയായിരിക്കും ഈഫൽ ടവറിന്റെ മുൻപിൽ നിന്നൊരു ചിത്രം പകർത്തുക എന്നുള്ളത്. ഈഫൽ ടവറിനെ ഇതുപോലെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാൻ ആരെങ്കിലും തയ്യാറാകുമോ? താജ്മഹലോ, അല്ലെങ്കിൽ താജ്മഹൽ വിൽക്കാൻ പറ്റുമെന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരാൾ വന്നാലോ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈഫൽ ടവർ വിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരാൾ വന്നാലോ, അത് വിശ്വസിക്കാൻ വേണ്ടി നിൽക്കേണ്ട. കാരണം ഇങ്ങനെ പല തട്ടിപ്പുകൾ ആക്ച്വലി ലോകത്ത് നടന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് തട്ടിപ്പ് സീരീസുകളിലൂടെ കടന്നു പോകാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഇങ്ങനത്തെ ഒരു ലിസ്റ്റ് ഓഫ് തട്ടിപ്പുകളുണ്ട്. അതിലെന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തട്ടിപ്പുകൾ നമുക്ക് ഇന്ന് സംസാരിക്കാം. അതിൽ ഏറ്റവും ആദ്യത്തത് ഇന്ത്യയിൽ നടന്ന ഇന്ത്യയുടെ സ്വന്തം നട്വർലാൽ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ്. കക്ഷിയിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സിദ്ധികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ടാലന്റുകളിലൊന്നായിരുന്നു ആരുടെയും ഒപ്പ് നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പുള്ളിക്കാരൻ അറിയായിരുന്നു. അതിവിദഗ്ധമായിട്ട് കൃത്യമായിട്ട് ഒരു ഒപ്പ് കണ്ടുകഴിഞ്ഞാൽ അത് ഇടാൻ വേണ്ടി അദ്ദേഹത്തിന് പറ്റുമായിരുന്നു. പക്ഷേ അതിനെ അദ്ദേഹം ഉപയോഗിച്ചത് ഇത്തരത്തിൽ മിസ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് മാത്രം. അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഒപ്പ്, അതിൻ്റെ ഒരു ചിത്രം കണ്ട് മനസ്സിലാക്കിയിട്ട് ആ ഒപ്പ് വ്യാജമായിട്ടിട്ട് താജ്മഹൽ 3 തവണയാണ് വിറ്റത്. അതുമാത്രമല്ല, ചെങ്കോട്ടയും രാഷ്ട്രപതി ഭവനും ഒടുവിൽ ഇന്ത്യൻ പാർലമെന്റ് വരെ ഇദ്ദേഹം വിദേശത്തുള്ള ചില കൾട്ടുകൾക്ക് ഇദ്ദേഹം വിറ്റ് കാശാക്കി എന്നാണ് പറയുന്നത് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് വാങ്ങാൻ വരുന്നവന്മാർ അത്ര വലിയ പൊട്ടന്മാരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഈ ചില സിൻഡിക്കേറ്റുകളൊക്കെ കാണുമല്ലോ, ചില ഭയങ്കര റിച്ച് സിൻഡിക്കേറ്റുകളോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ളവരോ എല്ലാം. ഇപ്പോൾ അമേരിക്കയുടെ ഒരു കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ഒരു ക്യാപിറ്റലിസ്റ്റ് കൾച്ചറിലേക്ക് വരുന്ന സമയത്ത് എല്ലാം വില പറഞ്ഞ് വാങ്ങുക എന്നുള്ളതാണല്ലോ. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ അത്രയും ഫെമിലറൈസ് ആയിട്ടില്ല അത്തരം കാര്യങ്ങളിലോട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വിലയില്ലാത്ത, അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ചില വസ്തുക്കളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അല്ലേ. ആ കൂട്ടത്തിൽ പലപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ കാണാറുള്ളതാണ്. താജ്മഹൽ ആവട്ടെ, ചെങ്കോട്ട ആവട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവനാവട്ടെ, ഇന്ത്യൻ പാർലമെന്റ് ആവട്ടെ, ഇവയൊക്കെ തന്നെയാണ് അദ്ദേഹം വന്ന് രാഷ്ട്രപതിയുടെ ഒരു വ്യാജ ഒപ്പിട്ട് വിദേശികൾക്ക് വിറ്റ് കാശാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. 9 തവണ അദ്ദേഹത്തെ പിടിച്ച് അകത്തിട്ട് 9 തവണ ജയിലിൽ ചാടിയ നട്വർലാൽ ഇന്ത്യൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും വലിയൊരു അത്ഭുതമായിട്ടാണ് തുടരുന്നത് കേട്ടോ. അതുപോലെ അടുത്തയാൾ ഫ്രാൻസിലെ പാരീസിലുള്ള വിഖ്യാതമായിട്ടുള്ള ഐഫൽ ടവർ വിറ്റ വിക്ടർ ലെസ്റ്റിംഗ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. പാരീസ് നഗരസഭയ്ക്ക് ഈഫൽ ടവർ പരിപാലിക്കാൻ അവരുടെ ഈ പൈസയില്ലെന്നും അതിൻ്റെ അതുകൊണ്ട് തന്നെ അത് ആക്രിയായിട്ട് വിൽക്കാൻ വേണ്ടി പോവുകയാണെന്നും പറഞ്ഞ് വലിയൊരു ഒരു ബിസിനസ് ശൃംഖലയെ തന്നെ വിശ്വസിപ്പിച്ച് അദ്ദേഹം വന്ന് കോടികൾ വാങ്ങിയിട്ടാണ് മുങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്ര ഒരിക്കലല്ല, 2 തവണ അദ്ദേഹം അത്തരത്തിൽ ഐഫൽ ടവർ വിൽക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ഏറ്റവും വലിയ തമാശ കേട്ടോ. അതാണ് ഈ പറഞ്ഞ പോലെ ടാലൻറ്റുകൾ എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ടാലൻറ്റ് ഉണ്ട് എന്നുള്ളതല്ല, നിങ്ങൾ അതിനെ എന്തിനു വിനിയോഗിക്കുന്നു എന്നുള്ളത് അനുസരിച്ചായിരിക്കും നിങ്ങളെ കാലം ഓർത്തു വെക്കാൻ വേണ്ടി പോകുന്നത്.
0: തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാനുമായുള്ള സമാധാന ധാരണ അവസാനിച്ചു. വിഴിഞ്ഞത്തിൽ സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുമെന്ന മുഖ്യമന്ത്രി. വി ഡി സതീശന് പിണറായി വിജയന്റെ കത്ത്. പി എസ് സി ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം. ലോകകപ്പ്

0: ഫുട്ബോൾ ക്വാർട്ടർ ലൈനപ്പായി. ഈജിപ്തിനെ തോൽപ്പിച്ച് അർജന്റീന ക്വാർട്ടറിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷ ഭീതിയിൽ. അമേരിക്ക നടത്തിയ വെടിനിർത്തൽ കരാർ ലംഘനത്തിന് പകരമായി ബഹ്റിലെയും കുവൈറ്റിലെയും 85 US സൈനിക താവളങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനുമായുള്ള സമാധാന കരാർ അവസാനിച്ചുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഭരണകൂടവുമായി ഇനി യാതൊരു ചർച്ചയുമില്ല, ഒരു വിധത്തിലുമുള്ള ആശയവിനിമയത്തിന് തനിക്ക് താൽപര്യമില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി എത്തിയപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് സുപ്രധാന നിലപാട് വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ആക്രമണങ്ങളും യുഎസിന്റെ പ്രത്യാക്രമണങ്ങളും തുടരുന്നതിനിടയിൽ നിലവിലുണ്ടായിരുന്ന താൽക്കാലിക സമാധാന കരാർ കൂടി റദ്ദാക്കപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പുതിയ സൈനിക നീക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദി US ആണെന്ന് ഇറാൻ. വാഷിംഗ്ടൺ മുൻപ് ഒപ്പുവച്ച കരാറുകൾ ലംഘിച്ചതായും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. ഹോർമുസിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇറാനിൽ ആക്രമണം നടത്തി US. ബന്ദർ അബ്ബാസ് തുറമുഖത്തും ക്വെഷൻ ദ്വീപിലും സിറിക്കിലുമാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണം US സെൻട്രൽ കമാൻഡർ സ്ഥിരീകരിച്ചു. ഹോർമുസിൽ എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് US ആക്രമണം. ഇറാന്റെ നടപടി വെടിനിർത്തൽ ലംഘനമെന്ന് US ആരോപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയുമായാണ് അമേരിക്ക ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ഇറാനിലെ 80 ലക്ഷ്യങ്ങളിലേക്ക് കൃത്യതയുള്ള ആക്രമണം നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡ്. ഇറാന്റെ ബുഷഹർ പ്രവിശ്യയിലെ ഖോർമുജിന് മുകളിൽ വെച്ച US ഒരു MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവ്. US സൈന്യം ആക്രമിച്ചതിനാലാണ് തിരിച്ചടിച്ചതെന്നും റവല്യൂഷണറി ഗാർഡ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ശക്തമായി പ്രതിരോധിച്ചുവെന്ന് രാജ്യം. ജാഗ്രത പാലിക്കാൻ ജനത്തിന് നിർദ്ദേശം. ബഹ്റൈനിൽ അപായ സൈറണുകൾ മുഴങ്ങി. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ രാജ്യത്തിന്റെ നിർദ്ദേശം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം സർക്കാർ അനുമതിയില്ലാതെ നടക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകൂർ അനുമതിക്ക് അദാനി ഗ്രൂപ്പ് കത്ത് നൽകിയിരുന്നില്ല. ഇപ്പോൾ ലഭിച്ച അപേക്ഷ പരിശോധിക്കാൻ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. കേരളത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടുള്ള ഒന്നിനും സർക്കാർ അനുമതി നൽകില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞം സംബന്ധിച്ച ഓഹരി കൈമാറ്റം തനിക്ക് നേരത്തെ അറിയാം എന്നത് അടിസ്ഥാനരഹിതമെന്ന് VD സതീശൻ. MSC കമ്പനി വരുമെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് CPMന്റെ മുഖപത്രമെന്ന് VD സതീശൻ. ഒരു വർഷം മുൻപ് തന്നെ ഇക്കാര്യം LDF സർക്കാർ ചർച്ച ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. കൺസെഷൻ കരാറിലെ വ്യവസ്ഥകൾ അദാനി ഗ്രൂപ്പ് ലംഘിച്ചത് ലാഘവത്തോടെ കാണരുത്. കരാർ ലംഘനത്തിൽ സർക്കാർ പുലർത്തുന്ന മൌനം ദുരൂഹം. ഓഹരി കൈമാറ്റത്തിലൂടെ അദാനിക്ക് ലഭിക്കുന്ന ലാഭം സർക്കാരിനുകൂടി അവകാശപ്പെട്ടതല്ലേ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. വിഴിഞ്ഞം അദാനി ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രി VD സതീശനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി കള്ളക്കളി തുടരുന്നു, സതീശനെല്ലാം മുൻകൂട്ടി അറിയാമായിരുന്നു, മംഗലാപുരം യാത്രയുടെ ലക്ഷ്യം ഇതായിരുന്നുവെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. വിഴിഞ്ഞം വിദേശ നിക്ഷേപത്തെക്കുറിച്ചുള്ള ദേശാഭിമാനിയിലെ വാർത്ത തള്ളി MV ഗോവിന്ദൻ പാർട്ടി പത്രത്തിലല്ല ആദ്യം വാർത്ത വന്നതെന്ന് വ്യക്തമാക്കി. ദേശാഭിമാനിയിൽ വാർത്ത വരാൻ പാടില്ലായിരുന്നു, ഭാവിയിൽ വരാൻ പോകുന്നത് മനസ്സിലാക്കണമായിരുന്നു. പാർട്ടി വാർത്തയെ അംഗീകരിക്കുന്നില്ല, കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും, ഭാവിയിൽ വരാൻ പോകുന്നത് മനസ്സിലാക്കിയില്ല. വർഗവഞ്ചകരെ CPM തിരികെയെടുക്കില്ലെന്നും തെറ്റ് തിരുത്തിയാൽ തിരിച്ചെടുക്കുമെന്നും MV ഗോവിന്ദൻ. വിഴിഞ്ഞ മോഹരി കൈമാറ്റ വിവാദത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ CPM നേതാവ് P രാജീവും. കരാർ വ്യവസ്ഥകളിൽ അല്ല തർക്കമുള്ളത്, ഓഹരി കൈമാറ്റത്തിന് മുൻപ് മുൻകൂർ അനുമതി വാങ്ങിയോ എന്നതാണ്. ആ ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറുന്നു. കല്ലുവച്ച നുണ സത്യമെന്ന രീതിയിൽ മുഖ്യമന്ത്രി പറയുന്നു. ഇരിക്കുന്ന പദവി അദ്ദേഹം മനസ്സിലാക്കണമെന്നും P രാജീവ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്ന് DVIS IRA മാത്രമല്ല മാറ്റിയതെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ വിശദീകരണം. മാധ്യമങ്ങളുടെ ഇക്കാര്യത്തിൽ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD ആയിരുന്ന DVIS IR അദാരിയും കമ്പനിക്ക് നോട്ടീസ് നൽകിയിരുന്നുവെന്നും സതീശൻ അധികാരമേറ്റതോടെ ദിവ്യയെ മാറ്റി എന്നും ആക്ഷേപം ഉയർന്നിരുന്നു. മാധ്യമങ്ങളുടെ ഈ ചോദ്യത്തോട് ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. PSC പരീക്ഷാക്രമക്കേട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട PSCക്കെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്. വയനാട്ടിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്തുനിന്ന് ഹെലികോപ്റ്റർ വഴിയാണ് അദ്ദേഹം വയനാട്ടിൽ എത്തിയത്. ദുരന്തത്തിന് ഇരയായവർക്കും പരിക്കേറ്റവർക്കും സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ രണ്ട് തലത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടമുണ്ടായ സാഹചര്യവും കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്നതുമായിരിക്കും അന്വേഷിക്കുക. പദ്ധതി പ്രദേശത്തിന് തൊട്ടുമുകളിലായി മണ്ണിടിച്ചിൽ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. അതുകൂടി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. അപകട സാധ്യതകൾ പരിശോധിച്ച ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. അതുവരെയെല്ലാം നിർത്തിവെയ്ക്കുമെന്ന് മുഖ്യമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത മുഖത്തുണ്ടായ ദുരന്തം നാടിനെ നടുക്കുന്നതും ആശങ്കാജനകവും അതീവ ദുഃഖകരവുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. സർവ്വ മുന്നറിയിപ്പുകളും സുരക്ഷാ നിർദ്ദേശങ്ങളും പാടെ അവഗണിച്ച് തികഞ്ഞ അനാസ്ഥയിലൂടെ കൊടുംപാതകമാണ് ഉത്തരവാദിത്തപ്പെട്ട കമ്പനി ഉൾപ്പെടെയുള്ളവർ ചെയ്തത്. ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും തീരാ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് വി എം സുധീരൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ വീണ്ടും ഇഡിയെത്തി. പിണറായി പാണ്ഡ്യാലമുക്കിലെ വീട്ടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയത്. പാതിരിയാട് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇഡി സംഘം വിവരങ്ങൾ തേടി വില്ലേജ് ഓഫീസറെ ഒപ്പം കൂട്ടി വീട്ടിലെത്തി. വീടിനകത്ത് കയറാതെയായിരുന്നു ഇഡിയുടെ പരിശോധന. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ആദ്യ ഉത്തരവിലെ ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തുന്ന വിവാദ പരാമർശങ്ങൾ നീക്കി സർക്കാർ പുതിയ ഉത്തരവിറക്കി. സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ടാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി പുതിയ ഉത്തരവ് ഇറക്കിയത്. കാപ്പാക്കേസിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതനും ബിജെപിക്കും തിരിച്ചടി. സുഗതനെ ജയിലിൽ അടച്ചത് കാപ്പ ഉപദേശക സമിതി ശരിവച്ചു. സുഗതന് ആറുമാസത്തേക്ക് ജയിലിൽ തുടരാനാണ് ഉത്തരവ്. ഹൈക്കോടതി ജാമ്യം നൽകിയില്ലെങ്കിൽ കൌൺസിലർ സ്ഥാനം നഷ്ടമാകുമെന്നിരിക്കെയാണ് നിർണായക നടപടി. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി ഭരണസമിതി പ്രതിസന്ധിയിലായി. ഭരണസമിതിയിൽ സുഗതന്റെ സത്യപ്രതിജ്ഞ മാത്രമാണ് ഇനി നടക്കാനുള്ളത്. ആദ്യ സത്യപ്രതിജ്ഞ റദ്ദാക്കപ്പെട്ട മറ്റ് 19 കൌൺസിലർമാരും നേരത്തെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. എം വി ജയരാജനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. പാർട്ടി അനുമതിയില്ലാതെ വിമതരെ തിരിച്ചുവിളിച്ച നടപടിക്കെതിരെയാണ് വിമർശനം. എന്തിനാണ് ഇത്തരം അനാവശ്യ ചർച്ചയ്ക്ക് ഇടമുണ്ടാക്കിയതെന്ന് സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായതോടെ വീഴ്ച സമ്മതിച്ച് എം വി ജയരാജൻ. 56 പേരുടെ മരണത്തിനിടയാക്കിയ 2008 അഹമ്മദാബാദ് സ്ഫോടനക്കേസിൽ പ്രതികളുടെ വധശിക്ഷ ശരിവച്ച് ഗുജറാത്ത് ഹൈക്കോടതി. 3 മലയാളികൾ അടക്കമുള്ള 38 പ്രതികളുടെ വധശിക്ഷയാണ് ഗുജറാത്ത് കോടതി ശരിവച്ചത്. കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, രാജ്യദ്രോഹം, ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശികളും സഹോദരങ്ങളുമായ ഷിബിലി, ഷാദുലി, മലപ്പുറം സ്വദേശി ഷറഫുദ്ദീൻ എന്നിവരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളികൾ. അയോധ്യ സംഭാവന കൊള്ളയിൽ ക്ഷേത്രം ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ്ക്ക് വീഴ്ച പറ്റിയെന്ന് അംഗീകരിച്ച ട്രസ്റ്റ് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ്ഗിരി. ചമ്പത്ത് റായ് തന്റെ ഡ്രൈവറെ അമിതമായി വിശ്വസിച്ചതാണ് പിഴവുകൾക്ക് കാരണമെന്ന് ഗോവിന്ദ് ദേവ്ഗിരി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും അധികാരം ചമ്പത്ത് റായ് സ്വന്തം കയ്യിൽ വയ്ക്കുകയായിരുന്നു. ചുമതലകൾ കൃത്യമായി വീതിച്ചു നൽകണമായിരുന്നുവെന്നും ചമ്പത്ത് റായ് അഴിമതി നടത്തിയിട്ടില്ലെന്നാണ് ഇപ്പോഴും ട്രസ്റ്റ് അംഗങ്ങൾ വിശ്വസിക്കുന്നതെന്നും ട്രസ്റ്റ് ട്രഷറർ. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കെതിരെ വീണ്ടും വിമർശനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെലോണി നല്ലൊരു വ്യക്തിയാണെങ്കിലും ഇറാനെ പിന്തുണയ്ക്കാനുള്ള അവരുടെ തീരുമാനം തങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയെന്ന് ട്രംപ്. അങ്കാരയിൽ നാറ്റോ ഉച്ചകോടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 45-ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നവംബർ 4. 4 മുതൽ 16 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകമേള. ഒമാനാണ് ഇത്തവണത്തെ അതിഥി രാജ്യം. നേരിട്ടെത്തിയുള്ള കോൺസുലാർ സേവനം പൂർണ്ണമായും നിർത്തിവച്ചുവെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി book.passportindiaua.com എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി അനുമതി എടുത്തു വേണം കോൺസുലേറ്റിൽ എത്താൻ. നേരിട്ടെത്തുന്ന അപേക്ഷകർ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 മുതൽ 11 മണിവരെ അപേക്ഷകർക്ക് വാക്ക് ഇൻ സൌകര്യമുണ്ട്. അൽഹിന്ദ് വഴി ആരംഭിക്കാനിരുന്ന ഇന്ത്യൻ കോൺസുലാർ സേവനങ്ങളുടെ സെന്റർ നിയമക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നേരിട്ട് സേവനങ്ങൾ നൽകുന്നത്. mportal.passportindia.gov.in/mission എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ പൂരിപ്പിക്കേണ്ടത്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി. ആദ്യ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. 2-ാം മത്സരത്തിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. 3-ാം മത്സരത്തിൽ നോർവേയുടെ എതിരാളി ഇംഗ്ലണ്ടാണ്. അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം 12-ാം തീയതി രാവിലെ 5 മണിക്ക് നടക്കും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് സൂപ്പർ ജയം. ഈജിപ്തിനെ തോൽപ്പിച്ചത് 2-3 ഗോളിന്. 2-ാം പകുതിയിൽ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് അർജന്റീനയുടെ നാടകീയ തിരിച്ചുവരവ്. ഈ ജയത്തോടെ നിലവിലെ ചാമ്പ്യന്മാർ ക്വാർട്ടറിൽ കടന്നു. യാസർ ഇബ്രാഹിമിന്റെയും സിക്കോയുടെയും ഗോളുകളിൽ മുന്നിലെത്തിയ ഈജിപ്ത് പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങിയത് മുതലെടുത്ത് 70-ാം മിനിറ്റിലായിരുന്നു ക്രിസ്റ്റ്യൻ റൊമേരയുടെ ഗോൾ. 83-ാം മിനിറ്റിൽ മെസ്സിയുടെ ഗംഭീര ഗോളിലൂടെ അർജന്റീന സമനില പിടിച്ചു. കളി തീരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ലൌട്ടാര മാർട്ടിനസിന്റെ ഗംഭീരമായ ക്രോസിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്കായി വിജയഗോളും നേടി. ഇതോടെ ലോകകപ്പിൽ അർജന്റീന ക്വാർട്ടറിൽ കടന്നു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യൻമാരായ അർജന്റീനയോട് പൊരുതിത്തോട്ടതിനു പിന്നാലെ ഫുട്ബോൾ ലോകത്ത് ഗുരുതര ആരോപണവുമായി ഈജിപ്ത് ടീമിന്റെ മുഖ്യ പരിശീലകൻ ഹൊസാം ഹസൻ. സൂപ്പർതാരം ലിയണൽ മെസ്സിയും അർജന്റീനയും ടൂർണമെന്റിൽ തുടരണമെന്ന് ഫിഫ ആഗ്രഹിച്ചിരുന്നതായും മത്സരഫലം ബാഹ്യശക്തികളാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്നും ഹസൻ ആരോപിച്ചു. ഫുട്ബോൾ ലോകകപ്പിലെ ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കി സ്വിറ്റ്സർലാന്റ് ക്വാർട്ടർ ഫൈനലിൽ. കാനഡയിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോളടിക്കാനായില്ല. തുടർന്ന് ഷൂട്ടൌട്ടിൽ 4-3 സ്വിസ് പട വിജയം നേടിയത്. ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻമാരായ അർജന്റീനയാണ് സ്വിറ്റ്സർലന്റിന്റെ എതിരാളികൾ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Mexico, United States, Canada.
3: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
2: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
3: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
4: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: FIFA World Cup 2026.
2: Switzerland, Scotland, Turkey.
3: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
6: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: back to home brought to you by Z5 festive offer il all access pack varum AED 99.99 matram adum prativarsham TNC apply.
1: തിരികെ എത്താം ഹോം 92.2 എഫ് എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. യു എ എന്ന രാജ്യം, അത് ലോകം എത്രമാത്രം ഈ ഒരു രാജ്യത്തെ കുറ്റുനോക്കുന്നുണ്ടെന്നും ഈ ഒരു രാജ്യത്തിന്റെ സാധ്യതകൾ എത്രമാത്രം ലോകമെമ്പാടുമുള്ള ഇൻവെസ്റ്റേഴ്സ് പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ആഗോള നിക്ഷേപകരുടെ പ്രിയപ്പെട്ട ഭൂമിയാണ് ഈ രാജ്യം. 2025 ഈ ഒരു രാജ്യത്തേക്ക് എത്തിയിട്ടുള്ളത്, യു എയിലേക്ക് എത്തിയിട്ടുള്ളത് 177.3 ബില്യൺ ദിർഹംസിന്റെ വിദേശ നിക്ഷേപമാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് എത്രമാത്രം ആ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ വിദേശ നിക്ഷേപകരുടെ എത്രമാത്രം വലിയ പ്രതീക്ഷയാണ് ഈ ഒരു രാജ്യത്തോടുള്ളത് എന്നുള്ളൊരു കാര്യം കണക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. ആഗോള സാമ്പത്തിക രംഗത്ത് കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് യു എ. 2025 മാത്രമാണ് ഈ 177.3 ബില്യൺ ദിർഹത്തിന്റെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഈ യു എ ആകർഷിച്ചിരിക്കുന്നത് എന്ന് യു എ ഗവൺമെന്റ് മീഡിയ ഓഫീസ് തന്നെ പുറത്തുവിട്ട കണക്കുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യങ്ങളാക്കാനും അവസരങ്ങളെ മികച്ച നേട്ടങ്ങളാക്കാനും ഈ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട്. ആൻഡ് അത് തന്നെയാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രകീർത്തനങ്ങളിലൊന്ന്. തീർച്ചയായിട്ടും ഇത് ഞാൻ പറയുന്നതല്ല, യു എയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ തന്നെ പ്രസ്താവനയാണ്. തീർച്ചയായിട്ടും അത് എത്രമാത്രം ആപ്റ്റാണല്ലേ. നമുക്ക് തന്നെ വലിയൊരു ഇൻസ്പിറേഷനായി എടുക്കാവുന്നതാണ് യു എ എന്ന രാജ്യത്തിന്റെ നാൾവഴികളും. ആഗ്രഹങ്ങളെ ആഗ്രഹങ്ങളായി മാത്രം കൊണ്ടു നടക്കാതെ അതിനെ യാഥാർത്ഥ്യങ്ങളാക്കാനും ആൻഡ് നമുക്ക് മുന്നിലേക്ക് തുറക്കപ്പെടുന്ന അവസരങ്ങളെ ഏറ്റവും മികച്ച നേട്ടങ്ങളാക്കി മാറ്റാനും സാധിക്കുക എന്ന് പറയുന്നതാണ് ഒരു രാജ്യത്തിന്റെ ആണെങ്കിലും ഒരു വ്യക്തിയുടെ ആണെങ്കിലും ഏറ്റവും വലിയ സക്സസ് പോയിന്റുകളൊന്ന്. അത് ഈ രാജ്യം സക്സസ്ഫുള്ളി തെളിയിച്ചിരിക്കുക തന്നെയാണ്. Trending song of the hour.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: പൂർണ്ണമായും മരിച്ചുവെന്ന് വിധിയെഴുതപ്പെട്ട ഒരു നദി ജീവൻ വെച്ച് തിരികെ എത്തുക, ഈ ഒരു സംഭവം ആക്ച്വലി കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ കൗതുകമായിരിക്കാം. ആൻഡ് ഇപ്പൊ തന്നെ നമ്മൾ കേരളത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ ഒക്കെ പോയി കഴിഞ്ഞാൽ ചില വലിയ നദികൾ, ഒരു കാലത്ത് പ്രസിദ്ധമായിരുന്ന പല നദികളും ഇന്ന് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞതായിട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ലണ്ടനിൽ പൂർണ്ണമായിട്ട് മരിച്ചുവെന്ന് വിധിയെഴുതപ്പെട്ട ഒരു നദിക്ക് വീണ്ടും ജീവൻ വെച്ച ഒരു ചരിത്രമുണ്ട്. ലണ്ടൻ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കൂടി ഒഴുകുന്ന തേംസ് നദിക്കാണ് ഇത്തരത്തിലുള്ള ഒരു കഥ കൂടി പറയാനുള്ളത്. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടനെ ആക്രമിച്ച റോമാക്കാർ ബ്രിട്ടനിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള തേംസിന്റെ കരയിൽ അന്ന് ഒരു നഗരം സ്ഥാപിക്കുകയുണ്ടായി. ലണ്ടനിയം എന്നാണ് അവരന്ന് ആ നഗരത്തിന് പേരിട്ടത്. തേംസ് നദിയുടെ സാന്നിധ്യം ആ ഒരു നഗരത്തെ റോമാക്കാരുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രമാക്കി മാറ്റി. കാലാന്തരത്തിൽ ഈ ലണ്ടനിയം നഗരമാണ് ഇന്നത്തെ ലണ്ടനായി മാറിയിട്ടുണ്ടായിരുന്നത്. 1500 വർഷത്തോളം ലണ്ടനിൽ നിന്നും എവിടേക്കുമുള്ള യാത്ര തേംസ് നദിയിലൂടെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്, ചെറിയ തോണികളിലും കപ്പലുകളിലും ഒക്കെ. 1800കളായി കഴിഞ്ഞപ്പോഴേക്കും 25 ലക്ഷത്തിലധികം ജനസംഖ്യയുമായിട്ട് ലണ്ടൻ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായിട്ട് മാറി. എന്നാൽ ലണ്ടനിൽ വന്നിട്ടുണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ആ ഒരു വ്യവസായ വിപ്ലവത്തിന്റെ കാലത്താണ് ദുരന്തങ്ങളൊക്കെ തന്നെ ആരംഭിക്കുന്നത്. കാരണം നഗരത്തിലെ ഫാക്ടറികളിൽ നിന്നും രാസമാലിന്യങ്ങളും ആൻഡ് മില്യൺ കണക്കിന് ആളുകളുടെ വീടുകളിൽ നിന്നുള്ള ടോയ്ലറ്റ് വേസ്റ്റും ഒക്കെ നേരിട്ട് ഈ ഒരു നദിയിലേക്ക് ഒഴുകി എത്താൻ വേണ്ടി തുടങ്ങി. ഏതാണ്ട് 1858 ആയി കഴിഞ്ഞപ്പോഴേക്കും നദിയിലെ ഈ ഒരു പൊല്യൂഷൻ, മലിനീകരണം ഒക്കെ തന്നെ അത് എത്രത്തോളം രൂക്ഷമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഇതിനെ ദി ഗ്രേറ്റ് സ്റ്റിങ് എന്നാണ് വിളിക്കുന്നത്, അഥവാ ഏറ്റവും ഭീകരമായിട്ടുള്ള ദുർഗന്ധത്തിന്റെ നാളുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ നദിയിൽ നിന്നുള്ള നാറ്റം കാരണം ബ്രിട്ടീഷ് പാർലമെന്റ് പോലും അക്കാലത്ത് താൽക്കാലികമായിട്ട് അടച്ചിടേണ്ടി വന്നിട്ടുണ്ട്. നദിയിലെ ജലം മുഴുവൻ കറുത്ത നിറത്തിലായി. ഇതുമൂലം 4 തവണ കോളറ ഔട്ട്ബ്രേക്കുകൾ സംഭവിച്ചു. അതിലൂടെ 1000 കണക്കിന് ആളുകളാണ് ലണ്ടനിൽ വന്ന് മരിച്ചു വീണിട്ടുണ്ടായിരുന്നത്. മാലിന്യങ്ങൾ നിറഞ്ഞതോടെ നദിയിലുള്ള ഓക്സിജന്റെ അളവ് പൂർണ്ണമായിട്ടും ഇല്ലാതെയായി. തുടർന്ന് 1957 ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഒരു പ്രഖ്യാപനം തന്നെ നടത്തി, തേംസ് നദി ഇനി ജീവിക്കാൻ കൊള്ളില്ല, ഇത് പൂർണ്ണമായും മരിച്ചു കഴിഞ്ഞു, ഒരു മീനോ ജീവജാലങ്ങളോ ഈ നദിയിൽ അവശേഷിക്കുന്നില്ല, മലിനമായ ഈ നദി കാരണം കോളറ പോലെയുള്ള വലിയ പകർച്ചവ്യാധികൾ ഇനിയും പിടിപെടാൻ സാധ്യതയുണ്ടെന്നുള്ളതൊക്കെയായിരുന്നു അവരുടെ ഒരു പ്രസ്താവന. എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ട നദിയെ മരിച്ചു എന്ന് ശാസ്ത്രം വിധി എഴുതിയ ആ നദിയെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ലണ്ടനിലെ ജനങ്ങൾ തയ്യാറായിരുന്നില്ല. അവരും നഗരസഭയും എല്ലാം ചേർന്നിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചില ശക്തമായിട്ടുള്ള നടപടികളെന്ന് സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിലൊന്നാമത്തേത്, നഗരത്തിലെ അഴുക്കുചാൽ സംവിധാനം പൂർണ്ണമായിട്ടും നവീകരിച്ചു. മാലിന്യങ്ങൾ നദിയിലെത്തുന്നതിന് മുൻപ് തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി 2 വലിയ വൻകിട സ്ലീവേജ് ട്രീറ്റ്മെന്റ് പ്ലാനുകൾ അവർ സ്ഥാപിച്ചു. 50,000 കോടി മുതൽ മുടക്കി തേംസ് ടൈഡ് വേ ടണൽ നിർമ്മിച്ചു. ഇതിലൂടെ മഴക്കാലത്ത് സീവേജ് ലീക്ക് ആകുന്നതും അവർക്ക് കുറയ്ക്കാൻ വേണ്ടി, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവർക്കന്ന് സാധിക്കുന്നുണ്ട്. 2ാമതായിട്ട്, നദിയിലേക്ക് മാലിന്യങ്ങൾ തള്ളുന്ന ഫാക്ടറികൾക്കെതിരെ കടുത്ത നിയമങ്ങളും വൻ തുകയും പിഴ ഈടാക്കാൻ വേണ്ടി തുടങ്ങി. ആൻഡ് പിന്നെ 3ാമതായിട്ട്, നദിയിലെ ഓക്സിജന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് അന്ന് ബബ്ലർ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് കൃത്രിമമായിട്ട് ഓക്സിജൻസ് കടത്തിവിടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും 30 ടൺ ഓക്സിജനാണ് ഇത്തരത്തിൽ അവരന്ന് കടത്തിവിട്ടിട്ടുണ്ടായിരുന്നത്. വർഷങ്ങൾ നീണ്ട ഈ ഒരു കഠിനാധ്വാനത്തിന്റെ ഒക്കെ ഫലം അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഇന്ന് തേംസ് നദിയിലെ അവസ്ഥ. 125ലധികം ഇനം മത്സ്യങ്ങൾ അവിടെ സ്വസ്ഥമായിട്ട് വിഹരിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അത് മാത്രമല്ല, സീലുകൾ, ഡോൾഫിനുകൾ ആൻഡ് കടൽ കുതിരകൾ ഇവയൊക്കെ തന്നെ ഇന്ന് ഈ ഒരു നദിയിൽ കാണപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ നശിപ്പിച്ചു കളഞ്ഞ് പ്രകൃതിയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയും സാധിക്കും എന്നുള്ളതിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആക്ച്വലി തേംസ് നദി. 1950കളിൽ ബയോളജിക്കലി ഡെഡ് അഥവാ ജീവനറ്റ നദി എന്ന് പ്രഖ്യാപിക്കപ്പെട്ട തേംസ് നദി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള നദികളിലൊന്നാണ്.
1: കേക്കലാമ ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
7: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
5: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: കവരപ്പെടാതെ സർ പാത്തുക്കറേ.
0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
9: ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം.
0: Back to Home, brought to you by Z5 Festive Offer. All access pack varum AED 99.99 മാത്രം, adum prathivarsham. TNC apply.
10: എന്നെ അമേരിക്കയിലേക്ക് അയക്കാൻ വേണ്ടി അച്ഛൻ ഒരു വർഷത്തെ ശമ്പളമാണ് മാറ്റിവെച്ചത്. എന്നെ അയക്കാനുള്ള കാര്യമല്ല പറഞ്ഞത്, ഞാൻ ഒരാളുടെ വാക്കുകൾ ഇവിടെ ഉദ്ധരിച്ചതാണ് കേട്ടോ. വിജയ വഴികളിൽ തൻ്റെ മാതാപിതാക്കളുടെ ത്യാഗത്തെക്കുറിച്ചിട്ട് ഇപ്പോൾ ഓർത്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് Google CEO ആയിട്ടുള്ള സുന്ദർ പിച്ചു തന്നെയാണ്. വിദേശത്തെ പഠനം എന്ന് കേൾക്കുമ്പോൾ മിക്ക ഏറ്റവും മികച്ച സർവകലാശാലകളും മികച്ച കരിയറുമൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക. എന്നാൽ ഈ ഒരു സ്വപ്നത്തിൻ്റെ പിന്നിൽ പല മാതാപിതാക്കളും സഹിക്കുന്ന വലിയ ത്യാഗങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ വിദേശ പഠനം എന്നത് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തീരുമാനങ്ങളിലൊന്നാണ്. വർഷങ്ങളോളമുള്ള സമ്പാദ്യം, വിദ്യാഭ്യാസ ലോണുകൾ, ആൻഡ് അവരുടേതായിട്ട് പരമ്പരാഗതമായി കൈമാറി വന്ന ചില വസ്തുവകകളൊക്കെ വിൽക്കുക അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ മാറ്റിവെക്കുക, ഇവയൊക്കെ തന്നെ ഇതിൽ പെടുന്നുവെന്നുള്ളതാണ്. വിദേശ പഠനത്തെക്കുറിച്ചിട്ട് വളരെ പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങളാണ് Google CEO ആയിട്ടുള്ള സുന്ദർപിച്ച് പങ്കുവെക്കുന്നത്. അദ്ദേഹം പറയുന്നത് തന്നെ ഉന്നത പഠനത്തിനായി അമേരിക്കയിലേക്ക് അയക്കാൻ വേണ്ടി അച്ഛൻ ചെയ്ത വലിയ ത്യാഗത്തെക്കുറിച്ചാണ് കേട്ടോ. സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ പഠിക്കുന്നതിന് വേണ്ടി തനിക്ക് അമേരിക്കയിലേക്ക് വിമാന ടിക്കറ്റ് എടുക്കാൻ അച്ഛൻ തൻ്റെ ഒരു വർഷത്തെ മുഴുവൻ ശമ്പളവുമാണ് ചെലവാക്കിയതെന്ന് സുന്ദർപിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വിമാനയാത്ര കൂടിയായിരുന്നു അത്രേ അത്. വിദേശത്ത് പഠിക്കാൻ മക്കളെ അയക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തെ ഒട്ടേറെ മാതാപിതാക്കളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് സുന്ദർപിച്ചയുടെ ഈ ഒരു വാക്കുകൾ. എന്നാൽ കാലിഫോർണിയയിലെത്തിയപ്പോൾ താൻ സങ്കല്പിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങളെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അമേരിക്കയിലെത്തിയത് കൊണ്ട് മാത്രം തൻ്റെയും കുടുംബത്തിൻ്റെയും കഷ്ടപ്പാടുകൾ അവസാനിച്ചില്ല. അമേരിക്കയിൽ ജീവിത ചെലവ് വളരെ കൂടുതലായിരുന്നു. നാട്ടിലേക്ക് ഒരു ഫോൺ കോൾ ചെയ്യാൻ മിനിറ്റിന് $2 അന്ന് ചിലവായിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരു ബാക്ക് പാക്ക് വാങ്ങാൻ അന്ന് തൻ്റെ അച്ഛൻ്റെ ഇന്ത്യയിലെ ഒരു മാസത്തെ ശമ്പളത്തിന് തുല്യമായിട്ടുള്ള തുക വേണ്ടി വന്നുവെന്നുമൊക്കെ അദ്ദേഹം അന്ന് ഓർത്തെടുക്കുന്നുണ്ട്. തൻ്റെ ഭാഗ്യവും സാങ്കേതിക വിദ്യയോടുള്ള അടങ്ങാത്ത അഭിനിവേശവും തുടർന്ന ചിന്താഗതിയും ഒക്കെയാണ് തന്നെ ഇന്നത്തെ നിലയിൽ എത്തിച്ചതെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. സുന്ദർ പിച്ചയുടെ ഈ ഒരു ജീവിതകഥ വലിയൊരു പ്രചോദനമാണെങ്കിലും മക്കളെ വിദേശത്തേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പേരൻസിന് പ്രായോഗികമായിട്ടുള്ള പല പാഠങ്ങളും ഇത് നൽകുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഒരു വിദ്യാർത്ഥി വിമാനത്തിൽ കയറുന്നതിന് വളരെ മുമ്പ് തന്നെ വിദേശ പഠനത്തിനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടതുണ്ട്. എല്ലാ വർഷവും ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആണ് ഇന്ത്യയിൽ നിന്നും അമേരിക്ക, UK, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ പോകാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻസും കൃത്യമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള ബോധവും, ആൻഡ് നമുക്ക് ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ, ഫീൽഡിലുണ്ടെങ്കിൽ, അവരിലൂടെ ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള, ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസീസിലൂടെ പോകുക എന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനിവേ, ഞാൻ പറഞ്ഞൊന്ന് വേറൊന്നുമല്ല, സുന്ദർ പിച്ചയുടെ ഈ ഒരു വാക്കുകൾ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നമ്മൾ എത്രമാത്രം ഉയരത്തിലേക്ക് എത്രമാത്രം ഔന്നിത്യങ്ങളിലേക്ക് എത്തപ്പെടുകയാണെങ്കിലും വി ഹാവ് ടു ഫൈൻഡ് അവർ റൂട്ട്സ്, വി ഹാവ് ടു ഗെറ്റ് ബാക്ക് ടു അവർ റൂട്ട്സ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. നമ്മുടെ വേരുകളിലേക്ക് നമ്മൾ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ നമ്മളിലേക്ക് എത്തിയത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത എല്ലാ സമയത്തും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും കൈവിടാൻ പറ്റാത്ത ചില മനുഷ്യരുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അത് ചിലപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ മുഖങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വീണു പോകുമെന്ന് കരുതിയെടുത്ത് ഒരു കൈ താങ്ങാൻ നിൽക്കുന്നത് ഒരു അപരിചിതൻ പോലും ആയിപ്പോവാം. അപ്പോൾ അവരുടെയൊക്കെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് അവരോടുള്ള ഒരു നന്ദി പ്രകടനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഒക്കെ ആയേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു നോട്ടോടുകൂടി ഇന്നത്തെ ഒരു ഷോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ വൈകുന്നേരത്ത് വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം 5 മണിക്ക്. ടിൽ ദെൻ ദിസ് ഈസ് ആസഫ് വിത്ത് യു ഓൺ ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്.
5: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now.
7: നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: പാഴ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

You're tuned into Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9pm. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festive Offeril All Access Pack Verum AED 99.99 Matram. Adum Prativarsham. TNC Apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിലിക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
3: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

You're tuned into Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജുനു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കട് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കട് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്നാതിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മ കുൽസും. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All Access Pack, Verum AED 99.99 Matram, Adum Prativarsham, TNC Apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: പൃഥ്വിരാജ്
1: ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
2: പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. Bye.